ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 21, കൊല്ലവർഷം 1202 ചിങ്ങം 27, 2026 സെപ്റ്റംബർ 12 തീയതി ശനിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 33 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ, 1161 576 കിലോ ഹെഡ്സുകളിലും, ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാ ഹെഡ്സുകളിലും, പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം കേൾക്കാം. ഷിജി ജോൺസൺ അവതരിപ്പിക്കുന്നു.
1: സമർത്ഥരായ ലക്ഷണമൊത്ത സവാരി കുതിരകളെ വളർത്തുന്ന ഫാമിലെത്തിയ ഒരു യുവാവ് കൗതുകത്തോടെ അവയെ ഓരോന്നിനെയായി കണ്ടു നടക്കുമ്പോൾ ലക്ഷണമൊത്ത ഒന്നിനെ കണ്ടിട്ട് അയാൾക്ക് കണ്ണെടുക്കാൻ തോന്നിയില്ല. വീണ്ടും നോക്കി, മതി വരുന്നില്ല. ഹോ, എന്തൊരു ഗാംഭീര്യം, കുലീനത! അപ്പോഴാണ് അതിൻ്റെ കാലുകളിൽ സാമാന്യം വലുപ്പവും കനവുമുള്ള തടിക്കഷണം കെട്ടിവച്ചിരിക്കുന്നത് കണ്ടത്. അല്പം ഒരു അസ്വസ്ഥതയോടെ കാരണം അന്വേഷിച്ചപ്പോൾ അതിനെ നോക്കുന്നയാൾ പറഞ്ഞത്, ആ തടിക്കഷണം അതവനെ നിയന്ത്രിക്കാനാണ്. നിയന്ത്രിച്ചില്ലെങ്കിൽ അവൻ ഈ വേലി ഉയർന്നു ചാടും. അയാളുടെ ഉത്തരത്തിൽ തൃപ്തിയാകാതെ നമ്മുടെ യുവാവ് വീണ്ടും ചോദിച്ചു, ഹേ, എന്ത് കഷ്ടമാണിത്! നിങ്ങൾ അതിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയല്ലേ? ഈ ചോദ്യത്തിന് ആ നോട്ടക്കാരൻ്റെ കൗതുകകരമായ മറുപടി, വേലി ചാടി കാലൊടിഞ്ഞു കിടന്നാൽ പിന്നെ അതിന് എന്ത് സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഉണ്ടാവുക എന്നതായിരുന്നു. വളർത്തുന്നവരുടെ ലക്ഷ്യങ്ങളും വളരുന്നവരുടെ ആഗ്രഹങ്ങളും തമ്മിൽ സമവാക്യം രൂപപ്പെടൽ അത്ര എളുപ്പമല്ല. വളരുന്ന പ്രായത്തിലുള്ളവരുടെ മുൻഗണനകളോ താൽപ്പര്യങ്ങളോ അല്ല പൂർണ്ണ വളർച്ചയെത്തിയവരുടേത്. വളർത്തുന്നവർക്കെല്ലാം തങ്ങൾ പരിപാലിക്കുന്നവയെക്കുറിച്ച് കരുതലുണ്ട്. പരിമിതികൾക്കുള്ളിൽ നിന്ന് പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് മിക്ക രക്ഷിതാക്കളും അധ്യാപകരുമൊക്കെ. അത്തരക്കാരുള്ളത് ഒരു അനുഗ്രഹം തന്നെയാണ്. നിയന്ത്രണം നഷ്ടപ്പെടാതെ അവർ പിടിച്ചു നിർത്തും. ഹാനികരമായതും ഉപകാരപ്രദമായതും അവർക്ക് തിരിച്ചറിയാനാവും. മറ്റൊരു തലത്തിൽ ചിന്തിച്ചാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഇരിപ്പിടം അസ്വാതന്ത്ര്യമാണ്. അസ്വാതന്ത്ര്യത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്തെ സ്വാതന്ത്ര്യം അനുഭവിക്കാനാവൂ. സ്വകാര്യ മുറിയിൽ സ്വാതന്ത്ര്യത്തോടെ ദീർഘശ്വാസം വിട്ടിരിക്കുമ്പോൾ നാല് ചുമരുകൾ കൊണ്ട് നാം സൃഷ്ടിച്ച കൂടാണ് നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവസരം ഒരുക്കി തരുന്നതെന്ന് മറക്കാതിരിക്കുക. ബന്ധം ഒരു തരത്തിൽ ബന്ധനം തന്നെയാണ്. അത് സുഖം പോലെ ദുഃഖവും സമ്മാനിക്കുന്നുണ്ടെന്ന് നമുക്ക് നന്നായി അറിയാം. എല്ലാറ്റിനുമുപരി ആ ബന്ധനം സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും നൽകുന്നതുകൊണ്ടാണ് നാം വീണ്ടും വീണ്ടും ബന്ധനങ്ങൾ തേടുന്നത്. അറിവില്ലാതെയല്ല നാം അസ്വാതന്ത്ര്യത്തെ വരിക്കുന്നത്. വീട്, കുടുംബം, രാജ്യം എന്നിങ്ങനെ ലോകത്തെ കൊച്ചു കൊച്ചു കൂരകളായി നാം മുറിച്ചു മാറ്റിയത് മറ്റൊന്നും കൊണ്ടല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെയാണ്. നാം ആഗ്രഹിക്കുന്നതായ ഒരു ചട്ടക്കൂട് സൃഷ്ടിച്ച് അതിനുള്ളിൽ ഇരിക്കുമ്പോഴാണ് സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും ഒക്കെ നാം അനുഭവിക്കുന്നത്. കുറച്ചുകൂടി മെച്ചപ്പെട്ട അസ്വാതന്ത്ര്യത്തിലേക്ക് മാറുന്നതിനെയാണ് പലപ്പോഴും നാം സ്വാതന്ത്ര്യമായി അനുഭവിക്കുന്നത് തന്നെ. സ്വാതന്ത്ര്യം ഒരു ആഹ്ലാദ അനുഭവം മാത്രമല്ല, ആത്മനിയന്ത്രണ അനുഭവം കൂടിയാണ്. ആഗ്രഹിക്കുന്നതെല്ലാം ആഗ്രഹിക്കുന്ന അളവിൽ ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിച്ചാലേ സ്വാതന്ത്ര്യമാകൂ എന്നത് തെറ്റിദ്ധാരണയാണ്. സ്വയം നിയന്ത്രണത്തിലൂടെ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നത് വരെ പുറത്തുനിന്നുള്ള ഒരു നിയന്ത്രണം എല്ലാവർക്കും ആവശ്യം തന്നെയാണ്.
0: സുഭാഷിതം അവതരിപ്പിച്ചത് ഷിജി ജോൺസൺ.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ കവിത നൈനി തടാകത്തിൽ ആലപിക്കുന്നത് ശ്രീ കല്ലറഗോപൻ.

0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani, the news read by Sarabjit Kaur. The 18th BRICS summit is set to begin at Bharat Mandapam in New Delhi today. The two-day grand event will bring together 11 major emerging and developing economies, including Brazil, China, Egypt, Ethiopia, Indonesia, India, Iran, Russia, Saudi Arabia, South Africa, and the UAE. During the high-level event, leaders of the BRICS member countries are expected to discuss key issues, including global governance, multilateralism, trade and investment, technology, food and energy security, healthcare, disaster resilience, and critical supply chains. The summit is being held under India's 2026 BRICS chairship with the theme Building for Resilience, Innovation, Cooperation and Sustainability. Several key world leaders will participate in the high-profile summit. Prime Minister Narendra Modi will be joined by Russian President Vladimir Putin, Chinese President Xi Jinping, South African President Cyril Ramaphosa, Egyptian President Abdel Fattah al-Sisi, Indonesian President Prabowo Subianto, and Iranian President Masoud Pezeshkian. The Prime Minister is scheduled to hold a series of bilateral talks with BRICS leaders on the sidelines of the summit today. These include meetings with Chinese President Xi Jinping, Crown Prince of Abu Dhabi Sheikh Khalid bin Mohammed bin Zayed Al Nahyan, Ethiopian Prime Minister Abiy Ahmed Ali, Malaysian Prime Minister Anwar Ibrahim and Vietnamese Prime Minister Lee Min Hung. In view of the BRICS summit in New Delhi, traffic diversions and regulated movement will be implemented on key routes across national capital from 9:30 a.m. to 9 p.m. today. The traffic police have advised the commuters to plan their journeys in advance and allow extra travel time. It has also advised the citizens to prefer public transport, especially the metro, wherever feasible. In a social media post, the Delhi traffic police also asked the citizens to follow designated diversion routes and instructions issued by traffic personnel. Prime Minister Narendra Modi held bilateral meetings with Russian President Vladimir Putin, Iranian President Masoud Pezeshkian and UN Secretary-General Antonio Guterres in New Delhi yesterday ahead of the 18th BRICS summit. During his meeting with President Vladimir Putin, the two leaders reviewed progress in India-Russia cooperation across a wide range of areas, including politics, trade and economy, defence, energy, space, skill mobility and people-to-people ties. Both sides also shared perspectives on key regional and global issues of mutual interest, including the conflicts in West Asia and the Black Sea region. In his meeting with Iranian President Masoud Pezeshkian, Prime Minister Modi discussed bilateral relations and recent developments in West Asia. Mr. Modi reiterated India's consistent position that all issues must be resolved through dialogue and diplomacy. The government has approved 18,77,000 houses under the Pradhan Mantri Awas Yojana Urban PMAYU 2.0, giving further impetus to the implementation of the scheme and advancing the goal of housing for all in urban areas. The decision was taken at the 9th meeting of the Central Sanctioning and Monitoring Committee held in New Delhi on Thursday. The meeting was chaired by Secretary of the Department of Urban Development in the Ministry of Housing and Urban Affairs, Satendra Sharma. The Pradhan Mantri Kisan Mandhan Yojana PMKMY has completed 7 years today. The scheme was launched on this day in 2019 with the aim of providing social security to small and marginal farmers. Under the scheme, eligible landholding small and marginal farmers are assured a minimum monthly pension of 3,000 rupees from the age of 60. In women's cricket, India will face defending champion Sri Lanka in the summit clash of T20 Asia Cup in Dubai tomorrow. Sri Lanka stormed into the final last night, defeating Pakistan by 4 wickets. Chasing a target of 131, Sri Lanka overhauled the score in 18.4 overs, posting 134 runs for the loss of 6 wickets. In hockey, Indian women's team will take on South Korea in the first semi-final of Junior Asia Cup at Moki in China this morning. The match is scheduled to begin at 9:15 a.m. Indian Standard Time. And that is the end of this news bulletin.
0: ആകാശവാണി അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, ജി വേണുഗോപാൽ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവേട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം. 8:45 സംഗീതസരണി, മൃദംഗ പാഠം. പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ, പഠിക്കുന്നത് മാവേലിക്കര എച്ച് വിശ്വദേവ്. 9 ചലച്ചിത്ര ഗാനങ്ങൾ, 10 നേർവഴി. SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം. 10:15 തമിഴ് ചൊൽമാല. ഇതിൽ മുതലുതവി എൻ എതിർക്ക് എപ്പടി, ഡോക്ടർ അഭിഷ നടത്തുന്ന പ്രഭാഷണം. എ സുന്ദരയും അവതരിപ്പിക്കുന്ന ചെറുകഥ തമിഴയ്യ. തുടർന്ന് തിരയിപ്പൂക്കൾ. 11 ഗാനകൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. പന്തളം എസ് നവീൻ പാടിയ ശ്രീകൃഷ്ണ സ്തുതികൾ രണ്ടാം ഭാഗം. 11:30 ഇംഗ്ലീഷ് പരിപാടി, എഞ്ചിനീയേഴ്സ് ആർക്കിടെക്ട്സ് ഓഫ് എ ബെറ്റർ ടുമോറോ, ഡോക്ടർ രാഗ് ആർ എൽ നടത്തുന്ന പ്രഭാഷണം. 11:45 ചലച്ചിത്ര ഗാനങ്ങൾ, 12:15 ഏകതാര ലളിത സംഗീത പരിപാടി, സീമ ബഹൻ പാടിയ ഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റോ ശരീരഭാഗം വേർപെട്ടു പോകുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഡോക്ടർ രശ്മി ദീപ സംസാരിച്ചു.

0: പരിപാടി തീർത്ഥപാദ സമ്പ്രദായ ഡോക്ടർ അശ്വതി ജി സംസാരിക്കുന്നു. 5:15 പാട്ടുകളം എൻ എസ് ഉഷയും സംഘം അവതരിപ്പിച്ച പുള്ളുവൻ പാട്ട്. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:40 ചലച്ചിത്രഗാനം. 5:45 എം ജി ശ്രീകുമാർ പാടിയ ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് പി എം ഇ വിദ്യ. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. പച്ചക്കറികളിലെ സംയോജിത രോഗ കീട നിയന്ത്രണം. ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി മ്യൂസിക് ടൈം. 8:00 നാടകം പോക്കുവരവ്. രചന എസ് ആർ സി നായർ. സംവിധാനം അരുവിക്കര വിജയകുമാർ. ശബ്ദം നൽകിയവർ കെ പി ഷാജികുമാർ, പി തങ്കച്ചൻ, ആലങ്കോട് അനിയൻ, കെ കെ തങ്കച്ചൻ, രവി കെ പപ്പാട്, മിനി ചന്ദ്രൻ, ഗോറി പി കൃഷ്ണൻ, ആശാറാണി, ലളിതാംബിക. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ഈശോദ് സിന്ധു. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 കായിക ലോകം. 23rd ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ കായിക താരം മുഹമ്മദ് ബാസിലുമായി സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ് നടത്തുന്ന അഭിമുഖം 1st. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. അശ്വിൻ എം ഡാൽവിയുടെ സുർബഹാർ വാദനം. 11:00 സ്പോട്ട് ലൈറ്റ് പരിപാടി. 11:15 മുതൽ എഫ് എം ഗോൾഡ് ഡൽഹിയിലെ. കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.6°C. കുറഞ്ഞ താപനില 25.2°C. വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5°C. കുറഞ്ഞ താപനില 26.3°C. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ഉദയഗീതത്തിൽ ജി വേണുഗോപാൽ ആലപിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചരണസരോരുഹം അടിയന് ശരണം എന്ന് തുടങ്ങുന്നു.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
3: രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റോ ശരീരഭാഗം വേർപെട്ടു പോകുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ രശ്മി ദീപ സംസാരിക്കുന്നു.

0: ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ആദ്യം പത്രവൃത്താന്തം. 11 ലോകരാജ്യങ്ങളുടെ തലവന്മാരും പ്രതിനിധികളും ഒത്തുചേരുന്ന ബ്രിക്സ് ഉച്ചകോടി ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടങ്ങും. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഒക്ടോബർ മുതൽ അടുത്ത വർഷം മെയ് വരെ കൂടിയ വിലയ്ക്ക് ഹ്രസ്വകാല കരാറുകളിലൂടെ വൈദ്യുതി വാങ്ങാൻ KSEB റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. രാത്രിയിലെ വൈദ്യുതി വിതരണം നിയന്ത്രിക്കാൻ KSEB ഒരു ഫീഡർ ട്രാൻസ്ഫോമർ 2 തവണ ഓഫാക്കും. ഓരോ തവണയും 25 മിനിറ്റ് വീതം 50 മിനിറ്റ് നിയന്ത്രണത്തിന്റെ ഭാഗമായി തുടങ്ങും. ചൂട് കടുത്തതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ബോർഡിന്റെ സംഭരണികളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. വെള്ളിയാഴ്ചത്തെ കണക്കനുസരിച്ച് സംഭരണികളിലെല്ലാം കൂടി ശേഷിക്കുന്നത് 63% മാത്രം വെള്ളം. US ഓപ്പൺ ടെന്നീസിൽ വനിതാ സിംഗിൾസ് ഫൈനലിൽ 1-ആം സീഡായ ബെലറൂസിന്റെ ആരിയാന സബലങ്കയും 2-ആം സീഡായ കസാഖ് താരം എലേന റൈബക്കിനെയും തമ്മിൽ ഇന്ന് കിരീട പോരാട്ടം.
1: കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ വിപണിയും മുൻഗണനയും ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് തയ്യാറാക്കിയ കേരള ബ്രാൻഡ് പോർട്ടൽ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ വെളിച്ചെണ്ണ, കാപ്പി, തേയില, നെയ്യ്, തേൻ, പാദരക്ഷകൾ തുടങ്ങി 11 പ്രധാന ഉൽപ്പന്നങ്ങൾക്കാണ് ഈ അംഗീകാരം നൽകുന്നത്. പരിസ്ഥിതി സൗഹൃദവും ഗുണനിലവാരമുള്ളതുമായ ഉൽപ്പന്നങ്ങൾക്ക് ഉദ്യം രജിസ്ട്രേഷൻ അടിസ്ഥാനമാക്കി താലൂക്ക് തല പരിശോധനകൾക്ക് ശേഷം ബ്രാൻഡ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്ന കേരള ബ്രാൻഡ് പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്. കേരള ബ്രാൻഡ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ ലഭിക്കുന്ന പുതിയ വാണിജ്യ സാധ്യതകളെക്കുറിച്ചും വിശദീകരിക്കുന്നു വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്.
2: കേരളത്തിന്റെ തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, കേരളത്തിന്റെ തന്നെ തദ്ദേശീയമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കഴിവതും ഉൽപ്പാദിപ്പിക്കുകയും അതിന് ഏറ്റവും മികച്ച രീതിയിലുള്ള നിലവാരം തികവും അതോടൊപ്പം തന്നെ ഏറ്റവും മൂല്യവത്തായിട്ടുള്ള തത്വങ്ങൾ അനുസരിച്ച് തയ്യാറാക്കുകയും ചെയ്തതുമാകണം എന്നതാണ് കേരള ബ്രാൻഡിന്റെ അടിസ്ഥാന തത്വം. ഈ ഒരു അടിസ്ഥാന തത്വത്തിന്റെ ഒരു ചൂടുപിടിച്ചുകൊണ്ട് കേരള ബ്രാൻഡും നന്മ എന്ന് പറഞ്ഞുകൊണ്ട് അത് മൂല്യവും അതുപോലെ നിലവാരം

0: എന്ന രീതിയിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇത് രാജ്യമാകുകയും അന്തർദേശീയ രംഗത്തും നിശ്ചയമായിട്ടും വെളിച്ചെണ്ണയാകട്ടെ, തേനാകട്ടെ, അതുപോലെയുള്ള അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാകട്ടെ, അവയ്ക്കെല്ലാം തന്നെ ഏറ്റവും മികച്ച വിപണി ലഭ്യമാക്കാൻ സഹായകമാകുന്നു. ഒരു സൂക്ഷ്മ ചെറുകിട മേഖലയിലെ സംരംഭങ്ങളെ സംബന്ധിച്ച് കമ്പോളത്തിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾക്ക് പങ്കെടുക്കുവാനും അതിനു വേണ്ടുന്ന പരസ്യം കൊടുക്കുവാനും പ്രയാസമുണ്ടാകും. എന്നാൽ കൂട്ടായ്മയിലൂടെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന കേരള ബ്രാൻഡ് എന്ന സങ്കല്പം തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് എഡ്ജ് ഉണ്ടാക്കി കൊടുക്കുവാൻ സഹായിക്കുന്നു എന്നാണ് ഞങ്ങൾ കണ്ടെത്തുന്നത്. എന്ന് മാത്രമല്ല, ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഏറ്റവും വിശ്വാസ്യതയോടുകൂടി സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണയോടുകൂടി ഉണ്ടാക്കുന്ന ഈ ബ്രാൻഡ് അവർ ആരോഗ്യപരമായിട്ടുള്ള വസ്തുക്കൾ വാങ്ങുവാനും അതിനുപരിയായി ഏറ്റവും അധികം നിലവാരമുള്ള വസ്തുക്കൾ വാങ്ങുവാനും സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെറുകിട സംരംഭങ്ങളുടെ പൂർണ്ണമായിട്ട് അവരുടെ വിറ്റുവരവ് വർദ്ധിപ്പിക്കാനും അതിനുപരി സംസ്ഥാനത്തിന്റെ യശസ് വർദ്ധിപ്പിക്കാനും സമൃദ്ധി വർദ്ധിപ്പിക്കാനും എല്ലാം തന്നെ കേരള ബ്രാൻഡ് എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുമ്പോൾ സഹായകമാകും എന്ന് ഞങ്ങൾ കരുതുന്നു.
1: വെളിച്ചെണ്ണ, കാപ്പി, തേയില ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്ത 11 ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാര മാനദണ്ഡങ്ങളെയും പരിശോധനാ രീതികളെയും കുറിച്ച് വ്യക്തമാക്കുന്നു വ്യവസായ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ജി രാജീവ്.
2: കേരള ബ്രാൻഡ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്ക് നൽകുന്ന ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷനാണ്. കൃത്യമായ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റുകൾക്ക് സർക്കാർ വ്യവസായ വകുപ്പ് വഴി നൽകുന്ന ഒരു അഡീഷണൽ സർട്ടിഫിക്കേഷനാണിത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 11 ഉൽപ്പന്നങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ, ടീ, കോഫി, ഗീ, ഹണി, പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ, പ്ലൈവുഡ്, ഫുഡ്വെയർ, പി വി സി പൈപ്പ്, സർജിക്കൽ റബ്ബർ ഗ്ലോസ്, കോമ്പോട്ടൺ, കാറ്റിൽ ഫീഡ്. ഇത്രയാണ് 11 ഉൽപ്പന്നങ്ങൾ. അതിൽ ഓരോ ഉൽപ്പന്നത്തിന്റെയും മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റുകളുടെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയാണ് കേരള ബ്രാൻഡ് സർട്ടിഫൈ നൽകുന്നത്. അതിന് പ്രധാനമായും 3 രീതിയിലുള്ള ക്വാളിറ്റി അഷുറൻസ് ചെയ്യാൻ വേണ്ടി രേഖകൾ പരിശോധിക്കുന്നു. ഒന്ന്, ജനറൽ പ്രീ റിക്വസൈറ്റ് ക്രൈറ്റീരിയ. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പൊതുവായുള്ള മാനദണ്ഡം ഉണ്ടാവും. അതിൽ അസംസ്കൃത വസ്തുക്കൾ കേരളത്തിൽ നിന്ന് വാങ്ങണം അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള കണ്ടീഷനാണത്. ഉദാഹരണത്തിന് കോക്കനട്ട് ഓയിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണെങ്കിൽ വെളിച്ചെണ്ണ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ കൊപ്രയാണ് അതിന്റെ അസംസ്കൃത വസ്തു, അത് കേരളത്തിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് നേരെ മറിച്ച് ടീ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണെങ്കിൽ അത് കുറഞ്ഞത് ടീ ലീവ് 80% കേരളത്തിൽ നിന്ന് 20% ഔട്ട്സൈഡ് കേരള എടുക്കാമെന്നുള്ള കണ്ടീഷനാണ് പറയുന്നത്. അതുപോലെ ജനറൽ റിക്വസൈറ്റ് ക്രൈറ്റീരിയയും ഇതുമായി ബന്ധപ്പെട്ട ജനറൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് മുഴുവൻ തന്നെ കേരളത്തിനകത്ത് നടത്തണം. ഫുഡ് ഐറ്റം ആയതുകൊണ്ട് തന്നെ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷനോ ലൈസൻസോ ഉണ്ടായിരിക്കണം. ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ പ്രീ റിക്വസൈറ്റ് ക്രൈറ്റീരിയയിൽ പറയുന്നത്. സ്പെസിഫിക് പ്രീ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഓരോ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് വെളിച്ചെണ്ണയാണെങ്കിൽ എക്സ്പ്രസ് റോ ഗ്രേഡ് 1 കോക്കനട്ട് ഓയിൽ ആയിരിക്കണം മാനുഫാക്ചർ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസ് ആയ IS 542 അല്ലെങ്കിൽ അക്മാർക്ക് ഇവയിലൊന്ന് നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ മൂന്നാമതായി സെൽഫ് ഡിക്ലറേഷൻ ആണ് ഇതിന്റെ നിർമ്മാതാക്കളിൽ നിന്നും വാങ്ങുന്നത്. അത് 3 കാര്യങ്ങളിലാണ് സെൽഫ് ഡിക്ലറേഷൻ വാങ്ങുന്നത്. 1 ക്വാളിറ്റി പ്രാക്ടീസസ്, 2 എത്തിക്കൽ പ്രാക്ടീസസ്, 3 റെസ്പോൺസിബിൾ ഇൻഡസ്ട്രി പ്രാക്ടീസ്. ക്വാളിറ്റി പ്രാക്ടീസസിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാലിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് വേണം. പേഴ്സണൽ ഹൈജീൻ, ഹാൻഡ് വാഷ്, ഗ്ലൗസ്, മാസ്ക് എന്നിവ ജീവനക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം. എത്തിക്കൽ പ്രാക്ടീസിലാണെങ്കിൽ ചൈൽഡ് ലേബർ ഉണ്ടാവാൻ പാടില്ല, വിമൻ ട്രാൻസ്ജെൻഡർ വർക്ക് ഫോഴ്സിന്റെ റെപ്രസെന്റേഷൻ, എംപ്ലോയി എക്സ്പ്ലോയിറ്റേഷൻ ഉള്ള ഗ്രീവൻസിനുള്ള ദൃഢത്തൽ മെക്കാനിസം ഉണ്ടായിരിക്കണം.
1: ബാലവേലയില്ലാത്തതും പരിസ്ഥിതി സൗഹൃദവുമായ ഉത്തരവാദിത്ത പ്രവൃത്തി രീതികളിലൂടെ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിനെ കുറിച്ച് അപഗ്രഥിക്കുന്നു സാമ്പത്തിക വിദഗ്ധൻ ബി എ പ്രകാശ്.
3: സാധാരണ ഒരു കൺസ്യൂമർ ഒരു മാർക്കറ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ബ്രാൻഡഡ് സാധനങ്ങളെയാണ് സാധാരണ വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഒരു ബ്രാൻഡ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ഉയർന്ന ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ ഒരു ബ്രാൻഡ് നമ്മൾ നോക്കാറുണ്ട്. അപ്പോ മെച്ചമായ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ അല്ലെങ്കിൽ മെച്ചമായ ഉൽപ്പാദകരെ കണ്ടുപിടിക്കാനും നമ്മൾ ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണ് സാധാരണഗതിയിൽ സാധാരണ കൺസ്യൂമേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നത്. ബ്രാൻഡിന്റെ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന്റെ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ബ്രാൻഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോ സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ വ്യവസായ വാണിജ്യ വകുപ്പ്, അവര് ഒരു ബ്രാൻഡിംഗ് കേരള ബ്രാൻഡ് പോർട്ടൽ ഇപ്പൊ തുടങ്ങിയിരിക്കുന്നു. അതില് 11 പ്രധാന ഉൽപ്പന്നങ്ങൾക്ക് അവര് ബ്രാൻഡ് വെളിച്ചെണ്ണ, കാപ്പി, തേയില, നെയ്, തേൻ, പാദരക്ഷകൾ തുടങ്ങിയ പ്രോഡക്ട്സിന് അവര് കേരള ബ്രാൻഡ് ഡിക്ലെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഉൽപ്പാദകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങള് മെച്ചമായ ക്വാളിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കും. മെച്ചമായ മാർക്കറ്റ് അവർക്ക് കിട്ടാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകും. പിന്നെ മെച്ചമായ ലാഭം, അതായത് നല്ല ബ്രാൻഡാവുമ്പോൾ നിങ്ങൾക്ക് വില വേണമെങ്കിൽ കൂട്ടാൻ കഴിയും, അതുമൂലം കൂടുതൽ ലാഭം നേടാൻ കഴിയും, അല്ലെങ്കിൽ രാജ്യത്തിനകത്തുള്ള മാർക്കറ്റും വിദേശ മാർക്കറ്റിലേക്ക് കടക്കാൻ കഴിയും. ചുരുക്കത്തിൽ ഉൽപ്പാദകർക്കും ഉൽപ്പന്നങ്ങൾക്കും മെച്ചമായ വിപണിയും മെച്ചമായ വിലയും ഒക്കെ

0: ഉയർത്താൻ ഇത് തീർച്ചയായിട്ടും സഹായിക്കും. നമ്മുടെ കേരളത്തിലെ ഉള്ള പല ഉൽപ്പന്നങ്ങൾക്കും കൂടുതൽ ഒരു മാർക്കറ്റ് ഉണ്ടാക്കാൻ കഴിയും. അത് നമ്മുടെ മൊത്തത്തിലുള്ള വ്യവസായ വാണിജ്യ രംഗത്തിന് കൂടുതൽ കരുത്ത് പകരും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല.
1: സംസ്ഥാനത്തിന് സ്വന്തമായി ഒരു ആഗോള ബ്രാൻഡ് ഇമേജ് ലഭിക്കുന്നത് പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കും ചെറുകിട സംരംഭങ്ങൾക്കും നൽകുന്ന ആത്മവിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുന്നു തിരുവനന്തപുരം ചേംബർ ഓഫ് കോമേഴ്സ് ചാപ്റ്റർ പ്രസിഡന്റ് എസ് എം രഘുചന്ദ്രൻ നായർ.
2: കേരള ഗവൺമെന്റ് ഒരു കേരള ബ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് നല്ലൊരു കോൺസെപ്റ്റാണ് കേരള ബ്രാൻഡ് എന്ന് പറഞ്ഞത്. പക്ഷെ ആ കേരള ബ്രാൻഡ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് യൂണീക് ആയിരിക്കണം. കാര്യം നമുക്ക് ബാക്കിയുള്ള സംസ്ഥാനത്ത് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് കേരള ബ്രാൻഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പൊ കേരളത്തിൽ നമ്മളിപ്പോ എല്ലാവർക്കും അറിയാം കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് കേരളത്തിലെ കോക്കനട്ട് ഓയിലാണ് അറിയപ്പെടുന്ന ഒരു ഓയിൽ. അതേപോലെ നമുക്ക് കേരള ബ്രാൻഡിന്റെ യൂണീക് ആയിട്ടുള്ള പ്രോഡക്ട്സിന് കേരള ബ്രാൻഡ് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അത് പ്രത്യേകിച്ച് ഇപ്പൊ ചെറുകിട വ്യവസായമാണ് നോക്കിയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാര്യം ഇപ്പം നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റ് അതിന് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേണം, അതിനായിട്ടുള്ള റെക്കഗ്നിഷൻസ് വേണം, അതിനായിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പ്രോഡക്റ്റ് മാച്ച് ചെയ്യുമ്പോൾ. നമ്മൾ വെറുതെ നമുക്ക് കേരള ബ്രാൻഡ് പ്രോഡക്റ്റ് ഉണ്ട്, നമ്മൾ ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞ കേരള ബ്രാൻഡ് പ്രോഡക്റ്റ് ആണ്. കേരളത്തിൽ കിട്ടുന്ന സാധനം ബാലരാമപുരത്തുള്ള കൈത്തറി അത് കേരള ബ്രാൻഡാണ്. ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് കൂടാതെ നമുക്ക് പുതിയതായിട്ട് വരുന്ന പ്രോഡക്ട്സ് നമുക്ക് കേരളത്തിലെ യൂണീക് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് പുറം ലോകത്ത് അല്ലെങ്കിൽ പുറം സംസ്ഥാനത്തോ അല്ലെങ്കിൽ പുറം രാജ്യത്ത് നമുക്ക് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ആ പ്രോഡക്റ്റ് കേരളത്തിലേ കിട്ടുള്ളൂ. വേറെ ഒരിടത്ത് കിട്ടത്തില്ല എന്ന ഒരു പ്രോഡക്റ്റ് വന്നാൽ മാത്രമേ നമുക്ക് കേരള ബ്രാൻഡിന് പറഞ്ഞ് പേരിടാൻ പറ്റുള്ളൂ. അപ്പൊ കേരള ഗവൺമെന്റ് ഇപ്പോൾ വന്നിരിക്കുന്ന പദ്ധതി നല്ലതാണ്. കാര്യം പുതിയതായിട്ട് വരുന്ന സ്റ്റാർട്ടപ്പ്സ് വരുന്നു, ഇതിനകത്ത് എം എസ് എം ഇക്കാർ വരുന്നു, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് കൊണ്ടുവരുന്നു. പുതിയ പുതിയ പദ്ധതികൾക്കകത്ത് ഒരു യൂണീക് ആയിട്ടുള്ള കേരള ഗവൺമെന്റിന് കേരളത്തിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന കേരള ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ അത് സർവീസസ് ആവാം, പ്രോഡക്റ്റ് ആവാം, പല കാര്യങ്ങളും അതിനകത്ത് വരാം. അപ്പൊ അത് യൂണീക് ആയിട്ടുള്ള പ്രോഡക്റ്റിന് തീർച്ചയായിട്ടും കേരളത്തിന് അത് ബ്രാൻഡ് ചെയ്യാൻ പറ്റും. അത് ആ ബ്രാൻഡ് ചെയ്യാനായിട്ടുള്ള കേരള ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് നല്ലതാണ്. ആ ഇനിഷ്യേറ്റീവ് തീർച്ചയായിട്ടും ചേംബർ ഓഫ് കോമേഴ്സും ഇൻഡസ്ട്രീസിന് സപ്പോർട്ട് ചെയ്യുന്നതാണ്.
3: രാജു അപ്സര, സംസ്ഥാന പ്രസിഡന്റ്, കേരള വ്യാപാരി ഉത്സവ ഏകോപന സമിതി. കേരളത്തിന് ഒരു തനത് ബ്രാൻഡ് എന്ന ആശയം എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്. കേരള ബ്രാൻഡ് കേരളത്തിന്റെ ഒരു പരിച്ഛേദമായി വളരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ചെറുകിട സംരംഭകർക്ക് സ്വന്തം ഉൽപ്പന്നങ്ങൾ കേരളത്തിനകത്തും പുറത്തും കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുവാൻ ബ്രാൻഡിംഗ് സഹായിക്കും. ആദ്യഘട്ടത്തിൽ 11 ഉൽപ്പന്നങ്ങൾക്കാണ് ബ്രാൻഡിംഗ് നൽകുന്നതെങ്കിലും പിന്നീട് ഇത് ഉയരുമെന്ന് ഉറപ്പാണ്. ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കേരള ബ്രാൻഡ് സർട്ടിഫിക്കേഷൻ ലഭിക്കും എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഇതുവഴി ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരത്തിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാകുകയും ചെറുകിട ഉൽപ്പാദകർക്ക് വിപണിയിൽ നല്ല പേര് നേടുകയും ചെയ്യാം. ചെറുകിട സ്ഥാപനങ്ങൾ സ്വന്തമായി വലിയ തോതിൽ പരസ്യം ചെയ്യുവാൻ കഴിയണമെന്നില്ല. മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനാകില്ല. എന്നാൽ സർക്കാർ സഹായത്തോടെയുള്ള ബ്രാൻഡിന്റെ പിന്തുണ ലഭിക്കുമ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നേടാൻ കഴിയും. വിപണനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയും. ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉൽപ്പാദനവും വർദ്ധിപ്പിക്കാൻ കൂടുതൽ തൊഴിലാളികളെ നിയമിക്കേണ്ടി വരും.
1: കേരളത്തിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും സുതാര്യതയും ആഗോളതലത്തിൽ ഉയർത്തിക്കാട്ടാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് കേരള ബ്രാൻഡ് പദ്ധതി. വ്യാവസായിക രംഗത്ത് പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ പ്രാദേശിക സംരംഭകർക്ക് ലോക വിപണിയിലേക്ക് വാതിലുകൾ തുറക്കാൻ ഈ ഉദ്യമത്തിലൂടെ സാധിക്കും. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ വ്യാവസായിക മുന്നേറ്റത്തിൽ നമുക്കും പങ്കാളികളാകാം.
4: പ്രഭാതഭേരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റോ ശരീരഭാഗം വേർപെട്ടു പോകുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ രശ്മി ദീപ സംസാരിക്കുന്നു.
3: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
4: ഇത് ആരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പറ്റാറല്ലോ.
5: ഇത് ആരാ വിളിച്ചത്?

0: ഡേ ടു യു.
1: ഓ താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവം, ഇതാര്? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
2: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
2: 8281-420-305.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കം. ലോക നേതാക്കൾ ഡൽഹിയിലെത്തി. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് വനിതാ ഹോക്കി ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയുമായി മത്സരിക്കും. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയുടെ പ്രമേയം പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്നതാണ് ഡെസ്ക് റിപ്പോർട്ട്.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എസിസി, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയാദ് അൽ നഹ്യാൻ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ബ്രസീലിനെ പ്രതിനിധീകരിക്കുന്നത് വിദേശകാര്യമന്ത്രി മൌറോ വിയേരയാണ്. സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദും ഉച്ചകോടിയിൽ പങ്കെടുക്കും. സമ്പൂർണ്ണ ആഗോള ഭരണവും ബഹുമുഖത്വവും ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ അംഗരാജ്യങ്ങളുടെ സെഷനോടെയാണ് 2 ദിവസത്തെ ഉച്ചകോടി ആരംഭിക്കുന്നത്. അംഗരാജ്യങ്ങളുടെ നേതാക്കൾ ഭാരത് മണ്ഡപത്തിൽ ഇന്നവേറ്റ്സ് എക്സിബിഷനും സാക്ഷ്യം വഹിക്കും. നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴ വിരുന്നൊരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ലോക നേതാക്കൾ വൃക്ഷത്തൈ നടും. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തും.
2: ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് നിരവധി വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിൽ എത്തി. ഇന്നലെ ഇന്തോനേഷ്യ, ആഫ്രിക്ക, അബുദാബി, മലേഷ്യ, ഈജിപ്ത്, എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ഉന്നത നേതാക്കളെ കേന്ദ്രമന്ത്രിമാരും സഹമന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചു. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭാ സംഘടനാ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസുമായി കൂടിക്കാഴ്ച നടത്തി. ബഹുദ്രുവ ലോകത്തിന്റെ പ്രാധാന്യവും സമകാലിക യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിനും UN രക്ഷാസമിതി ഉൾപ്പെടെ ബഹുരാഷ്ട്ര സ്ഥാപന

ങ്ങളിൽ പരിഷ്കരണം വരുത്തേണ്ടതിന്റെ ആവശ്യകത ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി. എല്ലാ പ്രശ്നങ്ങളും ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ ഉറച്ച നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവവികാസങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനും കപ്പൽ ഗതാഗത വാണിജ്യ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും നാവികരുടെ സുരക്ഷാക്ഷേമം എന്നിവ ഉറപ്പാക്കാനും തുടർച്ചയായ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ രാവിലെ 9:30 മുതൽ രാത്രി 9 വരെ പ്രധാന പാതകളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. സാധ്യമായ ഇടങ്ങളിലെല്ലാം പൊതുഗതാഗത സംവിധാനങ്ങൾ, മെട്രോ തുടങ്ങിയവ ഉപയോഗിക്കാനും അധികൃതർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. അവശ്യ സേവന വാഹനങ്ങൾക്ക് കടന്നുപോകാൻ മുൻഗണന നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജനയ്ക്ക് ഇന്ന് 7 വർഷം പൂർത്തിയാക്കി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ നൽകുകയെന്ന ലക്ഷ്യത്തോടെ 2019 ഈ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം യോഗ്യരായ ഭൂവുടമകൾക്കും ചെറുകിട നാമമാത്ര കർഷകർക്കും 60 വയസ്സ് മുതൽ കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ ഉറപ്പാക്കുന്നു. സംസ്ഥാനത്ത് 36 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ സംസ്ഥാന ഗവൺമെന്റ് മാറ്റം വരുത്തി. ശ്രീറാം വെങ്കിട്ടരാമനെ വനം വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. അരുൺ കെ വിജയനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. വി ചെൽസാസിനിയാണ് പുതിയ വയനാട് കലക്ടർ. ശ്രീധന്യ സുരേഷിനെ കാസർകോട് കലക്ടറായി നിയമിച്ചു. കാസർകോട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യനെ കൃഷിവകുപ്പ് ഡയറക്ടറായും നിയമിച്ചു. വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൗരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കോർ റൺ എക്സ്പോ 2026, എനർജി കോൺക്ലേവ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഴയുടെ കുറവും കൽക്കരിക്ഷാമവും ഉൽപ്പാദനത്തെ ബാധിച്ചപ്പോൾ കടുത്ത ചൂട് കാരണം സംസ്ഥാനത്ത് എയർ കണ്ടീഷണറുകൾ, ഫാനുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയുടെ ഉപയോഗം മൂലം വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിച്ചതായും മന്ത്രി പറഞ്ഞു. മുൻകാലങ്ങളിൽ രാത്രി 7 മുതൽ 10 വരെയായിരുന്നു പീക്ക് അവറുകൾ. ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും അത് തുടരുകയാണെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. കേരളത്തിന് ആവശ്യമായതിൻ്റെ 25% മാത്രം വൈദ്യുതിയാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതെന്നും ബാക്കി മുഴുവൻ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനത്തിന് സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ശ്രദ്ധ നൽകുമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ പറഞ്ഞു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതികൾ എറണാകുളം നായരമ്പലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞതായി മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. 100-ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജക മണ്ഡലത്തിലെ ഇരിങ്ങാവൂർ മീശപ്പടിയിൽ നവീകരിച്ച സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊങ്കിണി ഭാഷാപണ്ഡിതൻ എൻ പുരുഷോത്തമ മല്യ എറണാകുളം ചെർളായിൽ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. 2015 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2008 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. മട്ടാഞ്ചേരിയിൽ ജനിച്ച മല്യ വിദ്യാഭ്യാസ പ്രവർത്തകനും എഴുത്തുകാരനും കൊങ്കണി ഭാഷാപ്രചാരകനും ആയിരുന്നു. സംസ്കാരം രാവിലെ 10:30 കരിപ്പാലം രുദ്രവിലാസം ശ്മശാനത്തിൽ. ഭാരതത്തിലെ യുവാക്കളെ പുതിയ സാങ്കേതിക ലോകത്തിലേക്ക് നയിക്കുന്നതിന് ഉതകുന്ന രീതിയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ലോകത്തിന് മാതൃകയാണെന്ന് BJP അഖിലേന്ത്യാ സെക്രട്ടറി കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് മാവൂരിൽ BJP സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാ അഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. കുടിയേറ്റ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വിദഗ്ധ സഹായം ലഭിക്കുന്നതിന് മുൻപ് അടിസ്ഥാന അടിയന്തര ശുശ്രൂഷാ നൈപുണ്യങ്ങൾ എങ്ങനെ ജീവൻ രക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് ആഗോളതലത്തിൽ ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എല്ലാ വർഷവും സെപ്റ്റംബറിലെ 2ാമത്തെ ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷ ദിനമായി ആചരിക്കുന്നത്. ചൈനയിൽ ജൂനിയർ ഏഷ്യ കപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ആദ്യ സെമിഫൈനലിൽ ദക്ഷിണ കൊറിയയുമായി മത്സരിക്കും. ഇന്ത്യൻ സമയം രാവിലെ 9:15 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു സെമിയിൽ ആതിഥേയരായ ചൈന ജപ്പാനെ നേരിടും. പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. മലേഷ്യയെ 1-3 ഇന്ത്യ തോൽപ്പിച്ചത്. നാളെ ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനൽ നാളെ. ദുബായിലെ മത്സരത്തിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും.

0: സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട് ആരംഭിക്കും. ഈ മാസം 18 വരെ ദേവഗിരി കോളേജിൽ 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. കോഴിക്കോട്ട് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടക സമിതി ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. ഒക്ടോബർ 25 മുതൽ 31 വരെയാണ് കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗ്രൂപ്പ് 1 മത്സരങ്ങൾ ഇന്ന് മുതൽ 15 വരെ കണ്ണൂർ ജില്ലയിലെ വിവിധ വേദികളിൽ നടത്തും. തൈക്കാണ്ടോ, ജിംനാസ്റ്റിക്സ്, ഫെൻസിംഗ്, ഗുസ്തി, ചെസ് എന്നീ ഇനങ്ങളിലായി 2300 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് മേള ഉദ്ഘാടനം ചെയ്യും. അണ്ടർ 17 സുബ്രതോ കപ്പ് ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന മലപ്പുറം അത്താണിക്കൽ MIC EMHSS ടീം ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയാണ് ഡൽഹിയിൽ ദേശീയ മത്സരത്തിന് ടീം തെരഞ്ഞെടുക്കപ്പെട്ടത്. ചൊവ്വാഴ്ചയാണ് ടീമിൻ്റെ ആദ്യ മത്സരം. മന്ത്രി KM ഷാജി ഇന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പ് നിർമ്മിക്കുന്ന 3 സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണങ്ങൾ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളത്തിലെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് അദ്ദേഹം കോഴിക്കോട്ടെത്തുക. മർക്കസ് സെൻട്രൽ ക്യാമ്പസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം മർക്കസ് കൺവെൻഷൻ സെൻ്ററിലെ പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിലും പങ്കെടുക്കും. കോഴിക്കോട് ജില്ലയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഭവനമായി അംഗീകരിച്ച വേങ്ങേരിയിലെ മേടഭവനത്തിൻ്റെ ഉടമ ബാബു പറമ്പത്തിനെ ജില്ലാ ശുചിത്വ മിഷൻ അനുമോദിച്ചു. CWRDMലെ ഡോക്ടർ ശ്രുതിയുടെ നേതൃത്വത്തിലെ ശാസ്ത്രജ്ഞരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മേടയെ കാർബൺ ന്യൂട്രൽ ഭവനമായി പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കം. ലോക നേതാക്കൾ ഡൽഹിയിലെത്തി. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൗരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് വനിതാ ഹോക്കി ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണകൊറിയയുമായി മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका रचा झा. अथ वार्ताः. अष्टादशतमम् ब्रिक्स शिखर सम्मेलनम् अद्य नवदिल्ल्याः भारत मण्डपम् इत्यत्र आरप्स्यते. द्विदिवसीयमिदं भव्यं सम्मेलनम् एकादश प्रमुखोदयमानानां विकासशीलानां च अर्थव्यवस्थानां प्रतिनिधीन् परस्परं संयोजयिष्यति. उच्चस्तरीयस्य अस्य सम्मेलनस्य अवसरे ब्रिक्स सदस्य देशानां नेतारः वैश्विक शासनं, बहुपक्षवादः, व्यापारः, निवेशः, प्रौद्योगिकी, खाद्योर्जा सुरक्षा, स्वास्थ्य सेवा, महत्वपूर्णाः आपूर्ति श्रृंखलाः चेत्येतेषु प्रमुखेषु विषयेषु चर्चां करिष्यन्ति. इदं शिखर सम्मेलनं भारतस्य अस्य वर्षस्य ब्रिक्स अध्यक्षतायाः अन्तर्गतम् आयोज्यते. अस्य सम्मेलनस्य विषयो वर्तते सुदृढतायै, नवाचाराय, सहकाराय, सततविकासाय च निर्माणम्. अस्मिन् महत्वपूर्णे शिखर सम्मेलने अनेके प्रमुखाः विश्वनेतारः सहभागं करिष्यन्ति. प्रधानमन्त्रिणा नरेन्द्रमोदिना सह रूसस्य राष्ट्रपतिः व्लादिमिर पुतिन, चीनस्य राष्ट्रपतिः षी चिनफिंग, दक्षिणाफ्रीकादेशस्य राष्ट्रपतिः सिरिल रामाफोसा, मिस्रस्य राष्ट्रपतिः अब्दुल फतह सीसी, इण्डोनेशियादेशस्य राष्ट्रपतिः प्राबोवो सुबियान्तो तथा ईरानस्य राष्ट्रपतिः मसूद पजश्कियन अपि सम्मेलने सम्मिलिताः भविष्यन्ति. शिखरसम्मेलनस्य प्रारम्भः ब्रिक्स सदस्य देशेभ्यः समावेशिनः वैश्विक शासनस्य, बहुपक्षवादस्य च सुदृढीकरणम् इति विषयमाधृत्य आयोजितेन संवृत्सत्रेण भविष्यति. प्रधानमन्त्री नरेन्द्रमोदी अद्य शिखरसम्मेलनस्य अन्तराले ब्रिक्स नेतृभिः सह अनेकाः द्विपक्षीयवार्ताः करिष्यति. अष्टादशतमे ब्रिक्स शिखरसम्मेलने भागं ग्रहीतुम् अनेके वैदेशिक नेतारः वरिष्ठाधिकारिणश्च नवदिल्ल्यां प्राप्तवन्तः. इण्डोनेशिया देशस्य राष्ट्रपतिः प्राबोवो सुबियान्तो ह्यः रात्रौ राष्ट्रिय राजधानीं प्राप्तवान्. अबुधाबी देशस्य युवराजः शेख खालिद बिन मोहम्मद बिन जायद अल नहयान മലേഷ്യ

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കർഷക ശ്രോതാക്കൾക്കുള്ള അറിയിപ്പുകളും നിർദ്ദേശങ്ങളുമായി ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടപ്പനക്കുന്ന് കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിൽ 15 പശുക്കളെ ഈ മാസം 15 പകൽ 11 ഫാം പരിസരത്ത് വച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് സഹിതം ലേല സമയത്തിന് മുൻപായി പശുവിന് 10,000 രൂപ നിരതദ്രവ്യമായി ഓഫീസിൽ അടച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471273292 എന്ന ഫാം ഓഫീസ് നമ്പറിൽ വിളിക്കാവുന്നതാണ്. മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 18-19 തീയതികളിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0497-276-3473. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് ഈ മാസം 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 ദിവസം വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-819 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഒന്നാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാക്കുന്ന എല്ലാ കർഷകരും ഈ മാസം 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ട്

അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. തകഴി, അമ്പലപ്പുഴ നോർത്ത്, നെടുമുടി കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാങ്കേതിക ഉപദേശപ്രകാരമല്ലാതെ കർഷകർ മുഞ്ഞയ്ക്കെതിരെ കീടനാശിനി പ്രയോഗം നടത്താൻ പാടുള്ളതല്ല. അന്വേഷണങ്ങൾക്കായി കർഷകർക്ക് തകഴി കൃഷിഭവന് കീഴിലുള്ളവർ 9633815621, നെടുമുടി കൃഷിഭവന് കീഴിലുള്ളവർ 8547865338 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സമീപ പ്രദേശങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അതാത് കൃഷിഭവനിൽ ഉടനെ അറിയിക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. ക്ഷീരവികസന വകുപ്പിന്റെ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റപ്പുൽ കൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ ഈ മാസം 16-17 തീയതികളിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9388834424, 9539964472 എന്നീ നമ്പറുകളിൽ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
1: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
3: 2012 സെപ്റ്റംബർ 12 കേരളത്തിലെ കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ തറക്കല്ലിടൽ കർമ്മം അന്നത്തെ ഭാരതീയ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് നിർവഹിച്ചത്. കേരളത്തിന്റെ ഗതാഗത വികസന ചരിത്രത്തിൽ വലിയൊരു നാഴികക്കല്ലായി മാറിയ കൊച്ചി മെട്രോയുടെ ഔദ്യോഗിക തുടക്കത്തിന് ഈ ദിവസം അടിത്തറയായി. കേരളത്തിലെ പൊതുഗതാഗത സംവിധാനങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിലും നഗരവികസനം വേഗത്തിലാക്കുന്നതിലും ഈ പദ്ധതി നിർണായക പങ്കുവഹിച്ചു. 1990 സെപ്റ്റംബർ 12 മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ പ്രോജക്ട് ഓഫീസ് തുറന്നുകൊണ്ട് കൊങ്കൺ റെയിൽവേ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. പ്രശസ്ത എഞ്ചിനീയറായ ഇ ശ്രീധരൻ മെട്രോമാൻ ആയിരുന്നു കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടർ. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ തോക്കൂർ വരെയാണ് ഈ റെയിൽവേ പാത നീളുന്നത്. ഇത് മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയുടെ പശ്ചിമ തീരത്തുകൂടി കടന്നുപോകുന്ന ഈ പാത മുംബൈയും മംഗലാപുരവും തമ്മിലുള്ള യാത്രാസമയം ഏകദേശം 26 മണിക്കൂറോളം കുറയ്ക്കാൻ സഹായിച്ചു. 1998 ജനുവരി 26 കൊങ്കൺ റെയിൽവേ പാത പൂർണമായും രാജ്യത്തിന് സമർപ്പിച്ചത്. 1990 സെപ്റ്റംബർ 12 മോസ്കോയിൽ വെച്ചാണ് ജർമ്മനിയുടെ പുനരേകീകരണത്തിന് വഴി തുറന്ന ചരിത്രപരമായ 2+4 ഉടമ്പടി ഒപ്പുവച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം വിഭജിക്കപ്പെട്ട ജർമ്മനിയെ വീണ്ടും ഒന്നാക്കാൻ സഹായിച്ച ഏറ്റവും നിർണായകമായ നയതന്ത്ര നീക്കമായിരുന്നു ഇത്. ട്രീറ്റി ഓൺ ദ ഫൈനൽ സെറ്റിൽമെന്റ് വിത്ത് റെസ്പെക്ട് ടു ജർമ്മനി എന്നാണ് ഈ കരാറിന്റെ ഔദ്യോഗിക പേര്. കിഴക്കൻ ജർമ്മനി, പശ്ചിമ ജർമ്മനി എന്നീ രണ്ട് രാജ്യങ്ങളും രണ്ടാം ലോക മഹായുദ്ധത്തിലെ സഖ്യകക്ഷികളായിരുന്ന അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ 4 വൻ ശക്തികളും ചേർന്നാണ് ഇതിൽ ഒപ്പുവച്ചത്. അതുകൊണ്ടാണ് ഇതിനെ 2+4 എന്ന് വിളിക്കുന്നത്. ഈ കരാറിലൂടെ രണ്ടാം ലോക മഹായുദ്ധ

0: യുദ്ധത്തിനു ശേഷം ജർമ്മനിയുടെ മേൽ 4 വൻ ശക്തികൾക്കുണ്ടായിരുന്ന എല്ലാ അധികാരങ്ങളും അവർ ഉപേക്ഷിക്കുകയും ജർമ്മനിക്ക് പൂർണ്ണ പരമാധികാരം തിരികെ നൽകുകയും ചെയ്തു. ഈ കരാർ ഒപ്പുവച്ച് കൃത്യം 3 ആഴ്ചകൾക്ക് ശേഷം 1990 ഒക്ടോബർ 3 ജർമ്മനിയുടെ പുനരേകീകരണം ഔദ്യോഗികമായി യാഥാർത്ഥ്യമായി. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ ഇതിഹാസങ്ങളായ ശങ്കർ ജയ്കിഷൻ കൂട്ടുകെട്ടിലെ ജയ്കിഷൻ അന്തരിച്ചത് 1971 സെപ്റ്റംബർ 12 രാജ് കപൂറിന്റെ പ്രശസ്ത ചിത്രങ്ങളായ ആവാര, ശ്രീ 420, അനാരി, സംഘം, മേരനാം ജോക്കർ എന്നിവയ്ക്ക് സംഗീതം നൽകിയത് ഇവരാണ്. ഓർക്കസ്ട്രേഷന്റെ മികച്ച ഉപയോഗവും പാശ്ചാത്യ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന്റെ മനോഹരമായ സമന്വയവുമായിരുന്നു ഇവരുടെ പാട്ടുകളുടെ പ്രത്യേകത. പ്രശസ്തനായ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വായ്പാട്ടുകാരൻ മല്ലികാർജുൻ മൻസൂർ അന്തരിച്ചത് 1992 സെപ്റ്റംബർ 12. പണ്ഡിറ്റ് മല്ലികാർജുൻ മൻസൂർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ജയ്പൂർ അത്രോളി ഖരാനയിലെ ഏറ്റവും മികച്ച ഗായകരിൽ ഒരാളായിരുന്നു. അപൂർവവും സങ്കീർണവുമായ രാഗങ്ങൾ വളരെ ലളിതമായും മനോഹരമായും ആലപിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഏറെ പ്രശസ്തമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികളായ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കന്നഡ ഭാഷയിൽ അദ്ദേഹം എഴുതിയ നന്ന രസയാത്ര എന്ന ആത്മകഥ ഏറെ ശ്രദ്ധേയമാണ്. ഇംഗ്ലീഷിലേക്ക് ഇത് മൈ ജേർണി ഇൻ മ്യൂസിക് എന്ന പേരിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20000 രൂപ വരെ ക്യാഷ് ബാക്കും 10000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
0: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിൽ ഷോറൂം സന്ദർശിക്കൂ.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളിലെ മലബന്ധം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ആതിര രവീന്ദ്രൻ.
3: കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന മലബന്ധം ഏകദേശം 30 മുതൽ 35% കുട്ടികളിലും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. തീരെ ചെറിയ കുട്ടികൾ, പ്രീ സ്കൂൾ പ്രായമുള്ള കുട്ടികൾ എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം നേരിടുന്നത്. അധികം ഫിസിക്കൽ മൂവ്മെന്റ്സ് ഇല്ലാതിരിക്കുക, ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ, ബാത്റൂം ഉപയോഗിക്കാനുള്ള മടി തുടങ്ങിയ വിവിധ ഘടകങ്ങളായി ബന്ധപ്പെട്ടിരിക്കുന്നു. മലബന്ധം പലതരത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു ശ്രേണിയാകാം. ലക്ഷണങ്ങൾ: ആഴ്ചയിൽ 2 അതിൽ കുറവോ തവണ മാത്രം മലവിസർജനം നടത്തുക, കട്ടിയേറിയ സ്റ്റൂൾസ് പാസ് ചെയ്യുക, രക്തമയത്തോടുകൂടിയുള്ള വേദനയേറിയ മലവിസർജനം, അതിന് കാരണം മലാശയത്തിൽ ഉണ്ടാകുന്ന ചെറിയ വിള്ളൽ അല്ലെങ്കിൽ ചെറിയ പൊട്ടൽ മൂലമുണ്ടാകുന്ന ബ്ലീഡിംഗാണ്. മലവിസർജനം വേദനാജനകമായാൽ കുട്ടികളിൽ കെട്ടി നിർത്തുന്ന ഒരു സ്വഭാവം കാണാറുണ്ട്. ഇത് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിനോടുള്ള വിരക്തിയും ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ മൂത്രാശയ സ്തംഭനവും മൂത്രനാളിയിലെ അണുബാധയുമായി കോൺസ്റ്റിപ്പേഷന് ബന്ധമുണ്ട്. കാരണങ്ങൾ: ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളോടൊപ്പം കുട്ടികളിൽ പലപ്പോഴും മലബന്ധം അനുഭവപ്പെടുന്നു. ഉദാഹരണങ്ങൾ: ടോയ്ലറ്റ് പരിശീലനം, പുതിയ സ്കൂളിലേക്കുള്ള മാറ്റം, ഭക്ഷണശീലത്തിലുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ശിശുക്കളിൽ മുലപ്പാലിൽ നിന്ന് ഫോർമുല മിൽക്കിലേക്ക് മാറുന്നത് മലബന്ധത്തിന് കാരണമാകുന്നു. 95% കേസുകളും ഫംഗ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ അഥവാ പ്രവർത്തനപരമായ മലബന്ധമെന്ന് കരുതുന്നു. ശാരീരിക പരിശോധനയിൽ ഡോക്ടർക്ക് കുട്ടിയുടെ മലാശയത്തിൽ വലിയ അളവിൽ മലം കെട്ടിക്കിടക്കുന്നത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. കട്ടിയുള്ള സ്റ്റൂളുകൾ, മലമൂത്രവിസർജനത്തോടൊപ്പം ഉണ്ടാകുന്ന വേദന, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ള കുട്ടി പതിവായി അടക്കി നിർത്തുന്ന സ്വഭാവം പ്രകടിപ്പിക്കുക എന്നത് സുപ്രധാനമായ രോഗലക്ഷണങ്ങളാണ്. രോഗനിർണയത്തിന് വയറിന്റെ എക്സ്റേ അഥവാ അബ്ഡമൻ എക്സ്റേ എടുക്കുന്നത് രോഗനിർണയം എളുപ്പമാക്കുന്നു. കോൺസ്റ്റിപ്പേഷൻ എങ്ങനെ തടയാം? നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് സഹായിക്കും. കുഞ്ഞുങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ട് സ്ഥിരമായ ഒരു സമയക്രമം പാലിക്കുക. ലാക്ടുലോസ്, മിൽക്ക് ഓഫ് മഗ്നീഷ്യ, പോളിയെഥിലിൻ ഗ്ലൈക്കോളേറ്റ് മുതലായ മരുന്നുകൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു.

0: തൊഴിൽ ദർശനം.
1: കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് കീഴിൽ ചണ്ഡീഗഡിലുള്ള സെൻട്രൽ സയന്റിഫിക് ഇൻസ്ട്രുമെന്റ് ഓർഗനൈസേഷനിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. സെക്യൂരിറ്റി ഓഫീസർ ഒഴിവ് 1. പ്രായം 35 വയസ്സ് കവിയരുത്. റിസപ്ഷനിസ്റ്റ് ഒഴിവ് 1. പ്രായം 28 വയസ്സ് കവിയരുത്. ഡ്രൈവർ ഒഴിവ് 4. പ്രായം 27 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 14. യോഗ്യത ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്ന സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.csio.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.csio.res.in. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. മഹാരാഷ്ട്രയിലെ പൂനെ റീജിയണൽ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറുടെ ഓഫീസാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. സ്റ്റെനോഗ്രാഫർ, ടാക്സ് അസിസ്റ്റന്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നീ തസ്തികകളിലായി 85 ഒഴിവുണ്ട്. വിവിധ കായിക ഇനങ്ങൾ പരിഗണിക്കും. എല്ലാ ഇനങ്ങളിലും പുരുഷന്മാർക്കും വനിതകൾക്കും അവസരമുണ്ട്. കായിക ഇനങ്ങൾ അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, ബ്രിഡ്ജ്, കാരംസ്, ചെസ്, ക്രിക്കറ്റ്, ഹോക്കി, കബഡി, പാരാ സ്പോർട്സ്, സ്വിമ്മിംഗ്, ടേബിൾ ടെന്നീസ്, വോളിബോൾ, റെസ്ലിംഗ്, യോഗാസന. വിദ്യാഭ്യാസ യോഗ്യത: മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് 10ാം ക്ലാസ് വിജയം, സ്റ്റെനോഗ്രാഫർക്ക് 12ാം ക്ലാസ് വിജയം, ടാക്സ് അസിസ്റ്റന്റിന് ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. പ്രായം: മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് 18നും 25 വയസ്സിനും ഇടയിൽ, മറ്റ് തസ്തികകളിൽ 18നും 27 വയസ്സിനും ഇടയിൽ. സംവരണ വിഭാഗക്കാർക്ക് ഇളവ് ലഭിക്കും. കായിക യോഗ്യത: ദേശീയ, അന്തർദേശീയ, അന്തർ സർവകലാശാല ചാമ്പ്യൻഷിപ്പുകൾ, ദേശീയ സ്കൂൾ സ്പോർട്സ് ഗെയിംസ്, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി യൂത്ത് വിന്റർ പാരാ ഗെയിമുകൾ എന്നിവയിലെ സ്ഥാനം അല്ലെങ്കിൽ പങ്കാളിത്തമാണ് പരിഗണിക്കുക. അപേക്ഷാ ഫീസ് 200 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങളടങ്ങിയ വിജ്ഞാപനത്തിനും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.incometaxindia.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.incometaxindia.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 15. ന്യൂഡൽഹി ആസ്ഥാനമായ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സിമൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 14 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും: എഞ്ചിനീയർ 10, പ്രൊഡക്ഷൻ 3, മെക്കാനിക്കൽ 3, മൈനിംഗ് 1, ഇലക്ട്രിക്കൽ 1, ഓഫീസർ 2, മാർക്കറ്റിംഗ് 1, ലീഗൽ 1, അനലിസ്റ്റ് 2, ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് 2. പ്രവൃത്തി പരിചയം: ഓഫീസർ മാർക്കറ്റിംഗ് തസ്തികയിലേക്ക് 1 വർഷത്തെയും മറ്റെല്ലാ തസ്തികകളിലേക്കും 2 വർഷത്തെയും പ്രവൃത്തി പരിചയം വേണം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 15. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cciltd.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cciltd.in. മുംബൈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അനധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 16 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും: ഡെപ്യൂട്ടി ജനറൽ മാനേജർ 2, പർച്ചേസ് 1, ലൈബ്രറി 1, അസോസിയേറ്റ് മാനേജർ 2, സിവിൽ 1, ഇലക്ട്രിക്കൽ 1, അസിസ്റ്റന്റ് മാനേജർ 2, സിവിൽ 1, ഇലക്ട്രിക്കൽ 1, അസിസ്റ്റന്റ് 2, ജൂനിയർ അസിസ്റ്റന്റ് അഡ്മിൻ 8. അപേക്ഷാ ഫീസ് 590 രൂപ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. അപേക്ഷ ഓൺലൈനായി അയക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://iimmumbai.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://iimmumbai.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 15.
0: തൊഴിൽ ദർശനം.
2: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
3: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
2: ഹാപ്പി ബർത്ത്ഡേ ടു യു.
4: ഓ, താങ്ക് യു.
2: ഹലോ,
3: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
2: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം.

0: ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
1: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
1: 8281-4203-05.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
2: പ്രിയ ശ്രോതാക്കളെ, ഗായിക സ്വർണലതയുടെ ചരമദിനമാണ് ഇന്ന്. പ്രിയ ഗായികയ്ക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. ഹൈവേ എന്ന ചിത്രത്തിനുവേണ്ടി സ്വർണലത പാടിയ ഗാനം കേൾക്കാം. രചന: ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം: SP വെങ്കടേഷ്.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം ഇനി 7:35 തുടരും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ലോക നേതാക്കൾ ഇന്ത്യയിൽ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏകമാർഗമെന്ന് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,877,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാകുന്നു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ ഉൽപ്പാദനവും ബാറ്ററി സ്റ്റോറേജും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. US ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ആര്യന സബലങ്ക എലീന റൈബാക്കിന പോരാട്ടം. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ഉച്ചകോടിക്കെത്തിയ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തും. 7 വർഷത്തിനുശേഷം ഇന്ത്യയിലെത്തുന്ന ഷീ ജിൻ പിങ്ങുമായി നടത്തുന്ന ഉഭയകക്ഷി ചർച്ചയിൽ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രമുഖ ലോക നേതാക്കൾ തലസ്ഥാനത്തെത്തി. ഉഭയകക്ഷി യോഗങ്ങൾക്കും തിരക്കിട്ട ചർച്ചകൾക്കും വേദിയാവുകയാണ് ന്യൂഡൽഹി. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന സുപ്രധാന അന്താരാഷ്ട്ര സമ്മേളനമായ ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്നും നാളെയുമായി ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളിത്ത രാജ്യങ്ങളും വിവിധ അന്താരാഷ്ട്ര സംഘടനകളും 12 പ്രതിനിധികളും പങ്കെടുക്കും. ഇന്ന് ഉച്ചതിരിഞ്ഞ് ആരംഭിക്കുന്ന ഉച്ചകോടിയുടെ പ്രധാന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. സമഗ്രമായ ആഗോളഭരണവും ബഹുരാഷ്ട്ര സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലുമെന്ന വിഷയത്തിൽ ചർച്ച നടക്കും. ഇന്ത്യയുടെ നൂതനാശയങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളും പരിചയപ്പെടുത്തുന്ന പ്രത്യേക പ്രദർശനവും ഉച്ചകോടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് ബ്രിക്സ് നേതാക്കൾ പ്രദർശനം വീക്ഷിക്കും. തുടർന്ന് നേതാക്കൾ സംയുക്തമായി വൃക്ഷത്തൈ നടും. ഉച്ചകോടിയുടെ സമാപന ദിവസമായ നാളെ സംയുക്ത പ്രസ്താവന പുറത്തിറക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഡൽഹിയിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിശിഷ്ടാതിഥികൾ സഞ്ചരിക്കുന്ന വഴികളിൽ മറ്റു വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. ഡൽഹി വ്യോമപാതയിലും പ്രത്യേക നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 18th ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി നിരവധി വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിലെത്തി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ, ആഫ്രിക്കൻ യൂണിയനെ പ്രതിനിധീകരിച്ച് ബുറുണ്ടി പ്രസിഡന്റ് എവാരിസ്റ്റെ എൻഡായിഷിമിയെ, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സിസി, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സി ഒവച്ചുക്, തായ്ലന്റ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സിഹാസാക് ഫുവാങ് കെക്കിയോ, നൈജീരിയൻ വൈസ് പ്രസിഡന്റ് കാഷിംഗ് ഷെട്ടിമ തുടങ്ങിയവരാണ് ഉച്ചകോടിക്കായി ദേശീയ തലസ്ഥാനത്തെത്തിച്ചേർന്ന പ്രമുഖർ. ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നിവയാണ് ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ. ബെലറസ്, ക്യൂബ, ബൊളിവിയ, കസാഖിസ്ഥാൻ, മലേഷ്യ, നൈജീരിയ, തായ്ലന്റ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നിവയാണ് ബ്രിക്സിന്റെ പങ്കാളിത്ത രാജ്യങ്ങൾ. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. മേഖലയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏകമാർഗമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിൽ കപ്പൽ ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിലെ പരസ്പര സഹകരണം വിപുലീകരിക്കുന്നതിനും കൂടിക്കാഴ്ചയിൽ ധാരണയായി. ബ്രിക്സ് ഉച്ചകോടിക്കെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരം, പരസ്പര സഹകരണം, റഷ്യ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യൻ പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. 2030 ഇന്ത്യ റഷ്യ വ്യാപാര ലക്ഷ്യം 10,000 കോടി ഡോളറായി ഉയർത്തുന്നതും ചർച്ചയായി. യുക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിച്ച് സമാധാന ശ്രമങ്ങൾക്ക് സഹായം നൽകാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചു. 24-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യ സന്ദർശിക്കാൻ പ്രസിഡന്റ് പുടിൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു. പ്രധാനമന്ത്രി ക്ഷണം സ്വീകരിച്ചു. റഷ്യൻ പ്രസിഡന്റിന് തിരുക്കുറളിന്റെ റഷ്യൻ പരിഭാഷ സമ്മാനിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാഷകളുടെയും അതിർത്തികളുടെയും വരമ്പുകൾ ഭേദിക്കുന്നതാണ് മഹാകവി തിരുവള്ളുവർ രചിച്ച അനശ്വരജ്ഞാനമായ തിരുക്കുറളെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോഴും സാമ്പത്തിക വളർച്ചയ്ക്കും സ്ഥിരതയ്ക്കും ലോകത്തിന് ആത്മവിശ്വാസം പകരുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകമെമ്പാടും വ്യാപാര തടസ്സങ്ങളും നിയന്ത്രണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങളുമായി ചേർന്ന് പുതിയ സാമ്പത്തിക സഹകരണത്തിന്റെ പാലങ്ങൾ പണിയാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറം നേതൃസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
3: ഷിപ്പ് ബിൽഡിംഗ്, സെമി കണ്ടക്ടർ, ക്വാണ്ടം, ക്രിട്ടിക്കൽ മിനറൽസ് ഓർ ബയോടെക് ജെസെ സ്ട്രാറ്റജിക് ക്ഷേത്രമേ നൈ ക്ഷമതയെ തയ്യാർ കറേ ഇസ്ലിയെ മേക്ക് ഇൻ ഇന്ത്യ, ഇന്നോവേറ്റ് വിത്ത് ഇന്ത്യ, സ്കേൽ ഫോർ ദ വേൾഡ്. 2 lakh കെ അധിക സ്റ്റാർട്ടപ്പ് ഓർ 120 സെ അധിക യൂണിക്കോൺസ് കെ സാത്ത് ഭാരത് ആജ് ഗ്ലോബൽ സൊല്യൂഷൻസ് കാ ഹബ് ബൻ രഹാ ഹൈ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും കൂടിക്കാഴ്ച നടത്തി. നിലവിലുള്ള ആഗോള സംഘർഷങ്ങൾ, നാവിഗേഷൻ സ്വാതന്ത്ര്യം, സുസ്ഥിര വികസനം, പുനരുപയോഗ ഊർജ്ജം, ആഗോള ഭക്ഷ്യസുരക്ഷ, മനുഷ്യകേന്ദ്രീകൃത നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 4-ാം തവണയും ബ്രിക്സ് അധ്യക്ഷ പദവി ഏറ്റെടുത്തതിനെ ഗുട്ടറസ് പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,877,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ വ്യാഴാഴ്ച ചേർന്ന സെൻട്രൽ സാങ്ഷനിംഗ് ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ 9-ാമത് യോഗത്തിലാണ് തീരുമാനം. ആസാം, ബീഹാർ, ഗുജറാത്ത്, തെലങ്കാന, ത്രിപുര, ഉത്തർപ്രദേശ് എന്നീ 6 സംസ്ഥാനങ്ങളിലെ ഭവന പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം അർഹരായ ചെറുകിട നാമമാത്ര കർഷകർക്ക് 60 വയസ്സ് തികയുമ്പോൾ കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ ഉറപ്പു നൽകുന്നു. കേരളത്തിൽ ചൂട് കടുത്തതോടെ വൈദ്യുതി ബോർഡിന്റെ സംഭരണികളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. സംസ്ഥാനത്തിന്റെ പ്രതിദിന ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിനോടടുക്കുകയാണ്. പുറത്തുനിന്ന് കൂടിയ അളവിൽ വൈദ്യുതി എത്തിക്കുന്നതിലും പ്രതിസന്ധി നേരിടുന്നതിനാൽ ആഭ്യന്തര ഉൽപാദനം കൂട്ടുമെന്ന് വൈദ്യുതി ബോർഡ് അറിയിച്ചു. കേരളത്തിൽ വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മണി മുതൽ 10 മണി വരെയായിരുന്നു ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗമെങ്കിൽ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും അത് തുടരുകയാണ്. കേരളത്തിന് ആവശ്യമായതിന്റെ 25% മാത്രമാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് 1-ാം സീഡ് ആര്യന സബ്ലങ്കയും 2-ാം സീഡ് എലന റൈബാക്കിനെയും തമ്മിൽ ഏറ്റുമുട്ടും. തുടർച്ചയായ 3-ാം കിരീടമാണ് സബലങ്കയുടെ ലക്ഷ്യം. പുരുഷ സിംഗിൾസ് ഫൈനൽ നാളെ നടക്കും. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ആദ്യ സെമിയിൽ മലേഷ്യയെ വീഴ്ത്തി ഇന്ത്യൻ ജൂനിയർ പുരുഷ ടീം ഫൈനലിൽ കടന്നു. നാളെ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. ഇന്ന് നടക്കുന്ന ജൂനിയർ വനിതാ വിഭാഗം സെമി ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമി ഫൈനലിൽ പാകിസ്ഥാനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലുകളിലൂടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജക മണ്ഡലത്തിലെ ഇരിങ്ങാവൂർ മീശപ്പടിയിൽ നവീകരിച്ച സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ലോക നേതാക്കൾ ഇന്ത്യയിൽ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,877,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. US ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ആര്യന സബലങ്ക എലീന റൈബാക്കിന പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: ശ്രോതാക്കളെ, പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
5: സ്വർണലത. പിന്നണി ഗായികയായിരുന്ന സ്വർണലത 1973 April 29 പാലക്കാട് ജില്ലയിൽ ജനിച്ചു. കർണാടകയിൽ നിന്നായിരുന്നു അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. കുട്ടിക്കാലത്ത് തന്നെ പാട്ടുപാടാൻ പരിശീലിച്ച അവർ കീബോർഡും ഹാർമോണിയവും വായിക്കാൻ പഠിച്ചു. തുടർന്ന് കർണാടക ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അറിവ് നേടി. സ്വർണലതയ്ക്ക് ആദ്യമായി പിന്നണി പാടാൻ അവസരം നൽകിയത് സംഗീത സംവിധായകൻ MS വിശ്വനാഥനാണ്. ഇളയരാജ, AR റഹ്മാൻ, ദേവ, വിദ്യാസാഗർ, ഹാരിസ് ജയരാജ്, മണിശർമ്മ തുടങ്ങി നിരവധി സംഗീത സംവിധായകരുടെ കീഴിൽ അവർ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 1000 ചിറകുള്ള മോഹം എന്ന ചിത്രത്തിലൂടെയാണ് സ്വർണലത മലയാളത്തിൽ തുടക്കം കുറിക്കുന്നത്. തുടർന്ന് ഹൈവേ, മിന്നാമിനിങ്ങിനും മിന്നുകെട്ട്, തച്ചോളി വർഗീസ് ചേകവർ, ഇൻഡിപെൻഡൻസ്, വർണ്ണപ്പകിട്ട്, സത്യം ശിവൻ സുന്ദരം, തെങ്കാശി പട്ടണം തുടങ്ങി നിരവധി മലയാള സിനിമകളിൽ സ്വർണലത പാടിയിട്ടുണ്ട്. തമിഴ്, തെലുഗ്, കന്നഡ, ഹിന്ദി, മലയാളം, ഉറുദു, ബംഗാളി, ഒഡിയ ഭാഷകളിലായി ഏതാണ്ട് 7000ലധികം ഗാനങ്ങൾ അവർ പാടിയിട്ടുണ്ട്. 1994 കറുത്തമ്മ എന്ന ചിത്രത്തിലെ പോറാളെ പൊന്നുത്തായെ എന്നു തുടങ്ങുന്ന ഗാനത്തിന് സ്വർണലതയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. കൂടാതെ 3 തവണ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡും ആന്ധ്രാ സർക്കാരിന്റെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരവും അവർ നേടിയിട്ടുണ്ട്. വേറിട്ട ശബ്ദവും ആലാപന ശൈലിയും കൊണ്ട് സംഗീത പ്രേമികളുടെ പ്രിയ ഗായികയായി മാറിയ സ്വർണലത 2010 September 12 നമ്മോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് സ്വർണലത പാടിയ ഒരു ഗാനശകലം കേൾക്കാം.

0: പാട്ടും പൊരുളും തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എൻ.ജെ. ജോഷിലാൽ.
1: യാത്രകൾ പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് വിനോദയാത്രയാണെങ്കിൽ പ്രത്യേകിച്ച്. പോകുന്ന സ്ഥലമല്ല, പോകുന്ന രീതിയുമല്ല, ആരൊക്കെ കൂടെയുണ്ട് എന്നതാണ് ഒരു യാത്രയെ ആസ്വാദ്യകരമാക്കുന്നത്. അങ്ങനെയുള്ള യാത്ര നമ്മളിൽ എത്രയോ പേർ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? ഒരിക്കൽ കൂടി എന്ന് നാം പറയണമെങ്കിൽ നമുക്ക് ഏറെ ഇഷ്ടമുള്ള എന്തോ ഒന്ന് അതിലുണ്ടാകണം. അത് ജീവിതാനുഭവങ്ങളാകാം, ബന്ധങ്ങളാകാം, സൗഹൃദങ്ങളാകാം, ചെന്നു ചേരാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളാകാം, പ്രിയപ്പെട്ടവർ ഒന്നിച്ചു ചേർന്ന ഒരിക്കലും മറക്കാനാകാത്ത നിമിഷങ്ങളാകാം. കാലം നമ്മുടെ ശരീരത്തിലും മനസ്സിലും പഴയത് എന്ന് മുദ്ര ചാർത്തി തരുമ്പോഴും ആ ഇന്നലെ മനസ്സിൽ നിന്നും മായാതെ തന്നെ നിൽക്കും. ക്യാമ്പസ് ജീവിതം പശ്ചാത്തലമാക്കി ലാൽ ജോസ് സംവിധാനം ചെയ്ത ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിലെ ഈ ഗാനം കേൾക്കുമ്പോൾ ഒരുപക്ഷേ തോന്നുമായിരിക്കും എല്ലാവരും ഒരിക്കൽ കൂടി ഒത്തുകൂടിയെങ്കിൽ. സ്കൂൾ കോളേജ് പഠന കാലഘട്ടമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമെന്ന് പൊതുവെ പറയാറുണ്ട്. ഒരു വിനോദയാത്ര സ്ഥിരമായി പോകുന്ന ഇടമാണ്. അവിടെ നിരനിരയായി നിൽക്കുന്ന കാറ്റാടി മരങ്ങളുണ്ട്, കുളിരുണ്ട്. അത് പ്രണയക്കുളിരാകുമ്പോൾ ഉള്ളും ശരീരവും ഒന്ന് കിടുങ്ങാതിരിക്കില്ല. മറയത്ത് നിന്നൊരു നോട്ടം കൂടി ഉണ്ടെങ്കിൽ ചുറ്റുമുള്ള കാഴ്ചകൾ ചിലപ്പോൾ മറന്നുപോയെന്ന് വരാം. മനസ്സുകൾക്കൊന്നും മതിലില്ലാതിരുന്ന കാലം, വേർതിരിവുകൾ ഒന്നുമില്ല, സൗഹൃദം മാത്രം. ഈ കാലം ഒരിക്കലും മതിയാകില്ല, ഈ സമയങ്ങൾ ഒരിക്കലും തീരരുതേ എന്ന് ആശിച്ചു പോയിട്ടുമുണ്ട്.

സന്തോഷം തോന്നുമ്പോൾ, പ്രിയപ്പെട്ടവരൊക്കെ സമീപത്തുള്ളപ്പോൾ, കാണുന്നതിലെല്ലാം മഴവില്ലുണ്ട് എന്ന് തോന്നും. പുലർകാലത്ത് വിരിയുന്ന പൂക്കൾ കാറ്റിലാടുമ്പോൾ അതൊരു രസനടനമായും തോന്നും.

മഴക്കാർ മാനത്തെത്തുമ്പോഴാണല്ലോ മയിലുകൾ നൃത്തം ചെയ്യുന്നത്. പെൺമയിലാണെങ്കിൽ ഉറപ്പിക്കാം, വന്നു ചേരുന്നത് തീർച്ചയായും ആണിണയാകും. കാണാത്തൊരു പക്ഷി ദൂരെ എവിടെയോ ഇരുന്ന് ചിലയ്ക്കുന്നു. സന്തോഷത്തോടെയായാലും പരിഭവത്തോടെയായാലും പെയ്തൊഴിയുന്ന കണ്ണീർ മടയ്ക്ക് കയ്പ്പരസമല്ല എന്ന് തിരിച്ചറിയുന്നു. കൊലുസിളക്കി വരുന്നൊരു പുതുമഴ കൂടെ ഉണ്ടെങ്കിൽ ഈ സൗഹൃദങ്ങളും പ്രണയവും ഒത്തുചേരലുമെല്ലാം കിനാവ് പോലെ നമ്മെ മൃദുവായി സ്പർശിച്ചുകൊണ്ടേയിരിക്കും.

ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് കാലങ്ങൾക്ക് മുമ്പേ എഴുതിയ കവി എന്നും സ്മരണീയനാകുന്നത് ആ വികാരങ്ങൾ നമ്മെ വിട്ടുപോകാത്തതുകൊണ്ടാണ്. വർഷങ്ങൾ കഴിഞ്ഞ് ജീവിതത്തിൻ്റെ വരണ്ട ഭൂമിയിലൂടെ നടന്ന് നീങ്ങുമ്പോൾ, നടന്ന് തളർന്ന് ഒരിറ്റ് തണലിൽ ഇളവേൽക്കുമ്പോൾ, കടന്നുപോയ ആ നല്ല ദിനങ്ങളുടെ ഓർമ്മകൾ ഇങ്ങനെ കാതോരത്തിരുന്ന് പാടിക്കൊണ്ടേയിരിക്കും.

0: ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ശരചന്ദ്ര വർമ്മ എഴുതി, അലക്സ് പോൾ ചിട്ടപ്പെടുത്തി, വിധു പ്രതാപ്, രജു ജോസഫ് എന്നിവരും സംഘവും പാടിയ ഗാനമാണ് ഇത്.
1: പാട്ടും പൊരുളും തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.
2: നമുക്ക് ചുറ്റും യങ് ഇന്ത്യൻസ് നടത്തുന്ന കോവളം മാരത്തണുമായി ബന്ധപ്പെട്ട് കഴക്കൂട്ടം കാരോട് ദേശീയപാതയിൽ കോവളം ജംഗ്ഷൻ മുതൽ വേങ്ങപ്പറ്റ വരെ ഗതാഗത നിയന്ത്രണമുണ്ടാകും. നാളെ പുലർച്ചെ 2 മണി മുതൽ രാവിലെ 11:30 വരെയാണ് നിയന്ത്രണം. റോഡപകടങ്ങളിൽ പരിക്കേറ്റവർക്ക് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ അടിയന്തര ചികിത്സ ഉറപ്പാക്കാൻ കേന്ദ്ര ഗതാഗത മന്ത്രാലയം ആവിഷ്കരിച്ച റാഹത്ത് പദ്ധതിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടക്കമായി.

മഹാത്മാഗാന്ധി സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ ഈ മാസം 29 നടക്കുന്ന 2026-27 അധ്യയന വർഷത്തെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ. മഹാത്മാഗാന്ധി സർവകലാശാല സ്കൂൾ ഓഫ് ജെൻഡർ സ്റ്റഡീസിൽ MA ജെൻഡർ സ്റ്റഡീസ് പ്രോഗ്രാമിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ കുറഞ്ഞത് 50% മാർക്കോടെയുള്ള ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഈ മാസം 14 തിങ്കളാഴ്ച രാവിലെ 10:30 അസൽ രേഖകൾ സഹിതം കൺവർജൻസ് അക്കാദമിയ കോംപ്ലക്സിന്റെ 7 പ്രവർത്തിക്കുന്ന വകുപ്പ് ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. ഇമെയിൽ sgs@ngu.ac.in. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8281541929. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും. പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടത്തിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കന്നിനിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന പീതാംബരം AB, സംഗീതം ബ്രഹ്മാനന്ദൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഇനി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കണ്ണാരം പൊത്തിപ്പൊത്തി, രചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ.

0: Science, innovation, cooperation, and sustainability. The theme places development, sustainability, and innovation at the heart of the agenda. With Anand Kumar, Suparna Saikia, Akashwani News, Delhi.
1: Prime Minister Narendra Modi has called for secure sea lanes, open supply routes and the safety of seafarers to sustain global trade. He also urged BRICS countries to work towards removing trade barriers and expanding opportunities for businesses. Mr. Modi stated this while addressing leaders' session of BRICS Business Forum at Bharat Mandapam in New Delhi last evening. The Prime Minister said India was a strong advocate of freedom of navigation and the safety of seafarers, stressing that secure maritime routes were essential for the smooth movement of global trade.
2: Global trade तभी आगे बढ़ सकता है जब सी लेन सिक्योर हो, सप्लाई रूट ओपन हो और सी फेरर सेफ हो. और इसलिए भारत फ्रीडम ऑफ नेविगेशन और सी फेरर्स की सेफ्टी का दृढ़ समर्थक है.
1: Amid rising trade barriers globally, Prime Minister Modi said India was seeking to build economic bridges. He said India today offers a source of confidence for growth and stability.
2: आज जब दुनिया में ट्रेड बैरियर्स बढ़ रहे हैं, भारत इकोनॉमिक ब्रिजेज बना रहा. 2014 के बाद से हमने दुनिया के करीब 40 कंट्रीज के साथ फ्री ट्रेड एग्रीमेंट्स किए हैं. ब्रिक्स में भी हमारी अप्रोच यही है कि बैरियर्स को कम करना और बिजनेसेस के लिए अवसर बढ़ाना.
1: Earlier, Prime Minister Modi held bilateral meetings with Russian President Vladimir Putin, Iranian President Masoud Pezeshkian and UN Secretary General Antonio Guterres in New Delhi yesterday, ahead of the 18th BRICS summit. During his meeting with President Vladimir Putin, the two leaders reviewed progress in India-Russia cooperation across a wide range of areas, including politics, trade and economy, defense, energy, space, skill mobility and people-to-people ties. Both sides also shared perspectives on key regional and global issues of mutual interest, including the conflicts in West Asia and the Black Sea region. In view of the BRICS summit in New Delhi, traffic diversions and regulated movement will be implemented on key routes across the national capital from 9:30 a.m. to 9 p.m. today. The traffic police have advised the commuters to plan their journeys in advance and allow extra travel time. The government has approved 18,77,000 houses under the Pradhan Mantri Awas Yojana Urban 2.0, giving further impetus to the implementation of the scheme and advancing the goal of housing for all in urban areas. The decision was taken at the 9th meeting of the Central Sanctioning and Monitoring Committee held in New Delhi on Thursday. The Pradhan Mantri Kisan Mandhan Yojana has completed 7 years today. The scheme was launched on this day in 2019 with the aim of providing social security to small and marginal farmers. Under the scheme, eligible landholding small and marginal farmers are assured a minimum monthly pension of 3,000 rupees from the age of 60. More from our correspondent.
3: Since its launch, Pradhan Mantri Kisan Mandhan Yojana has emerged as an important pillar of the social security for the farming community. Over these 7 years, the scheme has steadily expanded its reach among farmers across the country. It reflects the government's continued commitment to ensuring that farmers can look towards their later years with greater financial security and dignity. By February 2026, over 24.96 lakh farmers have enrolled under the scheme across the country. Haryana state leads with around 5.75 lakh enrollments, followed by Bihar with over 3.46 lakh. Since 2019, more than 540 crore rupees has been utilized to support the scheme's implementation and outreach as of February 2026. It brings the promise of financial security closer to millions who spend their working lives securing India's food security. Shiva Mishra, Akashwani News, Delhi.
1: This is Akashwani giving you the news.
4: Stay connected with AIR News. Follow us on X at AIR News Alerts and visit newsonair.gov.in for the latest updates.
1: Welcome back to Morning News on Akashwani. Saudi Arabia said it has shut down a major cross-country oil pipeline a day after it was attacked by drones. The statement by country's Ministry of Energy said the decision was taken to shut down oil pipeline as a precautionary measure. The East-West pipeline has played a key role in Saudi Arabia's ability to continue exporting oil following the disruption of the Strait of Hormuz during Iran's war with the US and Israel. A report.
5: The Saudi Foreign Ministry blamed the attack on several drones that came from Iraq. The Iraqi government condemned the assault and ordered an investigation. The shutdown comes as Iranian-backed Houthi rebels in the Yemen captured port of Mocha and a strategic island of Perim in the Bab el-Mandeb Strait at the southern entrance of the Red Sea, opening a new front in the ongoing West Asia conflict. The Bab el-Mandeb Strait is one of the world's key shipping lanes. The advance could boost Iran's strategy of driving up the world oil and gas prices to pressure the United States. On the other hand, the 1,200-kilometer pipeline shut down by the Saudi Arabia is the key alternative route for Kingdom's oil to reach global markets, bypassing the Strait of Hormuz. It has been shipping 4 million to 5 million barrels per day in recent months, amounting to 4 to 5% of global supply. With Vishal's report, Jigyasa Pandey from Newsdesk.
1: Amid the worsening flood situation in Uttar Pradesh, the state government has stepped up relief and rescue operations to assist affected families. At least 25 districts are currently affected by flooding following heavy rains and the release of water from dams. Our correspondent has the details.
6: According to the State Relief Commissioner's Office, around 8,000 people were shifted to safe locations on Thursday alone, taking the total number of evacuated people to around 21,000. Affected people are also being provided safe shelter, with around 3,000 individuals currently staying in relief camps. Keeping in view the risk of disease outbreaks during floods, the Health Department has also remained fully active. A total of 1,165 medical teams have been deployed in affected areas. Meanwhile, intermittent rain continues in many districts of the state, including the state capital Lucknow. The Meteorological Department has predicted rain with thunder and lightning in the eastern and western part of the state in the next 5 days. Sushil Chandra Tiwari, Akashwani News, Lucknow.
1: In Odisha, heavy to very heavy rain is likely at isolated places over southern part of the state today. The weather system over the Bay of Bengal is likely to sustain enhanced rainfall activity across Odisha. More from our correspondent.
7: Heavy to very heavy rainfall is likely at isolated places over southern Odisha today. The India Meteorological Department has issued an orange warning for Nabarangpur, Koraput and Malkangiri, where very heavy rain is expected at one or two places. Heavy rainfall is also likely over Nuapada, Balangir and Kalahandi. Several districts including Raigada, Gajapati, Ganjam, Kandhamal and Malkangiri may experience thunderstorms, lightning and gusty winds. IMD has advised people to remain alert, particularly in vulnerable and low-lying areas. Fishermen have also been advised to exercise caution as weather conditions along the Odisha coast are likely to remain rough at times. Prakash Das for Akashwani News, Bhubaneswar.
1: The India Meteorological Department has issued an orange colour warning for heavy rainfall accompanied by thunder squall for coastal Andhra Pradesh today. According to the IMD, heavy rainfall is also expected over Uttarakhand, Gujarat, Konkan, Goa, Madhya Pradesh, Maharashtra and Chhattisgarh during the day. On to sports. In hockey, Indian women's team will take on South Korea in the first semi-final of the Junior Asia Cup at Mochi in China this morning. The match is scheduled to begin at 9:45 a.m. Indian Standard Time. Defending champions India stormed into the last four with a ruthless 19-0 demolition of Pakistan in their quarter-final match. India topped the elite pool A with an impressive unbeaten record, earning 10 points from three dominant victories and one hard-fought draw. Host China will face Japan in the second semi-final at Mochi. In women's cricket, India will face defending champion Sri Lanka in the summit clash of T20 Asia Cup in Dubai tomorrow. Sri Lanka stormed into the final last night, defeating Pakistan by 4 wickets. Chasing a target of 131, Sri Lanka overhauled the score in 18.4 overs, posting 134 runs for the loss of 6 wickets. And now, for a look at today's newspapers, it's over to Sarabjit Kaur.
8: Thank you, Anuja. The dailies today have highlighted India's readiness to help bring peace with diplomacy being the only way forward as world leaders arrive for the BRICS summit. The Pioneer headline says, a warm embrace and a tough message. The Tribune writes, Modi presses Putin for Ukraine peace, safety of Indian seafarers in Black Sea. building economic bridges during the BRICS summit in the national capital, the Indian Express states, grouping looks at pragmatic cross-border payment mechanism, local currency trade. AI cancer screening among 37 innovations on display in BRICS Bharat Innovates after making its debut in France, writes the Indian Express. Hotels see rise in advance bookings for destination weddings within the country after times. And finally, India's BRICS hamper serves up culture, cuisine and convenience, containing Bihar's sattu and makhana, Odisha's coffee, focusing on vocal for local, notes the pioneer. And with that, it's back to you, Anuja.
1: Thank you, Sarabjit. And now before we end the bulletin, the headlines once again. 18th BRICS Summit to begin in New Delhi today. Discussions to focus on global governance, trade, security and supply chains as world leaders assemble for two-day summit. Prime Minister Narendra Modi to hold bilateral talks with Chinese President and other BRICS leaders today on the sidelines of summit. Prime Minister Modi pushes for secure sea lanes, open supply routes and removal of trade barriers at BRICS Business Forum to sustain global trade. Saudi Arabia shuts vital pipeline after attack. Houthi rebels in Yemen seize strategic islands, tightening grip on key Red Sea shipping route. Uttar Pradesh government steps up relief and rescue operations as flood affects 25 districts. And with that, we end the morning news. Have a nice day.
5: നോവൽ സഞ്ചാരം.
9: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
10: വിശ്വം ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഞാൻ എന്തിനാ ഓടിപ്പോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരുപക്ഷെ എനിക്ക് ഭ്രാന്തായിരുന്നിരിക്കാം. അതെ, ഭ്രാന്ത് തന്നെ. കഴിഞ്ഞത് മറക്കൂ, ഭാർഗവിയമ്മ പറയുന്നതാണ് കാര്യം. ആര്? നമ്മുടെ അയൽപ്പക്കത്തുണ്ടായിരുന്നില്ലേ ഭാർഗവിയമ്മ? അവരുടെ കോഴിമുട്ടയെടുത്ത് മുളപ്പിക്കാൻ വെച്ചതൊക്കെ മറന്നോ? ഓഹോ, അവരിപ്പോഴുണ്ടോ? ഒരാഹ്ലാദം വിശ്വത്തിൻ്റെ മുഖത്ത് കളിയാടി. ഉണ്ട്, അവരെപ്പോഴും പറയും. മറക്കാൻ കഴിയാഞ്ഞാൽ നമുക്കൊന്നും ജീവിക്കാൻ സാധിക്കില്ല എന്ന്. ശരിയാണ്. അതും പറഞ്ഞ് വിശ്വം വീണ്ടും ജാലകത്തിനുള്ളിലൂടെ നോക്കിക്കൊണ്ടിരുന്നു. രാധ മിണ്ടാതെ ഉത്തരീയത്തിൻ്റെ തലപ്പ് തിരിപ്പിടിച്ചുകൊണ്ടും ഗോപാലകൃഷ്ണൻ പരസ്യങ്ങൾ നോക്കുകയാണ്. മേലെ അമർന്ന ഭാരമൊന്നൊഴിഞ്ഞപ്പോൾ വിശ്വത്തിൻ്റെ ഹൃദയത്തിൽ പുതിയ ചോദ്യചിഹ്നങ്ങൾ മുളയെടുത്തു. രാധ കുഞ്ഞിരാമനെ അന്വേഷിച്ചത് നന്നായി. തൻ്റെ നുണ സത്യമായല്ലോ. പക്ഷേ എന്തിന് കുഞ്ഞിരാമനെ കാണുന്നു? അവർ തമ്മിലുള്ള ബന്ധം? കൊമ്പുകളോടും ചില്ലകളോടും കൂടിയാണ് ആ ചോദ്യം മനസ്സിൽ കിളിർത്തുയർന്നത്. ഒരു ബന്ധവുമില്ലാത്ത ഒരാളുടെ അടുത്തേക്ക് ഈ രാത്രി സമയത്ത് ഒരു സ്ത്രീ വരുമോ? വല്ല ബന്ധവുമില്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ കൊണ്ടുവരുമോ? എന്തോ ഒരു കെട്ടുപിണച്ചിൽ ഇതിനടിയിലുണ്ടല്ലോ. അവളെ കൂട്ടിക്കൊണ്ടുവന്നത് വിഡ്ഢിത്തമായോ? അവൾ അത്രയ്ക്കൊന്നും ആദരവ് അർഹിക്കുന്നില്ലെന്ന് വരുമോ? എല്ലാം രാധയോട് തുറന്നു ചോദിച്ചാലോ എന്ന് ഒരു നിമിഷത്തേക്ക് തോന്നി. എന്തു ചോദിക്കാൻ? സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. സ്നേഹിക്കുന്നത് അപരാധമാണോ? വിഡ്ഢിത്തമാണെന്ന് വരാം. ശൂന്യതയിലേക്ക് മുതലക്കൂപ്പ് കൊത്തുകയാണെന്ന് വരാം. എന്നാലും ക്ടോം ക്ടോം അടുത്തടുത്തു വരുന്ന ആ മുട്ടിച്ചെരുപ്പിൻ്റെ ശബ്ദം അവനെ ആലോചനയിൽ നിന്നുണർത്തി. വരുന്നു. ആര്? രാധ ചോദിച്ചു. സുലൈമാനിക്ക. വിശ്വം അതും പറഞ്ഞ് രാധയുടെ മുഖത്തേക്കൊന്ന് നോക്കി. എത്ര പാവപ്പെട്ട പെൺകിടാവ്! സുലൈമാൻ ചോറും കറിയും ഒരു ചെറുക്കനെ കൊണ്ട് എടുപ്പിച്ചിരിക്കുന്നു. രണ്ടു വിരിപ്പ് താൻ തന്നെ ഏറ്റിയിരിക്കുന്നു. വിശ്വം ഓടിച്ചെന്ന് ആ വിരിപ്പ് വാങ്ങി താഴെ വെച്ചു. ഇത് വേണ്ടായിരുന്നു. മനുഷ്യർക്ക് ഒരിടത്ത് തടി സൂക്ഷിക്കണ്ടേ കുട്ടി? സുലൈമാൻ ഒന്ന് ചിരിച്ചു. ഇലയിട്ട് രാധ വിളമ്പി. അവർ ഊണുകഴിച്ചു. സുലൈമാൻ ദൂരെ താടിയും തിരുമ്മിക്കൊണ്ട് നോക്കിയിരിക്കുകയാണ്. അവരുടെ ഊണ് കഴിഞ്ഞപ്പോൾ യാത്ര പറയുക പോലും ചെയ്യാതെ അയാൾ എഴുന്നേറ്റ് നടന്നു. പോയോ? വിശ്വം തലയുയർത്തി അന്വേഷിച്ചു. അകന്നുപോകുന്ന മുട്ടിച്ചെരുപ്പിൻ്റെ ശബ്ദമാണ് ആ അന്വേഷണത്തിന് ഉത്തരം നൽകിയത്. നടുക്കൊരു തളം, അപ്പുറത്തും ഇപ്പുറത്തും ഓരോ മുറി. അങ്ങനെയാണ് ആ വീട്. അവിടെ കിടന്നോളൂ. വിശ്വം അടുത്ത മുറി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാധയോട് പറഞ്ഞു. എന്നിട്ട് ഗോപാലകൃഷ്ണനോടുകൂടി സ്വന്തം മുറിയിൽ പോയി വാതിലടച്ചു. കിടന്നു, ഉറങ്ങിയില്ല. ചിന്തകൾ ഉറക്കത്തിന് നേരെ കല്ലെറിയുകയായിരുന്നു. ഗോപാലകൃഷ്ണൻ കിടക്കേണ്ട താമസം ഉറങ്ങി. അയാളുടെ ദേഹം നന്നേ തളർന്നിരുന്നു. മനസ്സ് അത്ര തളർന്നിട്ടുമില്ല.
9: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ഈശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20000 രൂപ വരെ ക്യാഷ് ബാക്കും 10000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
0: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിറ്റാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: ആകാശവാണി സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, ഗായിക സ്വർണലതയുടെ ഓർമ്മദിനമാണ് ഇന്ന്. ഗാനാസ്വാദകർ എന്നും ഓർമ്മിക്കുന്ന ഒരുപിടി മധുര ഗാനങ്ങൾ പാടി 2010 സെപ്റ്റംബർ 12 അകാലത്തിൽ വേർപെട്ടു പോയ പ്രിയ ഗായികയ്ക്ക് സ്മരണാഞ്ജലിയാകുന്നു സ്മൃതി മധുരത്തിലെ ഇന്നത്തെ ഗാനങ്ങൾ.

0: സാദരം എന്ന ചിത്രത്തിനു വേണ്ടിയുള്ള സ്വർണ്ണലതയുടെ ആലാപനമാണ് കേട്ടത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.
1: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: സ്മൃതി മധുരത്തിൽ ഇനി സ്വർണ്ണലതയും സംഘവും ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിനു വേണ്ടി പാടിയത്. രചന S. രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: പ്രിയ ശ്രോതാക്കളെ, സ്വർണലത പാടിയ ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മന്ദിരത്തിൽ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: ആകാശവാണി സംഗീത സരണി മൃദംഗ പാഠം പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൾ, പഠിക്കുന്നത് മാവേലിക്കര H വിശ്വദേവ്.
4: നമസ്കാരം.
5: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും മൃദംഗ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രൂപകതാളം നമ്മൾ നോക്കിയായിരുന്നു.
4: അതെ സർ.
5: രൂപകതാളത്തിൽ നമ്മൾ നോക്കിയത് വലിയ മോരാവും കോർവയുമായിരുന്നു അല്ലേ? അതുകൊണ്ട് ഓർക്കുന്നുണ്ടോ? വാശിട്ട് നമുക്ക് പുതിയ പാഠത്തിലോട്ട് വരാം.
4: ഓക്കെ സർ.
5: ഇങ്ങനെ ഒന്ന് അത് പറയാൻ പറ്റുന്നു. കോറും മറ്റുണ്ട്, താളം മറ്റുണ്ട് പറയൂ. ഈ പാഠമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്.
4: ഇപ്പൊ
5: രണ്ടുപേരും ചേർന്ന് ഇത് വലിയ മോറ കോറുകൊണ്ട് വാശിട്ട് പുതിയ പാഠത്തിലോട്ട് പോവാം.

0: അന്ന് പാഠം നമ്മൾ നോക്കിയായിരുന്നു. ഇതിൽ ഇപ്പോൾ നമ്മൾ പാഠം മാത്രം നോക്കിയിട്ടുണ്ട്, അതിലുള്ള വെറൈറ്റീസ് എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം.
1: ഓക്കെ സർ.
0: ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യ താളത്തിൽ ഒരു വലിയ മോറാവും കോറുവുമായിട്ട് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ രൂപക താളത്തിൽ വലിയ മോറ കോറുവയും നോക്കിയിരുന്നു, ഈ ക്ലാസ്സിൽ ആദ്യ താളത്തിൽ വലിയ മോറാവും കോറുവയും നോക്കാം
1: സർ.
0: ആദ്യം അതുകൊണ്ട് എഴുതിയെടുത്തില്ല, അത് മെയിൻ വന്ന് അത് ആസ് വന്ന് തതിക്കിടകതാം തതിക്കിടകതാം തതിക്കിടക തതിക്കിടകതാം തതിക്കിടക തതിക്കിടക തതിക്കിടകതാം തളന്തതും തത്തും. ഇപ്പം തതിക്കിടകതാം അത് എത്ര മാത്രം ഇരിക്കും? തതിക്കിടത്ത് മട്ടും
1: മൂന്ന് മാത്രം.
0: മൂന്ന് മാത്രം, ഗുഡ്. തക്കിട്ടത്താം തക്കിട്ട തക്കിട്ടത്താം തക്കിട്ട തക്കിട്ട തക്കിട്ടത്താം തളന്തതും തത്തളന്തതും. സിമ്പിൾ കോർവയാണ്.
1: ഇപ്പം
0: എന്ത മാതിരി കോർവകൾ നമുക്ക് സിമ്പിളാണ് ഒരു കോർവകൾ വാശിക്കിറതിൽ என்ன ஒரு பலன்னா നമുക്ക് நிறைய കോർവകൾ നമുക്ക് വാശിക്കலாம். വലിയ മോറ വലുതായിട്ട് വാശി ഒരു കോർവ വാശിക്കാൻ പറ്റും. അപ്പോൾ ഓരോ കച്ചേരികളിലേയും നമ്മൾ വാശിക്കുമ്പോൾ ചില പേര് ഒരു അഞ്ച് മിനിറ്റ് തനിയോർത്തിന് വാശിക്കുന്നു വെച്ചാൽ നമുക്ക് അങ്ങ് പെരിയ മോറ വാശിക്കാൻ പറ്റില്ല.
1: അപ്പം
0: അതുപോലെ സ്ഥലങ്ങളിൽ അന്ന മാതിരി കുട്ടി കുട്ടി കുട്ടി മോറാക്കൾ വലിയ മോറ കുറവുകൾ വാശ നല്ല അടക്കമാർക്കും. അപ്പം അങ്ങനത്തെ അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ ഇപ്പോൾ ഒരു മൂന്ന് നാല് വെറൈറ്റി നമുക്ക് നോക്കിയിരുന്നാലേ സമയോചിതമായി നമ്മത് വായിക്കാൻ പറ്റും.
1: അപ്പം
0: അതുപോലെയാണ് ഇത്. ഒരു കുട്ടി വലിയ മോറ കുറവയാണ്. അപ്പം തക്കിട്ടത്താം തക്കിട്ട തക്കിട്ടത്താം തക്കിട്ട തക്കിട്ട തക്കിട്ടത്താം തളന്തതും തത്തളന്തതും ഇരിക്കും. ഇത് നമ്മൾ മേൽക്കാലത്തിൽ പോട്ടിട്ടാണ് പറയുന്നത്. തതിക്കിടകതാം തതിക്കിടക തതിക്കിടകതാം തതിക്കിടക തതിക്കിടക തതിക്കിടകതാം തളന്തതും തത്തളന്തതും പറയും.
1: തതിക്കിടകതാം തതിക്കിടക തതിക്കിടകതാം തതിക്കിടക തതിക്കിടക തതിക്കിടകതാം തളാന്തതും തത്തളാന്തതും.
0: അതൊക്കെ ബേസ് തന്നെ തക്കിട്ടത്താം തക്കിട്ട അതാണ് അളവുക്കാകെ ചൊന്നേ. അപ്പം അതേ വലിയ മോറ കോർവ അതേ സ്ട്രക്ചർ തന്നെ നമുക്ക് ഒരു ഫസ്റ്റിൽ രണ്ട് പ്രാവശ്യം സെയിം അതേപോലെ വാശിപ്പോൾ അപ്പം കുറച്ച് വാശിക്കരുത്. അപ്പം ഞാൻ ഒന്ന് ആദ്യം ഫുള്ളായിട്ട് പറയാം. തതിക്കിടകതാം തതിക്കിടക തതിക്കിടകതാം തതിക്കിടക തതിക്കിടക തതിക്കിടകതാം തളന്തതും തത്തളന്തതും. തതിക്കിടകതാം തതിക്കിടക തതിക്കിടകതാം തതിക്കിടക തതിക്കിടക തതിക്കിടകതാം തളന്തതും തത്തളന്തതും. തതിങ്കിടകതാം തതിങ്കിടക തതിങ്കിടകതാം തതിങ്കിടക തതിങ്കിടക തതിങ്കിടകതാം തളന്തതും തതിങ്കിടക തതിങ്കിടകതാം തളന്തതും തതിങ്കിടക തതിങ്കിടകതാം തളന്തതും തത്തും തളന്തതും തത്തും കൃതാങ്കുതും തത്തും. പറയൂ. ഇതേ ആശയ്ക്ക് തന്നെ ഒരു ജസ്റ്റ് ഒരു കോർവയും കൂടെ നോക്കാം.
1: ഓക്കെ.
0: ലാസ്റ്റിൽ അത് എങ്ങനെ മുടിയുന്നു? തളങ്കുതും തത്തും തളങ്കുതും തത്തും തളങ്കുതും തതിക്കിടകതാഹ തതിക്കിടക തീഹി തതിക്കിടക തൊങ്ക്. മെയിൻ ആസ്
1: പറയുക.
0: തതിക്കിടക തീഹി തതിക്കിടക തൊങ്ക്. അപ്പം തതിക്കിടക താഹല വന്ന് നാല് കാർവയാണ് നമ്മൾ നിൽക്കുന്നത്. തതിക്കിടക താഹ തതിക്കിടക തക്ക ദിമ്മി തതിക്കിടക തക്ക ദിമ്മി തതിക്കിടക വൺ ടു ത്രീ ഫോർന്ന് ഇരിക്കു. അപ്പം ഇന്ന് ആശ വച്ചിട്ട് നാല് ആശ കൊടുത്ത് രണ്ടാമത് ലൈനിൽ വന്ന് മൂന്നായിട്ട് കൊടുക്കലാം. തതിക്കിടക താങ്ക് തതിക്കിടക താങ്ക് തതിക്കിടക താം. മൂന്നാം പ്രാവശ്യം വരുമ്പോൾ രണ്ടാക്കിരലാം. തതിക്കിടകത തതിക്കിടകത തതിക്കിടകത. അപ്പോൾ ഒരു കുറെ തതിക്കിടകും തതിക്കിടകും തതിക്കിടകും. അപ്പോൾ കാർവേയില്ലാമേ തതിക്കിടക തതിക്കിടക. ഇത് അതിൻ്റെ ഫസ്റ്റിലുള്ള ഫ്രെയിം. അത് തതിക്കിടക താഹ തതിക്കിടക ദീഹി തതിക്കിടക തൊങ്ക് തതിക്കിടക താങ്ക് തതിക്കിടക ദീങ്ക് തതിക്കിടക തൊങ് തതിക്കിടകത തതിക്കിടക ദീ തതിക്കിടക തൊം തതിക്കിടകും തതിക്കിടകും തതിക്കിടകും തതിക്കിടക തതിക്കിടക തതിക്കിടക തത്തിൻ കിട്ടത്തും തത്തിൻ കിട്ടത്തും തത്തിൻ കിട്ടത്ത തത്തി കിട്ടത്തും തത്തി കിട്ടത്തും തത്തി കിട്ടത്ത തത്തി തക്കെടുത്തും തട്ടി തക്കെടുത്തും തക്കതും താം തകെടുത്താ. ഒന്ന് ചൊല്ലി പറഞ്ഞ
1: തതിക്കിടകതാ തതിക്കിടക ദീ തതിക്കിടകതോ തതിക്കിടകതാം തതിക്കിടക ദീ തതിക്കിടകതും തതിക്കിടകതാം തതിക്കിടക ദീ തതിക്കിടകതും തതിക്കിടതും തതിക്കിടതും തതിക്കിടതും തതിക്കിടക
0: തതിക്കിടക. അന്നത്തിൽ വരുമ്പോൾ ഒരു കാർവ് വരുമ്പോൾ ശ്രദ്ധിക്കണം.
1: ഓക്കെ.
0: അതിൽ അന്ന് മെയിൻ വിഷയമേ അതുതാ. എന്നാ മൂന്ന് നാല് മൂന്ന് രണ്ട് വരയ്ക്കും ശരിയാണ് വരും. തതിക്കിടകും തതിക്കിടകും അതിൽ വന്ന് കൊഞ്ചം പിച്ചിട്ട് പോകും. അപ്പം അന്ത ഇടത്ത് കൊഞ്ചം സ്ട്രിക്റ്റാ ചൊല്ലു. എം കൂടി ചേർന്ന് ചൊല്ലു. വൺ ടു ത്രീ ഫോർ. തതിക്കിടക താഹ തതിക്കിടക ദീ அப்ப அந்த ஒரு கார்வு வரக்கூடிய இடத்துல குறைச்சு கூட பிடிச்சு சொல்லணும்.

ഇങ്ങനെ ചേർന്ന് വായിക്കുന്നു. ഇതോട് കണ്ടിന്യൂ ആയിട്ടുള്ള കോരോ കൂടെ നമുക്ക് വാശി നോക്കാം. അത് ഇതേ ആസല തന്നെ നാൽക്കാരോ താം നാൽക്കാരോ അപ്പുറം മൂന്ന് കാരോ ഇല്ലയോ

കമന്റ് ഉടനെ വരുന്നത് അങ്ങനെ വരും. ആദ്യം തുടർന്ന് വായിക്കാം. 1 2 3 4.

там. അതിലെ വെറൈറ്റീസ് എല്ലാം നമുക്ക് ചേർത്ത് വെച്ച് വായിക്കണം. ഓക്കെ, അത് വലിയ മുറ കോർവേ ഒന്നും കൂടെ ചേർത്ത് വാശി പറയുമ്പോൾ

0: ഈ പാഠത്ത് നല്ലവണ്ണം കയ്യിൽ താളമോട്ട് പറഞ്ഞ് മൃദനത്തിൽ പ്രാക്ടീസ് ചെയ്ത് വെക്കണം. അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠമായിട്ട് നമുക്ക് നോക്കാം.
1: ഓക്കെ സർ, നമസ്കാരം.
0: നമസ്കാരം.
2: ഇതുവരെ കേട്ടത് മൃദംഗ പാഠം. പഠിപ്പിച്ചത് നാഞ്ചിൽ AR അരുൾ. പഠിച്ചത് മാവേലിക്കര HR വിശ്വദേവ്. സംഗീതസരണി സമാപിച്ചു.

ആകാശവാണി സമയം 9 മണി. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. രചന ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ.

യൂസുഫ് അലി കേച്ചേരി വരികളെഴുതി, മോഹൻ സിത്താര ഈണമിട്ട് ചിത്രപാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം വർണ്ണക്കാഴ്ചകൾ. അയാൾ കഥ എഴുതുകയാണെന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: ജോക്കർ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം. രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: സ്വർഗം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ഉണ്ണി ആറന്മുള, സംഗീതം ഗോപൻ.

യേശുദാസും ഹരിഹരനും വിജയ് യേശുദാസും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ഇനി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികൾക്ക് SP വെങ്കടേഷ് ഈണമിട്ട് ചിത്രപാടിയ ഗാനം. ചിത്രം കിളികിൽ പമ്പരം.

കുലീയം വലിച്ചെറിഞ്ഞു. ആത്മനിവേദനമറിയാതെ എന്തിനൻ മുദ്രാകുലീയം വലിച്ചെറിഞ്ഞു.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി MS ആശ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ നേർവഴിയിൽ കേട്ടിരുന്നല്ലോ. അതിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം. 2025 സർക്കാർ പൊതുമേഖലാ വിഭാഗത്തിലെ മികച്ച ഭിന്നശേഷി ജീവനക്കാരനുള്ള അവാർഡ് കരസ്ഥമാക്കിയ SBI പാല റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളാണ് ഇന്ന് നമ്മോടൊപ്പം പരിപാടിയിലുള്ളത്. അപ്പോൾ സാറിനോട് ചോദിക്കുകയാണെങ്കിൽ, സാറ് വളരെ വിദ്യാഭ്യാസം നേടിയ ഒരാളാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസം എങ്ങനെയാണ് സാറിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്? എന്തെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് വിദ്യാഭ്യാസം കരുത്ത് നൽകിയിട്ടുണ്ട്.
2: നമുക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിലൂടെ നമ്മളുടെ തന്നെ കാഴ്ചപ്പാടുകൾ മാറിയും നമ്മളിലുള്ള ഒരു അന്തർമുഖത മാറി കുറച്ചുകൂടെ ഒരു തെളിഞ്ഞ ഒരു കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കുകയും നമ്മൾ കൂടുതൽ ആളുകളുമായി ഇടപെടുന്നതിലൂടെ നമ്മളുടെ വിഷമങ്ങൾ മറികടന്നുകൊണ്ട് ചിലപ്പം പബ്ലിക്കിൽ പോയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് നമ്മളെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ലോകത്ത് ജീവിക്കുന്നു നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്.
1: വരുമാനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ.
2: തീർച്ചയായിട്ടും.
1: അപ്പൊ നമുക്കൊരു സ്ഥിര വരുമാനം ഉള്ളത് നമ്മുടെ ജീവിതത്തിനോടുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമല്ലോ. പല ഭിന്നശേഷി ആൾക്കാരും നേരിടുന്ന പ്രശ്നം സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലാത്തതായിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാധ്യത ചിലപ്പോ ചെറിയ കാലങ്ങളിലൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ അവർക്കൊരു വരുമാനം അത്യാവശ്യം ആണ് താനും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് ചെയ്യാനായിട്ട്? ഇപ്പൊ സാറ് ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നത് കാരണം ബാങ്ക് പോലത്തെ സ്ഥാപനങ്ങളിലൂടെ അവർക്ക് എന്തെങ്കിലും ധനസഹായം അല്ലെങ്കിൽ ലോണ് അത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ?
2: കൊടുക്കാറുണ്ട്. നമുക്ക് രണ്ട് രീതിയിലാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. നമ്മൾ അക്കാഡമികമായിട്ട് രീതിയിൽ പഠിച്ച് മുന്നേറിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ജോബുകൾ നമുക്ക് കിട്ടും. ഇനി അതല്ല അക്കാഡമികമായിട്ട് അത്ര പെർഫോം ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമുക്ക് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള പല സ്കീമുകളുണ്ടാവും. ആ സ്കീമുകൾ കണ്ടെത്തുക. നമ്മുടെ നാട്ടിന് ആവശ്യമുള്ളത് നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒന്ന് രണ്ട് ഏരിയകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള മുദ്ര ലോണുകളൊക്കെ ഉണ്ട്. അതിലെങ്കിൽ തന്നെ ഭിന്നശേഷി വികസന കോർപ്പറേഷൻ വഴി ലോണുകൾ കൊടുക്കുന്നുണ്ട്. അവർ സബ്സിഡികളൊക്കെ ഈ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരും അവരുടെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബാങ്കിലേക്ക് അത് പ്രൊമോട്ട് ചെയ്യും. ബാങ്കുകളായിരിക്കും ലോൺ കൊടുക്കുന്നത്. പിന്നെ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നേരിട്ടും ലോണുകൾ കൊടുക്കുന്നുണ്ട്. പലർക്കും അതിനെക്കുറിച്ചുള്ള ധാരണ കുറവായിരിക്കും. ഇത് എവിടെ നിന്ന് കിട്ടും എങ്ങനെ കിട്ടും എന്നൊക്കെയുള്ള ധാരണകൾ കുറവുണ്ട്. ഭിന്നശേഷി വികസന കോർപ്പറേഷന് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് മൂന്ന് മേഖലയിലുള്ള ഓഫീസുകളാണ് ഉള്ളത്. അല്ല ബാങ്കുകൾക്കൊക്കെ എല്ലാ ഇടത്തും തന്നെ ഓഫീസുകളുണ്ട്. അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന പ്രോജക്റ്റ് മീനിങ് ഫുൾ ആയിരിക്കണം. അത് വിജയിക്കും എന്നുള്ള ഉറപ്പുള്ളതായിരിക്കണം. അത് ബന്ധപ്പെട്ട ലോൺ പ്രോസസ് ചെയ്യുന്ന ഓഫീസർമാരെ അത് കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഫീസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൺവിൻസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെൽഫ് എംപ്ലോയ്മെന്റ് മേഖലയിൽ നല്ല മുന്നേറ്റം നടത്താനായിട്ട് ഭിന്നശേഷിക്കാർക്ക് സാധിക്കും.
1: മുൻകാലങ്ങളെ അപേക്ഷിച്ച് ടെക്നോളജി വളരെയധികം വളർന്നിട്ടുണ്ട്. ഇപ്പൊ മൊബൈൽ ഫോൺ ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഒക്കെ ഭിന്നശേഷി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിയത്?
2: സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം കൊണ്ടാണ് ഞാൻ ഇന്നിപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ബാങ്കിങ് ജോലികൾ എന്ന് പറയുന്ന പേന കൊണ്ട് എഴുതിയും കണ്ണുകൊണ്ട് വായിക്കുകയും ചെയ്യുന്ന ആ ഒരു ജോലി കാഴ്ച വരുമ്പോൾ കേവലം ടെലിഫോൺ ഓപ്പറേറ്ററിനുള്ള ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2008 മുതലാണ് ബാങ്കുകൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഫീസർ തസ്തികയിലേക്കൊക്കെ ആളുകളെ നിയമിച്ചു തുടങ്ങി. അപ്പോൾ ആ സമയമായപ്പോഴേക്കുമൊക്കെ ടെക്നോളജിയൊക്കെ ഡെവലപ്പായി. കമ്പ്യൂട്ടർ റീഡിംഗ് സോഫ്റ്റ്വെയറുകളൊക്കെ വന്നു. അതുപോലെ തന്നെ ഇപ്പം ടച്ച് ഫോണൊക്കെ വന്നെങ്കിൽ ടച്ച് സ്ക്രീനിൽ പോലും നമുക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളും അതിന്റെ സംവിധാനങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും. ഓരോ പുതിയ കണ്ടുപിടുത്തം വരുമ്പോഴും അതിന് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ചെയ്തു വരുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് അത് ലേറ്റ് ആയിട്ടായിരിക്കും എത്തുന്നതെന്ന് മാത്രം.
1: സാറിന്റെ ഇത്ര നാളത്തെ ജീവിത അനുഭവത്തിൽ നിന്നും

0: നേരിട്ട് ഒരു പ്രതിസന്ധി എന്താണെന്നൊന്ന് പറയാമോ? അതെങ്ങനെയാണ് താങ്കൾ ഓവർകം ചെയ്തതെന്നും കൂടെ ഒന്ന് പറയാമോ?
1: പ്രതിസന്ധി എൻ്റെ ജീവിതത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവരും റിയലൈസ് ചെയ്യുന്നില്ല, നമ്മളെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു പ്രശ്നമാണ് പലപ്പോഴും നമുക്ക് നേരിടുന്നത്. നമ്മൾ ഇന്നടത്ത് നമ്മൾ ഇന്ന ആളാണ് എന്ന് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് കൺവിൻസ് ചെയ്യിക്കേണ്ടി വരികയാണ്. പലപ്പോഴും ആളുകളുടെ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സ് ഇപ്പം കാഴ്ച പരിമിതരോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരോ അവരുടെ ആയിട്ട് റിലേറ്റീവ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് വന്നിട്ടുള്ളത്. പൊതുസമൂഹത്തിന് പലപ്പോഴും ഇനി നമ്മളോട് കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചവർക്കറിയാം, അല്ലാത്തവരുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ഇപ്പോഴും ആ ഒരു പഴയ ഒരു കൺസെപ്റ്റിലേക്കൊക്കെ തന്നെയാണ് പോകുന്നത്. ഇപ്പോഴും ജോലി ഇല്ലാത്തവരാണെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളക്ഷനൊക്കെ എടുക്കാനൊക്കെ പോകുന്നവരാണെന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളെ അറിയാവുന്നവർ പറയും ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണ്, അല്ലെ ഇന്ന സ്റ്റാറ്റസിലുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അത് നമ്മളൊരു പുതിയ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ പുതിയ ഒരു ഏരിയ ചെല്ലുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട്.
0: അപ്പോൾ സാർ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
1: ഞാനത് പലപ്പോഴും അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് ഒരു ആദ്യം ഒന്ന് ജനറലായിട്ട് പറഞ്ഞ് മനസ്സിലാകുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മളുടെ ഡെസിഗ്നേഷൻ അഡ്രസ്സോ ചില സ്ഥലത്തേക്ക് വിസിബിൾ ചെയ്യേണ്ടി വരാറുണ്ട്. നമ്മൾ പറഞ്ഞില്ല, നമുക്ക് അവിടെ സ്വീകാര്യത കിട്ടുന്നില്ല എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ നമ്മളെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടി വരും. ആ പറയുമ്പോൾ പിന്നെ അവർ പെട്ടെന്ന് അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്.
0: അപ്പോൾ സാറ് വളരെ കുറച്ചു കാലമാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച ഒരാളാണ്. ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും ഒക്കെ വന്നതിന് ശേഷവും നമ്മുടെ സമൂഹത്തിന്റെ പല കാഴ്ചപ്പാടുകളും മാറുന്നില്ല. സാറിപ്പോൾ പറഞ്ഞതുപോലെയുള്ള പല തെറ്റിദ്ധാരണകളും സമൂഹത്തിനുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് തരം മാറ്റം വന്നാലായിരിക്കും സമൂഹം കൂടുതൽ ഇൻക്ലൂസീവ് ആവുക എന്നാണ് വിചാരിക്കുന്നത്?
1: അത് നമ്മൾ കുറച്ചുകൂടി ആ ഒരു പബ്ലിക്കേഷനാണ് ഇതിന് ഒരു പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഭിന്നശേഷി മേഖലയിലെ മികച്ച ജീവിത വിജയം നേടിയവരെയൊക്കെ കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത്തരം ഒരു സെഷൻസ് ഇപ്പം ശ്രാവ്യ മാധ്യമത്തിനപ്പുറത്ത് ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഇപ്പം ടെലിവിഷൻ പോലെ ഉള്ള സാധ്യതകളിലൊക്കെ കൂടുതലായിട്ട് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകളിലൊക്കെ കൂടുതൽ കൊടുക്കുക. പലപ്പോഴും ചില ഭിന്നശേഷി ദിനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ ദിനങ്ങളിലൊക്കെ ആചരിക്കുന്നതിനപ്പുറത്തേക്ക് ഉള്ള ആക്ടിവിറ്റീസ് കുറഞ്ഞു പോകുന്നുണ്ടായിട്ട് മനസ്സിലാക്കുക. പാഠപുസ്തകങ്ങളിലൊക്കെ ഭിന്നശേഷിക്കാരെ കുറിച്ചും അവരുടെ വശങ്ങളെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു പ്രായോഗിക ജീവിതത്തിൽ അത് എത്രമാത്രം കൊണ്ടുവരുന്നുണ്ടെന്നുള്ള ഒരു സംശയമുള്ള കാര്യമാണ്. അത് ബോധപൂർവമായ ചില ഇടപെടലുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ മീഡിയാസ് അത് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും.
0: ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ജീവിത ഉന്നമനത്തിനും ഒക്കെ വേണ്ടിയിട്ട് കുടുംബത്തിന്റെ പങ്ക് എത്രത്തോളമാണ്?
1: കുടുംബം സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഭിന്നശേഷിക്കാരന് ബേസിക്കലി മുന്നേറാൻ പറ്റുള്ളൂ. കാരണം സമൂഹം എന്ന് പറയുന്നത് ഒത്തിരി ആളുകളുടെ ഒരു ഫ്രെയിമാണ്. അപ്പം ഒരു വ്യക്തിയുടെ പ്രായോഗികമായൊരു കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിലെ സിബ്ലിങ്സ്, പേരൻസ്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്, അതുപോലെ തന്നെ മറ്റ് ഫാമിലി റിലേറ്റീവ്സ് ആയിട്ടുള്ളവർ ഇവരൊക്കെ അത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുകയുള്ളൂ. അങ്ങനെ കോൺഫിഡൻസ് ലെവൽ എത്തിയ ആൾ സൊസൈറ്റി ചെല്ലുമ്പോഴേക്കും ആളുകളോട് മിംഗിൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി സ്കില്ലുകൾ വികസിച്ച് വരികയും ആള് മികച്ച ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്യും.
0: കുറച്ച് ആൾക്കാരെങ്കിലും എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നൊക്കെ സംശയിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരു ലോണിന് അപേക്ഷിക്കാൻ എനിക്ക് കിട്ടുമോ, എനിക്ക് കിട്ടില്ലായിരിക്കാം, അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോയാൽ പല വെല്ലുവിളികളും നേരിടേണ്ടി വരും, സ്കൂളിൽ പോകാൻ എനിക്ക് പറ്റുമോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ പറ്റുമോ എന്നൊക്കെ സംശയിച്ച് നിൽക്കുന്ന എന്തെങ്കിലും പരിമിതികളുള്ള ആൾക്കാരോടോ കുഞ്ഞുങ്ങളോടോ സാറിന് കൊടുക്കാനുള്ള സന്ദേശം എന്തായിരിക്കും?
1: അതിപ്പം കാര്യങ്ങൾ പണ്ടത്തേലും കുറച്ചുകൂടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഭിന്നശേഷിക്കാർക്കുള്ള സാധ്യതകളെ കുറിച്ചുള്ള ഭിന്നശേഷി ഗ്രാമസഭകളൊക്കെ പഞ്ചായത്തുകളിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് പഞ്ചായത്ത് മെമ്പർമാരും അവരൊക്കെ അറിയിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളെ കുറിച്ച് അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി അതിനകത്ത് പോയി പങ്കെടുക്കുക. ഇനി അല്ലെങ്കിൽ തന്നെ നമ്മുടെ വികേന്ദ്രീകൃത സംവിധാനം വന്നതിന് ശേഷം ഒത്തിരി സാധ്യതകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വരുന്നുണ്ട്. അപ്പൊ ആ സാധ്യതകളെ കുറിച്ച് ഒന്ന് പോയി അന്വേഷിക്കുക, അതാണോ എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. അപ്പൊ പോയി അന്വേഷിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ പല കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കും. ചിലപ്പോൾ ചില ജീവനക്കാർക്കൊന്നും ചില സ്കീമുകളെ കുറിച്ചൊന്നും ധാരണ കാണില്ല. പ്രത്യേകിച്ച് നമുക്ക് മാധ്യമങ്ങളിൽ പിടിച്ച് റേഡിയോയിലൂടെയോ അല്ലെങ്കിൽ മറ്റ് സംഘടനാ സംവിധാനങ്ങളിലൂടെയൊക്കെ എന്തെങ്കിലും അറിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള സാധ്യത അത് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ അടുത്തുള്ള സ്ഥാപനങ്ങളിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു എൻക്വയറി വന്നു കഴിയുമ്പോൾ തന്നെ അവിടെയുള്ള ജീവനക്കാർ ഇങ്ങനൊരു സ്കീം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പെട്ടെന്ന് അന്വേഷിച്ച് അതിൻ്റെ സാധ്യത ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ അന്വേഷിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും പലതും കിട്ടിയല്ല.
0: സാർ, നമ്മൾ നേരത്തെ പറഞ്ഞു 2025 സർക്കാർ പൊതുമേഖലാ വിഭാഗത്തിലെ മികച്ച ഭിന്നശേഷി ജീവനക്കാരനുള്ള അവാർഡാണ് സാറിന് കിട്ടിയത്. അപ്പൊ അതെങ്ങനെയാണ് ആ അവാർഡ് ലഭ്യത ഉണ്ടായത്, അത് ആ അനുഭവം ഒന്ന് പറയാമോ?
1: എല്ലാ വർഷവും ഇങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ

0: നോമിനേഷൻ കൊടുക്കണം. നോമിനേഷൻ നമ്മുടെ എംപ്ലോയറാണ് കൊടുക്കേണ്ടത്. എനിക്ക് വേണ്ടി ബാങ്കായിരുന്നു എന്നെ നോമിനേറ്റ് ചെയ്ത് അയച്ചിരുന്നത്. അപ്പം നമ്മുടെ ഒരു പെർഫോമൻസ്, ബാങ്കിങ് മേഖലയിലുള്ള വർക്കിംഗ് മേഖലയിലുള്ള എക്സ്പീരിയൻസ്, പെർഫോമൻസ് കാര്യങ്ങൾ അതിൻ്റെ ഒരു അപ്രൈസൽ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ ആക്ടിവിറ്റീസ്, മറ്റ് ഇടപെടലുകളെ കുറിച്ചുള്ള, സാമൂഹ്യ മേഖലയിലുള്ള നമ്മുടെ പങ്കാളിത്തം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. ആ റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും സാമൂഹ്യക്ഷേമ വകുപ്പ് അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വയ്ക്കും. ആ കമ്മിറ്റി നമ്മളെ എംപ്ലോയറെ വന്ന് വിസിറ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് അത് ജില്ലാതലത്തിൽ. അപ്പോൾ അവർ അതിന് ശേഷം ആ ക്രോഡീകരിച്ച നോമിനേഷൻ സ്റ്റേറ്റ് തലത്തിലേക്ക് കൊടുക്കുകയും സ്റ്റേറ്റ് തലത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഈ അവാർഡ് ഡിസൈഡ് ചെയ്യുന്നത്.
1: മറ്റ് അവാർഡുകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ?
0: ഇല്ല, മറ്റ് അവാർഡുകൾ, ഇങ്ങനെയുള്ള അവാർഡുകളിലൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നെ എൻ്റെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത്, ഞാൻ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഒരു ഫുൾ ടൈം പ്രവർത്തനം കൂടിയാണ്. 94 തൊട്ട് പ്രവർത്തിച്ചു വരുന്നു. അതിനകത്ത് ഇപ്പോൾ 2022 മുതൽ കോട്ടയം ജില്ലയുടെ ജില്ലാ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചു വരികയാണ്.
1: അപ്പോൾ താങ്കളുടെ ജീവിതവും പ്രവർത്തനങ്ങളും ഒരുപാട് പേർക്ക് വെളിച്ചം പകരുന്നതാണ്. ഭാവി പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ആകാശവാണിയും ആശംസകൾ നേരുന്നു. പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി. നമസ്കാരം.
0: നമസ്കാരം.
2: SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി MS ആശ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി. നേർവഴി.

0: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ എ ടി എമ്മിലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് ബി സിയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൌണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: ആർ ബി ഐ പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റോ ശരീരഭാഗം വേർപെട്ടു പോകുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ രശ്മി ദീപ സംസാരിക്കുന്നു.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
4: 8281423005.

നിഗശീൽ ഇതുവരെ നേർകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിപരപ്പാണ് തമിഴ്ചൊൽ മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഗശീൽ നിറവടിക്കുന്നു. വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം. തമിഴ്ചൊൽ.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
2: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പറ്റാറല്ലോ.
3: ഹാപ്പി ബർത്ത്ഡേ ടു യു.
4: ഓ, താങ്ക് യു.
1: ഹലോ,
2: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
1: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
5: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
1: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
5: 8281-4203-05.
1: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10:00.

0: ആകാശവാണി.
1: ഗാന കൈരളി.

0: കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: ഗാനകൈരളിയിൽ ഇന്ന് പന്തളം എസ് നവീൻ പാടുന്ന ശ്രീകൃഷ്ണ സ്തുതികൾ കേൾക്കാം. ഉടുപ്പി എസ് ശ്രീജിത്ത് വയലിൻ, ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ ഘടം.

0: ഗാനകൈരളിയിൽ ഇതുവരെ കേട്ടത് പന്തളം എസ് നവീൻ പാടിയ ശ്രീകൃഷ്ണ സ്തുതികൾ, ഉടുപ്പി എസ് ശ്രീജിത്ത് വയലിൻ, ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ ഘടം. ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം സംവിധാനം സന്ദീപ് സുരേഷ്, സംവിധാന സഹായം ആര്യലക്ഷ്മി ആർ.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: This is Akashvani Thiruvananthapuram. Good morning, dear listeners. 15th of September is observed as Engineers' Day, honoring the birth anniversary of the legendary engineer Sir Mokshagundam Vishwesharaya. It's often quoted, "The engineer has been and is a maker of history. Scientists study the world as it is. Engineers create the world that has never been." Marking this auspicious day, today you can listen to an informative talk by Dr. Raag R.L. He is the principal of UNIS College of Engineering and Technology, Kollam. Added to it, Dr. Raag is a recipient of the Educational Hero Award, a translator and an author of the book Introduction to Sustainable Engineering. Now let's lend our ears to Dr. Raag R.L.
1: Warm wishes and greetings to all of you. As we are approaching Engineers' Day, which will be observed across India on 15th September 2026, I am very happy to share a few thoughts about engineering, its journey, its relevance in our daily lives, and the opportunities before the young engineers of today. The theme for Engineers' Day 2026, Smart Engineering for a Sustainable Future Through Innovation and Digitalization, is especially relevant to the times we are living in. When we hear the word engineer, many of us may immediately think about a person working with machines, buildings, computers, or electrical systems. But engineering is much more than that. In a simple sense, an engineer is a person who looks at a problem and asks, "How can I solve this?" That spirit of finding solutions is what we celebrate when we observe Engineers' Day. In India, Engineers' Day is observed to commemorate the birth anniversary of one of our greatest engineers, popularly known as Sir M. Vishwesharaya. He was born on 15th September 1861 in Mudenehalli, the present-day Karnataka. Coming from a modest background, he achieved great heights through education, hard work, discipline, and dedication. Sir M. Vishwesharaya was not only an engineer, but was a visionary who understood that engineering could be a powerful instrument for the development of society and the nation. He worked in areas such as irrigation, water supply, flood control, dams, and public infrastructure. As the Diwan of Mysore, he promoted education, industries, infrastructure, and planned development. He was associated with several important industrial and educational initiatives. His famous message, "Industrialize or perish," reflected his belief that India needed science, technology, industry, and skilled people to progress. Vishwesharaya received Bharat Ratna, India's highest civilian honor, in 1955. Engineers' Day was first officially celebrated in India in 1968. Since then, 15th September has been a day to remember not only Sir M. Vishwesharaya, but also the contribution of engineers to the development of our country. His life reminds us that engineering is not simply about designing a machine, a building, or a system. It is about using knowledge to solve problems, improve people's lives, and contribute to society. That is why Engineers' Day has a meaning far beyond the engineering profession itself. To understand how engineering has developed, let us look back a few decades. Until around the year 2000, engineering was largely organized around some well-established branches. Civil engineering gave us roads, bridges, buildings, dams, railways, airports, and water supply systems. Mechanical engineering dealt with machines, manufacturing, automobiles, power plants, and production systems. Electrical engineering made the generation, transmission, and distribution of electricity possible. Electronics and communication engineering transformed communication through telephones, radio, television, and electronic systems. Chemical engineering supported industries ranging from petroleum and chemicals to pharmaceuticals and food processing. Towards the end of the 20th century, computer science and engineering also began to grow rapidly. All these branches played a major role in the development of India. Technology was not as closely connected with our everyday life as it is today. Most of us did not carry a computer in our pockets. There were no smartphones. The internet was not something that most families used every day. Online banking, online shopping, video calls, and digital payments were not part of normal life. A telephone was mainly used for making a call. A camera was a separate device. A map was something we unfolded and carried. If we wanted information, we usually went to a library, opened a book, or asked another person. Then, particularly after the year 2000, the world began to change very quickly. Computers became smaller, faster, and cheaper. The internet became widely available. Mobile phones became smartphones, and digital technology entered almost every industry. At the same time, something very important happened. Different branches of engineering began to come together. Let us take a simple example, the automobile. Earlier, we mainly thought of a car as a mechanical product. Today, a modern car contains mechanical systems, electrical systems, electronics, sensors, software, communication systems, navigation, and increasingly artificial intelligence. So the modern automobile is not the work of one type of engineer. Mechanical engineers, electrical engineers, electronics engineers, and computer engineers may all work together to create it. This is the new phase of engineering, multidisciplinary engineering. The same transformation is happening in almost every field. Civil engineering is becoming connected with digital surveying, drones, building information modeling, smart cities, and sustainable construction. Mechanical engineering is becoming connected with robotics, automation, 3D printing, advanced manufacturing, electric vehicles, and artificial intelligence. Electrical engineering is moving rapidly towards solar energy, wind energy, electric vehicles, batteries, smart grids, and energy storage. Electronics and communication engineering has expanded into embedded systems, the Internet of Things, semiconductors, advanced communication, robotics, and automation. Computer engineering and computer science have expanded into cloud computing, cybersecurity, data science, artificial intelligence, machine learning, and generative AI. Today, artificial intelligence is gradually becoming relevant to almost every engineering branch. So, engineering is no longer confined to a particular laboratory, factory, or construction site. It is all around us. When we switch on a light, engineering is there. When we use a mobile phone, engineering is there. When we travel by car, train, or aircraft, use a lift, drink purified water, or operate a refrigerator or air conditioner, engineering is involved. When we make a digital payment, attend a video meeting, or use a navigation application, engineering is working behind the scenes. In fact, much of modern life is possible because thousands of engineers have solved thousands of problems that ordinary people may never even notice. Good engineering often becomes invisible because it simply makes life easier. There is another interesting aspect that many people may not realize. When we say that someone is studying engineering, we may imagine that the student studies only machines, circuits, structures, or computer programming. That is not really the case. Engineering education is much broader. An engineering student studies mathematics and basic sciences because an engineer needs to understand the principles behind the things being designed. Engineering education also includes social sciences and humanities because technology is ultimately created for people and society. Students learn subjects related to management, economics, and entrepreneurship because engineers often have to manage projects, resources, people, and organizations. Communication, professional ethics, environmental awareness, and life skills are also important parts of engineering education. These subjects may sometimes appear unrelated to engineering, but they are actually very important. Engineering education is not simply about producing technical specialists. It can develop a person who can think, analyze, communicate, manage, adapt, and solve problems. That is why an engineering graduate can eventually excel ഇൻ മെനി ഡിഫറെന്റ് ഫീൽഡ്സ്, നോട്ട് ഓൺലി ഇൻ കോർ എഞ്ചിനീയറിംഗ് ജോബ്സ് ബട്ട് ഓൾസോ ഇൻ മാനേജ്മെന്റ്, ഓണ്ടർപ്രണർഷിപ്പ്, അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ്, റിസർച്ച്, എഡ്യൂക്കേഷൻ, ടെക്നോളജി ആൻഡ് മെനി അതർ ഏരിയാസ്. ദ വേ എഞ്ചിനീയറിംഗ് ഈസ് ലേൺഡ് ഹാസ് ഓൾസോ ചേഞ്ച്ഡ് എനോർമസ്ലി. ദോസ് ഹു സ്റ്റഡീഡ് എഞ്ചിനീയറിംഗ് സെവറൽ ഡെക്കേഡ്സ് എഗോ ഹാഡ് മച്ച് ഫ്യുവർ ലേണിംഗ് റിസോഴ്സസ്. സ്റ്റുഡൻസ് ഡിപ്പെൻഡൻ്റ് മെയിൻലി ഓൺ ടെക്സ്റ്റ് ബുക്സ്, ലൈബ്രറീസ്, ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് ജേണൽസ്. ഫൈൻഡിംഗ് ഇൻഫർമേഷൻ ടുക്ക് ടൈം. ടുഡേ എ സ്റ്റുഡൻറ് ക്യാൻ ആക്സസ് ആൻ എനോർമസ് എമൗണ്ട് ഓഫ് നോളജ് വിതിൻ സെക്കൻഡ്സ്. എ സ്മാർട്ട് ഫോൺ ക്യാൻ പ്രൊവൈഡ് ആക്സസ് ടു ഓൺലൈൻ കോഴ്സസ്, ലെക്ചേഴ്സ്, ഡിജിറ്റൽ ലൈബ്രറീസ്, റിസർച്ച് പേപ്പേഴ്സ്, സിമുലേഷൻസ്, സോഫ്റ്റ്വെയർ ടൂൾസ്, കോഡിംഗ് പ്ലാറ്റ്ഫോംസ് ആൻഡ് ഈവൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ലേണിംഗ് അസിസ്റ്റൻസ്. ഇൻ ദാറ്റ് സെൻസ് ലേണിംഗ് ഹാസ് ബിക്കം മച്ച് ഈസിയർ. ബട്ട് ദെർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ്. ഹാവിംഗ് ആക്സസ് ടു നോളജ് ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി മേക്ക് സംവൺ നോളജബിൾ. ഏർലിയർ സ്റ്റുഡൻസ് ഹാഡ് ലിമിറ്റഡ് റിസോഴ്സസ് ബട്ട് ദേ ഓഫൺ സ്പെൻഡ് കൺസിഡറബിൾ ടൈം സെർച്ചിങ്, റീഡിംഗ് ആൻഡ് തിങ്കിങ്. ടുഡേ വി ഹാവ് അൺലിമിറ്റഡ് റിസോഴ്സസ് ബട്ട് സംടൈംസ് വി ലാക്ക് പേഷ്യൻസ്. വി ക്യാൻ ഫൈൻഡ് ആൻ ആൻസർ ഇൻ സെക്കൻഡ്സ് ബട്ട് വി മേ നോട്ട് സ്പെൻഡ് ഇനഫ് ടൈം അണ്ടർസ്റ്റാൻഡിംഗ് ദ ആൻസർ. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ചലഞ്ച് ഫോർ ദ ന്യൂ ജനറേഷൻ. ടെക്നോളജി ഷുഡ് മേക്ക് അസ് ബെറ്റർ തിങ്കേഴ്സ്, നോട്ട് റീപ്ലേസ് അവർ തിങ്കിങ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് എ വണ്ടർഫുൾ ടൂൾ ആൻഡ് സ്റ്റുഡൻസ് ഷുഡ് ലേൺ ടു യൂസ് ഇറ്റ്. ബട്ട് ദേ ഷുഡ് ഓൾസോ ലേൺ ടു ക്വസ്റ്റ്യൻ ഇറ്റ്, വെരിഫൈ ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പ്രിൻസിപ്പിൾസ് ബിഹൈൻഡ് ദ ആൻസർ. ആഫ്റ്റർ ഓൾ, ആൻ എഞ്ചിനീയർ മസ്റ്റ് അൾട്ടിമേറ്റ്ലി ബി ഏബിൾ ടു തിങ്ക് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ഡിസിഷൻസ്. ദിസ് ബ്രിങ്സ് അസ് ടു ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ എഞ്ചിനീയറിംഗ്? ദ വേൾഡ് ഓഫ് വർക്ക് ഈസ് ചേഞ്ചിങ് ക്വിക്ലി. ദർ ആർ ന്യൂ ജോബ്സ് ദാറ്റ് ഡിഡ് നോട്ട് എക്സിസ്റ്റ് എ ഫ്യൂ ഇയേഴ്സ് എഗോ ആൻഡ് സം ട്രഡീഷണൽ ജോബ്സ് ആർ ചേഞ്ചിങ് ബിക്കോസ് ഓഫ് ഓട്ടോമേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ദർഫോർ യങ് എഞ്ചിനീയേഴ്സ് ഷുഡ് നോട്ട് തിങ്ക് ദാറ്റ് ദർ ഡിഗ്രി എലോൺ വിൽ ഗ്യാരണ്ടി എ സക്സസ്ഫുൾ കരിയർ. ദ ഡിഗ്രി ഗിവ്സ് എ ഫൗണ്ടേഷൻ ബട്ട് സ്കിൽസ് ഡിറ്റർമിൻ ഹൗ എഫക്റ്റീവ്ലി ദാറ്റ് ഫൗണ്ടേഷൻ ക്യാൻ ബി യൂസ്ഡ്. സ്റ്റുഡൻസ് ഷുഡ് യൂസ് ദർ കോളേജ് ഇയേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദർ സബ്ജക്ട്സ്, ഡെവലപ്പ് പ്രാക്ടിക്കൽ സ്കിൽസ്, ഡു മീനിങ് ഫുൾ പ്രോജക്ട്സ്, അറ്റൻഡ് ഇന്റേൺഷിപ്സ്, ലേൺ റെലവൻറ്റ് ടെക്നോളജീസ് ആൻഡ് ഇംപ്രൂവ് ദർ കമ്മ്യൂണിക്കേഷൻ. ഫോർ ദോസ് ഹു ഹാവ് ആൻ ഓണ്ടർപ്രണറിയൽ സ്പിരിറ്റ്, ദർ ഈസ് അനദർ പാത്ത്. ഇന്ത്യ ടുഡേ ഓഫേഴ്സ് എനോർമസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റാർട്ടപ്സ്. ബട്ട് എ സ്റ്റാർട്ടപ്പ് ഷുഡ് നോട്ട് ബിഗിൻ മിയർലി വിത്ത് ദ തോട്ട് ഐ വാണ്ട് ടു സ്റ്റാർട്ട് എ കമ്പനി. ഇറ്റ് ഷുഡ് ബിഗിൻ വിത്ത് ദ ക്വസ്റ്റ്യൻ: വാട്ട് റിയൽ പ്രോബ്ലം ക്യാൻ ഐ സോൾവ്? ഫൈൻഡ് എ പ്രോബ്ലം, അണ്ടർസ്റ്റാൻഡ് ദ പീപ്പിൾ ഫേസിംഗ് ഇറ്റ്, ബിൽഡ് എ സിമ്പിൾ സൊല്യൂഷൻ, ടെസ്റ്റ് ഇറ്റ്, ലിസൺ ടു ദ യൂസേഴ്സ്, ഇംപ്രൂവ് ഇറ്റ് ആൻഡ് ദെൻ ഗ്രോ. ദർ വിൽ ബി ഫെയിൽവേഴ്സ് ആൻഡ് ഡിസപ്പോയിൻമെന്റ്സ്, ബട്ട് വി ഷുഡ് ലേൺ ഫ്രം ദം ആൻഡ് അഡാപ്റ്റ്. സർ എം വിശ്വേശ്വരയ്യ അണ്ടർസ്റ്റുഡ് ദിസ് മെനി ഡെക്കേഡ്സ് എഗോ. ഹി ഷോഡ് അസ് ദാറ്റ് എഞ്ചിനീയറിംഗ് ഈസ് നോട്ട് മിയർലി അബൌട്ട് കാൽക്കുലേഷൻസ്, മെഷീൻസ് ഓർ സ്ട്രക്ചേഴ്സ്. ഇറ്റ് ഈസ് അബൌട്ട് യൂസിംഗ് നോളജ് ഫോർ ദ വെൽഫെയർ ഓഫ് സൊസൈറ്റി. ദാറ്റ് ഈസ് ദ റിയൽ സ്പിരിറ്റ് ഓഫ് എഞ്ചിനീയേഴ്സ് ഡേ. ലെറ്റ് അസ് ചേഞ്ച് അവർ മൈൻഡ് സെറ്റ് ഫ്രം വാട്ട് ക്യാൻ എഞ്ചിനീയറിംഗ് ഗിവ് മീ ടു വാട്ട് ക്യാൻ ഐ ഗിവ് ടു സൊസൈറ്റി ത്രൂ എഞ്ചിനീയറിംഗ്. വാട്ട് പ്രോബ്ലം ക്യാൻ ഐ സോൾവ്? വാട്ട് ക്യാൻ ഐ ക്രിയേറ്റ്? ഹൂസ് ലൈഫ് ക്യാൻ ഐ മേക്ക് ഈസിയർ? ഹൗ ക്യാൻ ഐ യൂസ് ടെക്നോളജി റെസ്പോൺസിബിളി? And how can I contribute to building a better India? If our young engineers think in this way, I am sure the future of our country will be brighter. Let us remember the vision of Sir M. Vishwesharaya and the contributions of engineers who have built our nation. Let us continue to learn, to innovate, and to solve problems, keeping the spirit of Engineers Day.
0: It's true. Technology has made us better thinkers. But we should know how to use it effectively. Opportunities are wide open, but we should know how to code, draft, build, and innovate it for making our lives smarter and better. As Sir Vishwesharaya showed us, let engineering not be merely calculations, machines, or structures, but using knowledge for the welfare of society. You were listening to a talk given by Dr. Raag R.L., Principal of UNIS College of Engineering and Technology, Kollam. This broadcast came to you from Akashwani, Thiruvananthapuram.
2: Akashwani. Samayam, 11 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇന്നത്തെ ചിന്താവിഷയം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

അടുത്ത ഗാനം ഇര എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും സിതാരയും പാടിയത്. രചന ഹരിനാരായണൻ, സംഗീതം നൽകിയത് ഗോപി സുന്ദർ.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: അടുത്ത ഗാനം യേശുദാസും എസ് ജാനകിയും പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ഇളയരാജ. ചിത്രം ആ രാത്രി.

ഹരിഹരൻ പാടിയ ഗാനമാണ് ഇനി. ഡോക്ടർ പേഷ്യന്റ് എന്ന ചിത്രത്തിന് വേണ്ടി ഈ ഗാനം രചിച്ചത് റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് ബെന്നറ്റ് ആൻഡ് ബി ട്രാക്ക്.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ? ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281420305.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
5: അടുത്ത ഗാനം ആർട്ടിസ്റ്റ് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയത് രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിബാൽ.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: ആകാശവാണി ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ശാന്തി ഈശ്വർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പൂങ്കുയിലെ നീയൻ പൂമരച്ചില്ലയിൽ പുന്നാരം പറയാനോ വന്നു. ഗാനമെഴുതിയത് ഡോക്ടർ വി വി വിശ്വം. സംഗീതം നൽകിയത് ഡോക്ടർ വാഴമുട്ടം ബി ചന്ദ്രബാബു.

അവസാനമായി ഞാനും എൻ്റെ തോണിയും കായലാഴം തുഴഞ്ഞ് ഇനി യാത്രയാകുന്നു. ഗാനം എഴുതിയത് കെ എ മുരളീധരൻ, സംഗീതം നൽകിയത് വെൺപകൽ സുരേന്ദ്രൻ.

0: ഡോക്ടർ വി വി വിശ്വം, വെള്ളനാട് ഡെന്നിസൺ, കെ എ മുരളീധരൻ എന്നിവർ ഗാനങ്ങളെഴുതി. ഡോക്ടർ വാഴമുട്ടം ബി ചന്ദ്രബാബു, വെൺപകൽ സുരേന്ദ്രൻ എന്നിവർ സംഗീതം നൽകി. ശാന്തി ഈശ്വർ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ലോക നേതാക്കൾ രാജ്യതലസ്ഥാനത്ത് ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അല്പം മുൻപ് ഡൽഹിയിലെത്തി. ചൈനയിലെ ഗ്വാങ്ഷുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാന സർവ്വീസുകൾ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. വരൾച്ച ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ ഒന്നാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം കൂടി തുറക്കാൻ തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കും. നാളെ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്നും നാളെയുമായി ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രത്തലവന്മാരും വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.

0: ശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 11 അംഗരാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ആഗോള സാമ്പത്തിക രംഗത്തെ അനിശ്ചിതത്വങ്ങൾ നേരിടുന്നതിനുള്ള കൂട്ടായ പ്രവർത്തനം, വ്യാപാരം, നിക്ഷേപം, വിതരണ ശൃംഖലകളിലെ സഹകരണം എന്നിവ ഉച്ചകോടിയിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളാണ്. ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, നൂതനാശയങ്ങൾ എന്നീ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കും. അംഗരാജ്യങ്ങളിലെ സ്റ്റാർട്ടപ്പുകൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ഫണ്ട്, ഇൻക്യുബേറ്റർ നെറ്റ്വർക്ക് തുടങ്ങിയ സംരംഭങ്ങളും ചർച്ചയാകും. പശ്ചിമേഷ്യയിലെ സംഘർഷം, റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയ ആഗോള വിഷയങ്ങളും പരിഗണിക്കും. നാളെ ന്യൂഡൽഹി പ്രഖ്യാപനത്തോടെ ഉച്ചകോടി സമാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അല്പം മുൻപ് ന്യൂഡൽഹിയിലെത്തി. സഹമന്ത്രി ജിതിൻ പ്രസാദ് ന്യൂഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ വച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വൈകിട്ട് ചൈനീസ് പ്രസിഡന്റ് ഉഭയകക്ഷി ചർച്ച നടത്തും. 7 വർഷത്തിന് ശേഷം ഇന്ത്യയിലെത്തുന്ന ഷീ ജിൻ പിങ്ങുമായി നടത്തുന്ന ചർച്ചയിൽ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയാകും. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഇന്ത്യയിലെത്തുന്നതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമമാർഗം മെച്ചപ്പെടുന്നു. ചൈനയിലെ ഗ്വാങ്ഷുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാന സർവീസുകൾ സെപ്റ്റംബർ 21 മുതൽ പുനരാരംഭിക്കുമെന്ന് ചൈന സതേൺ എയർലൈൻസ് അറിയിച്ചു. 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ റൂട്ടിൽ വീണ്ടും സർവീസ് ആരംഭിക്കുന്നത്. ഫെബ്രുവരിയിൽ ഡൽഹി ചൈന സർവീസുകൾ എയർ ഇന്ത്യ പുനരാരംഭിച്ചിരുന്നു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം അവിടെ പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംഗമിക്കും. ഇത് 2ാം തവണയാണ് അൻവർ ഇബ്രാഹിം കേരളത്തിലെത്തുന്നത്. പ്രധാനമന്ത്രിയാവുന്നതിന് 1 മാസം മുൻപ് 2022 സെപ്റ്റംബറിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനം. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കാനാകില്ലെന്നാണ് സൂചന. കേരളത്തിൽ വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. രാത്രികാലങ്ങളിൽ വീടുകളിൽ സംഭരിക്കുന്ന വൈദ്യുതി KSEBയ്ക്ക് തിരിച്ചു നൽകിയാൽ മികച്ച തുക നൽകുന്നത് സർക്കാർ ആലോചിക്കുമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. പുരപ്പുറ സോളാർ പദ്ധതികൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നും ഉപഭോക്താക്കളുടെ അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാൻ KSEB തയ്യാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലുകളിലൂടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജക മണ്ഡലത്തിലെ ഇരിങ്ങാവൂർ മീശപ്പടിയിൽ നവീകരിച്ച സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി ഇന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പ് നിർമ്മിക്കുന്ന 3 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി നിർവഹിക്കും. പാലക്കാട് ജില്ലയിലെ മഴക്കുറവ് മൂലം വരൾച്ച ഭീഷണി നേരിടുന്ന 1-ാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം തുറക്കാൻ തീരുമാനം. ഈ മാസം 16-നാണ് ഡാം തുറന്ന് വെള്ളം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത.
3: വാളയാർ മീങ്കര ഡാമുകൾ തുറക്കാൻ തീരുമാനിച്ചതിനു പിന്നാലെയാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട ഡാമായ മലമ്പുഴയും തുറക്കുന്നത്. അതിനു മുൻപായി കൽമണ്ഡപം കനാൽ പാലം പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കും. 2 ഘട്ടമായി 20 ദിവസം വെള്ളം നൽകാനാണ് തീരുമാനം. കൊടുവായൂർ പല്ലശന ചേരാമംഗലം ഭാഗത്തേക്കും കുഴൽമന്നം കുത്തന്നൂർ മാത്തൂർ ഭാഗത്തേക്കുമാണ് വെള്ളം വിടുന്നത്. 1-ാം വിളയ്ക്ക് തന്നെ ഡാമുകൾ തുറക്കേണ്ട സാഹചര്യമായതിനാൽ ജില്ലയിലെ 2-ാം വിള കൃഷിയിറക്കലും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്.
1: കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കുന്നു. കാട് മൂടിയതും പായലും ചെളിയും നിറഞ്ഞ ഉപയോഗശൂന്യവുമായ കുളങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി വൃത്തിയാക്കുന്നത്. 17 കോടി രൂപ ചെലവഴിച്ചാണ്

0: ങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി കോർപ്പറേഷൻ നവീകരിക്കുന്നത്. സുരക്ഷാ വിലയിരുത്തലുകളും പരിശോധനകളും തുടങ്ങിയിട്ടും ആലപ്പുഴ ദേശീയപാതയിൽ സുരക്ഷാ സംവിധാനങ്ങൾ പരിമിതം. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: അമ്പലപ്പുഴ, ചേർത്തല, കാർത്തികപ്പള്ളി എന്നീ താലൂക്കുകളിലായി 3 കർമ്മസേനകളുടെ നേതൃത്വത്തിലാണ് ദേശീയപാതയിൽ പരിശോധനകൾ നടക്കുന്നത്. ദേശീയപാതയിലെ അനധികൃത പാർക്കിങ്ങുകളും കയ്യേറ്റങ്ങളും ഒഴിവാക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ദിശാസൂചക ബോർഡുകളുടെ കുറവ് മൂലം അപകടങ്ങൾ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന അരൂർ, തുറവൂർ, ചേർത്തല എക്സ്റേ, എസ് എൽ പുരം, കൊമ്മാടി, കൃപാസനം, കളർകോട് എന്നിവിടങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് ആളില്ലാത്തതും വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്.
0: പ്രമുഖ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന്റെ പിതാവും എൽ ഐ സി മുൻ ഉദ്യോഗസ്ഥനുമായ കോതമംഗലം മാതിരപ്പള്ളി അമ്പാട്ട് കുന്നയിൽ തറവാട് വി ശാന്തകുമാരൻ നായർ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട്. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ആദ്യ സെമിയിൽ മലേഷ്യ വീഴ്ത്തി ഇന്ത്യൻ ജൂനിയർ പുരുഷ ടീം ഫൈനലിൽ കടന്നു. നാളെ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. ഇന്ന് നടക്കുന്ന ജൂനിയർ വനിതാ വിഭാഗം സെമിഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇടം പിടിച്ച US താരം ബെൻ ഷെൽട്ടൺ സെമിയിൽ മറ്റൊരു US താരം ഫ്രാൻസിസ് തിയോഫോയെ തോൽപ്പിച്ചാണ് ബെൻ ഷെൽട്ടൺ ഫൈനലിൽ ഉറപ്പിച്ചത്. നാളെ നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവാണ് ബെൻ ഷെൽട്ടന്റെ എതിരാളി. ഇന്ന് നടക്കുന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ ബെലാറസ് താരം ആര്യാന സബലങ്കയെയും കസാഖിസ്ഥാന്റെ എലേന റബാക്കിനെയും തമ്മിൽ ഏറ്റുമുട്ടും. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ 4 പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. അടിമാലി പഞ്ചായത്തിലെ ഒഴിവുത്തടത്ത് 1 പ്രായമുള്ള ഇരട്ടക്കുട്ടികൾ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒഴിവുത്തടം വലിയകാട്ടിൽ അഫ്സൽ, സാന്ദ്ര ദമ്പതികളുടെ മക്കളായ ഇഹാൻ, റിഹാൻ എന്നിവരാണ് മരിച്ചത്. പെയിന്റിങ്ങിന് ഉപയോഗിക്കുന്ന തിന്നർ അബദ്ധത്തിൽ ഉള്ളിൽ ചെന്നാണ് കുട്ടികളെ മരിച്ചതെന്നാണ് വീട്ടുകാർ നൽകിയ പ്രാഥമിക മൊഴി. സംഭവത്തിൽ പിതാവ് അഫ്സലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. പ്രാഥമിക പരിശോധനയിൽ കുട്ടികളുടെ ശരീരത്തിൽ വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ദമ്പതികൾ തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂവെന്നും പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ലോക നേതാക്കൾ രാജ്യതലസ്ഥാനത്ത് ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അല്പം മുൻപ് ഡൽഹിയിലെത്തി. ചൈനയിലെ ഗ്വാങ്ഷുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. വരൾച്ച ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ 1 വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം കൂടി തുറക്കാൻ തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ 2 തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കും. നാളെ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റോ ശരീരഭാഗം വേർപെട്ടു പോകുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഡോക്ടർ രശ്മി ദീപ സംസാരിക്കുന്നു.
3: ഇന്ന് വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ ആണ്. നമ്മളെല്ലാവരും ട്രാവൽ ചെയ്യുന്ന ആളുകളാണ്. ആർക്ക് വേണമെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ എപ്പോൾ വേണമെങ്കിലും വരാം. നമുക്കിന്ന് കോമൺ ആയി കണ്ടുവരുന്ന കുറച്ച് എമർജൻസി സിറ്റുവേഷൻസ് ആൻഡ് അതിന്റെ ഫസ്റ്റ് എയ്ഡുകൾ എന്താണെന്നുള്ള കുറിച്ച് സംസാരിക്കാം. ആദ്യം സംസാരിക്കാൻ പോകുന്നതാണ് ബ്ലീഡിങ്. ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു ബ്ലീഡിങ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കട്ട് ഇഞ്ചുറി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും അത് വരാം. അതിശക്തമായ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ പ്രധാനമായി ചെയ്യേണ്ടതെന്ന് പറയുന്നത് പ്രഷർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പ്രഷർ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, എവിടെയാണോ ബ്ലീഡിംഗ് പോയിന്റ് വരുന്നത് അവിടെയായിട്ട് നമ്മൾ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിംഗ് മെറ്റീരിയൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടോ അതിശക്തമായിട്ട് അവിടെ പ്രഷർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ടും ബ്ലീഡിംഗ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഒരു ക്ലീൻ ക്ലോത്തോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിംഗ് മെറ്റീരിയലോ കൂടി വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇതിലും ബ്ലീഡിംഗ് കൺട്രോൾ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ടോർണിക്വേറ്റ് കെട്ടുക എന്ന് പറയുന്നത്. ടോർണിക്വേറ്റ് കെട്ടാനായിട്ട് ട്രെയിനിങ് ആവശ്യമാണ്. പക്ഷേ നമുക്ക് അൺട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾക്കായാൽ പോലും നമ്മുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ട് വരുന്നത്, ഒരു തുണിയോ കയറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ബ്ലീഡിംഗ് പോയിന്റിന്റെ

മുകളിലായിട്ട് ടൈറ്റായിട്ട് കെട്ടിയിട്ട് പറഞ്ഞതുപോലെ ഡയറക്റ്റ് പ്രഷർ കണ്ടിന്യൂ ചെയ്യുക. ബ്ലീഡിംഗ് ഉണ്ടാവുന്ന പേഷ്യന്റിനെ നമ്മൾ വാം ആയിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു ട്രോമ കെയറിലോട്ട് അവരെ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക. ഇനി ബ്ലീഡിംഗ് വരുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് മുറിവിന്റെ ഉള്ളിലോട്ട് കൈ ഇട്ട് അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കാതിരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും കുത്തി കയറിയിട്ടുള്ള ഒരു ബ്ലീഡിംഗ് ആണ്, അതായത് നെയിലോ നൈഫോ ഗ്ലാസ് പീസസോ അങ്ങനെ എന്തെങ്കിലും കുത്തി കയറിയിട്ടുള്ള ഒരു ബ്ലീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ വലിച്ചുരിയെടുക്കാൻ നോക്കരുത്, അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വയ്ക്കുക. പിന്നെ വേറൊരു കാര്യമാണ് ഈ മുറിവിൽ മഞ്ഞൾ മണ്ണ് പൗഡർ എന്നിവ അപ്ലൈ ചെയ്യാതിരിക്കുക. മുറിവ് മാക്സിമം ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ വെച്ചേക്കുക. ബ്ലീഡിംഗ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ ഗോൾഡൻ റൂളാണ് പ്രഷർ. പ്രഷർ എത്രത്തോളം നമ്മൾ കൊടുക്കുന്നു അത്രത്തോളം നമ്മൾ ബ്ലീഡിംഗ് കൺട്രോൾ ആവും. അടുത്തൊരു സിറ്റുവേഷനാണ് ബേൺസ് എന്ന് പറയുന്നത്. ബേൺസ് നമുക്ക് പലതരമുണ്ട്, ഹീറ്റ് ബേൺസും കോൾഡ് ബേൺസും. ഈ ഹീറ്റ് ബേൺസ് എന്ന് പറയുന്നത് ചൂടുവെള്ളമോ അല്ലെങ്കിൽ തീയോ പൊള്ളലോ കൊണ്ടുണ്ടാകുന്നതും അതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബേണിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ബേണിങ്ങിന്റെ സോഴ്സ് എന്ന് ആളെ മാറ്റുക എന്നുള്ളതാണ്. തീ അണയ്ക്കാൻ നോക്കുകയോ അല്ലെങ്കിൽ ഡ്രസ്സിലാണ് തീ കത്തിപ്പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ വെള്ളം എങ്ങാനും ഒഴിച്ചിട്ട് ആ തീ അന്ന് അണയ്ക്കാൻ നോക്കുക. എന്നിട്ട് പൊള്ളലേറ്റ ഭാഗം നമ്മൾ ഒരു 20 മിനിറ്റ്സ് നല്ല കോൾഡ് വാട്ടർ, അതായത് റണ്ണിങ് കോൾഡ് വാട്ടറിൽ നമ്മൾ കാണിക്കുക. ഐസ് വെള്ളത്തിലല്ല, പൈപ്പിൽ നിന്ന് തുറന്നു വിട്ട വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് നല്ല പോലെ ആ ബേൺസിനെ നമ്മൾ വെള്ളം വെച്ച് വാഷ് ചെയ്യുക. അല്ലാതെ അതിനെ തുടച്ചു മാറ്റുകയോ ഡയറക്റ്റ് ആയിട്ട് ഐസ് വയ്ക്കുകയോ ടൂത്ത് പേസ്റ്റ് വന്നോ ഉപയോഗിച്ച് അതിനെ ക്ലീൻ ചെയ്യാനോ ഒന്നും പാടില്ല. ഇനി അഥവാ പൊള്ളി കുമ്പളകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുമ്പളകൾ പൊട്ടിക്കാതിരിക്കുക. അത് താനേ പൊട്ടിപ്പോയാൽ കുഴപ്പമില്ല, നമ്മളായിട്ട് അതിനെ പൊട്ടിക്കാതെ നോക്കുക. അതുപോലെ തന്നെ ബേൺസ് ഉണ്ടായിട്ടുള്ള കയ്യിൽ എന്തെങ്കിലും ജ്വല്ലറിയോ വാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈറ്റ് ആയിട്ടുള്ള വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഊരി മാറ്റാൻ നോക്കുക. അതുപോലെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിച്ചു മാറ്റാതിരിക്കുക. അത് ഇച്ചിരി നനവോടുകൂടി പതിയെ മാറ്റാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വയ്ക്കുക. എന്നിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഒരു നോൺ സ്റ്റിക്കി ഡ്രസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്ലിംഗ് ഫിലിം പോലത്തെ ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഉപയോഗിച്ച് അത് ഡ്രസ് ചെയ്യുക. അല്ലാതെ ടൈറ്റായിട്ട് കെട്ടിപ്പൂട്ടി വയ്ക്കാതിരിക്കുക. ബേൺസ് എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ബേൺസിനെ നമ്മൾ റണ്ണിങ് കോൾഡ് വാട്ടറിൽ വയ്ക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ നിയറസ്റ്റ് മെഡിക്കൽ സെന്റർ എവിടെയാണോ ഉള്ളത് അവിടേക്ക് കൊണ്ടുപോവുക. അടുത്ത ഒരു കോമൺ ആയിട്ട് കാണുന്ന എമർജൻസി സിറ്റുവേഷൻ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്നത്. സോ സ്നേക്ക് ബൈറ്റിനെ കുറിച്ച് പലതരം മിത്തുകളുണ്ട്, അതായത് അന്ധവിശ്വാസങ്ങളുണ്ട്. ആദ്യം ആ അന്ധവിശ്വാസങ്ങൾ ഫസ്റ്റ് എയ്ഡിൽ ഉൾപ്പെടുത്താതിരിക്കുക. ഒന്ന്, കടിച്ച ഭാഗത്ത് ഡയറക്റ്റ് ആയിട്ട് ഐസ് വയ്ക്കുക എന്നുള്ളത്. രണ്ട്, കടിച്ച ഭാഗത്ത് വളരെ ഇറുക്കി എന്തെങ്കിലും ഉപയോഗിച്ച് കെട്ടി വയ്ക്കുക എന്നുള്ളത്. പിന്നെ ഒന്ന്, കടിച്ച പാമ്പിനെ പിടികൂടാൻ പോവുക എന്നുള്ളത്. നമ്മൾ കടിച്ച പാമ്പിനെ പിടികൂടാൻ പോയി സമയം പാഴാക്കരുത്. അല്ലാതെ കണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാണ് ഈ കടിച്ച ഭാഗത്തിൽ ഒന്ന് കട്ട് ചെയ്ത് വിടുകയോ അല്ലെങ്കിൽ ആ വൂണ്ടിനെ സക്ക് ചെയ്തെടുക്കുകയോ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. സ്നേക്ക് ബൈറ്റിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്കൊരു ന്യൂമോണിക് വഴി ഓർത്തിരിക്കാം. അതാണ് റൈറ്റ്സ് എന്ന് പറയുന്നത്, RIGHTS. സോ റൈറ്റ്സിൽ വരുന്ന ഫസ്റ്റ് തിങ് ആണ് റീഅഷ്യൂർ, അതായത് കടിയേറ്റ ആളെ നമ്മൾ സമാധാനപ്പെടുത്തുക, ടെൻഷനാക്കാതിരിക്കുക. ഐ ഫോർ ഇമ്മൊബിലൈസ്, അതായത് കടിച്ച ഭാഗം ഏതാണോ, കൈയാണോ കാലാണോ എവിടെയാന്ന് വെച്ചാൽ ആ ഭാഗം അനക്കാതിരിക്കുക. മോസ്റ്റ് പ്രോബബ്ലി കാലായിരിക്കും കടി കിട്ടുന്നത്. അങ്ങനെ കാലാണെന്നുണ്ടെങ്കിൽ കാല് പൊക്കി വെച്ചിട്ട് അത് അനക്കാതിരിക്കാൻ നോക്കുക, നടക്കാതിരിക്കാൻ നോക്കുക. പിന്നുള്ളതാണ് ജി. ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് എമർജൻസി മെഡിക്കൽ ഹെൽപ്പ്, അതായത് തൊട്ടടുത്തുള്ള ഒരു ഹെൽത്ത് സെന്ററിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ H ഫോർ ഹോസ്പിറ്റൽ, അതായത് എത്രയും പെട്ടെന്ന് തന്നെ ആന്റിവെനം ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുപോകുക. പിന്നെ T ഫോർ ടെൽ മെഡിക്കൽ ടീം, അതായത് പറ്റുന്നുണ്ടെങ്കിൽ പാമ്പിന്റെ ഫോട്ടോയോ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന പാമ്പുകളാണെന്നുണ്ടെങ്കിൽ ഏത് പാമ്പാണ് കടിച്ചതെന്ന് പറയുക, അല്ലെന്നെങ്കിൽ അതിന്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കുക. എത്ര സമയമായി കടിച്ചിട്ട്, എന്താണ് നിങ്ങൾ ചെയ്തത് കടിയേറ്റതിന് ശേഷം എന്നുള്ളതൊക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഉള്ളതാണ് S ഫോർ സ്റ്റേ സ്റ്റിൽ, അതായത് പേഷ്യന്റിനെ മാക്സിമം നടത്താതെ നോക്കുക, പേഷ്യന്റിനെ റെസ്റ്റ് ചെയ്ത് കീപ്പ് ചെയ്യുക, അവോയ്ഡ് വാക്കിംഗ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടിച്ചത് കയ്യിലോ കാലിലോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും നമ്മൾ ഓർണമെന്റ്സോ വാച്ചോ ചെരുപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഊരി മാറ്റേണ്ടതാണ്. കാരണം നീര് വയ്ക്കുമ്പോൾ പിന്നെ അത് ഊരി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന വേറൊരു കാര്യമാണ് ആംപ്യൂട്ടേഷൻ ആൻഡ് പ്രിസർവേഷൻ. എന്താണ് ആംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗം, അത് മേ ബി വിരളായിരിക്കാം, കൈയായിരിക്കാം, കാലിന്റെ ഒരു ഭാഗമായിരിക്കാം, ഏതെങ്കിലും ഒരു ഭാഗം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോവുക എന്നുള്ളത് തന്നെയാണ് ആംപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഈ സിറ്റുവേഷനിൽ നമുക്ക് രണ്ട് പ്രയോറിറ്റീസ് ആണ് ഉള്ളത് ഫസ്റ്റ് എയ്ഡിനെ സംബന്ധിച്ച്. ഫസ്റ്റ് സിറ്റുവേഷൻ ആംപ്യൂട്ട ആയ ആ ഒരു ഭാഗം, അതിനെ നമ്മൾ സ്റ്റംപ് എന്നാണ് വിളിക്കുന്നത്. ഈ സ്റ്റംപിനെ നമ്മൾ ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യണം. ബ്ലീഡിംഗ്

0: കൺട്രോൾ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബ്ലീഡിംഗ് കൺട്രോൾ എന്ന് പറഞ്ഞത് ഡയറക്റ്റ് പ്രഷർ അപ്ലൈ ചെയ്യുക, ക്ലീൻ ആയിട്ടുള്ളൊരു ക്ലോത്ത് വെച്ചിട്ടോ ഡ്രസ്സിങ് വെച്ചിട്ടോ നല്ലപോലെ ഡയറക്റ്റ് പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എമർജൻസി ആയിട്ട് പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. സ്റ്റംപിൽ നമ്മൾ വേറെ മഞ്ഞളോ ഒന്നും തുടയ്ക്കാൻ പാടില്ല, ഒരു ഓയിൻമെന്റോ ഒന്നും പുരട്ടണ്ട, ജസ്റ്റ് ക്ലീൻ ക്ലോത്ത് വെച്ചിട്ട് നല്ലപോലെ പ്രഷർ ചെയ്ത് വെച്ചേക്കുക, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ നോക്കുക. അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നതാണ് ഈ കട്ടായി പോയ ഭാഗത്തിന്, അതായത് ആംപ്യൂട്ടിനെ നമ്മൾ പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്നത്. കട്ടായി പോയ ഭാഗത്തിന് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളൊരു നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ഗോസ് മെറ്റീരിയലോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ക്ലോത്ത്, അതിനെ ഇച്ചിരി ഒരു നനവ്, പ്രിഫറബിളി ഒരു സ്റ്റെറൈൽ സലൈൻ വാട്ടർ നമുക്ക് കിട്ടാൻ ആക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കുറച്ച് ശുദ്ധമായ എന്തെങ്കിലും ഒരു നനവ് എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് അതിനെ റാപ്പ് ചെയ്യുക. ഇതിനെ റാപ്പ് ചെയ്തതിന് ശേഷം ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫ് പ്ലാസ്റ്റിക് കവറിലോട്ട് വെക്കുക, എന്നിട്ട് അതിനെ സീൽ ചെയ്യുക. ഈ സീൽ ചെയ്ത ബാഗിനെ ഒരു ഐസ് ബക്കറ്റിലോ ബോക്സിലോ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളമുള്ള ഒരു ബോക്സിലോ എന്തെങ്കിലും കീപ്പ് ചെയ്യുക. എന്നിട്ട് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്ത് ആ ഹോസ്പിറ്റലിലേക്ക് ഇത് എത്തിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആംപ്യൂട്ടായ ഭാഗത്തിന് ഡയറക്റ്റ് ആയിട്ട് ഐസ് അതിൽ വെക്കരുത്, ഒരു കവറിലിട്ടതിന് ശേഷം ആ കവറ് വേണം നമ്മൾ ഐസിൽ വെക്കാനായിട്ട്, അതും തുണിയിൽ കവർ ചെയ്തതിന് ശേഷം. കാരണം ഈ ഐസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ ഡാമേജ് ഉണ്ടാവും. എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ഓരോ പാർട്ട് അനുസരിച്ചിട്ട് നമുക്ക് 6 to 12 hours വരെ ഈ കട്ടായി പോയ ഭാഗം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ല പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അടുത്ത ഒരു ഫസ്റ്റ് എയ്ഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്യൂഷനാണ്. ഇലക്ട്രിക്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലൈറ്റോ വലുതൊക്കെ കാണാൻ പോകുമ്പോഴോ ഷോക്ക് അടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാണ് ആദ്യം നോക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഷോക്ക് ഏൽക്കുന്ന ആളെ തൊടാതിരിക്കുക, എന്നിട്ട് മെയിൻ സപ്ലൈ എവിടെ നിന്നാണോ വരുന്നത് അതിനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ നോക്കുക. ഇനി അഥവാ സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് മെയിൻ സ്വിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവരെ ഒരു നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ, ഇപ്പൊ നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ തടിക്കഷ്ണോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അവരെ ആ സോഴ്സിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് പേഷ്യന്റിനെ നിലത്ത് കിടത്തുക. നിലത്ത് കിടത്തിയിട്ട് അവരുടെ റെസ്പോൺസ് ചെക്ക് ചെയ്യുക, ആള് ശ്വാസം എടുക്കുന്നുണ്ടോ, വിളിച്ചാൽ വിളി കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. ആള് വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല, ശ്വാസം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് CPR സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. CPR സ്റ്റാർട്ട് ചെയ്ത് ആംബുലൻസിനെ വിളിച്ച് നമുക്ക് പേഷ്യന്റിനെ നിയറസ്റ്റ് ഹെൽത്ത് സെന്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി അഥവാ പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യന്റിനെ റിക്കവറി പൊസിഷനിലേക്ക് മാറ്റുക. റിക്കവറി പൊസിഷൻ എന്ന് പറയുന്നത് പേഷ്യന്റിനെ ഇടത് വശത്തോട്ട് ചരിച്ച് വലത്തെ മുട്ട് മടക്കി ഇടത്തെ കൈയും മടക്കി കിടത്തുക എന്നുള്ളതാണ്. എന്നിട്ട് പേഷ്യന്റിനെ നിയർ ബൈ ഹോസ്പിറ്റലിലേക്ക് ഉടനെ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു വന്നത് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. അതിന് ആ സിറ്റുവേഷൻസിൽ നമ്മൾ എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്.
1: രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റോ ശരീരഭാഗം വേർപെട്ടു പോകുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ രശ്മി ദീപ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന മുഖ്യ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട്. ആഗോള വ്യാപാര ശൃംഖലയുടെ സുസ്ഥിരതയ്ക്ക് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. കേരളത്തിൽ വൈദ്യുതി ക്ഷാമം മറികടക്കാൻ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന പ്രധാന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ഒരു റിപ്പോർട്ട്.
2: സമഗ്രമായ ആഗോള ഭരണവും ബഹുരാഷ്ട്ര സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലും എന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കായി നടത്തുന്ന സെഷനോടെയാണ് ഉച്ചകോടിക്ക് തുടക്കമാകുക. ഭാരത് മണ്ഡപത്തിൽ ഒരുക്കിയിരിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് പ്രദർശനം

0: ദർശനം. വൈകിട്ട് ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ സന്ദർശിക്കും. തുടർന്ന് നേതാക്കൾ സംയുക്തമായി വൃക്ഷത്തൈ നടും. ഇന്നും നാളെയുമായി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളി രാജ്യങ്ങളും വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെ 12 പ്രതിനിധികളും പങ്കെടുക്കും. ഞായറാഴ്ച ബ്രിക്സ് പങ്കാളിത്ത രാജ്യങ്ങളിലെ നേതാക്കളെയും ക്ഷണിക്കപ്പെട്ടവരെയും പ്രധാനമന്ത്രി സ്വാഗതം ചെയ്യും. ഉച്ചകോടിയുടെ സമാപന ദിനമായ നാളെ ബ്രിക്സ് നേതാക്കൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കും. പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉന്നതതല സമ്മേളനത്തിൽ ആഗോള ഭരണ നിർവഹണം, ബഹുപക്ഷവാദം, വ്യാപാര നിക്ഷേപം, സാങ്കേതിക വിദ്യ, ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ, ആരോഗ്യം, ദുരന്തങ്ങളെ നേരിടാനുള്ള ശേഷി, നിർണായക വിതരണ ശൃംഖലകൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ ചർച്ച ചെയ്യും. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിൽ എത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് അല്പം മുൻപ് എത്തിച്ചേർന്നു. വിയറ്റ്നാം പ്രധാനമന്ത്രിയും ബെലറൂസ് വിദേശകാര്യമന്ത്രിയും ന്യൂഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആഫ്രിക്കൻ യൂണിയനെ പ്രതിനിധീകരിച്ച് ബുറുണ്ടി പ്രസിഡന്റ് അബുദാബി കിരീടാവകാശി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം തുടങ്ങിയവർക്ക് പുറമെ ഈജിപ്ത്, എത്യോപ്യ, ഫിലിപ്പീൻസ്, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ തലവന്മാരും ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, വികസന പങ്കാളിത്തം, അടിസ്ഥാന സൌകര്യം, സാങ്കേതിക വിദ്യ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. വിവിധ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ഇന്നും ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട് നടക്കും. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹംഗ് എന്നിവരുമായി കൂടിക്കാഴ്ച തീരുമാനിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ്, ഇറാൻ പ്രസിഡന്റ്, ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ തുടങ്ങിയവരുമായി ഇന്നലെയായിരുന്നു കൂടിക്കാഴ്ച. ആഗോള വ്യാപാര ശൃംഖലയുടെ സുസ്ഥിരതയ്ക്ക് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും നാവികരുടെ സുരക്ഷയും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. വ്യാപാര തടസ്സങ്ങൾ നീക്കുന്നതിനും ബിസിനസ് അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനുമായി പ്രവർത്തിക്കാൻ അദ്ദേഹം ബ്രിക്സ് അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറം നേതാക്കളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
2: ഗ്ലോബൽ ട്രേഡ് തഭീ ആകേ ബഡ് സക്താ ഹൈ ജബ് സീ ലേൻസ് സെക്യൂർ ഹോ, സപ്ലൈ റൂട്ട് ഓപ്പൺ ഹോ ഓർ സീ ഫെറർ സേഫ് ഹോ. ഓർ ഇസ്ലിയേ ഭാരത് ഫ്രീഡം ഓഫ് നെവിഗേഷൻ ഓർ സീ ഫെറർസ് കി സേഫ്റ്റി കാ ദൃഢ സമർത്ഥക് ഹൈ.
1: ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്ന നൂതന ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും ലോകത്തിന് മുന്നിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായ ഭാരത് ഇന്നോവേറ്റ്സ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ പ്രദർശനത്തിലേക്ക് വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുന്നത് രാജ്യത്തിന് അഭിമാനകരമായ കാര്യമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിലെത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കും. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയതലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 19 വരെയാണ് ക്യാമ്പയിൻ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പ്രവർത്തനങ്ങളോടെയാണ് വാരാചരണത്തിന്റെ സമാപനം. തീരപ്രദേശങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ വൃത്തിയായി സൂക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാൻമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 പദ്ധതി ആരംഭിച്ചത്. അർഹരായ ചെറുകിട നാമമാത്ര കർഷകർക്ക് 60 വയസ്സ് തികയുമ്പോൾ കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ പദ്ധതി ഉറപ്പു നൽകുന്നു. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കില്ലെന്നാണ് സൂചന. കേരളത്തിൽ ചൂട് കടുത്തതോടെ വൈദ്യുതി ബോർഡിന്റെ സംഭരണികളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. സംസ്ഥാനത്തിന്റെ പ്രതിദിന ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിനോട് അടുക്കുകയാണ്. സവാള വില പിടിച്ചുനിർത്തുന്നതിന് വിപണി

0: ഇടപെടലുമായി കേരളം. പൊതുവിപണിയിൽ 65 മുതൽ 75 രൂപ വരെ വിലയുള്ള സവാള 35 രൂപയ്ക്ക് സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫേസ്ബുക്കിൽ അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പിനും അനാവശ്യ വിലക്കയറ്റത്തിനുമെതിരെ നിരീക്ഷണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല മണ്ഡലകാലത്ത് 300 അധിക ട്രെയിൻ സർവീസുകൾ നടത്തുമെന്ന് റെയിൽവേ. 500 ബസുകൾ വാടകയ്ക്കെടുത്ത് അധിക സർവീസുകൾ നടത്താൻ കെഎസ്ആർടിസി തീരുമാനിച്ചു. സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂമും സ്ഥാപിക്കും. ചൈനയിലെ മോഖയിൽ നടക്കുന്ന ഏഷ്യാ കപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണ കൊറിയയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. ചൈനയും ജപ്പാനും തമ്മിലുള്ള രണ്ടാം സെമിഫൈനലിലെ വിജയികളെ ഇന്ത്യ ഫൈനലിൽ നേരിടും. യുഎസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടൺ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വനിതാ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ അരീന സബലങ്ക എലീന റൈബാക്കിനെയെ നേരിടും. വനിതാ ഡബിൾസിൽ കാറ്ററീന സിനിയാക്കോവ ടെയ്ലർ ടൌൺസനെ സഖ്യം നേരിടും. ടി20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ 4 പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ പ്രധാന എണ്ണ പൈപ്പ് ലൈൻ അടച്ചതായി സൌദി ഊർജ്ജ മന്ത്രാലയം. മുൻകരുതലിന്റെ ഭാഗമായാണ് നടപടി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ സൌദി അറേബ്യയുടെ എണ്ണ കയറ്റുമതിയിൽ ഈ പൈപ്പ് ലൈനിന് നിർണായക പങ്കുണ്ട്. ഇടുക്കി അടിമാലിയിൽ 1 പ്രായമുള്ള ഇരട്ടക്കുട്ടികൾ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെയിന്റിംഗിന് ഉപയോഗിക്കുന്ന തിന്നർ അബദ്ധത്തിൽ ഉള്ളിൽ ചെന്ന് കുട്ടികൾ മരിച്ചെന്നാണ് വീട്ടുകാർ നൽകിയ പ്രാഥമിക മൊഴി. കുട്ടികളുടെ മാതാപിതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യും. വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ശേഷം മാത്രമേ മരണകാരണത്തിൽ വ്യക്തത വരികയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ രണ്ടാംഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കും. കാട് മൂടിയതും പായലും ചെളിയും നിറഞ്ഞ ഉപയോഗശൂന്യവുമായ കുളങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി വൃത്തിയാക്കുന്നത്. 17 കോടി രൂപ ചെലവഴിച്ചാണ് കുളങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി കോർപ്പറേഷൻ നവീകരിക്കുന്നത്. സ്വർണവിലയിൽ ഇന്ന് നേരിയ വർധന രേഖപ്പെടുത്തി. പവന് 120 രൂപ വർദ്ധിച്ച് 1,13,360 രൂപയും ഗ്രാമിന് 14,170 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,877,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ ചേർന്ന സെൻട്രൽ സാങ്ഷനിംഗ് ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ 9th യോഗത്തിലാണ് തീരുമാനം. വീണ്ടും 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന മുഖ്യസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട്. ആഗോള വ്യാപാര ശൃംഖലയുടെ സുസ്ഥിരതയ്ക്ക് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ടുള്ള സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. കേരളത്തിൽ വൈദ്യുതി ക്ഷാമം മറികടക്കാൻ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി സമയം 1:00. രഞ്ജനിയിലേക്ക് ഏവർക്കും സ്വാഗതം.

ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളുമായി ഇന്നത്തെ രഞ്ജിനി ആരംഭിക്കുന്നു. ഒരേ ഗാനം ആവശ്യപ്പെട്ട രണ്ടുപേരുടെ കത്തുകളാണ് ഇന്ന് ആദ്യം വായിക്കുന്നത്. ആദ്യം വാരണത്തു നിന്നും ശോഭ എഴുതുന്നു. ഹലോ പ്രിയ രഞ്ജിനിക്ക്, ഞാൻ ശോഭ ഗോപി, ആലപ്പുഴ ചേർത്തല ചെറുവാരണത്തു നിന്നുമാണ് എഴുതുന്നത്. എന്റെ പേരക്കുട്ടി കരുണാവിമലിന്റെ ജന്മദിനം ഉത്രാട ദിവസമായിരുന്നു. കരുണ പഠിക്കുന്ന അംഗൻവാടി ടീച്ചർ ആയ കൂട്ടുകാർക്കും കൂടാതെ ഗുരുചിത്ര വിമൽ, ശാന്തിപ്രിയ, ഷാലിൻ, നീതു, അമൃത, വിമൽ, വിപിൻ എന്നിവർക്കും നാടോടി എന്ന ചിത്രത്തിലെ കുഞ്ഞുപാവക്കിന്നല്ലോ എന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടയത്ത് നിന്നും തങ്കച്ചൻ

സൂസൻ എന്നിവർ എഴുതിയ കത്താണ് ഇനി വായിക്കുന്നത്. എൻ്റെ പേര് തങ്കച്ചൻ എന്നും വൈഫിൻ്റെ പേര് സൂസൻ എന്നുമാണ്. ഞങ്ങൾ താമസിക്കുന്നത് പത്തനംതിട്ടയിലെ വള്ളിക്കോട് കോട്ടയം എന്ന സ്ഥലത്താണ്. രണ്ടുപേർക്കും 70 വയസ്സുണ്ട്. ഞങ്ങളുടെ കൊച്ചുമകൾ സേറ പണിക്കർ എന്ന കുട്ടിയുടെ 9 പിറന്നാൾ സെപ്റ്റംബർ 9 തീയതിയാണ്. അവൾ താമസിക്കുന്നത് കാലിഫോർണിയയിലാണ്. അപ്പോൾ സേറക്കുട്ടിക്ക് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. അവൾക്കായി നാടോടി എന്ന ചിത്രത്തിലെ കുഞ്ഞുപാവക്കിന്നല്ലോ എന്ന ഗാനം കേൾപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കുമായിട്ട് ഇതാ നാടോടി എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറിപ്പ് രചിച്ച് SP വെങ്കടേഷ് സംഗീതം നൽകി. MG ശ്രീകുമാർ, മിൻമിനി, ആൻറ്റോ, അലക്സ് എന്നിവർ പാടിയ ഈ ഗാനം.

രഞ്ജനിയിലെ അടുത്ത കത്ത്. പ്രിയപ്പെട്ട രഞ്ജനിക്ക്, ആലപ്പുഴ ജില്ലയിലെ പാതിരാപ്പള്ളിയിൽ നിന്നും സൗഭാഗ്യ മനു ശങ്കർ രാജ് എഴുതുന്നത്. ഞങ്ങൾ രഞ്ജനിയുടെ സ്ഥിരം ശ്രോതാക്കളാണ്. ഈ മാസം 4-ാം തീയതി അഷ്ടമി രോഹിണി ദിനത്തിൽ 32-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി, അതായത് പത്മരാജൻ, തങ്കമണി പത്മരാജൻ അച്ഛനമ്മമാർക്ക് വേണ്ടി, സിന്ധു എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, പി സുശീലയും പി ജയചന്ദ്രനും പാടിയ ചന്ദ്രോദയം കണ്ടു കൈകൂപ്പി നിൽക്കും എന്ന ഗാനം രഞ്ജനിയിലൂടെ വച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛനമ്മമാർക്ക് വിവാഹ വാർഷിക ആശംസകൾ നൽകുകയാണ്. അപ്പോൾ ഈ ഗാനം കേൾക്കാം നമുക്ക്.

0: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20000 രൂപ വരെ ക്യാഷ് ബാക്കും 10000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
0: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിൽ ഷോറും സന്ദർശിക്കൂ.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: രഞ്ജനയിലേക്ക് അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത കൊല്ലംപടിയിൽ നിന്നും അനീഷാണ്. പ്രിയപ്പെട്ട രഞ്ജനിക്ക്, തിരുവനന്തപുരം ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന രഞ്ജിനി പരിപാടി ശനിയും ഞായറും മുടങ്ങാതെ കേൾക്കാറുണ്ട്. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുടെ കത്ത് വായനയും ഇഷ്ടഗാനങ്ങളും കേൾക്കാൻ പ്രത്യേക താൽപര്യമാണ്. സാഗരം സാക്ഷി എന്ന ചിത്രത്തിലെ ശ്യാമസന്ധ്യേ സൂര്യൻ എവിടെ എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, ശരത് സംഗീതം നൽകി, യേശുദാസ് പാടിയതാണ് ഈ ഗാനം.

0: ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീറ്റെയിൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: രഞ്ജനയിലെ അടുത്ത കത്ത് വായിക്കുകയാണ്. പ്രിയപ്പെട്ട രഞ്ജനിക്ക്, ഇതുമാതിരി പാട്ട് കേൾക്കുമ്പോൾ എന്റെ ഹൃദയതന്ത്രികൾ താനെ വീണമീട്ടും. ഓച്ചിറ പ്രയാറിൽ നിന്നും പ്രയാർ രാമചന്ദ്രൻ നായർ എഴുതുന്ന കത്താണ്. ഞാൻ അയക്കുന്ന കത്തുകളിൽ പകുതിയിൽ കൂടുതൽ പരിഗണിക്കുന്നില്ല, കാഴ്ച മങ്ങിയിട്ടും കത്തെഴുത്ത് കുറയ്ക്കാതെ തുടരുകയാണ്. കേൾക്കേണ്ട പാട്ട് ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ ഒരിക്കൽ മാത്രം, ദൃക്സാക്ഷി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച്, വിദക്ഷിണാമൂർത്തി സംഗീതം നൽകി, യേശുദാസ് പാടിയതാണ്. മനസ്സിനെ തന്നിലേക്ക് ചേർക്കുന്ന ഗാനം കേൾപ്പിക്കണേ. എന്റെ കത്ത് വായിച്ചാലും ഇല്ലെങ്കിലും റേഡിയോ പരിപാടികൾ വളരെ മെച്ചപ്പെടുന്നു. ആയുരാരോഗ്യം, പ്രകാശധാര, റേഡിയോ ഹെൽത്ത്, ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അങ്ങനെ പലതും എന്ന സ്നേഹാദരങ്ങളോടെ പ്രയാർ രാമചന്ദ്രൻ നായർ. ഇനി നമുക്ക് ദൃക്സാക്ഷിയിലെ ഈ ഗാനം കേട്ടാലോ?

എത്രയും സ്നേഹം നിറഞ്ഞ രഞ്ജനിക്ക്. ഞാൻ കോട്ടയം ജില്ലയിൽ കടയനിക്കാട്ടു നിന്ന് മിനിയാണ്. എൻ്റെ കത്തുകൾ പരിഗണിക്കാറുണ്ട്. അതിൽ വളരെയധികം സന്തോഷവുമാണ്. ഈ കത്തിൽ കൂടി ആവശ്യപ്പെടുന്നത്, എൻ്റെ കൊച്ചുമകൻ ആരുമോൻ്റെ 11th ബർത്ത്ഡേ ഓഗസ്റ്റ് 20th. കാണാ കൺമണി എന്ന ചിത്രത്തിലെ മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ എന്ന പാട്ട് വച്ചു തരണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ ആയുരാരോഗ്യ സൗഖ്യം

ഭാഗ്യവും എന്റെ മോന് നേരണേ. ഈ പാട്ട് മോന്റെ അച്ഛനും അമ്മയ്ക്കും അനിയൻ അഭിക്കുമായി സമർപ്പിക്കുന്നു. അപ്പോൾ ആരുമോനോ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. കാണാ കൺമണി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മ രചിച്ച്, ശ്യാം ധർമ്മൻ സംഗീതം നൽകി. സുജാതയും ശ്യാം ധർമ്മനും പാടിയ ഈ ഗാനം രഞ്ജനിയിലൂടെ ഇനി കേൾക്കാം.

രഞ്ജനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് കണ്ണൂർ കരിവെള്ളൂരിൽ നിന്നും കൊടക്കാട് ദാമോദരനാണ്. പ്രിയ രഞ്ജിനി, 50 വർഷത്തിലേറെയായി റേഡിയോ സ്ഥിരമായി കേൾക്കുന്നു. രഞ്ജിനിയിലെ ഗാനങ്ങൾ എന്നെന്നും എനിക്ക് പ്രിയപ്പെട്ടതാണ്. മനോഹരമായ ചലച്ചിത്ര ഗാനങ്ങൾ നമ്മെ അവാച്യമായ അനുഭൂതികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. രഞ്ജിനിയിലൂടെ ഞാനൊരു ഗാനം ആവശ്യപ്പെടുകയാണ്. ദേശാടന കിളി കരയാറില്ല എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയതാണ് പൂ വേണോ എന്ന് തുടങ്ങുന്ന ഗാനം. രചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

രഞ്ജിനിയിലെ അടുത്ത കത്ത്. ഞാൻ കായംകുളത്തിന് വടക്കുള്ള രാമപുരത്ത് നിന്നും റിട്ടയർ ചെയ്ത അധ്യാപകൻ, പേര് എബ്രഹാം പി ജി. ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം മൂവന്തി താഴ്വരയിൽ വെന്തുരുകും വിൺസൂര്യൻ എന്ന് തുടങ്ങുന്നതാണ്. ഗായകൻ യേശുദാസ്. കന്മദം എന്ന ഈ ചിത്രത്തിലെ ഗാനത്തിന്റെ ശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, രവീന്ദ്രൻ മാഷ് എന്നിവരാണ്. ഈ ഗാനം കേൾക്കാനായി ഞാൻ ജൂലൈ മാസത്തിൽ ഒരു കത്ത് അയച്ചിരുന്നു, എന്നാൽ പരിഗണിച്ചില്ല. പിന്നെ ഓണത്തിന്റെ സ്പെഷ്യൽ പരിപാടികൾ ഒക്കെയായി. ഇപ്പോൾ വീണ്ടും രഞ്ജിനി തുടങ്ങിയല്ലോ. ഈ ഗാനം വെച്ചു തരും എന്ന പ്രതീക്ഷയോടെ എബ്രഹാം. നമുക്ക് കന്മദം എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇനി കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: രഞ്ജനയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് വയലിൽ നിന്നും രാജേന്ദ്രനാണ്. പ്രിയ രഞ്ജനി, ഓണം സ്പെഷ്യൽ ചലച്ചിത്ര ഗാന പരിപാടികളെല്ലാം കേട്ടു ഗംഭീരമായി, നന്നായി ആസ്വദിച്ചു എന്നറിയിക്കട്ടെ. ഓണത്തിന്റെ ആരവങ്ങൾ കഴിഞ്ഞു, ഇനിയിപ്പോൾ സ്വസ്ഥമായിരുന്ന പെൻഷനറായ ഞാൻ ആകാശവാണി പരിപാടികളും ആസ്വദിക്കുന്നു. ആകാശവാണി പകരുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെ. അഭിനന്ദനം. ഇപ്പോൾ രഞ്ജനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം കുമാരസംഭവം എന്ന പഴയ പ്രശസ്ത ചലച്ചിത്രത്തിൽ യേശുദാസ് ഗാനഗന്ധർവൻ പാടിയ പുൽത്തിങ്കൾ കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലശൃംഗത്തിൽ എന്ന് തുടങ്ങുന്ന ഗംഭീര ഗാനമാണ്. ഈ ഗാനം അടുത്ത കാലത്ത് ജനിച്ച പ്രിയ കൊച്ചുമകൾ ധ്വനിക്കായി സമർപ്പിക്കുന്നു. ഗാനം ദയവായി കേൾപ്പിക്കുമല്ലോ. തീർച്ചയായിട്ടും കുമാരസംഭവം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചിച്ചത് ഒ എൻ വി കുറുപ്പ്, ജി ദേവരാജന്റെ സംഗീതത്തിൽ.

0: ും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളി ഷോറും സന്ദർശിക്കൂ.
1: ആകാശവാണി മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം പതിനാറാം ഭാഗം. രചന അരുൺ നായർ. ശബ്ദം നൽകുന്നവർ പി കെ രവി, കയ്യൂർ സത്യൻ, മനോജ് പിള്ള, ദിലീപ് എം കെ. സംവിധാനം റൂബി ബാബു.

0: സത്യം പറയടാ, എവിടെയാ കണ്ണട?
1: സാറേ, സാറേ അത് കളഞ്ഞുപോയി.
0: എവിടെ?
1: അറിയില്ല സാർ. എല്ലാം മറച്ചു വെക്കാൻ അവതോളം ശ്രമിക്കണം.
0: എപ്പോ?
1: ഇന്ന് സാറേ.
0: നിനക്ക് അവസാനത്തെ അവസരമാണ്, മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. ഇല്ലെങ്കിൽ പ്രകാശ, നിന്റെ ജീവിതത്തിൽ ഇന്നുവരെ കാണാത്തത്രയും പ്രകാശം നീ ഇപ്പോ കാണും. വേണോ? താഴെ നിൽക്കുന്ന പോലീസുകാരെ ഞാൻ ഈ തട്ടിമ്പുറത്തോട് വിളിക്കട്ടെ.
1: സാറേ, ആ കണ്ണട ഇന്നലെയാ കളഞ്ഞത്.
0: ഇന്നലെ എപ്പോ?
1: രാത്രി.
0: കാര്യം മുഴുവനായി പറടാ. അവന്റെ ഒരു ഒറ്റ വാക്കിൽ ഉത്തരം. നിന്നോട് ഞാൻ ഇനി ഒന്നൊന്നായി ചോദിക്കണോ?
1: വേണ്ട സാറേ, ഞാൻ പറയാം. ഇന്നലെ പുഴക്കരയിൽ അത് വീണുപോയത്. നമ്മുടെ അമ്പലത്തിൻ്റെ പുറയിലുള്ള പടിക്കെട്ടിലൂടെ പുഴവക്കത്തേക്ക് ഇറങ്ങുമ്പോൾ ഇറ്റത്ത് കാലേറ്റി ഞാനൊന്ന് വീണു. മാഷ് തന്ന കണ്ണടയും ദൈ ചില്ലും ഞാൻ അന്നേരം ഉടുപ്പിൻ്റെ പോക്കറ്റിട്ടിരിക്കുമായിരുന്നു. ആ വീഴ്ച

0: സാറെ വെടിക്കെട്ട് തുടങ്ങി ഒരു ഒരു 20 മിനിറ്റിന് ശേഷമായിരിക്കും. അന്നേരം എൻ്റെ വാച്ചില്ലായിരുന്നു, അതുകൊണ്ട് കൃത്യസമയം.
1: എന്തിനാണ് ആ സമയത്ത് അവിടെ പോയത്
0: സാറേ? അത് ചുമ്മാ പോയതാ സാറേ.
1: സത്യം പറയടാ.
0: അയ്യോ സാറേ, ഞാൻ നമ്പ്യാർ മാഷിന്റെ പുറകെ പോയതാ. ഇനി തല്ലല്ലേ സാറേ, എനിക്ക് പേടിയാ.
1: എന്തിനാ നീ മാഷിന്റെ പുറകെ പോയത്?
0: മാഷ് ആ സമയത്ത് ആ പുഴക്കരയിൽ നിൽക്കായിരുന്നു.
1: എന്നിട്ട്
0: സാറേ ഞാൻ ഉള്ളത് പറയാം. അവിടെ പൂജ മോള് അനക്കമില്ലാതെ താഴെ കിടപ്പുണ്ടായിരുന്നു, ഡാൻസ് വേഷത്തി. കുറച്ചകലയായി എന്തോ കിടന്ന് കത്തുന്നുണ്ടായിരുന്നു. അതിനടുത്ത മാഷ് നിന്ന് കുറച്ച് കഴിഞ്ഞ് മാഷ് പൂജയും കൊണ്ട് അവിടെ നിന്ന് പോയിട്ട് ഞാൻ ചെന്ന് നോക്കി. നമ്മുടെ സ്വാമിജിയുടെ ദേഹമായിരുന്നു സാർ കത്തിക്കൊണ്ടിരുന്നത്.
1: നീ പറഞ്ഞതൊക്കെ സത്യമാണോ?
0: ആണ് സാറെ, മുഴുവനും സത്യമാണ്. ഞാൻ വേണമെങ്കിൽ സാറിനെ കൊണ്ടാണ് ഇടാം.
1: ഞാൻ വേണമെങ്കിൽ ഒരടി കൂടി തരാം, കൊന്നുകളയും ഞാൻ എന്റെ പേരിൽ ആണയിട്ടാൽ. ഒരു കാര്യം ചെയ്യ്, എല്ലാം ആദ്യം മുതൽ വിശദമായി ഒന്നുകൂടെ പറ, ഒന്നും വിട്ടുപോകരുത്. ഇതേ നിന്റെ മൊഴിയാണ്, മനസ്സിലായല്ലോ?
0: പറയാ സാറേ, എവിടെ വേണേലും പറയാം.
1: ജോണി ഇങ്ങോട്ട് കയറി വാ, ഇവന്റെ മൊഴിയൊന്ന് രേഖപ്പെടുത്തു.

അന്ന് അവന്റെ യാഥാർത്ഥ്യം അറിഞ്ഞ നിമിഷം മനസ്സ് ചോദിച്ചു, എന്തു വേണം? പ്രതികാരം, അവന്റെ അന്ത്യം. അല്ലാതെ എന്ത്? വേറെ വഴിയൊന്നുമില്ലേ? മനസ്സ് വീണ്ടും മന്ത്രിച്ചു. വേറെന്ത് വഴി? ഓ, നിയമത്തിന്റെ വഴിയോ? പക്ഷേ അതിന്റെ അനന്തരഫലമോ? കഴിഞ്ഞ കാലം മുഴുവനായി ഉയർത്തെഴുന്നേൽക്കും, എല്ലാം പൂജമോൾ അറിയും. അത് പാടില്ല. അവളുടെ അമ്മയുടെ മരണത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, അതിന് കാരണക്കാരനായ ദുഷ്ടനെക്കുറിച്ച് ഒന്നും അറിയാതെ നിഷ്കളങ്കതയുടെ പവിത്രതയോടെ വളർന്ന അവളുടെ മനസ്സിനെ പിച്ചു ചീന്താൻ, ഗതകാലത്തിന്റെ ചെന്നായ്ക്കളെ അഴിച്ചുവിട്ടുകൂടാ. നിയമത്തിന്റെ മാർഗത്തിലൂടെ നീങ്ങിയാൽ പക്ഷേ അത് സംഭവിക്കും. അതോടെ അവള് തകരും. അതൊഴിവാക്കണം. പകരം പകരാവനെ ഇല്ലാതാക്കുക. അതോടെ അവളുടെ ജീവിതത്തെ ഇരുട്ടിലാഴ്ത്താൻ തയ്യാറായി നിൽക്കുന്ന ഗ്രഹണം ഒഴിയും. ഒന്നും അവൾ അറിയുകയും വേണ്ട. തെറ്റായിരിക്കാൻ ചെയ്യുന്നത് ഒരു മനുഷ്യനെ ഇല്ലാതാക്കുക. പക്ഷേ എനിക്ക് ഏറ്റവും പ്രധാനം എന്റെ മോളാണ്. അവന്റെ നീക്കം ഇത്ര പെട്ടെന്നാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇന്നലെ രാത്രി ഒരൽപ്പം തെറ്റിയിരുന്നുവെങ്കിൽ, പക്ഷേ ജയിച്ചത് ഞാൻ തന്നെയാണ്. എന്റെ സ്നേഹമാണ്, കടമയാണ്, പ്രതികാരമാണ്, ഒരർത്ഥത്തിൽ എന്റെ പൂജമോളാണ്. ഇന്ന് അവളെ വല്ലാതെ ഓർമ്മ വരുന്നു.

0: മാഷേ,
1: എന്താ സാർ വീണ്ടും?
0: ഈ കണ്ണട മാഷ് പ്രകാശനെ ഏൽപ്പിച്ചു അല്ലേ? അല്ലാതെ ഇത് പുഴക്കരയിൽ എങ്ങനെ എത്തിയെന്ന് നിങ്ങൾക്കറിയില്ല?
1: ഇല്ല, അറിയില്ല.

0: മാഷ് ഒന്ന് ഓർത്തു നോക്കിയേ, ഇന്നലെ രാത്രി നിങ്ങൾ പുഴക്കരയിലേക്ക് പോയി, അപ്പോ വീണതായിക്കൂടെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ.
1: സർ, ഞാൻ ഇന്നലെ രാത്രി അവിടെ
0: പോയില്ല എന്നായിരിക്കും വീണ്ടും പറയാൻ വരുന്നത്. വേണ്ട, ബുദ്ധിമുട്ടണ്ട. എനിവേ, ഇക്കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇത് ഇടയ്ക്ക് വരുന്ന മാറ്ററാണ്. പക്ഷേ നമുക്ക് തുടങ്ങേണ്ടത് ആദ്യം മുതൽക്കല്ലേ
1: സർ?
0: മാഷേ, ഞാൻ പറഞ്ഞോട്ടെ, സ്വാമിയുടെ മരണം സംഭവിച്ചത് ഇന്നലെ രാത്രി കമ്പക്കെട്ട് നടക്കുമ്പോഴാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ സമയത്ത് ആ ഒരു മണിക്കൂർ മാഷ് എവിടെയായിരുന്നു?
1: ഞാൻ അമ്പലപരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു, അല്ലാതെ ഇവിടെ?
0: പക്ഷേ കമ്പക്കെട്ട് തീർന്ന സമയത്ത് നിങ്ങൾ അവിടെ ഇല്ലായിരുന്നല്ലോ. ഞാൻ തിരക്കി അറിഞ്ഞു.
1: ഓ ഓ, അതോ? ഇന്നലെ പൂജ മോൾക്ക് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അവക്ക് വല്ലാത്ത ക്ഷീണമായിരുന്നു, അടുത്തായിട്ട് നാടകമായിരുന്നു. ഞാനായിരുന്നു പ്രോംപ്റ്റർ. നാടകം കഴിഞ്ഞ് വെടിക്കെട്ട് തുടങ്ങിയപ്പോഴേക്കും മോൾക്ക് നിൽക്കാൻ വയ്യാതായി. പിന്നെ ഞാൻ ഉടനെ അവളെയും കൂട്ടി വീട്ടിലേക്ക് പോന്നു. ഇപ്പൊ ഓർമ്മ വരുന്നു. എത്ര തന്മയത്വത്തോടെ നോണ പറയാൻ സാധിക്കുന്നു.
0: ഓർമ്മ വരുന്നുണ്ടല്ലേ. ആട്ടെ, എത്ര മണിക്ക് പോകുന്നു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്?
1: കൃത്യമായി ഓർമ്മയില്ല, ഒരു 11:30 ആയി കാണും.
0: എന്നിട്ട് ഇവിടെ എപ്പോ എത്തി?
1: രാത്രി ആയതുകൊണ്ട് ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും.
0: അയാൾ വരെ മുഴുവൻ സമയവും മാഷ് അവിടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഡാൻസ് കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് തിരിക്കുന്നതുവരെ പൂജ മാഷിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നോ?
1: ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് ചോദ്യം ചെയ്യലിന്റെ പൊരുൾ മനസ്സിലാകുന്നില്ല. ഈ സംഭവവുമായി ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടുത്തുകയാണോ?
0: ഈ സ്വാമിയെ നേരത്തെ, അതായത് അയാൾ ഇവിടെ വരുന്നതിന് മുമ്പ് മാഷ് അറിയുമായിരുന്നോ?
1: ദൈവമേ, ഇതെങ്ങോട്ടാണ് ഇയാൾ പോകുന്നത്? പിടിച്ചു നിൽക്കാനുള്ള ശക്തി തരണേ.
2: ഇല്ല, എന്റെ ഓഫീസിൽ വെച്ചാണ് ഞാൻ ആളെ ആദ്യമായി കാണുന്നത്, ഒരു മാസം മുമ്പ്.
1: പക്ഷെ ഇതൊക്കെ ഞാൻ മുമ്പ് തന്നെ
0: പറഞ്ഞു എന്നല്ലേ എനിക്കറിയാം മാഷേ. പക്ഷേ നിങ്ങൾ പറയാത്ത കുറച്ച് കാര്യങ്ങളും ഇല്ലേ എന്നെനിക്കൊരു സംശയം.
1: ഞാൻ കള്ളം പറയാറില്ല ജയരാജ്. ഏറ്റവും വലിയ കള്ളം ഈ പറഞ്ഞത് തന്നെയല്ലേ
0: എന്ന് വിശ്വസിച്ചാണ് ഞാൻ ആദ്യം വന്നത്. പക്ഷേ ഇപ്പോ എനിക്ക് ആ വിശ്വാസം കുറഞ്ഞിരിക്കുന്നു.
1: സർ, ഞാൻ കള്ളം പറയുന്നു എന്നുള്ള ഈ ആരോപണത്തെക്കാൾ എന്നെ വേദനിപ്പിക്കുന്നത് എനിക്കൊരു രീതിയിലും അടുപ്പമോ ബന്ധമോ ഇല്ലാത്ത ഒരാളുടെ മരണവുമായി എന്നെ ബന്ധപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ ചോദ്യം ചെയ്യലാണ്. ഈ നാട്ടുകാരൻ പോലും അല്ലാതിരുന്ന അയാളുടെ ആത്മഹത്യയുമായി എനിക്കെന്താ ബന്ധം?
0: അതിനും മാഷും ഈ നാട്ടുകാരനല്ലോ. അത് പോട്ടെ, അയാൾ ആത്മഹത്യ ചെയ്തതല്ല എന്ന് ഞാൻ പറഞ്ഞാൽ മാഷിന്റെ ചോദ്യത്തിന് ഉത്തരമാവുമോ?
1: ചീട്ടുകൊട്ടാരം പോലെ എല്ലാം തകർന്നടിക്കുകയാണല്ലോ.
2: ആത്മഹത്യ അല്ലെന്നോ? പിന്നെ
0: കൊന്നതാണ് അയാളെ, തലക്കടിച്ച് പുറകിൽ നിന്ന്, എന്നിട്ട് ശവം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. ഇനി പറയൂ, മാഷിന്റെ നിലപാടിൽ മാറ്റമുണ്ടോ?
1: നിലപാടിൽ മാറ്റമോ എന്ന് വെച്ചാ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അയാളെ കൊന്നതാണെങ്കിൽ തന്നെ അതിന് എന്നെ എന്തിനു ചോദ്യം ചെയ്യുന്നു?
0: അപ്പോ മാഷിനൊന്നും അറിയില്ല. ആയിക്കോട്ടെ, ശരി, എല്ലാം ഞാൻ തന്നെ പറയാം. എന്നിട്ട് മാഷ് പണ്ട് സ്കൂളിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചിരുന്നതുപോലെ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി, അതിന് ബുദ്ധിമുട്ടുണ്ടാകില്ലല്ലോ.
3: മിന്നാമിന്നികൾ, വെളിച്ചം കാട്ടിയ വഴി, തുടർനാടകം

0: പതിനാറാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ നരേന്ദ്രൻ മാഷ്, പി കെ രവി, എസ് ഐ ജയരാജ്, മനോജ് പിള്ള, പ്രകാശൻ ദിലീപ് എം കെ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ പതിനേഴാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ഒരറിയിപ്പ് ശ്രദ്ധിക്കാം. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടിയിൽ സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത് എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.
2: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വന്ദനം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്, രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

ഗൗതമന്റെ രഥം എന്ന ചിത്രത്തിനു വേണ്ടി സിദ് ശ്രീറാം പാടിയ ഗാനം ഇനി കേൾക്കാം. രചന വിനായക് ശശികുമാർ, സംഗീതം അൻകിത് മേനോൻ.

അടുത്ത ഗാനം വാഴ 2 എന്ന ചിത്രത്തിന് വേണ്ടി സൂരജ് സന്തോഷും നീലാരാജും പാടിയതാണ്. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം പാർവതീഷ് പ്രദീപ്.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചതാണല്ലോ. ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെ നിന്നും കിട്ടിയില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281420305.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
5: ആകാശവാണി. കൂട്ടുകാരി. കൂട്ടുകാരിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റായ രോഹിണി ജിയാറാണ്. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് സെവിൽ ജിഹാൻ.
6: നമസ്കാരം മാഡം.
7: നമസ്കാരം.
6: വനം, വന്യജീവി, ഇതൊക്കെ ഇപ്പം വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയമായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. എപ്പോഴും നമ്മൾ പത്രത്തിലൂടെ കാണുന്നു, പിന്നെ ഡെയിലി നമ്മൾ ഓരോ ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. എങ്ങനെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത്?
7: ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരണം എന്നുള്ള ഒരു എയിമോട് കൂടിയല്ല ഇങ്ങോട്ട് വന്നത്. ഞാൻ ബേസിക്കലി പഠിച്ചത് ജിയോളജിയാണ്. അപ്പൊ ജിയോളജി പഠിച്ചു കഴിഞ്ഞ് BSc MSc കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോജക്റ്റിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ PSC നോട്ടിഫിക്കേഷൻ വഴിയാണ് ഈ റേഞ്ച് ഓഫീസർ തസ്തിക വിളിച്ചു. അപ്പൊ ആ റേഞ്ച് ഓഫീസർ തസ്തികയിൽ നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്ന പോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്റെ സബ്ജക്ട് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു, കോമ്പിനേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ജിയോളജി കോമ്പിനേഷൻ എൻവയോൺമെന്റ് സയൻസ് കോമ്പിനേഷൻ എടുത്തു. രണ്ടു മൂന്ന് ദിവസമാണ് എക്സാം ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ നിർബന്ധ പ്രകാരമാണ് ഈ രാവിലെയൊക്കെ പോയി എക്സാം ഒക്കെ എഴുതുന്നത്. 7:30 എക്സാം വരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു വോക്കിംഗ് ടെസ്റ്റ് ഒക്കെ ഉണ്ട് നമുക്ക് ഫീൽഡ് ആസ്പെക്ട് ഉള്ളതുകൊണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് എഴുതി എനിക്ക് ടെസ്റ്റ് ആദ്യം തന്നെ കിട്ടി. മാത്രമല്ല ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആയതുകൊണ്ട് വീട്ടിലൊക്കെ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. ആ അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ വോക്കിംഗ് ഇന്റർവ്യൂ ഒക്കെ വരുന്നത്. അപ്പോൾ ലേഡീസിന് 13 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ടും ജെന്റ്സിന് 25 കിലോമീറ്റേഴ്സ് 4 മണിക്കൂർ കൊണ്ടും കവർ ചെയ്യുന്ന രീതിയിലാണ് വോക്കിംഗ് ടെസ്റ്റ് വെച്ചിട്ടുള്ളത്. അപ്പൊ ആ വോക്കിംഗ് ടെസ്റ്റിന് രാവിലെ വെളുപ്പം കാലത്ത് ഞങ്ങൾ കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ടെസ്റ്റിനായിട്ട് മാത്രം വരുന്നവരുണ്ട്, ആഗ്രഹിച്ച് വരുന്നവർ, പ്രിപ്പയർ ചെയ്ത് വരുന്നവരുണ്ട്. പരീക്ഷയ്ക്ക് കിട്ടി. ഞാൻ റേഞ്ച് ഓഫീസറായിട്ട് വോക്കിംഗ് ടെസ്റ്റ് ക്ലിയർ ചെയ്തു. PSC-യിൽ 6th or 7th റാങ്ക് ഉണ്ടായിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ. അങ്ങനെ

0: ിലേക്ക് വരുന്നത്.
1: ജിയോളജി ആയിരുന്നു സബ്ജക്ട് എന്നാണ്. ആ ഒരു സബ്ജക്ട് യുണീക് സബ്ജക്ട് എന്ന് വേണമെങ്കിൽ പറയാം.
0: അതെ.
1: അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു സബ്ജക്ട് തിരഞ്ഞെടുത്തത്?
0: പ്ലസ് ടു പഠിക്കുമ്പോൾ സയൻസ് ആണ് ഞാൻ പഠിച്ചത്. പ്ലസ് ടു മാത്സിനൊക്കെ ഭയങ്കര വീക്കായിരുന്നു. അപ്പം എനിക്ക് എഞ്ചിനീയറിംഗും ഡോക്ടറും എന്തായാലും ആവണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അച്ഛൻ്റെ നിർബന്ധപ്രകാരം എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് ഒക്കെ എഴുതി, പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറിട്ടൊരു സബ്ജക്ട് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തപ്പി യൂണിവേഴ്സിറ്റി കോളേജിൽ. അപ്പൊ എന്റെ ഒരു മാമൻ പ്രൊഫസർ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം സജസ്റ്റ് ചെയ്ത ഒരു സബ്ജക്റ്റാണ് ജിയോളജി. ബേസിക്കലി ജിയോളജി ഇതിനു മുമ്പ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞു പോലും കൂടായിരുന്നു. അപ്പൊ പുതിയ സബ്ജക്ട് ആയതുകൊണ്ട് അതിന്റെ ഒരു ആകാംക്ഷയിൽ മാമൻ പറഞ്ഞു, ഞങ്ങൾ അപ്ലൈ ചെയ്തു, കിട്ടി. പക്ഷെ പഠിച്ചു തുടങ്ങിയപ്പോൾ ഇത്രയും മനോഹരമായ സബ്ജക്ട്, റോക്സ് ആൻഡ് മിനറൽസ് ആണ് ജിയോളജി ഡീൽ ചെയ്യുന്നത്. മാത്രമല്ല ക്ലാസ്സിലിരുന്ന് തിയറി പഠിക്കുന്ന പോലെ അല്ല, ഫീൽഡ് എക്സ്പോഷർ കൂടുതലുള്ള ഒരു സബ്ജക്ട് ആണ്. അപ്പോൾ പല സ്ഥലത്തും പോയി നമുക്ക് പലതും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സബ്ജക്ട് കിട്ടും എന്നുള്ള ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് പിന്നെ ഈ സബ്ജക്ട് തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ 2 വർഷം എം എസ് സി പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. കാര്യവട്ടം ക്യാമ്പസിലാണ് പഠിച്ചത്. പോസ്റ്റ് ഗ്രാജുവേഷൻ ബി എസ് സി യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്.
1: ഇപ്പോൾ ഈ സബ്ജക്ടിന്റെ ഒരു സ്പെഷ്യാലിറ്റി അല്ലെ, യുണീക്നെസ് പറഞ്ഞല്ലോ, കുറച്ചുകൂടി വിശദമായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞുതരാം.
0: ജിയോളജി,
1: ജിയോളജി കാരണം പലപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോ അടുത്തായിട്ട് ഈ ഒരു പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ വരുമ്പോൾ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ കാണുമ്പോൾ ജിയോളജി അറിഞ്ഞിരിക്കുന്നവർക്ക് അത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെന്ന് തോന്നിയിട്ടുണ്ട്.
0: അതിലെ ഒരു സത്യമുള്ളതെന്ന് വെച്ചാൽ ജിയോളജി വളരെ സ്കോപ്പ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്, പല രീതിയിൽ സ്കോപ്പുള്ള സബ്ജക്റ്റ് ആണ്. ഈ ജിയോളജി തന്നെ വേറിട്ട് പല ഘടകങ്ങളും ഉണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ലാൻഡ്സ്ലൈഡ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ആസ്പെക്ട് മാത്രമാണ്. ഇതിനെക്കുറിച്ച് എല്ലാം ബേസിക്കലി സ്റ്റഡി ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പം പല സ്ഥലത്തും ഇതിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ പല വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പഠിക്കാൻ സാധിക്കും നമുക്ക്. 1999 ഞാൻ ഡിഗ്രിക്ക് ചേരുന്നത്. ആ സമയത്ത് സ്ത്രീകൾ അധികം ഇല്ലാത്ത ഒരു ബാച്ചായിരുന്നു. ആ സമയത്ത് ആൺകുട്ടികളായിരുന്നു കൂടുതലുണ്ടായത്. ഇപ്പൊ പക്ഷെ ഇപ്പോ പെൺകുട്ടികളാണ് കൂടുതൽ ജിയോളജി പഠിക്കുന്നത്. അപ്പം ആ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് ഞങ്ങൾക്കൊന്നും എന്താണ് ഏതാണെന്നല്ല, പക്ഷെ സബ്ജക്റ്റിൽ വന്നതിന് ശേഷമാണ് സബ്ജക്ട് ഇങ്ങനെയാണെന്നും വെറൈറ്റി ഉള്ള ഒരു സബ്ജക്ട് ആണെന്നും മനസ്സിലാക്കുന്നത്. അതിനുശേഷം പിന്നെ ഈ സബ്ജക്ട് എക്സ്പോസ് ആയി. അതായത് ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ജിയോ ഇൻഫർമാറ്റിക് സയൻസ് ഉണ്ട്. അത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ ഭാഗമായിരുന്നില്ല. അതായത് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഡിസാസ്റ്റേഴ്സ് പഠിക്കുന്ന ഒരു വിദ്യയാണ് ജിയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് വളരെ വിപുലമായിട്ട് തന്നെ പല മേഖലകളിലും ഉപയോഗിക്കുന്നുണ്ട്.
1: അപ്പൊ എനിക്ക്,
0: അതായത് ലാൻഡ്സ്ലൈഡ് ആസ്പെക്ട് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ, അപ്പൊ ഡിസാസ്റ്റർ വാർണിംഗ് സിസ്റ്റം പ്രെഡിക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ജിയോ ഇൻഫർമാ, അതായത് നേരത്തെ ഇത് എവിടെ സംഭവിച്ചിരുന്നു അല്ലെങ്കിൽ 10 വർഷം മുമ്പ് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് ഡേറ്റാബേസ് ആയിട്ട് എടുത്തതിന് ശേഷം അതിന്റെ ഒരു സ്റ്റഡി നടത്തിയിട്ട് ഫ്യൂച്ചർ പ്രെഡിക്ഷന് വേണ്ടിയിട്ട് ജിയോ ഇൻഫർമാറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ മാപ്പുകളാണ് കൂടുതലായിട്ട് നമ്മൾ ഇതിന് വേണ്ടി ഇൻപുട്സ് കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് സാറ്റലൈറ്റ് ഇമേജറീസ് വെച്ചിട്ട് നമ്മൾ 10 വർഷം മുമ്പ് നടന്ന ആസ്പെക്ടുകൾ പഠിച്ചതിന് ശേഷം ഇനി 5 വർഷത്തേക്ക് എവിടെയാണോ ഇത് സംഭവിക്കുക എന്നുള്ള ഒരു പ്രെഡിക്ഷൻ ആസ്പെക്ട് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിനാണ് ഈ സിസ്റ്റം കൂടുതലായിട്ട് ഉപയോഗം. അപ്പൊ ഇത് ജിയോളജിയുടെ ഒരു ഭാഗമാണ്. അപ്പൊ ഇത് ഒരു നൂതനമായ ഒരു വിഷയമായതുകൊണ്ട് ഇപ്പൊ കൂടുതൽ കൂടുതൽ കുട്ടികൾ ഇതിനറിഞ്ഞ് ഈ സബ്ജക്റ്റിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ യു പി എസ് സിയുടെ ജിയോളജിസ്റ്റ് എന്ന് പറയുന്ന എക്സാം സെപ്പറേറ്റ് ആയിട്ട് തന്നെയുണ്ട്. ഇന്ത്യ മുഴുവൻ അതിന്റെ ഒരു വിങ്ങുണ്ട്. അപ്പം പല സ്ഥലത്തായിട്ട് പല രീതിയിൽ എക്സ്പോസ് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ജിയോളജി. അപ്പൊ അത് പഠിച്ചതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.
1: പഠിച്ച സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിച്ചത്. തിരിച്ച് ജോലിയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ പോസ്റ്റിംഗ് എവിടെയായിരുന്നു?
0: എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായിട്ട് പരുത്തിപ്പള്ളി റേഞ്ചിലായിരുന്നു. കാട്ടാക്കട കുറ്റിച്ചൽ ഭാഗത്താണ് പരുത്തിപ്പള്ളി റേഞ്ച് വരുന്നത്. ഈ റേഞ്ച് ഓഫീസർ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 18 മാസം 4 കോളേജുകളുണ്ട് ട്രെയിനിങ് കൊടുക്കാനായിട്ട് റേഞ്ച് ഓഫീസർക്ക്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയത് കോയമ്പത്തൂരാണ്, സ്റ്റേറ്റ് ഫോറസ്റ്റ് സർവീസ് കോളേജ് എന്നാണ് അന്ന് അറിയപ്പെടുന്നത്. ഇന്നത് അക്കാഡമിയാണ്. ഞങ്ങൾ കയറിയപ്പോൾ 25 കുട്ടികളുള്ള ബാച്ചിൽ ഞങ്ങൾ ആകെ 4 പെൺകുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാ കുട്ടികളാണ്. രണ്ട് രീതിയിലും ജിയോളജി എടുത്തപ്പോഴും ജോലിക്ക് കയറിയപ്പോഴും ഒരു, അതെ അതെ, ഈ സ്ത്രീകൾ കൂടുതൽ വരാത്ത ഒരു മേഖലയായിരുന്നു. ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ്. ഇപ്പം സ്ത്രീകളാണ് കൂടുതൽ ഇതിലേക്ക് വരുന്നത്. ഇപ്പം നമുക്ക് ഈ ജോലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് റേഞ്ച് ഓഫീസർ തസ്തികയാണ്. പക്ഷേ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലും ഇപ്പം സ്ത്രീകളെ കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. വളരെ മിടുക്കികളായിട്ടുള്ള പെൺകുട്ടികളാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക്. നേരത്തെ അത് എടുത്തിരുന്നില്ല, ഈയിടെയാണ് ആ മാറ്റം വന്നത്. ഇപ്പം വരുന്നതെന്ന് വെച്ചാൽ കാടിനോട് താല്പര്യവും ഇഷ്ടവും ഉള്ളവരാണ് ഈ പരീക്ഷ എഴുതുന്നത്. കാരണം ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഇഷ്ടം പുറത്തോട്ട് കൊണ്ടുവരാൻ ഏത് മേഖലയിലാണ്, അതെ, പാഷൻ എന്നുള്ളത്. കാരണം ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിൽ വരുന്ന കുട്ടികൾ നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. റേഞ്ച് ഓഫീസർ തസ്തിക എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഗ്ലാമർ പോസ്റ്റ് എന്ന് പറയാം, ഒരു റേഞ്ചിന്റെ തന്നെ ഒരു അധികാരിയാണ്. യൂണിഫോം പോസ്റ്റ് ആണ്, 3 സ്റ്റാർ ഒക്കെ വെച്ചിട്ട് നമ്മളെ ജീപ്പിലൊക്കെ വന്നിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ഇഷ്ടം തോന്നി, പ്രൗഡ് ഫീലിംഗ്, പവർ ഉള്ള ഒരു പോസ്റ്റാണ്.
1: ട്രെയിനിങ്ങിന്റെ സമയം,
0: ട്രെയിനിങ്ങിന്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 പേരായിരുന്നു ഞങ്ങൾ ആ ബാച്ചിൽ ഉണ്ടായിരുന്നത്. കോയമ്പത്തൂര് 18 മാസമാണ് ഞങ്ങൾക്ക് ട്രെയിനിങ്. ആ ട്രെയിനിങ്ങില് പല ഷെഡ്യൂളുണ്ട്, അതായത് ഗൺഫയറിങ്ങിന്റെ ട്രെയിനിങ് ഉണ്ട്, അതുപോലെ സ്പോർട്സിന്റെ തന്നെ പ്രത്യേകം ഒരു ഇതുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ബാംഗ്ലൂർ ആയിരുന്നു ഞങ്ങൾക്ക് 2 ആഴ്ച ട്രെയിനിങ്. അത് ഭയങ്കര ഹാർഡ് ട്രെയിനിങ് ആയിരുന്നു, അത് ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പോഷർ ആയിരുന്നു. അപ്പം ഈ ട്രെയിനിങ്ങിലെ ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ട് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന അധ്യാപകര് ഇപ്പം ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതായത് ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ വന്നു, പഠിപ്പിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചു എന്നുള്ളതാണ് ഭയങ്കര ഒരു അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. പിന്നെ ആ സമയത്ത് ട്രെയിനിങ് 18 മാസം ട്രെയിനിങ് ഉണ്ട്, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡിപ്പാർട്ട്മെന്റിലോട്ട് വരും. പക്ഷെ ഡിപ്പാർട്ട്മെന്റില് 1.5 വർഷത്തെ ട്രെയിനിങ് ഉണ്ട്, അതായത് പല വിങ്ങിലായിട്ട്. അത് ഞങ്ങൾക്കിപ്പം ടെറിട്ടോറിയൽ വിങ്ങാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വിങ്, അതാണ് ഫോറസ്റ്റ് മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യുന്ന ആസ്പെക്ട് നോക്കുന്ന ടെറിട്ടോറിയൽ വിങ്ങാണ്. പിന്നെ വൈൽഡ് ലൈഫ് വിങ് ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ഏരിയാസിനെ മാത്രമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുള്ള വൈൽഡ് ലൈഫ് വിങ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഫ്ലൈയിങ് സ്ക്വാഡ് ഉണ്ട്, വർക്കിംഗ് പ്ലാൻ ഉണ്ട്, അങ്ങനെ ഒരു 10-13 മേഖലയുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ഇതിലൊക്കെ കൂടെ ഒരു 2 വർഷം കൊണ്ട് ഞങ്ങൾ കുറച്ച് കുറച്ച് സമയം, പിന്നെ ഈ സ്റ്റേഷൻ അറ്റാച്ച്മെന്റ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ആ സമയത്താണ് നമ്മൾ ഈ ജനറൽ ഡയറി ഒക്കെ എഴുതുന്നതും പിന്നെ ഫീൽഡ് പോകുന്നതും പെട്രോളിങ്ങിന് കാർഡ് കുറച്ചുകൂടെ പരിചയപ്പെടും. പിന്നെ വൈൽഡ് ലൈഫിലും ട്രെയിനിങ് ഉണ്ട്. പോസ്റ്റിംഗ് പലതിലായി കഴിഞ്ഞാലും പലതിലും പല രീതിയിലാണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടത്.
1: 18 മാസത്തിൽ ഓർത്തിരിക്കുന്ന ഏറ്റവും മെമ്മറബിൾ ആയിട്ട്
0: ഇതാണ് ഞാൻ പറഞ്ഞത്, 18 മാസത്തിൽ മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ട്രെയിനിങ് ആണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത്. മാത്രമല്ല അവിടെയും ഈ ജിയോളജി പഠിച്ച പോലെ തന്നെ അവിടെയും ടൂറുണ്ട് ഞങ്ങൾക്ക്. അവിടെ നോർത്ത് ഇന്ത്യൻ ടൂറുണ്ട്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ടൂർ പോയി ഞങ്ങൾ നാദുല പാസ് വരെ പോയി സിക്കിമിൽ. ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്, ടീച്ചർമാർ കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ. ചൈന ബോർഡർ ആണല്ലോ വരുന്നത്, അപ്പൊ പിന്നെ അപ്പുറം ഇപ്പുറവും ഞങ്ങൾ കമ്പിവേലിക്ക് അപ്പുറത്ത് നിന്ന് അവരെയൊക്കെ ഷേക്കേണ്ട ഒക്കെ ചെയ്ത ഒരു എക്സ്പീരിയൻസ്. 10-13,000 മുകളിലാണ് ഞങ്ങൾ ഫീൽഡ് വിസിറ്റ് നടത്തിയത്. അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ട്രെയിനിങ് ആയിരുന്നു അന്ന്. ഞങ്ങൾക്ക് നല്ലതായിട്ട് ട്രെയിൻ ചെയ്യുകയും ചെയ്യും, എന്നാൽ അതിനുള്ള ഒരു റേഷൻ പോലെയാണ് ഫുഡൊക്കെ ഞങ്ങൾക്ക് തന്നെ. പക്ഷേ അത് ഭയങ്കര രസമായിരുന്നു. വേറൊന്നുമില്ല, പട്ടാളമാണല്ലോ അവിടെ. അപ്പൊ അവരുടെ എന്തെങ്കിലും ഇപ്പം ബെയ്ലി ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്ന നമ്മള് ഡിസാസ്റ്റർ എന്നൊക്കെ അതേ സമയത്ത് കെട്ടുന്ന പോലെ, അപ്പൊ അത് എന്റെ രീതികള്. പിന്നെ അവര് ചെയ്യുന്നതായിട്ടുള്ള റോപ്പ് ക്ലൈംബിങ്, പിന്നെ അവിടെ ഗൺഫയറിന്റെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ്, അത് ഞങ്ങളെ ഓർമ്മയിൽ നല്ലതായിട്ടുണ്ട്. കാരണം രാവിലെ എണീക്കണം, വൈകുന്നേരം 4-5 മണി വരെ ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ട്രെയിനിങ്. പക്ഷെ അത് ഞങ്ങൾക്ക് ഗുണം ചെയ്തു എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ടെറിട്ടോറിയൽ പോസ്റ്റിംഗ് ആണ് എല്ലാവർക്കും ആദ്യം കിട്ടിയത്. ടെറിട്ടോറിയൽ മാനേജ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഫീൽഡ് വിസിറ്റ് നല്ലതായിട്ട് ചെയ്യണം, പിന്നെ ആക്ടിലെ റൂൾസും ഒക്കെ നല്ലപോലെ അറിയണം. ഞങ്ങൾ ആദ്യമായിട്ടും പോകുന്നതല്ലേ, എന്താ ഏതാന്നൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പം ഇത് ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് പവർഫുള്ളായി. അതും പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഹോസ്റ്റലും എന്ന് വെച്ചാൽ ഞങ്ങള് നല്ല ബന്ധമായിരുന്നു കുട്ടികൾ തമ്മിൽ. എന്ന് വെച്ചാൽ 10-25 പേര് മലയാളികളായിരുന്നു, ആദ്യമായിട്ടാണ് അങ്ങനെ വരുന്നത്. കാരണം അപ്പം ഞങ്ങളുടെ സീനിയേഴ്സ് എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഹിമാചൽ പ്രദേശുകാര്, പഞ്ചാബുകാര്, ഉത്തർപ്രദേശുകാരൊക്കെ ആയിരുന്നു. അപ്പൊ അവരുമായിട്ടൊക്കെ നല്ല ബന്ധം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ 1.5 മാസം കോയമ്പത്തൂര് ഞങ്ങൾക്കൊരു ഹബ്ബ് പോലെയാണ്. സാറ്റർഡേ മെസ്സ് കാണത്തില്ല, അപ്പൊ ഞങ്ങളെല്ലാവരും കൂടെ പുറത്തു പോയി ഭക്ഷണം കഴിക്കുക. ഞങ്ങൾ തമ്മിലൊക്കെ നല്ല ബന്ധമായിരുന്നു. അപ്പൊ 25 പേര് മലയാളികളായതുകൊണ്ട് ഞങ്ങളുടെ സാറന്മാർക്കും ഭയങ്കര താല്പര്യമായിരുന്നു. കാരണം ആദ്യമായിട്ട് ഫുൾ ബാച്ച്, ഒരു മലയാളി ബാച്ച് വരുന്ന ആദ്യമായിട്ടാണ്.
1: സ്റ്റേഷൻ
0: സ്റ്റേഷൻ, അതെ അതെ അതെ, അതുണ്ട്. അത് റേഞ്ച് ഓഫീസറായി കയറുമ്പോൾ പ്രൊബേഷണറി റേഞ്ച് ഓഫീസറായിട്ടാണ് നമ്മൾ കയറുന്നത്. പ്രൊബേഷൻ പീരീഡ് ആണ്. അപ്പൊ ആ പീരീഡ് നമ്മൾ ഏതെങ്കിലും ഒരു റേഞ്ചിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്നെ അറ്റാച്ച് ചെയ്തിരുന്ന കോന്നി റേഞ്ചിൽ. കോന്നി എന്ന് പറയുന്ന ആ സമയത്ത് സദേൺ സർക്കിളിന്റെ തന്നെ, ഞങ്ങൾക്ക് സർക്കിൾ ഡിവിഷൻ റേഞ്ച് എന്ന രീതിയിലാണ് ഞങ്ങൾ ഹിയറാർക്കി വരുന്നത്. അപ്പം സദേൺ സർക്കിളിലാണ് കോന്നി റേഞ്ച്. അപ്പൊ അന്ന് ഏതെങ്കിലും ഒരു റേഞ്ച് ഓഫീസർ കൂടെ ആയിരിക്കും നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. നമ്മൾ പ്രൊബേഷൻ ആണല്ലോ. അപ്പൊ എന്നെ അറ്റാച്ച് ചെയ്തിന് ഹാബി എന്ന് പറയുന്ന ഒരു റേഞ്ച് ഓഫീസറായിരുന്നു. സാറാണ് എന്റെ ആദ്യത്തെ ഗുരു. കോന്നിയിൽ ഈ പറഞ്ഞ പോലെ എലിഫന്റ് റീഹാബിലിറ്റേഷൻ ഉണ്ട്. കോന്നി ആനക്കൂട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് പഠിക്കാനും, പിന്നെ കോന്നിയിലാണ് 2 സ്റ്റേഷനുകളുള്ളത്, അങ്ങേറ്റവും ഇങ്ങേറ്റമാണ്. അപ്പൊ ഒരു സ്റ്റേഷനിലാണ് ഞാൻ അറ്റാച്ച് ചെയ്തിരുന്നത്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ രാത്രി നമ്മൾ യൂണിഫോമിൽ തന്നെ പെട്രോളിങ്. അപ്പൊ അവിടെ ഒരുപാട് വൈൽഡ് ലൈഫ് സൈറ്റിംഗ്സ് ഒക്കെ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ട്രെയിനിങ്ങിന്റെ സമയത്ത് ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോൾ ഉള്ള ട്രെയിനിങ്ങിൽ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത് സ്റ്റേഷൻ അറ്റാച്ച്മെന്റ് ആണ്. ആ സമയത്താണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. പിന്നെ ഇപ്പം വൈൽഡ് ലൈഫിന്റെ ഇഷ്യൂസ് പറഞ്ഞില്ലേ, അതായത് ഇപ്പം ഞങ്ങൾക്ക് റാപ്പിഡ് റെസ്പോൺസ് ടീം പോലെയുണ്ട്, ആ സമയത്ത് അവിടെയും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ആനയോ പുലിയോ പോലെയുള്ള വലിയ മൃഗങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, മുഴുവൻ പെരുമ്പാമ്പിന്റെ ഇഷ്യൂസ് ആയിരുന്നു. അപ്പൊ രാത്രി നമ്മൾ സ്പോട്ടിൽ ചെല്ലുക, ജനങ്ങൾ ഇങ്ങനെ പരാതി വിളിച്ച് പറയുമ്പോൾ നമ്മൾ, ഇപ്പം നമുക്ക് കോൾ സെന്റേഴ്സ് ഒക്കെ ഉണ്ട്, ആ സമയത്ത് നമുക്ക് നമ്മുടെ റിസോഴ്സസ് ഒക്കെ ലിമിറ്റഡ് ആയിരുന്നു. പക്ഷെ ഇപ്പം കോൺഫ്ലിക്ട് കൂടിയപ്പോൾ റിസോഴ്സസും മാൻ മാനേജ്മെന്റും ഒക്കെ നമുക്ക് കൂടി, കൂടുതൽ ആൾക്കാരെ എടുക്കാൻ തുടങ്ങി, കുറേ പേർക്ക് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഇപ്പം ഭയങ്കര ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. വിളിക്കുന്നിടത്ത് നമ്മൾ 1927 കോൾ സെന്ററിന്റെ നമ്പർ, ഇപ്പം കോൺഫ്ലിക്ട് ഏതെങ്കിലും വരുമ്പോ അപ്പൊ തന്നെ സോൾവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ മാത്രമല്ല സ്റ്റാഫും ഉണ്ട്. ഇപ്പം നമുക്ക് ഒത്തിരി പേര് ഇതിനു വേണ്ടിയിട്ട് മാത്രം ഫോഴ്സസ് ഉണ്ട്, അവർക്ക് ഈ രക്ഷാ സംവിധാനം

0: സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജൂറിസ്ഡിക്ഷൻ ഏരിയ ഇച്ചിരി വലിയ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ പാമ്പിന്റെ ആസ്പെക്ട് വരുമ്പോൾ ഇപ്പൊ സർപ്പ ആപ്പ് പോലെയൊക്കെ ഉണ്ട്. അപ്പൊ അതില് ഈ വോളണ്ടിയേഴ്സ് തന്നെയുണ്ട്, പുറത്തുനിന്നുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്ത് കയറുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കാലം മാറിയപ്പോ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ സമയത്ത് പേടിച്ച് പേടിച്ച് കയറുന്ന സമയം ഇപ്പൊ ആർക്കും പേടിയൊന്നും ഇല്ലല്ലോ.
1: പറഞ്ഞല്ലോ, സ്പെസിഫിക്കലി ഈ ഒരു ജോലിക്ക് വേണ്ടി അങ്ങനെ വിചാരിച്ചിട്ടല്ലോ വരുന്നത്.
0: അല്ലല്ലോ,
1: അപ്പോ സാധാരണ ഒരു ആൾക്ക് പാമ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ജീവികളെ പേടി ഉണ്ടാവുമല്ലോ നോർമലി, ആ ഒരു ഭയക്കോ ഉണ്ടായിരുന്നു.
0: പിന്നെ ഉണ്ടായിരുന്നു ഭയമൊക്കെ, അതിപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പോ എന്ന് പറയുമ്പോ വൈൽഡ് ലൈഫ് ജീവിതത്തിന്റെ ഭാഗമായി. ഇപ്പൊ ആനയാണ്, ആന ക്യാമ്പിലാണ് ഞാന്. അപ്പം ദൂരെ നിന്നൊക്കെ ആൾക്കാര് 10-15 ആനയൊക്കെ അയ്യോ ആനയെ കാണണമല്ലോ കാണണമല്ലോ എന്ന് പറഞ്ഞപ്പോ നമ്മളിപ്പോ കണ്ടു കണ്ടിട്ട്
1: നമ്മളൊരു
0: സ്നേഹമാണ് ഇപ്പൊ ഉള്ളത്. അപ്പോ പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ഭയം ഉണ്ട് കേട്ടോ, പാമ്പൊക്കെ നമുക്കും പേടിയാണ്. ആ ഒരു റേഷ്യോ, അതായത് ആ ഒരു ഇത് മാറി, അത്ര പേടി ഭയമായിട്ടില്ല. നമുക്ക് തന്നെ അറിയാം ഇങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്, നമ്മുടെ ഉള്ളിൽ തന്നെ അതുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഭയമില്ല. പിന്നെ കാട്ടിലൊക്കെ പോകാനൊക്കെ ആ സമയത്തൊക്കെ നമ്മളൊരു അലേർട്ടായിരിക്കണം, കാരണം ഫോറസ്റ്റ് ഓഫീസറാണെന്ന് പറഞ്ഞിട്ട് ആനയ്ക്ക് അറിയില്ലല്ലോ. അപ്പോ അത് അതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ആ സമയത്ത് ഉത്തേജിപ്പിക്കണം. അത് സ്വാഭാവികമായിട്ടൊരു വോളണ്ടറി ആക്ഷനാണ്, അത് നമ്മൾ കോൺഷ്യസ് ആയിരിക്കും. പിന്നെ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാല് നമ്മളിപ്പം പോകുന്നിടത്തൊക്കെ ഗൈഡിനെയൊക്കെ കൊണ്ടുപോയി ശീലിച്ച് ഇപ്പം എവിടെയാണ് ഇതിന്റെ ഇത് ഉള്ളതെന്നുള്ള ഒരു സെൻസ് നമുക്ക് മനസ്സിനുള്ളിലുണ്ടാവും. എക്സ്പീരിയൻസ്, അതെ അതെ
1: പറഞ്ഞല്ലോ, ഫസ്റ്റ് പോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുമ്പോഴൊക്കെ രാത്രി പെട്രോളിംഗ് അങ്ങനെയൊക്കെ പോവും. ആ സമയത്തുള്ള അനുഭവം ഏതെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യാൻ
0: ഉണ്ട്. അത് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാല് പെട്രോളിംഗ് ഇപ്പം നമ്മളിപ്പം കള്ളന്മാരെ പിടിക്കുന്നു പറഞ്ഞല്ല പോകുന്നത്. ആ സമയത്തൊക്കെ ഇച്ചിരി ഒഫൻസ് ഒക്കെ ഉണ്ടായിരുന്ന കാലമാണ്. കാട്ടിനുള്ളില് ചിലപ്പം ഈ കടത്ത പോലെയോ മരമുട്ടി കൊണ്ടുപോകുന്ന പോലെയൊക്കെ ഉള്ള ഒഫൻസ് ഉണ്ടായിരുന്ന സമയത്തൊക്കെയാണ് ഞങ്ങൾ.
1: അതെ
0: അതെ, ഇപ്പം അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇപ്പോഴും ഫീൽഡ് ആസ്പെക്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഓഫീസിൽ ഇരിക്കുന്ന ജോലിയല്ല ഇത്, ഇത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജൂറിസ്ഡിക്ഷനിലുള്ള കാടുകളിൽ ചുറ്റി സഞ്ചരിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇതിനുള്ളിൽ എന്താ നടക്കുന്നത് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ളിൽ ക്യാമ്പ് ഷെഡൊക്കെ ഉണ്ട്. നമ്മൾ പെട്രോളിംഗിന് പോകുമ്പോൾ കുറച്ച് ദിവസം അവിടെ സ്പെൻഡ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മൊബൈൽ റേഞ്ച് ഒന്നും ഉണ്ടാവില്ല, പിന്നെ ഭക്ഷണം വളരെ ലിമിറ്റഡ് ആയിരിക്കും. അവിടെ പാകം ചെയ്യാൻ പറ്റും, കാരണം തീയൊന്നും ഉള്ളിലൊന്നും ഇടാൻ അത്ര പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ കിട്ടുന്ന സാധനങ്ങൾ കഴിക്കുക, അവിടെ തന്നെ നിൽക്കുക. അപ്പം അറിയാം ഇന്ന ആൾക്കാരുടെ പ്രസൻസ് ഉണ്ട്, ഇങ്ങനെ അകത്തൊന്നും കയറാൻ പറ്റൂല എന്നുള്ള ഒരു ഇത് വരും, ഒരു നോഷൻ വരും എല്ലാ സൈഡിൽ നിന്നും. അങ്ങനെ വരുമ്പോ ഒഫൻസ്, ഇപ്പൊ കാലേ 10 വർഷത്തിനുള്ളിൽ ഒഫൻസ് ഒക്കെ വളരെ കുറവാണ്.
1: ഇപ്പം നമ്മൾ പറഞ്ഞു ആ സമയത്ത് ഓർത്തിരിക്കുന്ന
0: ആ സമയത്ത് പെട്രോളിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഈസ്റ്റേൺ സർക്കിളിൽ നിന്ന് വിജയാനന്ദ സാർ എന്ന് പറയുന്ന സാറാണ്. സാറ് ADCF ആയിരുന്നു. അപ്പം സാറും ഞാനും ഈ അഭിസാറും ഒക്കെ ഞങ്ങള് രാത്രി നടക്കുകയാണ്. അവിടേക്ക് ഈ ഒരുപാട് ഈ ഇതുള്ളതാണ്, ഈ കള്ളവാറ്റ് കാടാണ്, ഭയങ്കര ഇരുട്ടാണ്, ടോർച്ചൊന്നും അധികം ഉപയോഗിക്കാൻ പറ്റത്തില്ല. പ്രശ്ന സാധ്യത ഉണ്ടായിരുന്നെന്ന് അലേർട്ട് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ ഭാഗ്യത്തിന് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ തണ്ണിത്തോട് അറിവർ ഭാഗത്തൊക്കെ ഈ മണല് മാഫിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഡ്രൈവേഴ്സ് ഒക്കെ ഉണ്ട് ഞങ്ങളുടെ. അപ്പൊ അവരും നല്ല ബോൾഡാണ്, ഈ ജീപ്പിന്റെ ഡ്രൈവേഴ്സ്. അപ്പൊ ഒറ്റയ്ക്കൊക്കെ പോയി ഇതൊക്കെ പിടിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവരും തരും. അപ്പൊ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ പിന്നെ കള്ളന്മാരെ അത് ഇട്ടിട്ട് പോയി, ഇട്ടിട്ട് പോയി, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നൈറ്റ് പെട്രോളിംഗ് ഭയങ്കര രസമാണ്. രാത്രിയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് ഈ നദിയുടെ അവിടെയൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് സൗണ്ടൊക്കെ കേൾക്കും. ടോർച്ചൊക്കെ അടിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ സൈറ്റിംഗ് ഉണ്ടാവും.
1: മെയിൻലി
0: ആ സമയങ്ങളിൽ അങ്ങനെ ഇറങ്ങാറില്ല, പക്ഷേ ഈ ചെറിയ മൃഗങ്ങളൊക്കെ ഇറങ്ങും. അതായത് ഈ കേഴ പോലെയുള്ള കേഴെന്ന മാന്റെ ചെറിയ അതൊക്കെ ഇറങ്ങും. ആനയൊന്നും നമ്മളെ ശല്യപ്പെടുത്താറില്ല. പിന്നെ പെരുമ്പാമ്പ് ഇങ്ങനെ ജീപ്പിൽ പോകുമ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്യും, പക്ഷെ നമ്മൾ അത്രയും വെയിറ്റ് ചെയ്യണം, ക്രോസ് ചെയ്ത് അപ്പുറം പോകും. ചിലപ്പോ പോവാറുമില്ല, പിന്നെ തിരിച്ചു പോകേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ അതിനോടുള്ള ജീവികളോടുള്ള ഒരു സ്നേഹം നമുക്കുള്ളിന്റെ ഉള്ളിൽ ഒരു
1: ജോലി
0: കുഞ്ഞു കുഞ്ഞു ജീവിയാണെങ്കിൽ പെട്ടെന്ന് നമ്മള് കാണുമ്പോ വന്യജീവിയല്ലേ എന്നുള്ള ഒരു തോന്നല് നമ്മുടെ. പിന്നെ തീർച്ചയായിട്ടും വന്നു സഹജീവി സ്നേഹം നമുക്ക് വന്നു തുടങ്ങും. പിന്നെ മാത്രമല്ല നമ്മള് ഈ നാട്ടിൽ നിന്ന് കുറെ റിമോട്ടായിട്ട് കാട്ടിലാണ് നമ്മൾ കുറെ കാലം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറെ കൂടെ ഒരു സെൽഫ് സസ്റ്റെയിൻഡ് ആവും, പ്രകൃതിയോടൊക്കെ ഒരു ഇഷ്ടം തോന്നും. ഒരിക്കലും ഇങ്ങനെ പുകയിലും മലിനജലത്തിലും പിന്നെ ഈ ബിൽഡിങ്ങുകളിലും ഒന്നും പോകാൻ നമുക്ക് തോന്നൂല. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണല്ലോ. കുറെ കഴിയുമ്പോൾ സ്ട്രെസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചു നേരം അവിടെയൊക്കെ പോയിരിക്കുമ്പോൾ
1: മനസ്സിനൊരു നല്ല സമാധാനം.
0: തീർച്ചയായിട്ടും ഇവിടെ തന്നെ നമ്മുടെ കോട്ടൂർ ആന ക്യാമ്പിൽ തന്നെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അന്ന് ഈ റിസർവയർ ആണ്, ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, നമുക്ക് കുട്ടവഞ്ചിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ കുറച്ചു നേരം ഇരിക്കുമ്പോൾ അതിനകത്തും ട്രക്കിംഗ് ഏരിയാസ് ഒക്കെ ഉണ്ട്. പെട്രോളിംഗ് സമയത്ത് നമ്മളിങ്ങനെ ഇവരെ ഫേസ് ചെയ്യണം എന്നില്ല, പക്ഷെ എന്നാലും അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറയുന്നത് ഈ തസ്തികയിൽ കയറിയ ഒരിക്കലും

0: കാര്യങ്ങളും ഒക്കെയുള്ള ഒരു സിറ്റുവേഷനാണ് അവിടെ. പക്ഷെ ഞാൻ ടിമ്പർ സെയിൽസിലായിരുന്നു. ടിമ്പർ സെയിൽസിൽ വലിയ ഇഷ്യൂസ് ഒന്നും, നമ്മള് തടിക്കച്ചവടം നടത്തുക, റവന്യൂ ഗവൺമെന്റിന് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജോലി. പക്ഷെ ഞാനതെല്ലാം ഞാൻ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത്, കാരണം ഞാൻ ആ സമയത്ത് പല സ്ഥലത്തും പോയി. പിന്നെ ആദ്യകാലങ്ങളിൽ റേഞ്ച് ഓഫീസറായിട്ട് കയറുന്ന സമയത്തൊക്കെ നമുക്ക് ഇതിന് ഈ സിസ്റ്റത്തിൽ മനസ്സിലാകാത്ത സമയത്ത് നമുക്ക് മാനസികമായിട്ടുള്ള ഒരു പ്രഷർ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. നമ്മുടെ ഹയർ ഓഫീസർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവർ നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതനുസരിച്ച് മാത്രമേ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും മനസ്സ് ഷ്രിങ്ക് ചെയ്ത് പോകും. അത് വളരെ ഒരു വലിയൊരു ഘടകമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. ഈവൻ നമ്മളും അങ്ങനെ ആയിരിക്കണം, കാരണം നമ്മളൊരു ഹയർ തസ്തികയിൽ വരുമ്പോൾ താഴോട്ടുള്ള ഓഫീസർമാരുടെ ആ രീതിയിൽ പെരുമാറിയാൽ മാത്രമേ ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ഉണ്ടാവുള്ളൂ. കോട്ടയത്ത് ഞാൻ ടിമ്പർ സെയിൽസ് ആയിരുന്നു, ഫസ്റ്റ് പോസ്റ്റിംഗ് അവിടെയായിരുന്നു. ആ സമയത്താണ് കോവിഡൊക്കെ വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ചു ഇങ്ങോട്ട് ഹെഡ്ക്വാർട്ടേഴ്സിലോട്ട് വന്നു. സോഷ്യൽ ഫോറസ്റ്റിലായിരുന്നു ഞാൻ കുറച്ചു കാലം. അത് കഴിഞ്ഞ് ഞാൻ എക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡ് എന്ന് പറഞ്ഞ ഭയങ്കര സെൻസിറ്റീവായിട്ട് പോടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എനിക്ക് പോസ്റ്റിംഗ് ആയി. എസ് സി പഴയ ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെയാണ്, അവിടെ കുറച്ചു കാലം ഞാൻ ഉണ്ടായിരുന്നു. അവിടെ മെയിൻലി എന്ന് വെച്ചാൽ നമുക്ക് എക്കോളജിക്കല് പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പറയും. നമുക്ക് കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങള് ആക്ട് ഉണ്ട്, എക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡ്സ് ആക്ട് എന്ന് പറയും. അപ്പൊ ആക്ട് അനുസരിച്ച് കാടിനോട് സ്വാഭാവികമായിട്ട് കാടുമായിട്ട് സാമ്യം വരുന്ന മരങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അത് ഗവൺമെന്റിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇ എഫ് എൽ ആയിട്ട് പ്രഖ്യാപിക്കാം. ഇ എഫ് എൽ എന്ന് പറഞ്ഞാൽ എക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡ്, പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പ്രഖ്യാപിക്കാം. അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു ആക്ട് ഡീൽ ചെയ്യുന്ന ഒരു വിങ് ആയിരുന്നു. രണ്ടു വർഷം ഞാൻ അവിടെ ഇരുന്നു. കൂടുതലും കോടതി വ്യവഹാരങ്ങളാണ് അവിടെ വരുന്നത്, ഹൈക്കോടതി സുപ്രീം കോടതി കേസുകൾ, ആ ഒരു ആക്ടിനെ ചലഞ്ച് ചെയ്യുന്ന തന്നെ കേസുകൾ ഉണ്ടായിരുന്നു.
1: പക്ഷെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഉറപ്പ് ഉള്ള രീതിയിലൊക്കെ വരുന്നതിലും ആ ഒരു ഡിസിഷൻ മേക്കിംഗില്
0: പ്രോസ് ആൻഡ് കോൺസ് നോക്കുന്നത് മാത്രമല്ല, ഇത് ഭാവിയില് എന്ത് സംഭവിക്കും എന്നുള്ളതും കൂടെ ആലോചിച്ചിട്ട് വേണം അത് ചെയ്യാനുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ അത്ര എളുപ്പമല്ല, ചെറിയ ചെറിയ ഏരിയാസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പ്രഖ്യാപിച്ചു കഴിയുമ്പോ പിന്നെ കോടതിയിലെ കേസ് വന്നു, പിന്നെ ഇവരൊക്കെ ഒത്തിരി കാലം ഈ കേസിന് വേണ്ടിയിട്ട് ഇതിന്റെ പുറകെ നടക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ വേറെ എന്ത് ചെയ്യാൻ പറ്റും, കാരണം ആക്ട് ഉണ്ട്, റൂളുണ്ട്, ലോയുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഒരുപാട് സ്ഥലങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് പ്രഖ്യാപിച്ച സ്ഥലങ്ങൾ നമുക്ക് മുതൽക്കൂട്ടായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. കാരണം പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വനമാവുമല്ലോ, അവിടുത്തെ വന്യജീവികൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഈ പറഞ്ഞ പോലെ പ്രദേശത്തിനും അവിടുത്തെ ജനങ്ങൾക്കും അത് ഒരു കണക്കിന് നല്ലതാണ്. പക്ഷെ പിന്നെ ഈ കർഷകരുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ വരും. കൾട്ടിവേഷൻ ആണെങ്കിൽ നമുക്കത് പ്രഖ്യാപിക്കാം, നമുക്കതൊരിക്കലും പറ്റൂല. കാരണം വനത്തോട് അടുത്ത് കിടക്കുന്നതും സ്വാഭാവിക വനമാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള മരങ്ങൾ ഉള്ളതുമായിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ പ്രഖ്യാപിക്കാൻ പറ്റൂ. ഇവിടെ കൾട്ടിവേഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല, അത് ആക്റ്റിൽ തന്നെയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ആൾക്കാർ ഇവിടെ ഭൂമി ഇട്ടിട്ട് പോയിട്ട് പിന്നെ കുറെ കാലം കഴിഞ്ഞ് വരുമ്പോ അത് വനമായി വളരുമ്പോ എന്തായാലും നമ്മൾ ജൂറിസ്ഡിക്ഷനിലാണ് ഡി എഫ് ഒമാർ റിപ്പോർട്ട് ചെയ്യും.
1: പക്ഷെ അൾട്ടിമേറ്റ്ലി ഫോറസ്റ്റ് കൺസർവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഭൂമി പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു നോക്കുമ്പോ മനുഷ്യന്റെ അല്ലെങ്കിൽ ആ ഇടപെടലിനെ എല്ലാം കൂടെ വെച്ച് നമുക്ക്
0: എല്ലാത്തിനും ഒരു സൊല്യൂഷൻ പറ്റൂല. കാരണം കാട് സംരക്ഷിക്കുക, അതാണ് പ്രൈം ഇമ്പോർട്ടൻസ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. പിന്നെ വരുന്ന പ്രശ്നങ്ങൾക്കാണ് ആക്ടും അതിനുള്ള പരിഹാരങ്ങളും ഉള്ളത്. കോടതിയിൽ വരുമ്പോ നമ്മൾ തെളിവും എല്ലാം കൊടുക്കൂല, പ്രതിഭാഗവും ആദ്യഭാഗവും എല്ലാം ഉണ്ടാവും. കോടതി ഡിസൈഡ് ചെയ്യുന്ന രീതിയിൽ പിന്നെ അത് വിട്ടുകൊടുക്കുകയാണ് അല്ലെങ്കിൽ വിട്ടുകൊടുക്കണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ചെയ്യുന്നത്. പക്ഷേ ഭൂരിഭാഗം കാര്യങ്ങളിലും കോടതി അനുകൂലമാണ്. കാരണം എന്ന് വെച്ചാല് വനം എന്നുള്ളത് ഒരു ഭൂപ്രദേശത്തിന്റെ ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് അതൊക്കെയാണല്ലോ, കാരണം ലാൻഡ്സ്ലൈഡ്, വരൾച്ച, പിന്നെ അധികമായിട്ടുള്ള മഴ, ഇതൊക്കെ ഇപ്പൊ സംഭവിക്കുന്നത് മുമ്പുണ്ടായിരുന്നേക്കാളും ഭൂപ്രദേശത്തിന് വ്യത്യാസം വരുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ്? കാടുകൾ ഇപ്പൊ പണ്ടത്തെ പോലെ കൂടുതലായിട്ടില്ല. മൃഗങ്ങൾ ഇറങ്ങുന്നു, ഇറങ്ങുന്നത് കാടിന്റെ അതിർത്തി
1: കയ്യേറ്റം
0: സ്വാഭാവികമായിട്ടും കയ്യേറ്റമുണ്ട്. ഈ റിസോർട്ട് മാഫിയകളുണ്ടല്ലോ, അങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ട്. അല്ലാതെ തന്നെ അതിർത്തി അറിയാത്തിടത്തൊക്കെ ജനങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്ന് എൻക്രോച്ച് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സ്ഥലങ്ങൾ ഈ പറഞ്ഞ പോലെ മൃഗങ്ങൾ പുറത്തോട്ട് വരുന്നത് കാട് കുറഞ്ഞു വരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. കാട് കുറഞ്ഞു കണ്ടത്തേക്കാലും അതെല്ലാവർക്കും ഈ റെക്കോർഡ്സിൽ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ പബ്ലിക് ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു കോമൺ കണക്കെടുപ്പ് ഒക്കെ എടുക്കുന്നതിനാണ് ഈ പുതിയ നൂതന വിദ്യ. ഞാൻ പറഞ്ഞ പോലെ ജിയോ ഇൻഫർമാറ്റിക്സ് വളരെ ഹെൽപ്ഫുൾ ആണ്. അതെ, പിന്നെ ഈ ജിയോ ഇൻഫർമാറ്റിക്സ് ഈ ഫയർ പ്രഡിക്ഷൻ സിസ്റ്റത്തിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാട്ടുതീ പോലെ റീസെന്റ് ആയിട്ട് നമ്മളത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അതിന്റെ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തുടങ്ങിയില്ല, അതിനുള്ള ബേസിക് വർക്ക് നടക്കുകയാണ്. ഡിസംബർ മാസം മുതൽ ഫയർ സീസൺ തുടങ്ങും. പിന്നെ ഒരു മഴ പെയ്യുന്നത് വരെ വലിയ പാടാണ്. കാട്ടുതീ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം കത്തിയാൽ പിന്നെ മുഴുവൻ കത്തിപ്പോകുന്ന അവസ്ഥയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മളത് ശരിക്കും മാനേജ് ചെയ്യണം. നമ്മൾ ആ സമയത്ത് ഈ സിസ്റ്റം ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അവിടെ എ സി

0: IFL ആയിരുന്ന സമയത്താണ് എനിക്ക് കോട്ടൂരോട്ട് ട്രാൻസ്ഫർ ആവുന്നതും. അപ്പൊ കോട്ടൂർ എലിഫന്റ് ക്യാമ്പ്, ഞാൻ കാട്ടാക്കടിയാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ ആണ് എലിഫന്റ് ക്യാമ്പിലേക്കുള്ള. ഞാനവിടെ ഒരു പ്രോജക്റ്റിലാണ്, എലിഫന്റ് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. 105 കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഏകദേശം 77 കോടി രൂപയുടെ വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. എലിഫന്റിന് വേണ്ടിയിട്ട് എൻക്ലോഷേഴ്സ് പണിയാ. നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എൻക്ലോഷേഴ്സിനകത്ത് എലിഫന്റ് ചെയിൻ ഫ്രീ ആയിട്ട്, ചങ്ങലയില്ലാണ്ട് ഫ്രീ ആയിട്ട് 1 ഏക്കർ മുതൽ 5 ഏക്കർ വരെ എൻക്ലോഷേഴ്സിന് വലിപ്പമുണ്ട്. അപ്പൊ അതിനകത്ത് ഇവർ ഫ്രീ ആയിട്ട് റോം ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ഫെസിലിറ്റീസും ഇതിന്റെ അകത്തുണ്ട്. അവർക്ക് വെള്ളം കുടിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, ഭക്ഷണം അവിടെ എത്തിക്കുന്നുണ്ട്. പിന്നെ പാപ്പാമാരും അങ്ങനെയുള്ള ആൾക്കാരും എല്ലാം ഉണ്ട്.
1: ഇപ്പോ മെയിൻ ആയിട്ട് നമ്മള് ന്യൂസ് പേപ്പറിൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയാ, ആന ആക്രമിക്കുന്നത്, ആ ഒരു ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്.
0: ഫ്രിഞ്ചസിൽ താമസിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. കാടിനോട് ചേർന്ന് താമസിക്കുന്ന ആൾക്കാർ, ഇപ്പം ഈ ട്രൈബൽസ് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അവർ ഈ കാട്ടിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ശേഖരിക്കാൻ പോകുന്ന സമയത്താണ് ഈ കാട്ടാനയുടെ ചവിട്ടും മറ്റുമൊക്കെ ഇട്ട് മരണപ്പെടുന്നത്. അത് കാട്ടിനുള്ളിലേക്ക് കയറിപ്പോകാനെ. അങ്ങനെയാണ് ഡെത്സ് ഒക്കെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതൊന്ന്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനിമൽസ് പുറത്തോട്ട് വരുന്ന ഇഷ്യൂസ് ആണ്. ഈ പറഞ്ഞ പോലെ 10 വർഷത്തിനകം വളരെ വിപുലമായ ഒരു സംവിധാനം നമുക്ക് ഉണ്ടായി. പക്ഷെ എന്നാലും കാട് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറെ കൂടെ വർക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. റീക്രിയേഷൻ പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. കാട് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, കാട്ടുജീവികൾക്കുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ കുറഞ്ഞ സ്ഥിതിക്കാണ് അവരിങ്ങോട്ട് പുറത്തോട്ട് വരുന്നത്. വരുമ്പോൾ ഈ മിറ്റിഗേഷൻ അപകടാവസ്ഥ നമുക്ക് മാറ്റാൻ പറ്റൂല. ഇവർ പുറത്തോട്ട് വരുന്നതും ഇവർ നശിപ്പിക്കുന്നതുമായിട്ടുള്ള അവസ്ഥ, അതെന്ന് പറഞ്ഞാൽ മനുഷ്യരെ പോലെ അല്ലല്ലോ. ഇപ്പൊ കാണയോട് പോയി ചെന്ന് തിരിച്ചു പോവാൻ പറഞ്ഞാൽ അത് പോകത്തില്ല, വരരുത് എന്ന് നമ്മൾ അതിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരാതിരിക്കത്തില്ല. ആ ഒരു രീതി നമുക്ക് മാറ്റാൻ പറ്റില്ല. പകരം ഇതിനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാൻ നമുക്ക് സാധിക്കും. അതിനാണ് നമ്മളിവിടെ സൗരോർജ വേലികളും കിടങ്ങുകളും ഒക്കെ പണിയുന്നത്. ഇപ്പം സോളാർ ഫെൻസിംഗ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആന പുറത്തോട്ട് ഇറങ്ങി വരാതിരിക്കാനും നമുക്ക് ഒരു പരിധിവരെ ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ റീസെന്റ് ആയിട്ട് നമ്മളിപ്പോൾ 2-3 വർഷത്തിനകം നമ്മുടെ മാനേജ്മെന്റ് വളരെ ഫ്രൂട്ട്ഫുൾ ആണ്. ഡെത്തൊക്കെ കുറച്ചാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ അനിമലിന്റെ എണ്ണം, ഇങ്ങോട്ട് വരുന്നതിന്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഉള്ളിൽ അവർക്ക് ഭക്ഷണം തേടിയുള്ള യാത്രകളിലാണ് പുറത്തോട്ടൊക്കെ വരുന്നത്. അപ്പൊ ഉള്ളിൽ ഈ വാട്ടർ ഹോൾസുകളും ഇവർക്ക് ഭക്ഷണം അവൈലബിൾ ആക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അകത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ചെയ്ത് കഴിയുമ്പോൾ അവർ പുറത്തോട്ട് വരുന്ന ആ ഒരു രീതി മാറ്റാൻ പറ്റും എന്നാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് ചെയ്യുന്നതിനും. പിന്നെ ഇതിനെല്ലാത്തിനും ഉദ്യോഗസ്ഥരെ കുറ്റം പറയാൻ നമുക്ക് സാധിക്കൂല. ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മൃഗങ്ങളെയെല്ലാം മയക്ക് വെടിവെച്ച് നമ്മൾ അതിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, ചികിത്സ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് സുഖ പ്രാപിച്ചതിന് ശേഷം മാത്രമേ അകത്തോട്ട് വിടുന്നുള്ളൂ. അങ്ങനത്തേക്കുള്ള ഒരുപാട് മിറ്റിഗേഷൻ മെഷേഴ്സ് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ RRT റാപ്പിഡ് റെസ്പോൺസ് ടീം. ഇവരാണ് ഈ മൃഗങ്ങളെ അകത്തോട്ട് കയറ്റി വിടുന്നത്. റിപ്പോർട്ടിംഗ് ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഫോൺ വിളിക്കും. ഇപ്പൊ 24 hours കോൾ സെന്റർ ഇപ്പം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞ വർഷം. അപ്പൊ അത് വിളിക്കും, ആൾക്കാർ വരും. അപ്പൊ ഇത് അകത്തോട്ട് ഇവര് തന്നെയാണ് വന്ന് സ്പോട്ടിൽ വന്ന് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് മനുഷ്യനും മൃഗവും ഒന്നിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാൽ മാത്രമേ എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ പറ്റൂ. അല്ലാതെ ഇപ്പം മൃഗം വരുന്നതിന് മൃഗത്തിനെ കൊല്ലാൻ പറയോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മൃഗത്തിനും മനുഷ്യനും പരസ്പരമായിട്ട് എഴുകി ചേർന്ന് ജീവിച്ചാൽ മാത്രമേ പരിസ്ഥിതി ഉണ്ടാവുള്ളൂ. അത് അങ്ങനെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇവരുടെ ജീവന സുരക്ഷ ഏർപ്പെടുത്താനുള്ള അതിന് ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതിനുള്ള എല്ലാ മെഷേഴ്സും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എപ്പോ വേണോ, ഏത് പാതിരാത്രിക്കോ എളുപ്പം കാലത്തോ വേണോ വിളിക്കാനുള്ള ഒരു സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതിൽ കൂടുതലായിട്ട് കൂടുതൽ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇത് ഭയങ്കര വലിയ ഇഷ്യൂ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ പുറകെയാണ്. ഇനിയും കൂടുതൽ കൂടുതൽ സംവിധാനം, വാർണിംഗ് സിസ്റ്റംസ്, അലാം സിസ്റ്റം, അലാം കോൾസ് ഒക്കെ ഉണ്ട്. വരുമ്പോൾ ഉള്ള 100 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ ദൂരത്തു നിന്ന് ഇവരെ സ്പോട്ട് ചെയ്യുമ്പോൾ ഉള്ള വാർണിംഗ് സിസ്റ്റംസ്, അതെ, അത് ഞങ്ങൾ പ്രായോഗികമായിട്ട് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കോറിഡോർസ് ഉണ്ട് അനിമൽസ് പാസ് ചെയ്യുന്ന, അതായത് അവരുടെ വഴി, അവരെപ്പോഴും സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നൊരു വഴിയുണ്ടാവും. അപ്പൊ ആ വഴി നമ്മൾ നിലനിർത്തണം. അത് നമ്മൾ എപ്പോഴെങ്കിലും ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് വേറൊരു വഴി കണ്ടുപിടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ അത് കോടതിയുടെ ഒരു ഇതുണ്ട്. കോറിഡോഴ്സ് ഒന്നും ഒരിക്കലും ക്ലോസ് ചെയ്യരുതെന്ന് പറഞ്ഞു. അതെ,
1: കാരണം
0: എലിഫന്റ് കോറിഡോഴ്സ് ഉണ്ട്. എലിഫന്റ് സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്ന വഴികളാണ്. ഇവർ കൂട്ടത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പോകുന്ന വഴി, റെയിൽവേ ലൈൻസുകളും ക്രോസ് ചെയ്യുന്ന വഴികളാണ്. അപ്പൊ അത് നമ്മൾ തന്നെ, മനുഷ്യന്മാര് തന്നെ ശ്രദ്ധിക്കണം. ഫോറസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ഒരു ഇഷ്ടം, നമ്മൾ അറിഞ്ഞില്ലെങ്കിലും വരുമ്പോൾ ഇതിനോടൊരു ഇഷ്ടം നമുക്ക് തോന്നും. അപ്പൊ ഇത് കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരണം. പ്രത്യേകിച്ച് സ്ത്രീകൾ വരുമ്പോൾ, സ്ത്രീകൾക്കൊരു സോഫ്റ്റ് കോർണർ സ്വാഭാവികമായിട്ടും ഉണ്ടല്ലോ. ഇത് ഈ ജോലിക്കൊരു മുതൽക്കൂട്ടാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എല്ലാ വിഭാഗത്തിലും ഇതിന്റെ ഒരു ആസ്പെക്ട്, സ്ത്രീകളുടെ ഒരു

0: പ്ലഷൻ മൈൻഡും മാനേജ്മെന്റും എല്ലാം ഇതിനൊരു മുതൽക്കൂട്ടാവും.
1: നമ്മുടെ സമയം ഇത്ര നേരം പോയത് അറിഞ്ഞില്ല. ഇത്രയും നേരം തിരക്കിനിടയിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് ഒരു കഥ പോലെ ഫോറസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സോ മച്ച്.
2: കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റായ രോഹിണി ജിയാറുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: എഴുത്തുകാരി.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: രാജ്യത്തെ കൃഷിമേഖലയ്ക്ക് പുതിയ ഉണർവേകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. വിവിധ മന്ത്രാലയങ്ങൾക്ക് കീഴിലുള്ള 36 പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ഒരിടത്ത് ലഭിക്കുന്ന വികസന മാതൃകയാണ് ധൻധാന്യ കൃഷി യോജന. ജില്ലാതലത്തിൽ കളക്ടർമാരുടെ നേതൃത്വത്തിൽ കാർഷിക സർവകലാശാലകളുടെ പിന്തുണയോടെയാകും പദ്ധതികൾ ഏകോപിപ്പിക്കുക. ഇനി പല ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ട, കർഷകർക്ക് വേഗത്തിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാകും.
3: ആകാശവാണി, സമയം 3:30. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചില്ല് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, ഒ എൻ വി കുറുപ്പിന്റെ രചന, എം ബി ശ്രീനിവാസന്റെ സംഗീതം.

0: മൂത്രത്തിന്റെ അളവിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ശാസ്ത്രി WJ സംസാരിക്കുന്നു.
1: CID മൂസ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം ഇനി കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

അടുത്ത ഗാനം കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയതാണ്. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ദേവ് ജ്യോതി മിശ്ര.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: ഗാന്ധർവം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത് രചന കൈതപ്രം, സംഗീതം SP വെങ്കടേഷ്.

0: ആകാശവാണി സമയം 4 മണി. വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
2: ജാസ്മിൻ.
1: സ്ഥലം?
2: മങ്ങാട്.
1: നിലമങ്ങാട്
2: അല്ല, കൊല്ലം. കൊല്ലം മങ്ങാട്.
1: എന്ത് ചെയ്യാണ് ഇപ്പോ?
2: എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്നു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, പാർട്ടൺ ഹിൽ.
1: ഏത് വർഷമാണ്?
2: ഫസ്റ്റ് ഇയർ IT.
1: കമ്പ്യൂട്ടർ ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നോ?
2: കമ്പ്യൂട്ടറിനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല. അറിയാൻ വേണ്ടിയിട്ട് IT ജോയിൻ ചെയ്തു.
1: എന്നാ കുറച്ച് അറിഞ്ഞു കളയാം എന്ന് വിചാരിച്ചെടുത്താണ്.
2: അതെ അതെ.
1: എന്നിട്ടിപ്പോ തുടങ്ങിയപ്പോ എങ്ങനെയുണ്ട്?
2: ക്ലാസ് കുഴപ്പമില്ല, മനസ്സിലാകുന്നുണ്ട്. ഇത്ര നേരം ബയോസയൻസ് ആയിരുന്നു, അപ്പം കമ്പ്യൂട്ടർ മൊത്തം വേറെ ഫീൽഡ്, ചെറിയ ഇൻട്രസ്റ്റിംഗ് ആണ്.
1: ഇനി കുറച്ച് പ്രോഗ്രാമിംഗ് കോഡിംഗ് ഒക്കെ പഠിക്കാന്ന് വിചാരിച്ചല്ലേ?
2: അതെ അതെ.
1: കോളേജ് ഒക്കെ എങ്ങനെയുണ്ട്?
2: കോളേജ് നല്ലതാണ്, നല്ല വൈബാണ്.
1: അത്യാവശ്യം ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആയോ?
2: ഫ്രണ്ട്സ് ഒക്കെ ആയി.
1: അപ്പൊ ഇനി തകർത്ത് പഠിക്കണം.
2: പഠിക്കണം.
1: ഇന്നപ്പോ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയതാണ്?
2: അതെ.
1: എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ?
2: പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. ഡാൻസ് ഒക്കെ ചുമ്മാ റീൽസ് ഒക്കെ നോക്കി പഠിക്കും.
1: ഡാൻസ് പഠിച്ചിട്ടുണ്ടോ?
2: ഇല്ല ഇല്ല.
1: ആരൊക്കെ ഉണ്ട് വീട്ടില്?
2: ഞാനും പപ്പയും അമ്മയും.
1: ഇപ്പോ ഓണക്കാലത്ത് സിനിമ ഏതെങ്കിലും കണ്ടായിരുന്നോ?
2: ഇല്ല.
1: പാടുന്ന ആളാണോ?
2: അല്ല, ഞാൻ പാടില്ല. പാട്ട് ഇഷ്ടമാണ്.
1: അടിച്ചു പൊളിയുടെ ആളാണോ അതോ കൂടുതൽ മെലഡി ആണോ കേൾക്കാറ്? എങ്ങനെയാണ്?
2: അത് ഓരോന്നും അപ്പോഴത്തനുസരിച്ച് കേൾക്കും.
1: നമ്മളെ ഇഷ്ടം പോലെ കേൾക്കും അല്ലേ?
2: അതെ.
1: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: യവനെ കഥയില്ലേ ആസോ.
1: ഒരു പഴയ ഗാനമാണ്, വീണ്ടും ഹിറ്റായി അല്ലേ, ട്രെൻഡിങ് ആണ്. അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം.
2: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: എന്റെ പേര് ഐശ്വര്യ എസ് മോഹനൻ.
0: നല്ല പേരാണ്. വീട്ടുകാരൊക്കെ പറയാറുണ്ടോ നല്ല ഐശ്വര്യാണെന്ന്? സ്ഥലം എവിടെയാണ്?
1: സ്ഥലം കോലിയക്കോട്.
0: എന്ത് ചെയ്യണം ഇപ്പോ?
1: ഇപ്പൊ പി എസ് സി പഠിക്കുകയാണ്. എന്നെ ലിസ്റ്റിൽ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റേതായിട്ടൊക്കെ അങ്ങനെ നടക്കുന്നു.
0: തകർത്ത് പഠിക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്രത്യേക തസ്തികയോട് താല്പര്യമുണ്ടോ?
1: എനിക്ക് പോലീസ് ഭയങ്കര ഇഷ്ടമാണ്. യൂണിഫോം പോസ്റ്റിനോടാണ് കൂടുതൽ താല്പര്യം.
0: അപ്പൊ അതിനുവേണ്ടി ഫിസിക്കൽ കായികപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്?
1: ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട്. രാവിലെ ഓടാറുണ്ട്. ഒരു 3 കിലോമീറ്റർ ഒക്കെ ഓടും. പിന്നെ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ബോൾ ത്രോ എല്ലാം ചെയ്യാം. ഷോർട്ട് പുട്ട്.
0: പുലിയാണ്. നിങ്ങൾ എത്ര പേരുണ്ട്
1: അക്കാദമിയിൽ? മൊത്തം ഒരു 30 അടുപ്പിച്ച് ആൾക്കാരുണ്ട്.
0: കമ്പൈൻ സ്റ്റഡിയൊക്കെ ഉണ്ടോ?
1: കമ്പൈൻ സ്റ്റഡിയോ ഉണ്ട്.
0: എത്ര ഫ്രണ്ട്സ് ഉണ്ട് കൂടെ?
1: എനിക്ക് ഫ്രണ്ട്സ് സർക്കിൾ ഭയങ്കര കൂടുതലാണ്.
0: ഫ്രണ്ട്സേ ഉള്ളു?
1: ഫ്രണ്ട്സേ ഉള്ളു, ഭയങ്കര ഫ്രണ്ട്സാണ്.
0: പി എസ് സി പഠനമൊക്കെ കഴിഞ്ഞപ്പോ ഒഴിവ് സമയം കിട്ടുമ്പോ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: ഒഴിവ് സമയം കിട്ടുമ്പോ എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിക്കും. പിന്നെ അവരോടൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോവും. പിന്നെ ഫുഡ് കഴിക്കും. അങ്ങനെയൊക്കെ.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്?
1: ഏറ്റവും ഇഷ്ടം ഷവർമ.
0: ഷവർമ അല്ലേ?
1: ഷവർമയാണ് ഇഷ്ടം. അത് ആദ്യമായിട്ട് തിന്നപ്പോ തന്നെ സൂപ്പർ സൂപ്പർ എന്ന് തോന്നി.
0: സൂപ്പർ സൂപ്പർ, അതാണ് കാരണം. വീട്ടിൽ കുക്ക് ചെയ്യാറൊക്കെ ഉണ്ടോ?
1: കുക്ക് ചെയ്യാറുണ്ട്.
0: ചിക്കൻ ഒക്കെ വെക്കാറുണ്ട്?
1: ചിക്കൻ കറിയൊന്നും വെച്ചിട്ടില്ല. ചിക്കൻ ഒക്കെ വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് ഷവർമയൊക്കെ ഉണ്ടാക്കും. ചപ്പാത്തി ഒക്കെ.
0: എന്നാലും ഷവർമ വീടുകളൊന്നും. അപ്പോ ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഞാൻ, അച്ഛൻ, അമ്മ, ചേട്ടൻ.
0: പാടുന്ന ആളാണോ?
1: ഇല്ല, പാടെയൊന്നും ഇല്ല. പാട്ടൊക്കെ ഇഷ്ടമാണ്, പാട്ടൊക്കെ കേൾക്കും.
0: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ഗപ്പിയിലെ തനിയെന്ന് തുടങ്ങുന്ന പാട്ട് കേൾക്കണം.
0: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം.
1: താങ്ക് യു.

0: അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
1: സുബഹാന.
0: സ്ഥലം?
1: സ്ഥലം കൊയ്ത്തൂർക്കോണ. പോത്തങ്കോട് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകണം. ഞാൻ ഇപ്പൊ PSC കോച്ചിങ് ആയിട്ട് പോകണം.
0: ഇപ്പൊ എത്ര നാളായി ഇതിലോട്ട് വന്നിട്ട്?
1: ഞാനൊരു 2 വർഷത്തിൽ കൂടുതലാവും.
0: ഏത് കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് വന്നത്?
1: ഞാൻ ഡിഗ്രി ആയിരുന്നു. ഡിഗ്രി കഴിഞ്ഞൊരു ഡിപ്ലോമയും കഴിഞ്ഞിട്ടാണ് PSCയിലോട്ട് പോകണം.
0: ഡിഗ്രി ഏതായിരുന്നു?
1: ഡിഗ്രി എക്കണോമിക്സ് ആയിരുന്നു.
0: PG ഒന്നും ചെയ്തില്ല?
1: അല്ല, PG ഒന്നും ചെയ്തില്ല. സപ്ലി മേടിച്ച് PG ഒന്നും ചെയ്തില്ല.
0: സപ്ലി നമുക്ക് ഭയമാണ്.
1: അതെ അതെ,
0: എല്ലാവർക്കും. പഠനമൊക്കെ എങ്ങനെ പോകുന്നു?
1: PSC കുറച്ച് ഇതാണ്, എന്നാലും കുഴപ്പമില്ല, അങ്ങനെ പോകണം.
0: ഒരു ദിവസം എത്ര സമയമൊക്കെ പഠിക്കും?
1: ആദ്യമൊക്കെ ഒരു 6 മണിക്കൂറൊക്കെ കട്ടയ്ക്കിരുന്നൊക്കെ നോക്കും. പിന്നെ ഇടയ്ക്ക് എനിക്ക് ഒരു ഗ്യാപ്പ് വന്നായിരുന്നു. പിന്നെ ഇപ്പം ആണ് പോയി തുടങ്ങിയത്.
0: റിലാക്സേഷന് വേണ്ടി ഈ 6 മണിക്കൂർ പഠനത്തിനിടയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: എനിക്ക് നടക്കും, പുറത്തോട്ടൊക്കെ പോകും, അടുത്തെങ്കിലും സംസാരിക്കലും. ഈ ഫോണിൽ നോക്കിയാൽ പിന്നെ തീർന്നു, പിന്നെ നമുക്ക് തിരിച്ചോട്ട് പോകാനേ പറ്റൂല.
0: പിന്നെ ഫോണിൽ തന്നെ ആയിരിക്കുമല്ലേ?
1: പിന്നെ സമയം പോണതേ അറിയൂല. 5 മിനിറ്റ് 10 മിനിറ്റാകും, 10 മിനിറ്റ് 1 മണിക്കൂറാകും, അങ്ങനെ പോകും.
0: പാടുന്ന ആളാണോ?
1: ഇല്ല.
0: നമുക്ക് 2 വയസ്സ്
1: വേണ്ട, വെറുതെ വേണ്ട.
0: സിനിമകളൊക്കെ ഇഷ്ടമാണോ?
1: സിനിമകളൊക്കെ ഇഷ്ടമാണ്, സിനിമകളൊക്കെ കാണാറുണ്ട്.
0: ഇപ്പോ ഓണക്കാലത്ത് ഏതെങ്കിലും സിനിമ കണ്ടോ?
1: നിവിൻ പോളിയുടെ ബദലേഹം കണ്ടായിരുന്നു.
0: എങ്ങനെയുണ്ട് സിനിമ?
1: ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആയിരുന്നു, നല്ല സിനിമയായിരുന്നു, ഇഷ്ടപ്പെട്ടു.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടൻ നടിയൊക്കെ ചോദിച്ചാലോ?
1: തമിഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വിജയ് ഓരോ സിനിമ കാണുമ്പോൾ ഓരോരോ ഇതാണ്, അല്ലാതെ കോൺസ്റ്റന്റ് ആയിട്ട് ഒരാൾ.
0: റീസെന്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടു നിൽക്കുന്ന ആളാണ്
1: ഇപ്പൊ നിവിൻ പോളി.
0: എപ്പോ വേണോ മാറാം,
1: അടുത്ത സിനിമ വരുമ്പോ ചിലപ്പോ വേറെ ആളാവാം.
0: നടിയാണെങ്കിൽ
1: മമിത.
0: ഡാൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല.
0: ഒരു പരിപാടിയില്ല.
1: ഇല്ല.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: പെരുമഴക്കാലം സിനിമയിലെ ചെന്താർമിഴി.
0: ഈ പാട്ട് ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ?
1: പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, കേൾക്കാൻ നല്ലൊരു സോങ് ആയിരുന്നു.
0: മധു ബാലകൃഷ്ണനും KS ചിത്രയും കൂടെ പാടിയൊരു മനോഹര ഗാനമാണ് അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം.
1: താങ്ക് യു.

0: നമസ്കാരം, പേരെന്താ?
1: എൻ്റെ പേര് ഗോപിക.
0: സ്ഥലം?
1: പാലോട്.
0: എന്ത് ചെയ്യണം ഇപ്പോൾ?
1: ഞാൻ പഠിക്കുകയാണ്.
0: ഏതാണ്?
1: പി എസ് സി കോച്ചിങ്, എം എ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: പി എസ് സി കോച്ചിങ്ങും കൂടെ എം എ ചെയ്യാം?
1: എം എ ചെയ്യുകയാണ്.
0: ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ക്രമീകരിച്ചു കൊണ്ടുപോകുന്നത്?
1: പി എസ് സി കോച്ചിങ് ഒന്നരാടകമാണ് വരുന്നത്, എം എ സാറ്റർഡേ സൺഡേ ആണ്, ഡിസ്റ്റൻ്റ് ആയിട്ടാണ്, അതുകൊണ്ട് കുഴപ്പമില്ല.
0: എന്തുകൊണ്ടാണ് ഇത് ഇപ്പോൾ പി എസ് സിയുടെ കൂടെ എം എയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത്?
1: അല്ല, ഞാൻ ബി എഡ് കഴിഞ്ഞാണ്, അപ്പോൾ എം എ യും കൂടി എടുത്താൽ നന്നായിരിക്കും എന്ന് കരുതി എം എയും കൂടി സൈഡായിട്ട് എടുത്തു.
0: ടീച്ചർ ആവാനാണോ ആഗ്രഹം?
1: ആണ്. ബാക്കി എന്തും വന്നാലും കയറും.
0: നമ്മൾ ഏത് ജോലി വന്നാലും കയറാൻ റെഡിയാണ്?
1: അതെ, റെഡിയാണ്.
0: വേറെ എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ടോ? എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ?
1: ആ, 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
0: ഏത് വിഷയമായിരുന്നു?
1: ഇംഗ്ലീഷാണ്.
0: അപ്പോൾ ഇംഗ്ലീഷിൽ പുലിയാണ്?
1: പുലിയല്ല, ഓക്കെയാണ്.
0: ട്യൂഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ഇപ്പം ഇല്ല, മുന്നേ ഉണ്ടായിരുന്നു. പ്രൈവറ്റ് ആയിട്ടൊരു ട്യൂഷൻ സെൻറ്റർ ഇപ്പോൾ കൊണ്ടിരുന്നു.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: ഇപ്പോൾ ഹസ്ബൻഡ് വീട്ടിലാണ്. അവിടെ ഹസ്ബൻഡ്, ഞാൻ, ഹസ്ബൻഡ് അമ്മ. ഹസ്ബൻഡ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്, അമ്മ അംഗൻവാടി ടീച്ചറാണ്.
0: ഹസ്ബൻഡ് ഇപ്പോൾ പി എസ് സി പഠിക്കാനൊക്കെ സഹായിക്കാറൊക്കെ ഉണ്ടോ?
1: കുഴപ്പമില്ല.
0: ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: പാട്ട് കേൾക്കും, പാട്ട് പാടും, പിന്നെ ഒരു കുഞ്ഞു പട്ടിക്കുട്ടിയുണ്ട്, അവനോടൊപ്പം.
0: പാടുന്ന ആളാണ്?
1: പാടാൻ ഇല്ല, പാടില്ല.
0: ആദ്യം പാടുമെന്ന് പറഞ്ഞു.
1: വല്ലപ്പോഴും
0: ഒരു രണ്ട് പേര് നമുക്ക് പാടാം.

0: വളരെ സന്തോഷം. അപ്പൊ എന്തായാലും പാട്ട് പാടാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്.
1: ഇഷ്ടമാണ്.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: വരമഞ്ഞളാടിയ പ്രണയവർണ്ണ സിനിമയിലെ കേൾക്കാൻ നല്ല വരികളായിരുന്നാലും എല്ലാം നല്ല ഒരു കുളിർമയേകുന്ന പാട്ട്.
0: നല്ല രസമുള്ള ഒരു പാട്ടാണ് അല്ലേ?
1: അതെ അതെ.
0: വിദ്യാസാഗറിന്റെ സംഗീതം.
1: അതെ.
0: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: ഒരുപാട് തവണ.
0: എത്ര തവണ കണ്ടാണ് ഒരു ഉദ്ദേശം?
1: 19 തവണയോളം കണ്ടതാണ്.
0: 9 തവണ കണ്ടാണോ അല്ലേ? അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: ഓക്കെ, താങ്ക് യു.

0: വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തിയ മാതിൽപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളി വെളിച്ചത്തിൽ കേട്ടത്.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗ്രാമഫോൺ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ചട്ടക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി രാജേഷ് കൃഷ്ണനും സംഗീത ശ്രീകാന്തും പാടിയത് കേൾക്കാം. രചന മുരുകൻ കാട്ടാക്കട, സംഗീതം എം ജയചന്ദ്രൻ.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടിയിൽ സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത് എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495943219 അല്ലെങ്കിൽ 9496593219. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
0: ഗുരു എന്ന ചിത്രത്തിന് വേണ്ടി സുജാത പാടിയ ഗാനം ഇനി കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം ഇളയരാജ.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ? ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281420305.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
5: ഇടനാഴിയിലൊരു കാലൊച്ച എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം ഇനി കേൾക്കാം. രചന: ഒ എൻ വി കുറുപ്പ്. സംഗീതം: ദക്ഷിണാമൂർ.

ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ലവ് എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസും മൃദുല വാര്യരും പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോവിന്ദ് വസദാ.

0: ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ സംസ്കൃത പരിപാടി തീർത്ഥപാദ സമ്പ്രദായ. ശ്രീമതി അശ്വതിജി സംസാരിക്കുന്നു.
1: ഇയും ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. അദ്യതനേ സംസ്കൃത കാര്യക്രമേ വയം ഏകം പ്രഭാഷണം ശൃണുമഃ. തീർത്ഥപാദ സമ്പ്രദായഃ ഇതി വിഷയം അധികൃത്യ പ്രഭാഷണം കരോതി ശ്രീമതി അശ്വതി ജി.
2: തീർത്ഥപാദ സമ്പ്രദായഃ ദർശനാനാം മധ്യേ അദ്വൈതവേദാന്തസ്യ മഹനീയ സ്ഥാനമസ്തി. ശ്രീശങ്കര ഭഗവത്പാദാഃ ആ സേതു ഹിമാചലം പദ്ഭ്യാമേവ ചരൻ വേദാന്തസ്യ പ്രചാരണം അകുർവൻ. തേ യദാ ശൃംഗഗിരൌ മഠസ്ഥാപനം അകുർവൻ തദാ ആരഭ്യ ദക്ഷിണദേശേ വേദാന്തവിദ്യ ശക്തിം പ്രാപ്താ. തസ്മിന്നേവ സമയേ ദക്ഷിണഭാരതേ സിദ്ധാന്തപ്രധാനഃ ശൈവധർമ്മഃ അപി പ്രചരിതഃ ആസീത്. ഏഷഃ ധർമ്മഃ ജ്ഞാനസമ്പ്രദായ ഇതി പ്രഥിതഃ. ജ്ഞാനസമ്പ്രദായേ വിദ്യമാനാഃ ആചാരാഃ ദ്വൈതിനഃ ഇവ ഭാസന്തേ ചേതപി തത്വവിചാരൈഃ അദ്വൈതിനഃ ഏവ അഭവൻ. വേദാന്തസ്യ സിദ്ധാന്തസമ്പ്രദായസ്യ ച സമന്വയേന ചട്ടമ്പിസ്വാമിഭിഃ കേരളേഷു ഉപദിഷ്ടഃ നൂതനഃ സമ്പ്രദായഃ ആസീത് തീർത്ഥപാദ സമ്പ്രദായഃ. അത്ര ജ്ഞാനയോഗസ്യ പ്രാധാന്യം വർത്തതെ. തീർത്ഥശബ്ദസ്യ ആചാര്യ ഇതി സാമാന്യാർത്ഥഃ. പരന്തു തത്വമസി ഇതി മഹാവാക്യസ്യ ലക്ഷ്യാർത്ഥം ശ്രവണ മനന നിധിധ്യാസനൈഃ സാക്ഷാത്കൃതവദേ ദീയമാന കാചിത് ബിരുദമുദ്ര വർത്തതേ തീർത്ഥോപാധിഃ. ത്രിവേണീ സംഗമസ്ഥാനേ തത്വമസ്യാദിലക്ഷണേ സ്നായാത്തത്വാർത്ഥഭാവേന തീർത്ഥനാമ സൗച്യതേ ഇതി. മഠാംനായ പ്രമാണേന തത്വമസി മഹാവാക്യസ്യ തത് ത്വം അസി ഇതി പദത്രയാണാം സംഗമസ്ഥാനേ ത്രിവേണ്യാം ബ്രഹ്മാനുഭൂത്യ യഃ സ്നാനം കരോതി സ ഭവതി തീർത്ഥ ഇതി നാംനാ ഖ്യാതഃ സന്യാസീ. അതയേവ തീർത്ഥസമ്പ്രദായസ്യ സാരാംശഃ തത്വമസി മഹാവാക്യസ്യ ലക്ഷ്യാർത്ഥം ജീവ ബ്രഹ്മൈക്യമേവ അസ്തീതി അവഗന്തും ശക്യതേ. കേരളസ്യ ആധ്യാത്മിക നവോത്ഥാനസ്യ പ്രാരംഭഃ അനയാ തീർത്ഥപാദ പരമ്പരയാ സമഭവത്. ബ്രാഹ്മണാനാം ഏവ സന്യാസായ അർഹത ഇതി വാദഃ അത്ര പൂർണതയാ നിരാക്രിയത്തെ. സിദ്ധാന്തസമ്പ്രദായേ ചര്യ ക്രിയ യോഗം ജ്ഞാനം ഇത്യാദിഭിഃ പരിപാകതാം പ്രാപ്തഃ ഏവ മോക്ഷാവാപ്തയെ അധികാരീ ഭവതി. അനുഭൂതിസമ്പന്നഃ ആചാര്യഃ തം അധികാരിണം ദീക്ഷാപൂർവക തത്വോപദേശദ്വാരാ അഖണ്ഡ പരിപൂർണ ജ്ഞാനതത്വം ശിവാദ്വൈത അനുഭൂതിം പ്രതി നയതി. ആദിശങ്കരാചാര്യാണാം സമ്പ്രദായേ മോക്ഷപ്രാപ്ത്യർത്ഥം ശ്രവണ മനന നിധിധ്യാസനാനാം പ്രാധാന്യം വർത്തതെ. പരന്തു ശൈവാദ്വൈത പ്രധാനേ ജ്ഞാനസമ്പ്രദായേ ജപഃ യോഗഃ ജ്ഞാനസാധനാനി ഇത്യാദിഭിഃ മാർഗൈഃ സാധകഃ ചിത്തശുദ്ധിം പ്രാപ്യ തദ്വാരാ ഏവ മോക്ഷം പ്രാപ്നോതി. സിദ്ധാന്തസാമ്പ്രദായികാഃ ഷട്രിംശത് തത്വാനി അംഗീകുർവന്തി. താനി ശിവഃ ശക്തിഃ സദാശിവഃ ഈശ്വരഃ ശുദ്ധവിദ്യ മായാ കാലഃ നിയതിഃ കലാ വിദ്യ രാഗഃ പുരുഷഃ പ്രകൃതിഃ മനഃ ബുദ്ധിഃ അഹങ്കാരഃ പഞ്ചജ്ഞാനേന്ദ്രിയാണി പഞ്ചകർമ്മേന്ദ്രിയാണി ശബ്ദസ്പർശാദയഃ പഞ്ചവിഷയാഃ ആകാശാദീനി പഞ്ചഭൂതാനി ച ഭവന്തി. ഏതേഷു ശിവതത്വം പതിഃ ഇതി ഖ്യാതഃ നിത്യമുക്തഃ പരമേശ്വരയേവാസ്തി. കേവല ജ്ഞാനേനവ കേവല

കർമ്മണാവാ പാശം നാശയിതും അശക്യം. ജ്ഞാനസ്വരൂപാഭിഹി ക്രിയാഭിഹിയേവ തത്സാധ്യം. തദർത്ഥം സാധനാഹ അനിവാര്യാഹ വർത്തന്തെ. നാനാവിധ സ്വരൂപൈഹി ദൃശ്യമാനാഹ സർവേ യഥാർത്ഥതയാ ഏകഹ പരിപൂർണഹ ശിവസ്വരൂപ ഏവേതി നിശ്ചയകാരണം ഏവ ശൈവാദ്വൈതമതേ ശിവജ്ഞാനം. ജ്ഞാനസമ്പ്രദായ അനുസാരേണ ദീക്ഷാദായകഃ ഗുരുഃ ശിവസ്വരൂപഃ ഏവ ഭവതി. ശ്രീ താണ്ഡവരായ സ്വാമിന ദ്രാവിഡ ഭാഷയാ വിരചിത വേദാന്തകൃതിരസ്തി കൈവല്യനവനീതം. തത്ര മത്സ്വരൂപം ത്വം ത്വത്സ്വരൂപം അഹമിതി അദ്വൈതബോധസിദ്ധയേ ഗുരുവത് സ്വരൂപവന്തം ഈശ്വരം വന്ദതേ ഇതി ഉക്തം. ഏകാദശോത്തര നവശതൈക സഹസ്രതമേ വർഷേ ആസീത് വാഴൂർ തീർത്ഥവാദാശ്രമസ്യ സ്ഥാപനം. എത്രയേതം ആശ്രമം വർത്തതേ തത് കുതിരവട്ടം നാമസ്ഥാനം അദ്യ തീർത്ഥപാദപുരം ഇതി നാംനാ വിഖ്യാതം. മധ്യ തിരുവിതാംകൂർ ദേശവാസിഷു ഹൈന്ദവേഷു ആത്മീയതയാ സഹ സാമാജിക അവബോധസ്യ ച സംവർദ്ധനായ ഇതം ആശ്രമം അധുനാപി യതതെ. ചട്ടമ്പിസ്വാമിനാം നാംനി ഏകമാശ്രമം സ്ഥാപയിതും സമാജസേവനായ അർപ്പിതചേതസാം സന്യാസിനാം സമൂഹം നിർമാതും ച സ്വാമിനഃ സന്യസ്ഥശിഷ്യേഷു അന്യതമഃ തീർത്ഥപാദസ്വാമീ എഴുമറ്റൂർ ആശ്രമം സ്ഥാപിതവാൻ. ഏതേനൈവ പഞ്ചദശോത്തര നവശതൈകസഹസ്രതമേ വർഷേ എഴുമറ്റൂർ ദേശേ തീർത്ഥപാദീയസഭാ ഇതി ഏകാം സഭാം സമാരഭ്യ ആശ്രമപ്രവൃത്തയഃ സുഗമതയാ ചാലിതാഃ ച. ചട്ടമ്പിസ്വാമിനാം വത്സല സന്യസ്ഥശിഷ്യഃ ആസീത് നീലകണ്ഠ തീർത്ഥപാദസ്വാമീ. സഹ ആസീത് തീർത്ഥപാദാശ്രമസ്യ പ്രഥമ അധ്യക്ഷഃ. അയം കേരളസ്യ ആധ്യാത്മികമണ്ഡലേ സുപ്രധാന സ്ഥാനം ആവഹതി. മൂവാറ്റുപുഴ സമീപേ തിരുമാറാടി ഗ്രാമേ ഏകസപ്തധിക അഷ്ടശതസഹസ്രതമേ വർഷേ മെയ് മാസേ പഞ്ചവിംശതി ദിനാങ്കേ ആസീത് തസ്യ ജനനം. അയം കൈരളീ സംസ്കൃതം ബംഗാളീ മറാഠീ തമിഴ് ആംഗലം ഇത്യേതയാസു ഭാഷാസു ജ്യോതിശാസ്ത്രം തർക്കശാസ്ത്രം വ്യാകരണം വിഷചികിത്സ തന്ത്രവിദ്യ യോഗം ഇത്യാദിഷു ശാസ്ത്രേഷു ച പാരംഗതഃ ആസീത്. ആധ്യാത്മിക ശിക്ഷായാം നീലകണ്ഠ തീർത്ഥപാദസ്വാമിനഃ ഇച്ഛാ ചട്ടമ്പിസ്വാമിനാ സഹ മേളനേന വൃദ്ധിം ഉപഗത. സഹ ചട്ടമ്പിസ്വാമിപാദേഭ്യഃ സന്യാസദീക്ഷാം പ്രാപ്തവാൻ. വിവിധ വിഷയപ്രതിപാദകാഃ ഗ്രന്ഥാഃ തേന വിരചിതാഃ. വേദാന്തമണിവിളക്ക്, അദ്വൈത പാരിജാതം, ഭാഷാർച്ചാ ശതകം, അദ്വൈതസ്തപകം, യോഗരഹസ്യ കൗമുദി, വാഗീശ്വരാഷ്ടകം, ദ്വാദശാക്ഷരസ്തോത്രം, ശ്രീരാമഷഡക്ഷരസ്തോത്രം, നൃസിംഹപദാഞ്ജലിഹി, ആരാധ്യപാദപഞ്ചകം, സ്തവരത്നഹാരം, ശ്രീകണ്ഠാമൃതം, ശ്രീകണ്ഠാമൃതലഹരി, യോഗാമൃത തരംഗിണി, ഹഠയോഗ പ്രദീപിക, ആത്മാമൃതം, സങ്കൽപ്പരതിക, ദിവ്യക്ഷേത്രദർശനം, സ്വരാജ്യ സർവസ്വം, ശ്രീബാഹുലേയസ്തവം, ഹരിഭക്തി മരന്തം, മിഥുന വസുധാച്ചരീ, ഹരിഭജനാമൃതം, ശിവാമൃതം, ലക്ഷ്മീകടാക്ഷമാല, ദേവാർച്ചാപദ്ധതിഹി, ആചാരപദ്ധതിഹി ഇത്യേതേ ഗ്രന്ഥാഃ തസ്യ രചനാസു പ്രമുഖാഃ സന്തി. അപേച്ച മുക്തിവിചാരഃ, സ്വരൂപനിരൂപണം, സന്യാസഃ, പുനർവിവാഹം ഇത്യാദി വിഷയാൻ അധികൃത്യ ലിഖിതാഃ പ്രബന്ധാഃ ചിന്തോദ്ദീപകാഃ വർത്തന്തെ. ഭാരതേ വിദ്യമാനാനി പ്രമുഖ തീർത്ഥസ്ഥാനാനി പ്രാപ്യ തത്ര പ്രചലിതാസു ചർച്ചാസു സംവാദേഷു ച ഭാഗഭാഗ് ഭൂത്വാ സ്വസ്യ ഗുരൂണാം ചിന്തനാനി പ്രചാരയിതും കൃതപ്രയത്നഃ ആസീത് അയം. വിവിധ വർണ്ണീയാഃ സ്ത്രീപുരുഷാഃ സ്വാമിനഃ ശിഷ്യഗണേഷു ആസൻ. സദാശ്രയഃ ആസീത് നീലകണ്ഠ തീർത്ഥപാദസ്വാമിനഃ പ്രഥമ ശിഷ്യഃ. ചിന്മഞ്ജീ, ശിവപ്രസാദ വിദ്യാഭാരതീ, ആത്മയോഗിനി, ചിദ്വിലാസിനി, മഹാവൈദ്യഃ ആറന്മുള എം കെ നാരായണപിള്ള, ഗോവിന്ദസ്ഥാനേശ്വരഃ, കരിങ്ങാട്ടിൽ നാണുപിള്ള ആശാൻ, പന്നിശ്ശേരി നാണുപിള്ള, പരമവിശുദ്ധബോധഃ ഇത്യാദയഃ പ്രമുഖാഃ അഭി ശിഷ്യഗണേ അന്തർഭവന്തി. ഷണ്ണവത്യുത്തര ഏകസഹസ്രതമേ കുളമ്പാപ്തേ കർക്കിടകേ ത്രയോവിംശതി ദിനാങ്കേ കരുനാഗപ്പള്ളി പുന്നക്കുളം താഴേത്തോട്ടം ഇത്യസ്മിൻ പ്രദേശേ നീലകണ്ഠപാദസ്വാമീ മഹാസമാധിം സമ്പ്രാപ്തഃ. ശ്രീ നീലകണ്ഠ തീർത്ഥപാദസ്വാമിനഃ മഹാസമാധ്യനന്തരം പരമഹംസസ്വാമിനം തീർത്ഥപാദപരമ്പരായാഃ കുലപതിത്വേന നിയുക്തവന്തഃ. ഏതസ്യ പൂർവാശ്രമനാമ നാണുക്കുറുപ്പ് ഇത്യാസീത്. ഏക അശീത്യുത്തര അഷ്ടശതൈകസഹസ്രതമേ വർഷേ എറണാകുളം ജനപദ ഉത്തരപറവൂർ ഗ്രാമേ ആസീത് അസ്യ ജന്മ. സപ്തനവത്യുത്തര അഷ്ടശതൈകസഹസ്രതമേ വർഷേ നാരായണക്കുറുപ്പ് പ്രഥമതയാ

സ്വാമിനം ദൃഷ്ടവാൻ. കതിപയ വർഷാനന്തരം സഹ സ്വാമിനഃ ശിഷ്യത്വം സ്വീകൃതവാൻ. സ്വാമിഭ്യഃ സന്യാസദീക്ഷാം ച സ്വീകൃത്യ തീർത്ഥപാദ പരമഹംസോ അഭൂത്. അയം തസ്യ ഗുരുനാഥസ്യ യോഗജ്ഞാന സമ്പ്രദായാൻ സന്യാസ ആശ്രമദ്വാരാ പ്രചാരയിതും വേദാന്ത ഭാഷണൈഹി ഹൈന്ദവജനാൻ പ്രബോധയിതും ച പ്രയത്നം കൃതവാൻ. ചട്ടമ്പി സ്വാമിനാം ഷഷ്ട്യബ്ദപൂർത്തി സ്മാരകത്വേന നവത്യുത്തരൈകസഹസ്രതമേ കുളമ്പാപ്തെ എഴുമറ്റൂർ പ്രദേശേ എവ സഹ തീർത്ഥപാദീയ സഭാം സ്ഥാപയിത്വ ആശ്രമപ്രവൃത്തിഹി സുഗമതാം അനയത്. ഐലൂർ പ്രദേശേ ഗുരുകുലാശ്രമശ്ച സ്ഥാപിതവാൻ. സർവസാമുദായികൻ സർവധർമാവലംബിനഹ ച ജനാൻ പരമഹംസസ്വാമി ശിഷ്യത്വേന സ്വീകൃതവാൻ. ആശ്രമേ ധർമ്മപാഠശാലാം ഗ്രന്ഥശാലാമപി സ്ഥാപിതവാൻ. തദ്ദേശീയാനാം ശൈക്ഷണിക പ്രഗത്യർത്ഥം തത്രൈകഃ ലഘുവിദ്യാലയഃ അപി അനേന സ്ഥാപിതഃ. അയം വിദ്യാലയഃ കാലാന്തരേ വാഴൂർ ശ്രീ വിദ്യാധിരാജവിലാസം ഉച്ചമാധ്യമിക വിദ്യാലയത്വേന പരിവർത്തിതഃ. സാമാന്യജനേഭ്യഃ സനാതനധർമ്മ പരിചായനായ കർത്തും സഹ ആ കേരളം അടിത്വാ പ്രഭാഷണം കൃതവാൻ. ഏവമേവ സാമുദായിക പ്രവൃത്തിഷു അധികതയാ ഭാഗഭാഗത്വം സ്വീകൃതവാൻ. സ്വശിഷ്യാം ചിന്നമ്മാം മഹിളാമന്ദിരം സ്ഥാപയിതും പ്രേരിതവാൻ അയം. അനേന കാര്യേണ സ്ത്രീണാം ഉദ്ധരണം ച സാധിതം. സ്വാമി സ്വസ്യ തീർത്ഥപാദ സമ്പ്രദായ തത്വാനി രചനാഭിശ്ച ജനേഷു സംക്രാമയിതും പ്രയത്നം കൃതവാൻ. അമൃതാനന്ദലഹരി നവാലയേശ്വരീ സ്തവം വിഷ്ണുസ്തോത്ര ശതകം ക്ഷേത്രപ്രവേശന പ്രശസ്തി ലേഖനമാലിക വേദാന്തചിന്താശതകം സർവേശ്വരാഷ്ടകം ചൂടാലാശിഖിധ്വജ ജ്യോതിശ്ചക്രം ശ്രീകുമാരഭരണശതകം ആരോഗ്യരക്ഷാചര്യ ഇത്യാദ്യാഃ പരമഹംസസ്യ പ്രധാനകൃതയഃ സന്തി. കൃതിഷു പ്രധാനാ അസ്തി ധർമ്മഃ സമൂഹശ്ച. തസ്യ മതേ ധർമ്മോ നാമ ജ്ഞാനദ്വാരാ ഈശ്വരം പ്രാപ്തും സഹായകഃ കശ്ചന അംശഃ അസ്തി. സഹ മഹാജ്ഞാനീ ചതുർദശോത്തര ഏകശതൈകസഹസ്രതമേ കുളമ്പാബ്ദേ ശ്രാവണമാസേ വിദേഹമുക്തിം പ്രാപ്തഃ. സന്യസ്താഃ ഗൃഹസ്ഥാഃ ച ബഹവഃ ശിഷ്യാഃ തസ്യ ആസന്. തേഷു പ്രധാനഃ അസ്തി ശ്രീ വിദ്യാനന്ദതീർത്ഥപാദസ്വാമി. സതു ഷഡശീത്യുത്തരൈകസഹസ്രതമേ കുളമ്പാബ്ദേ ധനുമാസേ ജനിം പ്രാപ്തഃ. ആറന്മുളദേശേ പുലാട്ട് ഗ്രാമഃ ആസീത് അസ്യ ജന്മസ്ഥാനം. തസ്യ പൂർവാശ്രമനാമ കൃഷ്ണൻ നായർ ഇത്യാസീത്. ദ്വാത്രിംശതുത്തര നവശതൈകസഹസ്രതമേ വർഷേ പരമഹംസസ്വാമിനഃ സന്യാസദീക്ഷാം സ്വീകൃതവാൻ. സപ്തത്രിംശത്യുത്തര നവശതൈകസഹസ്രതമേ വർഷേ പരമഹംസസ്വാമിനാ അയം സ്വസ്യ അനുവർത്തകരൂപേണ നിയുക്തഃ. സഹ ഗുരോഃ തീർത്ഥപാദ പരമഹംസസ്വാമിനഃ സമാധിപീഠേ ഏകം മന്ദിരം ഭജനമഠം ച നിർമ്മിതവാൻ. തത്തു ഷഷ്ട്യുത്തര നവശതൈകസഹസ്രതമേ വർഷേ ആസീത്. തസ്യ നാമ തീർത്ഥപാദേശ്വര മന്ദിരം ഇത്യസ്തി. വാഴൂർ ദേശസ്യ സാമാജിക ആധ്യാത്മിക അഭിവൃദ്ധയേ സ്വാമിനഃ യോഗദാനം മഹത്തരം വർത്തതെ. തസ്മിൻ സമയേ ചട്ടമ്പി സ്വാമിനാം ബഹ്വ്യഃ കൃതയഃ പ്രസിദ്ധീകൃതാഃ ആസന്. അദ്വൈതചിന്താബദ്ധദേഹേ വേദാധികാര നിരൂപണസ്യ ച പ്രൗഢാഃ പ്രാസ്താവിക ഗ്രന്ഥാഃ അനേന രചിതാഃ. പ്രണവോപാസന ആത്മാനുഭൂതിഃ ശ്രീകൃഷ്ണസ്മരണാഞ്ജലിഃ ഇത്യേതാഃ തസ്യ രചനാസു പ്രമുഖാഃ സന്തി. വാഴൂർ വിദ്യാധിരാജ NSS മഹാവിദ്യാലയഃ തസ്മിൻ കാലേ സമാരബ്ധഃ. തസ്യ മഠാധിപതേഃ ശാസനകാലേ തത്രത്യം ഗുരുകുലം ആഭാരതം യാവത് പ്രസിദ്ധിമുപഗതം. വാഴൂർ ആശ്രമസ്യ മഠാധിപതിസ്ഥാനേ ശ്രീ ചിത്സ്വരൂപതീർത്ഥപാദസ്വാമിനഃ അവരോധാനന്തരമേവ ആസീത് വിദ്യാനന്ദസ്വാമിനഃ സമാധിഃ. അയം ചതുർവിംശത്യുത്തര നവശതൈകസഹസ്രതമേ വർഷേ ജനിം പ്രാപ്തഃ. അസ്യ പൂർവാശ്രമനാമ ഗോപാല ഇത്യാസീത്. വിദ്യാനന്ദതീർത്ഥപാദസ്വാമിനാ അസ്മൈ ദീക്ഷാദത്ത ഏവം സഹ ചിത്സ്വരൂപതീർത്ഥഃ ഇതി ഖ്യാതഃ. കൈരളി സംസ്കൃതം ഇത്യേതയോഃ ഭാഷയോഃ പ്രവീണഃ ആസീത്. സതു ത്രിനവത്യുത്തര നവശതൈകസഹസ്രതമേ വർഷേ സമാധിം ഗതഃ. പ്രജ്ഞാനന്ദതീർത്ഥപാദഃ ആസീത് തീർത്ഥപാദപരമ്പരായാം വിദ്യമാനഃ പഞ്ചമഃ ആചാര്യഃ. വാഴൂർ തീർത്ഥപാദാശ്രമേ അധുനാതന അധ്യക്ഷോ വർത്തതേ പ്രജ്ഞാനന്ദതീർത്ഥപാദസ്വാമി. സപ്തസപ്തത്യുത്തര നവശതൈകസഹസ്രതമേ വർഷേ അയം വിദ്യാനന്ദതീർത്ഥപാദസ്വാമിനഃ മന്ത്രോപദേശം ബ്രഹ്മചര്യദീക്ഷാം ച പ്രാപ്തവാൻ.
തദനു സപ്തവർഷാനന്തരം സന്യാസദീക്ഷാം തദനുഗ്രഹം.

0: ഹേണപ്രാപ്യ സർവേഷാം തീർത്ഥപാദാശ്രമാണാം ആചാര്യപദം ആരുഹ്യ ധർമ്മപ്രചാരണം കരോത്യയം. തീർത്ഥപാദ സമ്പ്രദായ തത്വാനി ജീവനവ്രതത്വേന കൽപ്പയിത്വാ പ്രചാരണം കുർവന്തഃ നൈകേൻ മഹാത്മനഃ സന്തി. ശ്രീ പന്നിശ്ശേരി നാണുപിള്ള, ആത്മയോഗിനി അമ്മ, പരമാനന്ദ തീർത്ഥപാദസ്വാമി, ചിദ്വിലാസിനീ ദേവി പ്രഭൃതയഃ തേഷു പ്രമുഖാഃ. അദ്യാപി ചട്ടമ്പിസ്വാമിനാം ശിഷ്യപ്രശിഷ്യ പരമ്പരയാ തീർത്ഥപാദ സമ്പ്രദായഃ ലോകായ പ്രസാര്യതേ.
1: സംസ്കൃത കാര്യക്രമേ ഏതാവതാ ശ്രുതം തീർത്ഥപാദ സമ്പ്രദായഃ ഇതി വിഷയമധികൃത്യ പ്രഭാഷണം ആസീത്. പ്രഭാഷക ശ്രീമതി അശ്വതി ജി. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.
2: ഇതുവരെ കേട്ടത് ശ്രീമതി അശ്വതി ജി അവതരിപ്പിച്ച സംസ്കൃത പരിപാടി. ആകാശവാണി
3: പാട്ടുകളം പുള്ളുവൻ പാട്ട് അവതരിപ്പിക്കുന്നത് NS ഉഷയും സംഘവും.

0: പാട്ടുകളത്തിൽ പുള്ളുവൻ പാട്ട് അവതരിപ്പിച്ചത് NS ഉഷയും സംഘവും. പങ്കെടുത്തവർ ഉദയബാബു, അശ്വതി അശോകൻ, നിധീഷ് ഉത്തമൻ.
1: കിസാൻ വാണി
2: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കാശ്മീരം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

ആകാശവാണി ഇപ്പോൾ ഭക്തിഗാനങ്ങൾ എൻ ജി ശ്രീകുമാർ ആലപിച്ചത്. ആദ്യ ഗാനം 1000 ഋതുക്കളെ മണികണ്ഠൻ അയ്യപ്പൻ എന്ന് തുടങ്ങുന്നു.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ഈ അറിയിപ്പുകളെ തുടർന്ന് 6 പദ്ധതികൾ ജനനന്മയ്ക്ക് PM E-Vidya, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, പച്ചക്കറികളിലെ സംയോജിത രോഗകീട നിയന്ത്രണം, ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി മ്യൂസിക് ടൈം, 8:00 നാടകം പോക്കുവരവ്, രചന SRC നായർ, സംവിധാനം അരുവിക്കര വിജയകുമാർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ഈശോദ് സിന്ധു. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം. 23rd ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ കായിക താരം മുഹമ്മദ് ബാസിലുമായി സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ്രാജ് നടത്തുന്ന അഭിമുഖം 1st. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടിയിൽ സൂർബഹാർ അശ്വിൻ എം ഡൽവി. 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. 11:15 മുതൽ FM Gold പ്രക്ഷേപണം ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചത്. 6:00 ഉഷമലരി. വയലാർ എഴുതിയ പർവ്വതമുടി എന്ന കവിത ആലാപനം ശ്രീകാന്ത് ഹരിഹരൻ. 6:15 ഉദയഗീതം, ക്രിസ്തീയ ഗാനങ്ങൾ. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവെട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയിരാരോഗ്യം, തൊഴിൽ ദർശനം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 പുലർവെട്ടം തുടരും, ഇതിൽ കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 139th ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. രചന MK ശ്രീകുമാർ, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് ചിതറ S ദിലീപ് കുമാർ, പഠിക്കുന്നത് റിജി ശിവദാസ്. 9:00 ഓർമ്മച്ചെപ്പ്, 10:00 എഴുത്തുപെട്ടി. 10:20 നിയമരംഗം, കേരള തണ്ണീർത്തട സംരക്ഷണ നിയമം 2008, അഡ്വക്കേറ്റ് മഞ്ജു V സംസാരിക്കുന്നു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ബാലലോകം. തിരുവനന്തപുരം ശ്രീകാര്യം ലയോള സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 എന്തൊരു മഹാനുഭാവലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി TK ഗോവിന്ദ റാവു. 12:00 ഏകതാര, ലളിത സംഗീത പരിപാടി, ലേഖ ആർ നായർ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, മൂത്രത്തിന്റെ അളവിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം ശ്രദ്ധിക്കേണ്ടതുണ്ടോ, വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ ശാസ്ത്രി WJ സംസാരിക്കുന്നു. 1:00 രഞ്ജിനി, 2:15 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി, 2:45 ഹരിതവാണി, ജൈവ വൈവിധ്യ സംരക്ഷണത്തിലേക്ക് പുതുതലമുറയെ വളർത്തിയെടുക്കാൻ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ആവിഷ്കരിച്ച നൂതന പദ്ധതി എവറി ചൈൽഡ് എ സയന്റിസ്റ്റ് ആന്റ് ആർട്ടിസ്റ്റ് അഥവാ ഇക്കാസ, കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് സയന്റിഫിക് ഓഫീസർ ഡോക്ടർ B ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നു. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 സായന്തരം സംസ്ഥാന വയോജന കമ്മീഷൻ അംഗം KNK നമ്പൂതിരിയുമായി അഭിമുഖം. 4:30 സൺഡേ സെലക്ഷൻ. 5:00 മൊഴിയുറവകൾ മുൻമന്ത്രി KR ഗൌരിയമ്മയുമായി നടത്തിയ അഭിമുഖം പാർവതി ദേവി. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഭക്തിഗാനങ്ങൾ, കാർത്തികപ്പള്ളി മാർത്തോമ ചർച്ച് സ്ക്വയർ അവതരിപ്പിച്ചത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ലഘു വ്യാപാരി മാൻധൻ യോജന. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും, തീറ്റപ്പുൽ കൃഷി വ്യാപനവും, സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നൽകുന്ന ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ശ്യാം സൂരജ് SR മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 വാർത്തകൾ. 7:35 മുതൽ വിമൻസ് ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം ഡൽഹി റിലേ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 11:45 മുതൽ FM Gold ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും, മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35°C, കുറഞ്ഞ താപനില 25.1°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.5°C, കുറഞ്ഞ താപനില 25.9°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ PM ഇ-വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
1: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ-വിദ്യ. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM ഇ-വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ-വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഇ-വിദ്യ പദ്ധതിയിലെ 2-ാമത്തെ ഉപപദ്ധതി. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ, DTH ചാനലുകളാണ് ഇ-വിദ്യയിലെ 3-ാമത്തെ ഉപപദ്ധതി. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4-ാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ 5-ാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഇ-വിദ്യ പദ്ധതിയുടെ 6-ാമത്തെ ഉപവിഭാഗം. IIT പാൽ എന്നും ഇ-അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ, ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ ശ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM ഇ-വിദ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
0: PM ഇ-വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘു പ്രഭാഷണമാണ്

0: also covered regional and global issues. Mr. Modi also held talks with Abu Dhabi Crown Prince Sheikh Khalid bin Mohammed bin Zayed Al Nahyan. Both sides reiterated the importance of the India-UAE comprehensive strategic partnership. And with that, we end this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ. അവതരണം സുനീഷ് വിതുര. കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ സ്വീകാര്യമല്ലാത്ത പെരുമാറ്റത്തിനും അലക്ഷ്യമായ ഓട്ടത്തിലും നടപടിയുമായി കൊച്ചി സിറ്റി പോലീസ്. ബസ് ജീവനക്കാർക്ക് തിരിച്ചറിയൽ കാർഡ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമാക്കാൻ ബസ് ഓപ്പറേറ്റർമാരുടെയും തൊഴിലാളി പ്രതിനിധികളുടെയും യോഗത്തിൽ തീരുമാനിച്ചു. നിരവധി പരാതികൾ ബസ് ജീവനക്കാരെക്കുറിച്ച് ഉയർന്ന സാഹചര്യത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പരിഹാര നടപടികൾക്ക് തുടക്കമിട്ടത്. കൂടാതെ ബസ് ജീവനക്കാർക്കായി പ്രത്യേക ശില്പശാല നടത്താനും പരിശോധനകൾ കർശനമാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. കൊച്ചി മെട്രോ MD എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അധിക ചുമതലയേറ്റു. കാലാവധി പൂർത്തിയായതിനാൽ ലോക്നാഥ് ബെഹ്റ MD സ്ഥാനമൊഴിയുകയും ജില്ലാ കളക്ടർക്ക് സർക്കാർ അധിക ചുമതല നൽകുകയുമായിരുന്നു. KMRL ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് ജില്ലാ കളക്ടർ. ചുമതലയേറ്റതിന് പിന്നാലെ കൊച്ചി മെട്രോ റെയിൽ രണ്ടാം ഘട്ടം കലൂർ JLN സ്റ്റേഡിയം മുതൽ കാക്കനാട് സ്മാർട്ട് സിറ്റി വരെയുള്ള പദ്ധതി പ്രദേശങ്ങൾ ജി പ്രിയങ്ക സന്ദർശിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി. പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിക്ക് സമീപം ആലിൻ ചുവട്, വാഴക്കാല തുടങ്ങിയ പ്രദേശങ്ങളിലെ ഗതാഗത പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ RTOയുമായി സഹകരിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മെട്രോ ഉദ്യോഗസ്ഥർക്ക് MD നിർദ്ദേശം നൽകി. എറണാകുളം ജില്ലയിലെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ സപ്ലൈ ഓഫീസർ, ലീഗൽ മെട്രോളജി ഡെപ്യൂട്ടി കൺട്രോളർ, ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് റെയ്ഡ് നടത്തി. തിയേറ്ററുകളിൽ പ്രവർത്തിക്കുന്ന കഫേകളിൽ അന്യായ വില വാങ്ങുന്നുവെന്ന പൊതു പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തിയത്. സെൻട്രൽ സ്ക്വയർ മാൾ, ഫോറം മാൾ തിയേറ്ററുകളിൽ വില കൂടുതലാണെന്ന പരാതി ശരിയാണെന്ന് പരിശോധന സംഘം കണ്ടെത്തി. പോപ്കോൺ, ശീതളപാനീയങ്ങൾ എന്നിവയ്ക്ക് പൊതുവിപണിയിലേതിനേക്കാൾ 5 ഇരട്ടി വില ഈടാക്കുന്നതായി കണ്ടു. വില വളരെ കൂടുതലാണെന്നും ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയാണെന്നും തിയേറ്റർ മാനേജർക്ക് ഉദ്യോഗസ്ഥ സംഘം നോട്ടീസ് നൽകി. പൊതുവിപണിയിലെ വിലയുമായി ചേർന്ന് നിൽക്കത്തക്ക വിധം വിലയിൽ മാറ്റം വരുത്താൻ കർശന നിർദ്ദേശം നൽകി. ജില്ലയിലെ പ്രവാസികൾക്കായി പ്രവാസി കമ്മീഷൻ അദാലത്ത് സംഘടിപ്പിച്ചു. കാക്കനാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിന് ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് നേതൃത്വം നൽകി. 75 പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. വിസ റിക്രൂട്ട്മെന്റ്, സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ച ഭൂരിഭാഗം കേസുകളും. നോർക്ക വകുപ്പ് അംഗീകരിച്ച റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴി മാത്രം വിദേശ തൊഴിൽ സാധ്യതകൾ തിരഞ്ഞെടുക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും വിദേശ തൊഴിൽ തട്ടിപ്പുകൾക്കും സാമ്പത്തിക വഞ്ചനകൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ഈ വർഷം ഇതുവരെ 268 പുതിയ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും കമ്മീഷന്റെ പരിഗണനയിലുള്ള കേസുകളിൽ 30% സാമ്പത്തിക വിസ തട്ടിപ്പുകളാണെന്നും കമ്മീഷൻ അറിയിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത് എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496555321, ഇനിയൊരു നമ്പർ കൂടി 9496595321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണി പച്ചക്കറികളിലെ സംയോജിത രോഗകീട നിയന്ത്രണം ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണി.

ഇന്ന് രാത്രി 8 മണിക്ക് നാടകം പോക്ക് വരവ്, രചന SRC നായർ, സംവിധാനം അരുവിക്കര വിജയകുമാർ. ശബ്ദം നൽകുന്നവർ KP ഷാജികുമാർ, P തങ്കച്ചൻ ആലങ്കോട്, അനിയൻ KK തങ്കച്ചൻ, രവി K പാപ്പാട്, മിനി ചന്ദ്രൻ, ഗോറി P കൃഷ്ണൻ, ആശാറാണി ലളിതാംബിക.

രാത്രി 9:15 കായികലോകം 23rd ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ കായിക താരം മുഹമ്മദ് ബാസലുമായി സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ്രാജ് നടത്തുന്ന അഭിമുഖം 1st ഇന്ന് രാത്രി 9:15 കായികലോകം.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
3: 8281420305.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

നാളെ രാവിലെ 6 മണിക്ക് ഉഷമലരി. വയലാർ എഴുതിയ പർവ്വതമുടി എന്ന കവിത ആലാപനം ശ്രീകാന്ത് ഹരിഹരൻ. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി. നാളെ രാവിലെ 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം രചന എം കെ ശ്രീകുമാർ. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് ചിതറ എസ് ദിലീപ് കുമാർ. പഠിക്കുന്നത് റിജി ശിവദാസ്. നാളെ രാവിലെ 8:45 മറക്കാതെ കേൾക്കുക ഗീതം സംഗീതം.

0: ലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ലീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടിയുടെ അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായി സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്ത് സവാള വിതരണം ആരംഭിച്ചു. സമുദ്ര മലിനീകരണം തടയുന്നതിനായുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കി ഫൈനലിൽ ഇന്ത്യ നാളെ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടി അംഗീകാരം നൽകി. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി. സ്ഥിതിഗതികൾ വഷളാക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും എല്ലാവരും പരമാവധി സംയമനം പാലിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. ഭീകരപ്രവർത്തനങ്ങൾ കുറ്റകരവും ന്യായീകരിക്കാനാകാത്തതുമാണെന്ന് ബ്രിക്സ് അംഗങ്ങൾ ശക്തമായി അപലപിച്ചു. കഴിഞ്ഞ വർഷം April 22 ജമ്മുകാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ അവർ അതിശക്തമായി അപലപിക്കുകയും ചെയ്തു. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളിത്ത രാജ്യങ്ങളുമാണ് പങ്കെടുക്കുന്നത്. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18th ബ്രിക്സ് ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിൽ കഴിഞ്ഞ 20 ബ്രിക്സ് കൂട്ടായ്മ തനതായ സ്ഥാനം നേടിയിട്ടുണ്ട്. നിലവിലെ ഉച്ചകോടി ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണെന്നും പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയാണ് അധ്യക്ഷ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ പ്രധാന മുൻഗണനകളെന്നും അദ്ദേഹം വ്യക്തമാക്കി.
3: ഭാരത് കി ബ്രിക്സ് അധ്യക്ഷത പീപ്പിൾ സെൻട്രിക് ഓർ ഹ്യൂമാനിറ്റി ഫസ്റ്റ് അപ്രോച്ച് പർ ആധാരിത ഹൈ. റിജിലിയൻസ്, ഇന്നോവേഷൻ, കോഓപ്പറേഷൻ और सस्टेनेबिलिटी हमारी प्राथमिकताएं रही. इन प्राथमिकताओं के साथ हमने ब्रिक्स सहयोग को सामान्य जन से जोड़ने का विशेष बल दिया है.
2: ബ്രിക്സ് കൂട്ടായ്മ ആരുടെയും എതിരാളിയല്ലെന്നും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിന്റെ പരിഷ്കരണം ഇനിയും വൈകിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉച്ചകോടിയിൽ ആഗോള ഭരണ പരിഷ്കരണത്തിനായി 10 മാർഗരേഖയും ശ്രീ മോദി നിർദ്ദേശിച്ചു. ബ്രിക്സ് ഉച്ചകോടിക്കിടെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു. അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിൽ എത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നാളെ വൈകിട്ട് 5 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വൈദ്യരങ്ങാടി, രാമനാട്ടുകര മുതൽ മലാപ്പറമ്പ് വരെയും കുന്ദമംഗലം മടവൂർ വരെയും വൈകിട്ട് 5 മുതൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടുത്തമാസം തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജത്തെ മികച്ച രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നയമായിരിക്കും ആവിഷ്കരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിൽ

0: ിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കില്ലെന്നാണ് സൂചന. സവാള വില പിടിച്ചു നിർത്തുന്നതിന് വിപണി ഇടപെടലുമായി കേരളം. പൊതുവിപണിയിൽ 65 മുതൽ 75 രൂപ വരെ വിലയുള്ള സവാള 35 രൂപയ്ക്ക് സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫേസ്ബുക്കിൽ അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പിനും അനാവശ്യ വിലക്കയറ്റത്തിനുമെതിരെ നിരീക്ഷണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ ക്യാമ്പയിന് തുടക്കമായി. ഈ മാസം 19 വരെയാണ് ക്യാമ്പയിൻ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പ്രവർത്തനങ്ങളോടെയാണ് വാരാചരണത്തിന്റെ സമാപനം. തീരപ്രദേശങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ വൃത്തിയായി സൂക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വാക്കത്തൺ സംഘടിപ്പിച്ചു. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആൻഡ് ഇക്കോളജി സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചായിരുന്നു പരിപാടി. അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു വാക്കത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാർക്കുള്ള സേവനവും സൌകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി റോബോട്ടുകൾ എത്തുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടമായി ഡൊമസ്റ്റിക് സെക്യൂരിറ്റി ഹോൾഡ് ഏരിയയിലുള്ള കലാ മ്യൂസിയമായ കലാ അങ്കണത്തിൽ റോബോട്ട് പ്രവർത്തനം ആരംഭിച്ചു. വിമാനത്താവള കമ്പനി മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് മികച്ച സാങ്കേതികാനുഭവവും തത്സമയ സഹായങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോബോട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. യാത്രക്കാരെ സ്വാഗതം ചെയ്യുക, മാർഗനിർദ്ദേശങ്ങൾ നൽകുക, വിമാനങ്ങളുടെ വിവരങ്ങൾ തത്സമയം ലഭ്യമാക്കുക, ബോർഡിംഗ് ഗേറ്റുകളിലേക്കും മറ്റു വിമാനത്താവള സൌകര്യങ്ങളിലേക്കും വഴികാട്ടുക എന്നിവയാണ് റോബോട്ടിന്റെ പ്രധാന ചുമതലകൾ. യാത്രക്കിടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും വിവരങ്ങൾ അറിയുന്നതിനുമായി യാത്രക്കാർക്ക് റോബോട്ടുമായി നേരിട്ട് സംവദിക്കാം.
0: ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണ കൊറിയയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. നാളെ നടക്കുന്ന കിരീട പോരാട്ടത്തിൽ ഇന്ത്യ ചൈനയെ നേരിടും. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച 7 ദിവസത്തെ മാധ്യമ പര്യടനം സമാപിച്ചു. PIB തിരുവനന്തപുരം ഡയറക്ടർ പാർവതി വി, PIB കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ ലക്ഷ്മിപ്രിയ SS എന്നിവരുടെ നേതൃത്വത്തിൽ 11 മാധ്യമ പ്രവർത്തകരടങ്ങുന്ന സംഘമാണ് പര്യടനം നടത്തിയത്. സിതാപൂർ ജില്ലയിലെ സിദ്ധൌളിയിലെ ചിക്കൻകാരി നൂൽ തുന്നൽ കലാകാരന്മാർ നൂതന കാർഷിക രീതികളിലൂടെ പ്രശസ്തനായ പത്മശ്രീ രാംശരൺ വർമ്മ എന്നിവരുമായി സംഘം സംഭാഷണം നടത്തി. പത്തനംതിട്ട കോന്നിയിൽ അച്ചൻകോവിലാറ്റിൽ 2 പ്ലസ് 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കോന്നി കൊന്നപ്പാറ പയ്യനാമൻ സ്വദേശികളായ ഡെനിഷ് ഷിബു, സെബിൻ ബിനോയ് എന്നിവരാണ് മരിച്ചത്. ഒരു വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടിയുടെ അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായി സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്ത് സവാള വിതരണം ആരംഭിച്ചു. സമുദ്ര മലിനീകരണം തടയുന്നതിനുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കി ഫൈനൽ ഇന്ത്യ നാളെ ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി
3: നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം. ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം.
4: ബാലവേലയും കുട്ടികളെ ഉപയോഗിച്ചുള്ള ഭിക്ഷാടനവും വളരെ ഗുരുതരവും അസ്വസ്ഥത സൃഷ്ടിക്കുന്നതുമായ ഒരു കാര്യമാണിത്. ഒന്നുമറിയാത്ത കുഞ്ഞുങ്ങളെ തട്ടിയെടുത്ത് ബാലവേലയും മനുഷ്യക്കടത്തും നടത്തുന്ന മാഫിയകളാണ് ഇതിന് പിന്നിൽ. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന ഒരു നല്ല വാർത്തയനുസരിച്ച് ഈ വർഷം മാത്രം 3,800 കുട്ടികളെയാണ് ഈ ദുരിതത്തിൽ നിന്നും ഗവൺമെന്റ് രക്ഷിച്ചത്. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ രാജ്യവ്യാപകമായി നടത്തിയ പ്രത്യേക ദൌത്യത്തിലൂടെയാണ് ബാലവേലയിൽ നിന്ന് 3,800 കുട്ടികളെ മോചിപ്പിച്ചത്. ഈ വർഷം June 12 മുതൽ August 31 വരെ അഖിലേന്ത്യാ തലത്തിൽ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രത്യേക യജ്ഞത്തിലൂടെയാണ് ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്നവരും മനുഷ്യക്കടത്തിനും ചൂഷണത്തിനും ഇരയാകാൻ സാധ്യതയുള്ളവരുമായ കുട്ടികളെ കണ്ടെത്തി മോചിപ്പിച്ചത്. കൂടാതെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും പുനരധിവാസവും ഒരുക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റുകളോട് ശക്തമായ നടപടികൾ സ്വീകരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തലമുറകളെ തന്നെ നശിപ്പിക്കുന്ന ബാലവേലയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാൻ ഇനിയും ശക്തമായ നടപടികൾ തുടരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒരു ജലജീവിക്ക് ഉദാഹരണം ചോദിച്ചാൽ കണ്ണുമടച്ച് നാം ഉത്തരം പറയും മീൻ എന്ന്. കാരണം ജലമില്ലാതെ മീനുകൾക്ക് നിലനിൽപ്പില്ലല്ലോ. കുട്ടിക്കാലത്ത് ആറ്റിൽ നിന്നും മീൻ പിടിച്ച് കവറിൽ വെള്ളം നിറച്ച് കെട്ടി അതിൽ മീനിനെ ഇട്ട് വീട്ടിൽ കൊണ്ടുവന്നത് ഗൃഹാതുരതയോടെയല്ലാതെ ഓർക്കാനാവില്ല. എന്നാൽ ഇത് ഒരു വേറിട്ട വാർത്ത. മത്സ്യങ്ങളും ചെമ്മീനുകളും ഉൾപ്പെടെയുള്ള ജലജീവികളെ ജലമില്ലാതെ ജീവനോടെ കൊണ്ടുപോകാം. അതിനായുള്ള ഒരു നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സിഫ്റ്റ്. ഈ സാങ്കേതിക വിദ്യയ്ക്ക് സ്ഥാപനത്തിന് പേറ്റന്റും ലഭിച്ചു കഴിഞ്ഞു. നിയന്ത്രിതമായ അളവിൽ ഉയർന്ന മർദ്ദവും താഴ്ന്ന താപനിലയും ഉപയോഗിച്ചാണ് ഈ നൂതന സംവിധാനം പ്രവർത്തിക്കുന്നത്. നിലവിൽ ജീവനുള്ള മത്സ്യങ്ങളെയും മറ്റ് ജലജീവികളെയും ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വലിയ അളവിൽ വെള്ളം ആവശ്യമായി വരും. ഇത് ഗതാഗതത്തിനുള്ള ഭാരവും ചെലവും വർദ്ധിപ്പിക്കുന്നു. ഇതിനു പുറമെ ഓക്സിജൻ ലഭ്യമാക്കുന്നതിനും വെള്ളം ശുദ്ധീകരിക്കുന്നതിനും താപനില നിയന്ത്രിക്കുന്നതിനുമൊക്കെ പ്രത്യേക സംവിധാനങ്ങളും ആവശ്യമായി വരും. എന്നാൽ സിഫ്റ്റ് കണ്ടുപിടിച്ച ഈ നൂതന സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ ഇവയാണ്. കുറഞ്ഞ ചെലവിലും കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിലും ജലജീവികളെ ജീവനോടെ കൊണ്ടുപോകാൻ കഴിയും. ഇത് സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ ഒരു സംവിധാനമാണ്. ജലജീവികളെ സൂക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സൗകര്യങ്ങളോടുകൂടിയ ഇൻസുലേറ്റഡ് കണ്ടെയ്നറും ആവശ്യമായ ഉപകരണങ്ങളും ഈ സംവിധാനത്തിന്റെ ഭാഗമാണ്. വിവിധ ജലജീവികളെ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങളിൽ 95% വരെ അതിജീവന നിരക്ക്, അഥവാ ജലജീവികൾ 95% ജീവനോടെ നിലനിന്നു എന്നത് ഈ സംവിധാനത്തിന്റെ എടുത്തു പറയത്തക്ക നേട്ടമാണ്. ICAR CIFT ഫിഷ് പ്രോസസിംഗ് ഡിവിഷൻ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ പാർവതി യു നല്ല വാർത്തയോട്.
5: മത്സ്യം ജീവനോടെ വിപണിയിൽ എത്തിക്കുക എന്നത് കർഷകരുടെ ഒരു പ്രധാന വെല്ലുവിളിയാണ്. സാധാരണഗതിയിൽ അത് സാധിക്കുക വലിയ അളവിൽ വെള്ളത്തോടുകൂടി കൊണ്ടുപോകുന്നത് വഴിയാണ്. അതിനായി അധിക സംവിധാനങ്ങൾ ആവശ്യമായി വരാറുമുണ്ട്. അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് നമ്മൾ ഈ പേറ്റന്റ് ലഭിച്ച സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പരമ്പരാഗത രീതിയിലുള്ള ജലം ഉപയോഗിച്ചുകൊണ്ടുള്ള മാർഗത്തിന് പകരം ഈർപ്പം നിലനിർത്തി ജലജീവികളെ വിപണിയിൽ എത്തിക്കുക എന്നതാണ്. ഈ സംവിധാനത്തിൽ ജലജീവികളുടെ താപനില കുറച്ച്, അതായത് അവയെ മരവിപ്പിച്ച്, അതുവഴി അവയുടെ പ്രവർത്തനം അഥവാ അവയുടെ മെറ്റബോളിസം കുറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതിനു ശേഷം അവയെ പ്രത്യേകമായി രൂപപ്പെടുത്തിയ ഇൻസുലേറ്റഡ് കണ്ടെയ്നറുകളിൽ മർദ്ദത്തോടുകൂടിയ ഓക്സിജനും ആവശ്യമായ ഈർപ്പവും നിലനിർത്തിക്കൊണ്ട് വിപണനം ചെയ്യുക എന്നുള്ളതാണ്. യാത്രക്കിടെ താപനില, ഈർപ്പം, ഓക്സിജൻ തുടങ്ങിയ പ്രധാന ഘടകങ്ങൾ നിരീക്ഷിക്കുവാനുള്ള സംവിധാനവും ഉണ്ട്. ഈ ഒരു സംവിധാനം നമുക്ക് മാനുവലായും ഓട്ടോമാറ്റിക്കായും ചെയ്യാവുന്നതാണ്. നിലവിൽ CIFT അതിനായുള്ള ഒരു പ്രോട്ടോടൈപ്പ് അഥവാ ആദ്യ മാതൃകയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ വന്നാമി ചെമീൻ, ഗിഫ്റ്റ് അഥവാ തിലാപ്പ്യ എന്നിവയിലാണ് പ്രാഥമികമായ പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഈ പരീക്ഷണത്തിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഫലങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അത് ഒരു വാണിജ്യ അടിസ്ഥാനത്തിലേക്ക് എത്തിക്കുന്നതിൽ ഈ സാങ്കേതിക വിദ്യ അനുയോജ്യമാക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് മത്സ്യ കർഷകർക്ക് ജീവനുള്ള മത്സ്യം വിപണിയിലേക്ക് എത്തിക്കുവാനും മികച്ച വിപണി സാധ്യതകൾ തുറന്നു കൊടുക്കുവാനും കൂടുതൽ പരീക്ഷണങ്ങൾ നടന്നു വരികയാണ്. ഭാവിയിൽ വിപണി പ്രാധാന്യമുള്ള ചെമ്മീനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എന്നിവയിലെല്ലാം ഈ സാങ്കേതിക വിദ്യ അനുയോജ്യമാക്കാൻ ഈ വിദ്യയിലൂടെ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
4: ഓപ്പറേഷൻ തൂഫാൻ. സംസ്ഥാനത്തെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് ചുക്കാൻ പിടിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി തുടങ്ങിയിട്ട് 100 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇതുവരെ ആകെ 10,256 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഒരു ദിവസം ശരാശരി 110 പേർ എന്ന കണക്കിൽ ആകെ 11,085 പേർ ഓപ്പറേഷൻ തൂഫാനിലൂടെ അറസ്റ്റിലായി. കൂടാതെ ഈ ദൗത്യത്തിലൂടെ 1,223 കിലോ കഞ്ചാവാണ് 100 ദിവസം കൊണ്ട് സംസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്തത്. സംസ്ഥാനത്തെ ലഹരി മരുന്നും ശൃംഖലയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഓപ്പറേഷൻ തൂഫാന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിജയത്തിന്റെ ആവേശത്തിൽ 2-ാം ഘട്ടത്തിന് സർക്കാർ തയ്യാറാവുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് തൂഫാന്റെ 2-ാം ഘട്ടം ഈ മാസം തുടക്കമിടും. 2-ാം ഘട്ടത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും പ്രത്യേക കൌൺസിലിംഗ്, ലഹരി മരുന്നിന് അടിമപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനായി തൂഫാൻ കെയർ എന്ന പദ്ധതിയും വിഭാവനം ചെയ്തിട്ടുണ്ട്. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഓപ്പറേഷൻ തൂഫാന് എല്ലാവിധ ആശംസകളും. ഇന്റർനെറ്റും സ്മാർട്ട് ഫോണും ഇല്ലെങ്കിലും സ്മാർട്ട് ആവാം, എങ്ങനെയെന്നല്ലേ? സാധാരണ കീപാഡ് ഫോൺ അഥവാ ഫീച്ചർ ഫോണുകളിലും UPI സേവനവുമായി എത്തിയിരിക്കുകയാണ് ഫോൺ പേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും NPCI ചേർന്ന് അവതരിപ്പിച്ച UPI 123 പേ സേവനം ഫോൺ പേയുടെ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചതോടെയാണ് ഇത് സാധ്യമാവുന്നത്. രാജ്യത്തെ 20 കോടിയിലധികം ഫീച്ചർ ഫോൺ ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടാണ് ഈ സേവനം. ഇന്റർനെറ്റോ സ്മാർട്ട് ഫോണോ ഇല്ലാതെയും പണം അയയ്ക്കാനും സ്വീകരിക്കാനും സഹായിക്കുന്ന UPI സംവിധാനമാണ് 123 പേ. 2G നെറ്റ്വർക്ക് ലഭിക്കുന്ന സ്ഥലങ്ങളിലും ഇതുപയോഗിക്കാനാവും. ഫോൺ കോൾ, SMS, IVR തുടങ്ങിയ സംവിധാനങ്ങളിലൂടെയാണ് പണമിടപാട് നടത്തുന്നത്. നോക്കിയ, ലാവ, ഐറ്റൽ, HMD തുടങ്ങിയ ബ്രാൻഡുകളുടെ പുതിയ ഫീച്ചർ ഫോണുകളിൽ അഥവാ കീപാഡ് ഫോണുകളിൽ ഈ സേവനം ലഭ്യമാണ്. ഇന്റർനെറ്റ് ലഭ്യത കുറവുള്ള ഗ്രാമീണ മേഖലകളിലും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിലും തോട്ടം മേഖലയിലും ഡിജിറ്റൽ പണമിടപാടുകൾ എളുപ്പമാക്കാൻ ഇത് സഹായിക്കും. മുതിർന്ന പൗരന്മാരുൾപ്പെടെ ഇപ്പോഴും ഫീച്ചർ ഫോൺ ഉപയോഗിക്കുന്ന വലിയൊരു വിഭാഗത്തിനും പുതിയ സംവിധാനം പ്രയോജനകരമാകും. സാധാരണ ഫീച്ചർ ഫോൺ ഉപയോക്താക്കൾക്ക് ഈ സേവനം എളുപ്പം ലഭിക്കുന്നതിനായി വോയിസ് അസിസ്റ്റന്റും AI പിന്തുണയുള്ള ഹെൽപ്പ് ലൈനും ഫോൺ പേ ഒരുക്കിയിട്ടുണ്ട്. ഭാവിയിൽ കൂടുതൽ ഹാൻഡ്സെറ്റുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്നതിനൊപ്പം ബിൽ പേയ്മെന്റുകൾ, റീചാർജ് സൗകര്യം എന്നിവയും ഫീച്ചർ ഫോണുകളിൽ ലഭ്യമാക്കാനാണ് നീക്കം. അപ്പോൾ ഇനി സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിലും സ്മാർട്ടായി ജീവിക്കാം. ഇനി UPIയുടെ തന്നെ മറ്റൊരു വിശേഷം. ഷോപ്പിംഗിന് ശേഷം UPI ആപ്പ് തുറക്കാതെ കടയിൽ പണം നൽകുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇന്റർനെറ്റ് ലഭ്യത കുറവുള്ളയിടത്ത് പോലും പുതിയ ടാപ്പ് ആൻഡ് പേ സംവിധാനത്തിലൂടെ പേയ്മെന്റ് സാധ്യമാകുമെന്നാണ് പുതിയ കണ്ടെത്തൽ. കടകളിലെ പോയിന്റ് ഓഫ് സെയിൽ അഥവാ POS മെഷീന് സമീപമത്ത് മൊബൈൽ ഫോൺ പിടിച്ചാൽ പണമിടപാട് നടക്കും. മൊബൈൽ ഫോൺ എയ്റോപ്ലെയിൻ മോഡിലാണെങ്കിൽ പോലും ടാപ്പ് ആൻഡ് പേ പ്രവർത്തിക്കും. നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ ചെറുതുകകളുടെ കാർഡ് പേയ്മെന്റ് നടക്കുന്ന അതേ മാതൃകയിലായിരിക്കും ടാപ്പ് ആൻഡ് പേയുടെയും പ്രവർത്തനം. NFC സംവിധാനമുള്ള മൊബൈൽ ഫോൺ POS മെഷീനെടുത്ത് കൊണ്ടുവരുമ്പോൾ മെഷീനിലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉപയോഗിച്ചാണ് ഇടപാട് സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് വേണമെന്നില്ല. പിൻ ഇല്ലാതെ 5,000 രൂപയുടെ വരെ ഇടപാടുകളാണ് നടത്താനാവുക.
6: നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലമീജി നായർ, അവതരണം ലിൻസ സ്വരാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ.
1: ആകാശവാണി.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാക്കുകൾ എപ്പോഴും സൂക്ഷ്മതയോടെ ഉപയോഗിക്കുക. ആളുകൾ മുഖം മറന്നേക്കാം, പക്ഷേ വാക്കുകൾ മറക്കില്ല. ഈ ഒരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇനി പരിപാടിയിൽ പച്ചക്കറികളിലെ സംയോജിത രോഗകീട നിയന്ത്രണത്തെക്കുറിച്ച് ശ്രീമതി ബിന്ദുആർ മാത്യൂസുമായുള്ള അഭിമുഖം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരിപാടി തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: ഏത് മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടിയാണ് സാധാരണയായി ഗാർഡ് റെയിൽ സംവിധാനം ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: നമ്മുടെ അടുക്കളത്തോട്ടത്തിലും കൃഷിയിടങ്ങളിലും പച്ചക്കറികൾ സമർത്ഥമായി വളരണമെങ്കിൽ നല്ല വിത്തും വളവും വെള്ളവും മാത്രം പോരാ, സമയാസമയത്ത് കീടങ്ങളും രോഗങ്ങളും നിയന്ത്രിക്കേണ്ടതുമുണ്ട്. എന്നാൽ കീടങ്ങളെ കണ്ടയുടൻ രാസകീടനാശിനി പ്രയോഗിക്കുക എന്നതാണോ ശരിയായ മാർഗം? അല്ല. കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രിക്കുന്നതിനോടൊപ്പം പരിസ്ഥിതിയെയും മണ്ണിനെയും ജലത്തെയും മനുഷ്യാരോഗ്യത്തെയും എല്ലാം സംരക്ഷിക്കുന്ന രീതിയാണ് സംയോജിത കീടരോഗ നിയന്ത്രണം. ഇന്ന് ഈ പരിപാടിയിൽ സംയോജിത കീടരോഗ നിയന്ത്രണത്തെക്കുറിച്ച് നമ്മോട് പറഞ്ഞു തരുന്നത് ICAR മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞയായ ശ്രീമതി ബിന്ദുആർ മാത്യൂസാണ്. ബിന്ദുആർ മാത്യൂസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
4: സംയോജിത രോഗകീട നിയന്ത്രണം എന്ന് പറയുമ്പം എന്തുവാ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്?
5: ഇപ്പൊ നമ്മുടെ കാലത്തിനനുസൃതമായിട്ട് ഏറ്റവും ആവശ്യമായ ഒന്ന് തന്നെയാണ് സംയോജിത രോഗകീട നിയന്ത്രണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യരാശിക്ക് തന്നെ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ അമിതമായ രാസകീടനാശിനികൾ, അമിതമായ കുമിൾനാശിനികൾ, അമിതമായ രാസവളപ്രയോഗങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യത്തെ ബാധിച്ചതായിട്ടാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളൊരു സംയോജിത രോഗകീട നിയന്ത്രണോ അല്ലെങ്കിൽ കീടനിയന്ത്രണവും ആണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ രാസകീടനാശിനികളോ അല്ലെങ്കിൽ രാസകുമിൾനാശിനികളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കൃഷി ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തയ്യാറെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സാധ്യമാക്കാൻ വളരെ എളുപ്പമാണ്. കൃഷി സാധാരണഗതിയിൽ പ്രത്യേകിച്ചും പച്ചക്കറികളാണെങ്കിൽ നമുക്കൊരു നല്ല വെയിലുള്ള സ്ഥലങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ആ വെയിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു പരിധിവരെ നമുക്ക് കീടങ്ങളെ, രോഗങ്ങളും, മണ്ണിലുള്ളതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മണ്ണ് പരിപാലനത്തിൽ നമ്മൾ മണ്ണ് ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ തന്നെയുണ്ട്. അതായത് സോയിൽ സോളറൈസേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ മണ്ണ് താപീകരണം. ഇത് നമ്മൾ പ്രത്യേകമായി വെയിൽ കൂടി നിൽക്കുന്ന സമയത്ത് ഈ മണ്ണ് നന്നായിട്ട് കിളച്ചൊരുക്കി ആ മണ്ണിലുള്ള രോഗാണുക്കളെ അല്ലെങ്കിൽ കീടങ്ങളുടെ മുട്ടകളെ അല്ലെങ്കിൽ കീടങ്ങളുടെ പലദശങ്ങൾ കാണുന്ന സാഹചര്യത്തിൽ അതിനെ നശിപ്പിക്കാനായിട്ട് മണ്ണ് താപീകരണം വളരെ നല്ല ഒരു പ്രക്രിയ തന്നെയാണ്. അതിന് നമ്മൾ സാധാരണഗതിയിൽ ഒരു 100 മുതൽ 150 kg കട്ടിയുള്ള സുതാര്യമായ പോളിത്തീൻ ഷീറ്റ് നമ്മൾ മണ്ണിൽ മൂടിയിടുന്നു. ആ സമയം മൂടിയിടുന്നതിന് മുൻപ് തന്നെ ഈ മണ്ണ് നന്നായിട്ട് കിളച്ചൊരുക്കുക. സ്വാഭാവികമായിട്ടും കളകളൊക്കെ തന്നെ മണ്ണിൽ കാണും. അതിനോടൊപ്പം നമുക്ക് പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം വേണ്ടുന്ന ജൈവ വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ്. ഇതിനോടൊപ്പം ഈ കവറ് നമ്മൾ പോളിത്തീൻ ഷീറ്റ് മൂടിയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മണ്ണിലുള്ള അല്ലെങ്കിൽ അകത്തുള്ള വായു പുറത്തു പോകാത്ത രീതിയിലും പുറത്തുള്ള വായു അകത്ത് കയറാത്ത രീതിയിലും 4 വശവും നന്നായിട്ട് മണ്ണിട്ട് ടക്ക് ചെയ്ത് മൂടുക എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിൻ്റെ താപനില കൂടും, കൂടുന്നതനുസരിച്ച് മണ്ണിലുള്ള അണുക്കളെ നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ ഒരു ഏകദേശം ഒരു 30-35 ദിവസം മണ്ണിട്ടതിന് ശേഷം ആ മണ്ണിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉള്ള മണ്ണ് കൃഷി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് രോഗമില്ലാത്ത ചെടികളെ വളർത്തിയെടുക്കാനായിട്ടും സാധിക്കും.
4: അപ്പൊ മാഡം പറഞ്ഞ മാതിരി സംയോജിത എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാ കാര്യവും ഒന്നിച്ച് കൊണ്ടുപോകുക, എങ്ങനെ നമ്മൾ രോഗത്തിന്റെയും കീടത്തിന്റെയും നമുക്ക് നിയന്ത്രണത്തിൽ വെക്കാൻ പറ്റുന്ന. അപ്പം ഇതില് രോഗം വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നീ രോഗം വരുത്തുന്ന കാര്യങ്ങൾ മണ്ണിൽ കാണും, അല്ലെങ്കിൽ വായുവിൽ നിന്ന് വരും, അല്ലെങ്കിൽ കളകളിൽ നിന്ന് വരും. അപ്പൊ ഈ മണ്ണിന്റെ കാര്യം ഇപ്പം വേണം പറഞ്ഞു.
5: അപ്പൊ
4: ഇത് ടോട്ടലി നമുക്കൊന്ന് സാനിറ്റൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിന്റെ അകത്തുള്ള കീടങ്ങളുടെ എക്സും അതുമൊക്കെ നശിപ്പിച്ചു കളഞ്ഞാൽ നമുക്ക് അവിടെ ഒരു നല്ല ഒരു മണ്ണ് നമുക്ക് ലഭിക്കും. ഇത് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് കണക്കു.
5: അതിനോടൊപ്പം വേണമെങ്കിൽ നമുക്ക് കുമ്മായ പ്രയോഗം, ഏകദേശം 1 സെന്റിന് 2 കിലോ വീതം കുമ്മായം, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ലഭ്യമാകുന്ന ഡോളമേറ്റ് ഉണ്ട്. ഡോളമേറ്റ് ആകുമ്പോൾ നമുക്ക് 2 മൂലകങ്ങൾ കൊടുക്കും, കാൽഷ്യവും മഗ്നീഷ്യവും കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് കർഷകർക്ക് എല്ലാ കടകളിലും ലഭ്യമാകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പൊ നമുക്ക് മണ്ണിന്റെ പുളിപ്പ് കുറയ്ക്കാനായിട്ട്
4: സാധിക്കും.
5: അല്ല, മുടി നമ്മൾ മണ്ണ് ശുദ്ധീകരിച്ച ഏത് ഇതിപ്പം പോളിത്തീൻ ഷീറ്റിട്ട് മുടിയില്ലെങ്കിൽ പോലും കൃഷി ചെയ്യുന്നതിന് മുൻപ് കർഷകർ അനുവർത്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ കുമ്മായ പ്രയോഗം. കാരണം മണ്ണിന്റെ പുളിപ്പ് കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ എല്ലാ പൊതുവെയുള്ള മണ്ണ് പരിശോധനാടിസ്ഥാനത്തിൽ പറയുന്നത്. തീർച്ചയായിട്ടും അത് കൊടുക്കുമ്പോൾ പ്രതിരോധശേഷി കിട്ടുന്നതിനോടൊപ്പം തന്നെ കൊടുക്കുന്ന വളം ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു, അതിനോടൊപ്പം ചെടികൾ ആരോഗ്യത്തോടെ നിൽക്കാനും സാധിക്കും. അതുകൊണ്ട് കൃത്യമായിട്ടും കർഷകർ അനുവർത്തിക്കേണ്ട ഒന്ന് തന്നെയാണ് മണ്ണിലെ കുമ്മായ പ്രയോഗം.
4: ഈ കുമ്മായം പ്രയോഗം ചെയ്തിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ അതിൻ്റെ അകത്ത് വിത്ത് അല്ലെങ്കിൽ തൈകൾ നടാൻ പറ്റും?
5: സാധാരണഗതിയിൽ നമ്മൾ കുമ്മായ പ്രയോഗം കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ ജലാംശം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. കാരണം മണ്ണിൽ അത് ലയിച്ച് അതിന്റെ ആ മണ്ണിന് അമ്ലത്വം ക്രമീകരിക്കേണ്ടതായിട്ട് വരും. ഏകദേശം 1 മുതൽ 2 ആഴ്ചക്കാലം നമുക്കൊരു ഇന്റർവെൽ കൊടുക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. കാരണം ആ മണ്ണിൽ അമ്ലത്വം ക്രമീകരിച്ചതിന് ശേഷം കൃഷി തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്.
4: അപ്പൊ ഇങ്ങനെ നമ്മൾ മണ്ണിനെ ശുചീകരിക്കാവുന്ന വേണമെങ്കിൽ പറയാം.
5: അതെ അതെ,
4: അതൊരു ഫസ്റ്റ്
5: ഡിസ്ഇൻഫെക്ഷൻ ആണ്.
4: അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ സ്റ്റെപ്സ് എടുക്കുന്നത്.
5: ഇനി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വിത്ത് വളരെ വലിയ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. കാരണം വിത്ത് എപ്പോഴും നമുക്ക് സ്ഥലത്തിന്റെ ചുറ്റുപാടനുസരിച്ചോ അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള അവിടെ പ്രശ്നങ്ങൾ, സാധാരണഗതിയിൽ രോഗങ്ങൾ കൂടുതലായിട്ട് കാണും ചില സ്ഥലങ്ങൾ കാണും, ഏതെങ്കിലും രോഗങ്ങൾ അവിടെ പ്രത്യേകമായിട്ട് കൂടുതൽ അല്ലെങ്കിൽ ഏതെങ്കിലും കീടങ്ങൾ ആ സ്ഥലങ്ങൾക്ക് പ്രത്യേകമായിട്ട് കൂടുതലായിരിക്കും, അങ്ങനെയുള്ള സ്ഥലങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസ്, അതായത് നമുക്ക് പ്രതിരോധ ശേഷിയുള്ള വിത്തിനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം അടുത്തുള്ള ഏതെങ്കിലും ഗവേഷണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തിനങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അപ്പം ആ രീതിയിൽ ആദ്യം സെലക്ട് ചെയ്യാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് വിത്ത് ലഭ്യമാകുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ വിത്ത് ശേഖരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വിത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ആ വിത്തിനൊരു പരിചരണം കൊടുക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് മണ്ണിലേക്ക് കൊടുക്കുന്നതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആ വിത്ത് പരിചരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല മിത്ര അണുക്കൾ നമുക്ക് ലഭ്യമാണ്. അത് ട്രൈക്കോഡർമ ഉപയോഗിക്കാം, സ്യൂഡോമോണാസ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇത് വിത്ത് പരിചരണത്തിനകത്ത് സ്യൂഡോമോണാസ് ആണെങ്കിൽ നമുക്ക് പൊടി രൂപത്തിൽ ലഭ്യമാകുന്നത് ഇച്ചിരി കഞ്ഞിവെള്ളവും കൂടെ ചേർത്ത് ആ ഒരു വിത്തിനെ നമ്മൾ ഒന്ന് ഒരു 20 മിനിറ്റ് അല്ല 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം നടുകയാണെങ്കിൽ ആ വിത്തിൻ്റെ പുറത്ത് ഈ സ്യൂഡോമോണാസിൻ്റെ ആവരണം ഉണ്ടാകുകയും മണ്ണിൽ കൊണ്ട് നടുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അണുക്കളുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള കഴിവ് സ്യൂഡോമോണാസിനുണ്ട്. ട്രൈക്കോഡർമയും നമുക്ക് ഇത്തരത്തിൽ പ്രയോഗിക്കാം.
4: ഇല്ല,
5: രണ്ടായിട്ട് തന്നെ നമുക്ക് കൊടുക്കാം. സജസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വിപണിയിൽ കിട്ടുന്ന സീഡുകളെല്ലാം തന്നെ കെമിക്കൽസ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്താണ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ വിത്തിന്റെ കാലാവധി കൂട്ടാൻ വേണ്ടി തന്നെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കിട്ടുന്നുണ്ട്. അത് കിട്ടുന്നത് തന്നെയാണെങ്കിൽ പോലും നമുക്ക് പാക്കറ്റുകളിലോ അല്ലെങ്കിൽ ലഭ്യമാകുന്നതാണെങ്കിൽ മണ്ണിൽ കൊടുക്കുമ്പോൾ നമുക്കിത് ചെയ്യുന്ന കുറച്ചും കൂടെ നമുക്ക് പ്രതിരോധശേഷി കൂട്ടാനായിട്ട് സാധിക്കും.
4: ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കെമിക്കൽസ് കുറച്ച് യൂസ് ചെയ്താൽ മതിയല്ലോ.
5: അതെ, സീ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതുമല്ല, വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ധാതുക്കൾ, ലവണങ്ങൾ, വൈറ്റമിൻസ് ഒക്കെ കൊടുക്കാനായിട്ട് സ്യൂഡോമോണാസോ ട്രൈക്കോഡർമയ്ക്കോ സാധിക്കുന്നുണ്ട്.
4: സീ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മതി സ്യൂഡോമോണാസ് ട്രൈക്കോഡർമ വെച്ച് പരിചരിച്ച് വിത്തുകളെ നമ്മൾ നടുവാണെങ്കിൽ അത് നിശ്ചയമായിട്ട് അത് ലാഭകരമാണ്.
5: അതിനോടൊപ്പം തന്നെ ഒന്നും കൂടെ പറയാനായിട്ടുള്ളത് ട്രൈക്കോഡർമ കേക്ക് നമുക്ക് വിപണിയിൽ ലഭ്യമാകുന്നുണ്ട്. ഈ കേക്ക് നമുക്ക് ഈ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. കേക്ക് ആണെങ്കിൽ നമുക്ക് ട്രൈക്കോഡർമ കൊയർ പിത്ത് കേക്ക് എന്നാണ്, TC കേക്ക് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളത് ഉപയോഗിക്കുന്നതിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ നാൾ ഈ ട്രൈക്കോഡർമയുടെ സൂക്ഷിപ്പ് കാലാവധി കൂടുതലുള്ള ഒന്നാണ് ട്രൈക്കോഡർമ കൊയർ പിത്ത് കേക്കിൽ ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് മണ്ണിൽ കൊടുക്കുമ്പോൾ മണ്ണിൽ അത് ഈർപ്പമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പിടിച്ചു നിൽക്കും. പക്ഷെ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക, രാസവളങ്ങൾ അല്ലെ രാസ കീടനാശിനികൾ ചൂടുള്ള, അതായത് പ്രത്യേകിച്ച് കോഴിക്കാരം അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നത് ഒരിടവേള കൊടുത്ത് മാത്രം ചെയ്യുക.
6: അതെ.
5: കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് മണ്ണിൽ നന്നായിട്ട് വളരാൻ അനുവദിച്ചതിന് ശേഷം, അത് പ്രതിരോധ ശേഷി കൊടുത്തതിന് ശേഷം മാത്രം ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഏത് നമ്മൾ ആദ്യം കൊടുക്കുന്നോ തീർച്ചയായിട്ടും അതിനൊരു ഇടവേള കൊടുത്ത് വേണം കൃഷി ചെയ്യാനായിട്ട്.
4: ഒത്തിരി രോഗങ്ങൾ വിത്തിൽ നിന്നും വരാറുണ്ട്.
5: അതെ. പ്രത്യേകിച്ചും നമ്മുടെ വെണ്ടയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് വൈറൽ രോഗങ്ങളൊക്കെ കൂടുതലും വിത്തിൽ നിന്ന് തന്നെ വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് പരിചരണം ആവശ്യമായിട്ടുള്ളതും അതുപോലെ നല്ല വിത്തുകൾ ശേഖരിക്കുന്നതിൽ പ്രാധാന്യം കൊടുക്കേണ്ടതും ആവശ്യമാണ്.
4: അപ്പം വിത്ത് നല്ലത് നമ്മൾ ശേഖരിച്ച് അല്ലെങ്കിൽ വിത്തിനെ നമ്മൾ നല്ലപോലെ പരിചരിച്ച് ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് എന്തോ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്?
5: ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചിലപ്പോൾ പാകി നടുന്ന തൈകൾ, അതായത് പ്രത്യേകിച്ച് ചീര അല്ലെങ്കിൽ വഴുതന, മുളക്, കത്തിരി, ഇതൊക്കെ തന്നെ നമ്മൾ സാധാരണ ഇതിൽ പാകിയിട്ട് പിരിച്ചു നടുന്ന ഒരു രീതികളുണ്ട്. അത്തരത്തിൽ ചെയ്യുന്ന തൈകളാണെങ്കിൽ പോലും ആ തൈകൾ ഒരു സ്യൂഡോമോണാസിൻ്റെ ലായനി നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം ഒരു കുഴമ്പ് രൂപത്തിലാണ്, ചെറിയ ഒത്തിരി നീട്ടിയെടുക്കേണ്ട, കുഴമ്പ് രൂപത്തിലാണെങ്കിൽ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഈ തൈകൾ അതിലേക്ക് ഒരു അരമണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നടുകയാണ്. അതെ, വേരുകൾ മുക്കി വെക്കുക. വേരുകൾ മുക്കി വെക്കുന്നതിൻ്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വേര് പടലത്തിൽ സ്യൂഡോമോണാസ് നന്നായിട്ട് അതിൻ്റെ പ്രവർത്തനക്ഷമത കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ മണ്ണിൽ കൊണ്ട് നടുമ്പോൾ അവിടെ നമുക്ക് പ്രതിരോധശേഷി കൂട്ടാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നടാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം നമ്മൾ തുടർന്നുള്ള ഇടവേളകളിൽ, അതായത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഏകദേശം ഒരു 10-15 ദിവസം ഇടവേളകൾ, ഇതിൻ്റെ ഒരു പ്രയോഗം കൊടുക്കുന്നതും ഏറ്റവും നല്ലതാണ്. അതായത് 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കാം, മണ്ണിൽ കുതിർത്ത് കൊടുക്കാം. മണ്ണിൽ കുതിർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും വേര് പടലത്തിൽ എത്തത്തക്ക രീതിയിൽ വേണം നമ്മൾ കുതിർത്ത് കൊടുക്കുക. അപ്പോൾ തണ്ടോട് ചേർന്നുള്ള ഭാഗത്ത് സ്യൂഡോമോണാസ് ലായനി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിൽ അത് അത്രത്തോളം പ്രവർത്തനക്ഷമത കൂട്ടി നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടും.
4: ഈ ലായനി ഉണ്ടാക്കുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കണം?
5: 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ് സ്യൂഡോമോണാസിന്റെ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്.
4: അപ്പൊ ഇതിന്റെ അകത്ത് വല്ലതും സ്റ്റിക്കർ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
5: ആ സമയത്ത് അതിന്റെ ആവശ്യമില്ല. സ്പ്രേയിങ് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്കർ ഉപയോഗിക്കാം ഇലകളിൽ തളിക്കുമ്പോൾ, മണ്ണിൽ കൊടുക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല.
4: അപ്പൊ ഇങ്ങനെ നമ്മൾ തൈ അല്ലെങ്കിൽ വിത്ത് ശുചീകരിച്ച് നമ്മളത് എൻഷുർ ചെയ്ത് തൈയിലും വിത്തിലും രോഗങ്ങളൊന്നും ഇല്ല, മണ്ണും ശുചീകരിച്ച്, പിന്നെ സംയോജിത നിയന്ത്രണത്തിന് വേറെ രീതികളും കാണുമല്ലോ ഇതിന്റെ കൂടെ.
5: അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി, പ്രത്യേകിച്ചും നമ്മുടെ പയറിലൊക്കെ പ്രധാനമായിട്ടുള്ള ഫംഗൽ ഡിസീസ് എന്ന് വാട്ടരോഗം വരും, തുരുമ്പ് രോഗം വരും, കരിമ്പിൻ കേട്, ഇതുപോലെ പ്രധാനപ്പെട്ട കുറേയധികം രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങളെയൊക്കെ തടഞ്ഞു നിർത്താൻ നമുക്ക് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പൊടി രൂപത്തിൽ കിട്ടുന്ന ട്രൈക്കോഡർമ ഒരു മിശ്രിതമാക്കണം. അതായത് നമ്മൾ ഒരു ഏകദേശം 90 കിലോ ഉണക്കി പിടിച്ച ചാണകവും 10 കിലോ വേപ്പിൻ പിണ്ണാക്കും കൂടെ ചേർത്ത് 1 മുതൽ 2 കിലോഗ്രാം ട്രൈക്കോഡർമയും കൂടെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രൈക്കോഡർമ ഒരു മിത്ര കുമിളാണ്, സ്വാഭാവികമായിട്ട് ഈർപ്പം കൊടുക്കണം. അതെ, അതിനെ വളർത്താൻ പൂപ്പൽ വളരണമെങ്കിൽ ഈർപ്പം വേണം. അപ്പം നമ്മൾ കുറച്ച്, ഏകദേശം ഒരു നമ്മുടെ വീട്ടിലൊക്കെ പുട്ട് നനയ്ക്കുന്ന മാവിൻ്റെ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ ഈർപ്പം കൊടുത്തതിന് ശേഷം വേണം ഇത് മിക്സ് ചെയ്യുക. 2-3 കാര്യങ്ങൾ ഇന്നത് ശ്രദ്ധിക്കാനുള്ളത്, നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലങ്ങൾ, പ്രത്യേകിച്ചും തണൽ ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ വേണം നമ്മൾ ഈ പറയുന്ന മിശ്രിതം തയ്യാറാക്കാൻ. ഇതിനകത്തുള്ള പൂപ്പൽ വളരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് മൂടിയിടണം. മൂടിയിടാൻ നമുക്ക് നനഞ്ഞ ചണച്ചാക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നനഞ്ഞ തുണി ഉപയോഗിക്കാം, ന്യൂസ് പേപ്പർ വേണമെങ്കിൽ നനച്ചിടാം. ഇത്തരത്തിൽ ഒന്ന് മൂടിയിടുകയാണെങ്കിൽ അതിനകത്ത് വളർച്ച വളരെ പെട്ടെന്ന് ത്വരിതപ്പെടും. ഒരു ആഴ്ച കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അന്നേരത്തേക്ക് തന്നെ ഏകദേശം ഒരു പൗഡർ വിതറിയ പോലെ ഇതിനകത്ത് പൂപ്പൽ വ്യാപിച്ചു തുടങ്ങും. തീർച്ചയായിട്ടും വീണ്ടും ആവശ്യത്തിന് ഈർപ്പം ഇല്ല എങ്കിൽ കുറച്ചും കൂടെ വെള്ളം കൊടുത്ത് ഒന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഈ മിശ്രിതം തയ്യാറാകും. അപ്പം നമ്മൾ എപ്പോഴാണോ തൈകൾ നടാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ വിത്ത് നടാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് നമുക്ക് മണ്ണിൽ ഈ മിശ്രിതം കൊടുക്കാനായിട്ട് സാധിക്കും. ഈ മണ്ണിൽ ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച മിശ്രിതം കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം 3 കാര്യങ്ങൾ അവിടെ സാധ്യമാക്കും. ഒന്നെന്ന് പറഞ്ഞാൽ ട്രൈക്കോഡർമ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൊടുക്കും, അതിനോടൊപ്പം ഒരു നല്ല ഒരു ഹോർമോൺ കൊടുക്കാനും വൈറ്റമിൻ കൊടുക്കാനും നല്ല പ്രവർത്തനക്ഷമതയുള്ള ഒന്നുമാണ്. അതിനോടൊപ്പം ചാണകപ്പൊടി ഒരു വളക്കൂട്ടാണ്, വേപ്പിൻ പിണ്ണാക്ക് കീടങ്ങളെ അകറ്റി നിർത്തും. അപ്പം ഈ 3 കാര്യങ്ങൾ നമുക്ക് ഒരുപോലെ സാധ്യമാക്കാനായിട്ട് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി കൊടുക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്.
4: മേഡം, ഈ കളകൾ, വീഡ്സ്, ഇത് നമ്മൾ നമ്മുടെ ചെടി നടുന്ന സ്ഥലം വേണമെങ്കിൽ നമ്മൾ നല്ലപോലെ വൃത്തിയാക്കും, വിളകൾ നടുന്ന സ്ഥലം, പക്ഷേ അതിൻ്റെ ചുറ്റുപാടൊക്കെ കളകൾ ഇഷ്ടമാതിരിയൊക്കെ കാണും. ഇതും നമുക്ക് കീടങ്ങളെയൊക്കെ ആകർഷിക്കാനും അല്ലെങ്കിൽ നമ്മുടെ വിളകളെ കീടത്തിൻ്റെ അറ്റാക്ക് അധികമാക്കാനും സഹായിക്കത്തില്ലേ?
5: തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സംയോജിത നിയന്ത്രണ മാർഗത്തിൽ ഒരു മാർഗം തന്നെയാണ് വീഡ് കൺട്രോൾ അല്ലെ, കളനിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെയാണെങ്കിൽ കളകളുണ്ടെങ്കിൽ കളകളെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയുക, കൃഷി ചെയ്യാൻ തുടങ്ങുന്ന സമയമാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും കളനിയന്ത്രണം സാധ്യമാക്കിയിട്ട് വേണം കൃഷി തുടങ്ങാനായിട്ട്. കാരണം പല കീടങ്ങൾക്കും അല്ലെങ്കിൽ രോഗാണുക്കൾക്കും അവരുടെ ഒരു ഹോസ്റ്റായിട്ട്, അതായത് ഇവരെ കിട്ടാത്ത സമയത്ത് അതിൽ നിന്നുകൊണ്ട് തന്നെ അവർ അവിടെ ആ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ആ ഒരു കൃഷിസ്ഥലത്ത് അവിടെ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ ചില വൈറൽ രോഗങ്ങളെ കൂടുതൽ വ്യാപിപ്പിക്കാനും ചില കളകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കള നിയന്ത്രണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.
4: ഈ സംയോജിത കീടരോഗ നിയന്ത്രണത്തിൽ നമ്മുടെ ഫ്രണ്ട്ലി ഇൻസെക്ട്സ് ഇത് നല്ലപോലെ നമ്മളെ സഹായിക്കുന്നതല്ലേ, അതിനെ സംരക്ഷിക്കണം, അതും ആവശ്യമല്ലേ?
5: അതെ അതെ. പ്രകൃതിയിൽ തന്നെയുള്ള ചില ചിലന്തികൾ അല്ലെ, തുമ്പികൾ, നമ്മുടെ പുളിയുറുമ്പ്, ഇതൊക്കെ തന്നെ നമുക്ക് ഈ പറയുന്ന ഈ കൃഷിയിൽ ഈ നമുക്ക് ശത്രുക്കളായിട്ടുള്ള കീടങ്ങളെ നശിപ്പിക്കാനുള്ള മാർഗം തന്നെയാണ്. രാസകീടനാശിനികൾ അമിതമായിട്ട് പ്രയോഗിച്ചാൽ ഇതുപോലത്തെ മിത്ര കീടങ്ങൾ നശിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പം അതിനെ കൂടുതലായിട്ട് നമ്മൾ കൊണ്ടുവരാം. അതായത് നമുക്ക് രാസകീടനാശിനി ഏറ്റവും അത്യാവശ്യമായ സ്ഥലത്ത് മാത്രമേ രാസകീടനാശിനി ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം നമുക്കൊരു പരിധിവരെ തന്നെ ഈ മിത്ര കീടങ്ങളെ പ്രകൃതിയിൽ തന്നെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള കീടങ്ങൾ പ്രത്യേകിച്ചും നമുക്ക് ഈ കീടങ്ങളോടൊപ്പം തന്നെ മിത്ര അണുക്കളും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് കീടങ്ങൾക്ക് രോഗം വരുത്തി കൊല്ലുന്ന മിത്ര അണുക്കൾ ലഭ്യമാണ്. കായ്ച്ചകൾക്ക് ബിവേറി ഉപയോഗിക്കുന്നു, അതേപോലെ പുഴുക്കൾക്കും നമുക്ക് ബിവേറി ഉപയോഗിക്കാം. അതായത് സാധാരണ കായ്തുരപ്പൻ പുഴു, ഇലചുരുട്ടി പുഴു, അല്ലെങ്കിൽ തണ്ട് തുരപ്പൻ പുഴു, ഇതിനൊക്കെ നമുക്ക് ഈ പറയുന്ന ബിവേറി ഉപയോഗിക്കാം. അതേപോലെ തന്നെ ചെറിയ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നശിപ്പിക്കാനായിട്ട് വെർട്ടിസീലിയം നമുക്ക് ലഭ്യമാണ്. അതും ഒരു മിത്രാണുവാണ്, അതും ഒരു മിത്ര കുമിളാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്ക് രോഗം വരുത്തിക്കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതും നമുക്ക് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന രീതിയിൽ കലക്കി തളിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ആവശ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൃഷിസ്ഥലത്ത് കീടങ്ങളുടെ ആക്രമണം ഉണ്ട് എന്ന് കണ്ടാൽ മാത്രം കൊടുത്താൽ മതി. മുൻകൂട്ടി കൊടുക്കുന്ന ഒന്നല്ല, സ്യൂഡോമോണാസ് ട്രൈക്കോഡർമ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മുൻകരുതലായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴാണോ നമ്മുടെ കീടങ്ങൾ നമ്മുടെ കൃഷിസ്ഥലത്ത് എത്തുന്നത്, കീടങ്ങളുടെ ശരീരഭാഗത്ത് വീഴത്തക്ക രീതിയിൽ വേണം നമ്മൾ ഈ പ്രയോഗം നടത്താനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കീടങ്ങൾക്ക് രോഗം വരുത്തി നമുക്ക് ആ കീടങ്ങളെ നശിപ്പിച്ച് നിർത്താനായിട്ട് സാധിക്കും.
4: ഇത് ഒഴിച്ചിട്ട് നമ്മൾ ചിലപ്പം പറയാറില്ലേ ബന്ദിപ്പൂ ഇടണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ചില പ്ലാന്റ്സ് ഉണ്ടല്ലോ, അതിനെ യൂസ് ചെയ്തും നമുക്ക് കുറച്ച്.
5: അതായത് ബന്ദിപ്പൂ എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞ കളറുള്ള പൂക്കളാണ്. ഈ മഞ്ഞ നമ്മൾ നേരത്തെ മഞ്ഞക്കെണി ഉപയോഗിക്കാം എന്ന് പറഞ്ഞതുപോലെ അതിന്റെ ഒരു പ്രയോജനം കിട്ടുന്നത് സ്വാഭാവികമായിട്ട് ബന്ദിപ്പൂ. അതിനോട് തന്നെ നിമാവരകൾ, മണ്ണിൽ നിമാവരകൾ ഉണ്ടെങ്കിലും അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ ബന്ദിച്ചെടികൾ സഹായിക്കുന്നുണ്ട്. ചോളം നമുക്ക് ഉപയോഗിക്കാം, അതിനോടൊപ്പം ആവണക്കിൻ്റെ ചെടികൾ നമുക്ക് ചുറ്റുപാട് നട്ടു വളർത്താം. ഇതൊക്കെ തന്നെ ഈ പറയുന്ന ഈച്ചകളെ അല്ലെ ചെറിയ പ്രാണികളെ ആകർഷിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ കൃഷിയിലുള്ള വിളകളുടെ കീടങ്ങളെ അകറ്റി നിർത്താനായിട്ട് ഈ പറയുന്ന സഹായിക്കും. ഇത് നമുക്ക് എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു വിഭാഗത്തിൽ പെടുന്നു. ഇത്തരത്തിലുള്ള ചെടികൾ ഇടവളയായിട്ട് കൊടുക്കുന്നതും നമ്മുടെ കൃഷിയിടങ്ങളിൽ ഈ പറയുന്ന രാസകീടനാശിനി പ്രയോഗം ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
4: നമ്മളിവിടെ കർഷകർ ഇതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ?
5: അത്യാവശ്യം നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ളത് കൊണ്ട് കർഷകർക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മളോട് സംശയങ്ങൾ ചോദിച്ച് നമ്മൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ എക്കോ ഷോപ്പുകൾ നമ്മുടെ ഓരോ പഞ്ചായത്തുകളും ഒട്ടുമിക്കവാറും നടക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇതെല്ലാം അവിടെ ലഭ്യമാക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ കർഷകരുടെ ആവശ്യാനുസരണം ഇത് എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ എത്തുന്നില്ല എന്ന് ചില പരാതികളും ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാൽ പോലും സഹായിക്കാനായിട്ട് അതാത് സ്ഥലങ്ങളിൽ കൃഷിഭവനോ അല്ലെങ്കിൽ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളോ ജില്ലാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് അവരെ സഹായിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കൃഷിയിടങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു പരിധിവരെ എല്ലാ കർഷകരും പരിശീലനങ്ങൾ ആവശ്യപ്പെട്ട് വന്നവരോ കിട്ടിയവരോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇതിന് അത്യാവശ്യം ചെറിയ ഒരു ബോധവൽക്കരണം നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൃഷിയിടങ്ങളിൽ ചെല്ലുമ്പോൾ.
1: പച്ചക്കറികളിലെ സംയോജിത രോഗകീട നിയന്ത്രണം, ഇതേക്കുറിച്ച് തിരുവനന്തപുരം വെള്ളനാട് ICAR മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞയായ ബിന്ദുആർ മാത്യൂസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
7: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
8: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
7: എങ്ങനെ?
8: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
0: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,600 രൂപ മുതൽ 28,900 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,400 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടു കൂടിയത് 1,000 എണ്ണത്തിന് 23,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൽഡ് ക്വിന്റലിന് 66,000 രൂപ മുതൽ 72,400 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 2,900 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 22,500 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,300 രൂപ മുതൽ 6,800 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്കായി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കിനി അത് ശ്രദ്ധിക്കാം.
2: മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ഒരു മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, ഏത് മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സാധാരണ ഗാർഡ് റെയിൽ സംവിധാനം ഉപയോഗിക്കുന്നത്? ഉത്തരം, പന്നിക്കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സാധാരണയായി ഗാർഡ് റെയിൽ സംവിധാനം ഉപയോഗിക്കുന്നത്. അമ്മ പന്നികളുടെ ശരീരഭാരത്തിലമർന്ന് പന്നിക്കുഞ്ഞുങ്ങൾ ചത്തുപോകാതെ ഗാർഡ് റെയിൽ സംരക്ഷിക്കുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.

0: വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
0: കിസാൻ വാണി.
2: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ് കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: ഒന്ന്, സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ പദ്ധതിയിൽ കാർഷിക യന്ത്രങ്ങൾക്കായി അർഹരായ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള രണ്ടാം ലോട്ടറി നടപടികൾ സെപ്റ്റംബർ 22 മുതൽ ആരംഭിക്കും. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 15 വൈകിട്ട് 5 മണി വരെയാണ് കാലയളവ്. ലോട്ടറി നറുക്കെടുപ്പ് ഒക്ടോബർ 16 രാവിലെ 10:30. അർഹരായ അപേക്ഷകർ DBT മുഖേന ലഭിക്കുന്ന അപേക്ഷ അഗ്രി മെഷീനറി നിർദ്ദേശങ്ങൾ അനുസരിച്ച് നടപടികൾ പൂർത്തിയാക്കണം. അംഗീകരിച്ച ലക്ഷ്യത്തേക്കാൾ അർഹരായ അപേക്ഷകരുടെ എണ്ണം കൂടുതലുള്ള സാഹചര്യത്തിൽ ഓൺലൈൻ ലോട്ടറി സംവിധാനത്തിലൂടെയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0477265754 0471236748 എന്നീ ഫോൺ നമ്പറുകളിലോ SMAMKerala@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗപ്പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഇനി 2026 സെപ്റ്റംബർ 11 തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര അവലോകനം ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. കുരുമുളക്, കാപ്പിക്കുരു, ചുക്ക്, പുൽത്തൈലം, കോഴിമുട്ട, കശുവണ്ടിപ്പരിപ്പ് എന്നിവയുടെ വിലയിൽ വർദ്ധനവ്. വെളിച്ചെണ്ണ, കൊപ്ര, തേങ്ങാപ്പിണ്ണാക്ക്, നാളികേരം തൊണ്ടില്ലാത്തത്, ഏലം, പച്ചക്കപ്പ എന്നിവയുടെ വിലയിൽ കുറവ്. അടയ്ക്ക, റബ്ബർ, നേന്ത്രക്കായ, കൊക്കോ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കയർ, മഞ്ഞൾ, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക്, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 300 രൂപ കുറഞ്ഞ് കൊച്ചി റെഡി 25,400, കൊല്ലം 25,300, 200 രൂപ കുറഞ്ഞ് കോട്ടയം 28,700, വടക്കൻ പറവൂർ 26,700, ആലപ്പുഴ 26,000, എറണാകുളം 25,900 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നേന്ത്രക്കായ നാടൻ ക്വിന്റലിന് 5,400 രൂപ മുതൽ 7,700 രൂപ വരെയും നേന്ത്രക്കായ പാണ്ടി ക്വിന്റലിന് 5,000 രൂപ മുതൽ 6,500 രൂപ വരെ നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. പച്ചക്കപ്പ ക്വിന്റലിന് 200 രൂപ കുറഞ്ഞ് തിരുവല്ല 2,800, പുത്തൂർ 3,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കോഴിമുട്ട 100 600 ര�ൂപ മുതൽ 650 രൂപ വരെ നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. കൊക്കോ ക്വിന്റലിന് 2,000 രൂപ കുറഞ്ഞ് തിരുവല്ല 6,000, 500 രൂപ വർദ്ധിച്ച് കട്ടപ്പന 9,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കൊക്കോ ബീൻസ് ക്വിന്റലിന് 3,000 രൂപ വർദ്ധിച്ച് മൂവാറ്റുപുഴ 34,000 രൂപയ്ക്ക് വിപണനം നടന്നു. കയർ, മഞ്ഞൾ, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക്, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ കാര്യമായ മാറ്റമൊന്നും ദൃശ്യമായില്ല. ഈ ആഴ്ചയിലെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര അവലോകനം സമാപിച്ചു. ഇനി അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. വരുന്ന 2 പതിറ്റാണ്ടിലേക്കുള്ള ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി കൂട്ടായി പ്രവർത്തിക്കാൻ ഉറച്ച് ബ്രിക്സ് രാജ്യങ്ങൾ. ഡൽഹി പ്രഖ്യാപനത്തിന് 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരം. 10-ന് ബ്രിക്സ് പരിഷ്കരണ മാർഗരേഖ മുന്നോട്ടുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്കായി അടിയന്തര പിന്തുണാ ശൃംഖല കെട്ടിപ്പടുക്കണമെന്നും നിർദ്ദേശം. ഉച്ചകോടിക്കിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിൽ പിടിമുറുക്കി യമനി.

0: ഹൂതി വിമതർ. ആക്രമണത്തിന് പിന്നാലെ സുപ്രധാന എണ്ണ പൈപ്പ് ലൈൻ അടച്ച് സൌദി അറേബ്യ. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യാൻ കേരളത്തിൽ കരുത്തുറ്റ നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഭാരത് മണ്ഡപത്തിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ഉച്ചകോടിയുടെ ആദ്യ ദിനത്തിൽ ന്യൂഡൽഹി പ്രഖ്യാപനം ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഏകകണ്ഠമായി അംഗീകരിച്ചു. അംഗരാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് ന്യൂഡൽഹി പ്രഖ്യാപനം വ്യക്തമായ ദിശാബോധം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഗോള സമാധാനത്തിനായും ഭീകരവാദത്തിനെതിരായും ശക്തമായ ആഹ്വാനവുമായാണ് ന്യൂഡൽഹി പ്രഖ്യാപനത്തെ ബ്രിക്സ് അംഗരാജ്യങ്ങൾ സ്വീകരിച്ചത്. കഴിഞ്ഞ വർഷം ജമ്മുകശ്മീരിൽ ഉണ്ടായ ഭീകരാക്രമണത്തെ ബ്രിക്സ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. ലോകത്ത് തുടരുന്ന സംഘർഷങ്ങളിലും അന്താരാഷ്ട്ര തലത്തിലെ ധ്രുവീകരണത്തിലും സംഘടന കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. വിശദാംശങ്ങളിലേക്ക്.
1: പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളിൽ ബ്രിക്സ് അംഗങ്ങൾ അതീവ ആശങ്ക പ്രകടിപ്പിച്ചു. പരമാവധി സംയമനം പാലിക്കാൻ രാജ്യങ്ങൾ ആഹ്വാനം ചെയ്തു. ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിലെ ലക്ഷ്യങ്ങൾക്കും തത്വങ്ങൾക്കും അനുസൃതമായി സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ അംഗരാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ആണവോർജ്ജ ഏജൻസിയുടെ പൂർണ്ണ സുരക്ഷാ നിരീക്ഷണത്തിലുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ബോധപൂർവമായ ആക്രമണങ്ങളിൽ ബ്രിക്സ് അംഗങ്ങൾ ഗൌരവമായ ആശങ്ക രേഖപ്പെടുത്തി. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് സമാധാനപരമായ മാർഗങ്ങളിലൂടെ മാത്രമേ ശാശ്വത പരിഹാരം കാണാൻ കഴിയൂ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സുസ്ഥിര വികസനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ നേരിടാൻ ബഹുരാഷ്ട്ര സഹകരണം അത്യാവശ്യമാണെന്നും ന്യൂഡൽഹി പ്രഖ്യാപനം ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കായിക സാങ്കേതിക വിദ്യാ കർമ്മസമിതി രൂപീകരണം, കായികോപകരണ നിർമ്മാണ കോൺക്ലേവ് എന്നിങ്ങനെ ഇന്ത്യയുടെ രണ്ട് ശുപാർശകളും ബ്രിക്സ് ന്യൂഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചു. സാമൂഹ്യ വികസനത്തിന്റെ സുപ്രധാന സൂചികയാണ് കായിക മേഖലയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനത്തോടെയാണ് ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷ പദം വഹിക്കുന്നതെന്ന് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിക്സ് ആർക്കും എതിരല്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി കൂടുതൽ പ്രാതിനിധ്യമുള്ളതും ഏവരെയും ഉൾക്കൊള്ളുന്നതുമായ ആഗോള ഭരണ സംവിധാനത്തിനായി ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ നിരവധി ആഗോള പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പരിഗണിക്കപ്പെടുന്നില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഗോള ഭരണപരിഷ്കരണത്തിനായി 10 നിർദ്ദേശങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പരിഷ്കരണം ഇനി വൈകിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി സമയബന്ധിതമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടു. കൂടാതെ ആഗോള സാമ്പത്തിക ഭരണ സംവിധാനം കൈകാര്യം ചെയ്യുന്നതിൽ അതിവേഗം വളരുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ പങ്കാളിത്തം നൽകണമെന്നും നിർദ്ദേശിച്ചു.
2: हमारी एकता और सहमति को वैश्विक मंच पर ठोस परिणामों में बदले. अगले 20 वर्षों के लिए हमें एक नए और एम्बिशियस एजेंडा पर काम करना होगा. इसकी शुरुआत हमें अपने खुद के वर्किंग सिस्टम से करनी होगी.
1: അടുത്ത 20 വർഷത്തേക്ക് ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സാമ്പത്തിക സ്ഥാപനങ്ങൾക്കുള്ളിലെ വോട്ടിംഗ് അവകാശം, നേതൃസ്ഥാനങ്ങൾ, നയപരമായ മുൻഗണനകൾ എന്നിവ ഇന്നത്തെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സമുദ്രതീര തൊഴിലാളികളും നാവികരും നേരിടുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ അടിയന്തര പിന്തുണാ ശൃംഖല സ്ഥാപിക്കണമെന്ന് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നിർദ്ദേശം മുന്നോട്ട് വച്ചു. ആഗോള വ്യാപാരത്തിൽ നാവികർ ഗണ്യമായ സംഭാവന നൽകുന്നുണ്ടെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ പലപ്പോഴും അവർക്ക് ആവശ്യമായ പിന്തുണ ലഭിക്കുന്നില്ലെന്ന് ശ്രീ മോദി ചൂണ്ടിക്കാട്ടി.
2: സീഫെയറേഴ്സ് കാ വൈശ്വിക വ്യാപാർമേ ബഹുത് ബഡാ യോഗ്ദാൻ ഹൈ കിന്തു അക്സർ മുസ്കിൽ സമയമേ ഉനേ സഹാരേ കി കമി മഹ്സൂസ് ഹോതീ ഹൈ. മേരാ പ്രസ്താവ് ഹൈ कि क्या हम सी फेरर्स इमरजेंसी सपोर्ट नेटवर्क बना सकते हैं. इसके माध्यम से संबंधित देशों की मैरिटाइम अथॉरिटी.
0: ബ്രിക്സ് കൂട്ടായ്മ 20 വർഷം പൂർത്തിയാകുന്നതിന്റെ സ്മരണയ്ക്കായി 2 പ്രത്യേക തപാൽ സ്റ്റാമ്പുകളും പ്രധാനമന്ത്രി പുറത്തിറക്കി. തുടർന്ന് പ്രധാനമന്ത്രിയും ബ്രിക്സ് നേതാക്കളും ഭാരത് മണ്ഡപത്തിന്റെ പുൽത്തകിടിയിൽ തൈച്ചെടികൾ നട്ടു. ഇന്ത്യ ഇന്നോവേറ്റ്സ് പ്രദർശനവും നേതാക്കൾ സന്ദർശിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഇറാൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ്, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവരുമായാണ് ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യയുടെ കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്തുന്നതിനായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡും ഡിപി വേൾഡ് ഗ്രൂപ്പിന്റെ ഭാഗമായ ഡ്രൈ ഡോക്സ് വേൾഡും സംയുക്ത സംരംഭത്തിന് ധാരണയായി. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോ

0: നവാളിന്റെയും UAE വിദേശകാര്യമന്ത്രി ഒമ്രാൻ ഷറഫ് അൽ ഹാഷിമിയുടെയും സാന്നിധ്യത്തിൽ ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്നലെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ സൌദി അറേബ്യയിലെ പ്രധാന എണ്ണ പൈപ്പ് ലൈൻ താൽക്കാലികമായി അടച്ചു. യമനിലെ ഇറാനിയൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിന്റെ തെക്കൻ പ്രവേശന കവാടത്തിലുള്ള മോഖ തുറമുഖവും ബാബൽ മന്ദബ് കടലിടുക്കിലെ തന്ത്രപ്രധാന ദ്വീപായ പെരിമും പിടിച്ചെടുത്തതോടെയാണ് താൽക്കാലികമായി പൈപ്പ് ലൈൻ അടച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം നിരോധിക്കപ്പെട്ട സാഹചര്യത്തിൽ സൌദിയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നടത്തിയതിൽ സുപ്രധാന പങ്കുവഹിച്ചത് കിഴക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഈ എണ്ണ പൈപ്പ് ലൈനാണ്. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടുത്തമാസം ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ യജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 19 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ നാളെ ആതിഥേയരായ ചൈനയെ നേരിടും. തുടർച്ചയായ 3 കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കലാശപ്പോരാട്ടത്തിന് ഇറങ്ങുന്നത്. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യനായ അരീന സബലങ്കെ എലീന റൈബാക്കിനെയെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 1:30 ഫൈനൽ. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിലെത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കും. 6 വർഷത്തെ ഇടവേളയ്ക്കു ശേഷം ഗ്വാങ്ഷു ന്യൂഡൽഹി വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതായി ചൈന സതേൺ എയർലൈൻസ്. ഈ മാസം 21 സർവീസ് പുനരാരംഭിക്കുക. 2020 കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. ന്യൂഡൽഹിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ പങ്കെടുത്തു. രാജ്യത്ത് 23 കേന്ദ്രങ്ങളിലായാണ് പരിപാടി നടന്നത്. പുതുതായി യോഗ്യത നേടിയ ചാർട്ടേഡ് അക്കൌണ്ടന്റുകൾക്ക് കേന്ദ്രമന്ത്രി അംഗത്വ സാക്ഷ്യപത്രം വിതരണം ചെയ്തു. പൊതുജനാരോഗ്യം സംരക്ഷിക്കേണ്ടത് ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. പ്രാഥമിക ആരോഗ്യ സംരക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി രാജ്യത്തുടനീളം 1.25 ലക്ഷത്തിലധികം ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശിൽ 10 ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കുകളുടെയും 12 പൊതുജനാരോഗ്യ ലബോറട്ടറികളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. വരുന്ന 2 പതിറ്റാണ്ടിലേക്കുള്ള ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി കൂട്ടായി പ്രവർത്തിക്കാനുറച്ച് ബ്രിക്സ് രാജ്യങ്ങൾ. ഡൽഹി പ്രഖ്യാപനത്തിന് 18th ബ്രിക്സ് ഉച്ചകോടിയിൽ ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരം. 10 ബ്രിക്സ് പരിഷ്കരണ മാർഗരേഖ മുന്നോട്ടുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്കായി അടിയന്തര പിന്തുണാ ശൃംഖല കെട്ടിപ്പടുക്കണമെന്നും നിർദ്ദേശം. ഉച്ചകോടിക്കിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കയാനുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിൽ പിടിമുറുക്കി യമനിലെ ഹൂതി വിമതർ. ആക്രമണത്തിന് പിന്നാലെ സുപ്രധാന എണ്ണ പൈപ്പ് ലൈൻ അടച്ച് സൌദി അറേബ്യ. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യാൻ കേരളത്തിൽ കരുത്തുറ്റ നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: യുവവാണി.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസികെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത് എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496569321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ.

വിളവൈവിധ്യം കൊണ്ടുവരാൻ, പുതിയ ജലസേചന സൗകര്യങ്ങൾ നേടാൻ, വിളകൾ സംഭരിക്കാൻ, ആവശ്യമായ വായ്പകൾക്ക് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. കാർഷിക രംഗത്ത് പിന്നാക്കം നിൽക്കുന്ന 100 ജില്ലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ധൻധാന്യ കൃഷി യോജന നടപ്പിലാക്കുക. ഇവിടെയുള്ള കൃഷിക്കാർക്ക് ഉൽപാദനത്തിനുള്ള സാങ്കേതിക സഹായം, സാമ്പത്തിക സഹായം, മികച്ച വിപണി ലഭ്യത എന്നിവ ഉറപ്പാക്കും.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി. പോക്കുവരവ് നാടകം. രചന SRC നായർ. ശബ്ദം നൽകുന്നവർ KP ഷാജികുമാർ, P തങ്കച്ചൻ, ആലങ്കോട് അനിയൻ, KK തങ്കപ്പൻ, രവി കെ പാപ്പാട്, മിനി ചന്ദ്രൻ, ഗൗരി P കൃഷ്ണൻ, ആശാറാണി, ലളിതാംബിക. സംവിധാനം അരുവിക്കര വിജയകുമാർ. പോക്കുവരവ്.
1: അച്ഛാ, അച്ഛാ, അച്ഛൻ എവിടെയാ?
2: എന്താ മോളെ,
1: ഇന്നച്ഛന്റെ പിറന്നാളാണോ?
2: അതെന്താ നീ അങ്ങനെ ചോദിച്ചത്?
1: അമ്മ രാവിലെ

0: അമ്പലത്തിൽ പോകുന്നത് കണ്ടു. ചോദിച്ചപ്പം അച്ഛന്റെ പിറന്നാളാണെന്നും അമ്പലത്തിൽ ഗണപതി ഹോമം കഴിക്കണമെന്നും അമ്മ പറഞ്ഞു. ഗണപതി ഹോമം കൊണ്ടുവന്നിട്ട് വേണം എനിക്കും ആരതിക്കും അതിന്റെ തേങ്ങാപ്പൂള് കഴിക്കാൻ. അച്ഛനും തരാം. അച്ഛാ, അച്ഛനിപ്പോ എത്ര വയസ്സായി?
1: മോളെ, പിറന്നാൾ ദിവസം പ്രായം പുറത്തു പറയാൻ പാടില്ല എന്നാണ് നിയമം.
0: എന്നാ വേണ്ട, അച്ഛൻ എനിക്കൊരു സഹായം ചെയ്യോ?
1: അതെന്താ മോളെ?
0: ഞങ്ങളുടെ ക്ലാസ്സിൽ എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, രേവതി എന്നാ പേര്. അവളുടെ അച്ഛൻ ഒരു പുതിയ വീട് പണിതു, അതിന്റെ പാലുകാച്ചാ മറ്റന്നാള്. എന്നെ വിളിച്ചിട്ടുണ്ട്, അച്ഛനെയും കൂട്ടി ചെല്ലണമെന്നാ അവള് പറഞ്ഞത്. എന്റെ കൂടെ അച്ഛൻ ഒന്ന് വരുമോ?
1: തിങ്കളാഴ്ച വരാൻ പറ്റത്തില്ല മോളെ. ഒരു കാര്യം ചെയ്, മോൾ അമ്മയെ വിളിച്ചോണ്ട് പോ.
2: ഞാൻ ആരുടെയും പാലുകാച്ചിന് പോകുന്നില്ല. ആ, അതെന്റെ ഒരു തീരുമാനമാ.
1: അതെന്താ വാസന്തി, നിന്റെ മോടെ ഒരു ആഗ്രഹമല്ലേ? മോടെ ആഗ്രഹം അമ്മമാരല്ലേ സാധിച്ചു കൊടുക്കേണ്ടത്?
2: ആഹാ, അച്ഛന്മാർക്കും സാധിച്ചു കൊടുക്കാം. ദേ, നമ്മുടെ മോൾക്കേ വേറെ ചില ആഗ്രഹങ്ങളുണ്ട്. ആ, പറ മോളെ, അച്ഛൻ സാധിച്ചു തരുമോന്ന് അറിയാമല്ലോ.
0: അച്ഛാ, രേവതിയുടെ കൂട്ട് നമുക്കും പുതിയൊരു വീട് വേണം. എത്ര നാളാ ഇങ്ങനെ വാടക കെട്ടിടത്തിൽ കഴിയുന്നത്? രേവതിയുടെ അച്ഛൻ താലൂക്ക് ഓഫീസിൽ പിയൂണാ, എന്റെ അച്ഛൻ സ്കൂളിലെ പിയൂൺ. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല.
2: മോള് പറയുന്നത് ശരിയാ. പെമ്പിളേര് രണ്ടും ചടയങ്ങ് വളരും. കല്യാണമൊക്കെ ആകുമ്പോൾ നമ്മൾ വാടക വീട്ടിലാ കഴിയുന്നെന്ന് അറിഞ്ഞാൽ ഒരു കോന്തൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കത്തില്ല. അതറിയാമോ നിങ്ങൾക്ക്?
1: ഓ, അതെനിക്കറിയത്തില്ല. വാടക കെട്ടിടത്തിൽ കഴിയുന്നവരുടെ മക്കളെ ഒന്നും കെട്ടിച്ചയക്കാറില്ലെന്ന് തോന്നുമല്ലോ നിന്റെ പറച്ചില് കേട്ട്.
2: പണ്ട് നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ബ്രോക്കറോട് എന്തുവാ പറഞ്ഞത്, ഓർമ്മയുണ്ടോ? പെണ്ണ് കാണാൻ കൊള്ളാം, പക്ഷേ വീട് കൊള്ളത്തില്ല. ഞങ്ങളുടെ പുരക്ക് എന്തായിരുന്നു കുഴപ്പം? ആ, പിന്നെ വാർത്തതല്ലായിരുന്നു. അത് ശരിയാ.
1: എന്റെ വാസന്തി, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. ആ ബ്രോക്കർ കൈനിട്ട് പറഞ്ഞതാ. എന്തായാലും ഞാൻ നിന്നെ കെട്ടിയില്ലേ.
2: അതാണ് എന്റെ ദുഃഖം. എത്ര നല്ല ആലോചനകളാ വന്നത്, എല്ലാരും പോയി. അവസാനം നിങ്ങളുടെ വെളുപ്പ് കണ്ടപ്പോ ഞാൻ അങ്ങ് സമ്മതിച്ചു.
1: അതുകൊണ്ട് ഇപ്പൊ എന്തുണ്ടായി?
2: വാടക വീട്ടിൽ താമസിക്കേണ്ട ഗതികേടുണ്ടായി. സ്വന്തം വീട് പെങ്ങൾക്ക് കൊടുത്തു. ഞാനും എന്റെ പിള്ളേര് വഴി ആധാരം. ദേ, ഇങ്ങോട്ട് നോക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ.
1: എന്തോന്നാ?
2: നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് എഴുതി തന്ന 18 സെന്റ് സ്ഥലം അവിടെ കാടുമൂടി കിടക്കയില്ലേ? അവിടെ ഒരു പുര വെച്ചാൽ എന്താ കുഴപ്പം?
1: അതിന് പൈസ വേണ്ടേടി.
2: മോളുടെ കൂട്ടുകാരിയുടെ അച്ഛൻ എങ്ങനെയാ പുതിയ കെട്ടിടം വെച്ചത്? ലോണെടുത്ത്. അതുപോലെ നിങ്ങൾക്കൊരു ലോൺ കിട്ടത്തില്ലയോ? ആ, വേണമെങ്കിൽ ചക്ക വേറെയും കായ്ക്കും.
0: നമുക്കും അതുപോലെ ഒരു വീട് വെക്കാച്ചാ.
2: ആ, അതെങ്ങനെയാ? അച്ഛനും തോന്നണ്ടേ?
1: എടി, ലോൺ എങ്ങനെയാ തിരിച്ചടക്കുന്നേ?
2: കണ്ടോ കണ്ടോ, പിന്നെയും സംശയം. അതൊക്കെ അടയ്ക്കാം. കോഴിമുട്ട വിറ്റോ പാല് വിറ്റോ വീട്ടുകാരെ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഒന്നും തരണ്ട.
1: അതിന് പാലുണ്ടോടി വിൽക്കാൻ?
2: ആ, ഞാനൊരു പശുവിനെ വാങ്ങും. ദേ, അതൊന്നും നിങ്ങൾ അറിയണ്ട. നാളെ തന്നെ ബാങ്കിൽ പോയി ലോൺ എടുക്കുന്ന വഴികൾ ചോദിക്ക്. അതുവരെ ഞാൻ നിരാഹാരത്തിലായിരിക്കും.
1: നാളെ പോകാൻ പറ്റത്തില്ല, മറ്റന്നാളി പോകാം.
0: അച്ഛാ, എനിക്കൊരു സംശയം. ഈ ഭിന്നസംഖ്യ കൂട്ടുന്നത് എങ്ങനെയാ? ഛേദത്തിന്റെ ലസാഗു എടുക്കണമെന്നൊക്കെ സാറ് പറഞ്ഞു, അച്ഛന് ലസാഗു എടുക്കാറിയോ?
1: മോളെ, അറിയാമായിരുന്നില്ല, ഞാൻ 10ാം ക്ലാസ് ജയിക്കത്തില്ലായിരുന്നു. നിന്റെ അമ്മയോട് ചോദിക്ക്, അവൾ ലസാഗു ഉസാഗു ഒക്കെ എളുപ്പത്തിൽ എടുക്കും. എനിക്കത്ര ആരോഗ്യം പോരാ മോളെ.
2: അശ്വതി, ഞാൻ എടുത്തു തരാം. ഞാൻ നിന്റെ അച്ഛന്റെ കൂട്ടല്ല. ആ, എനിക്കതിനുള്ള ആരോഗ്യമുണ്ട്. ദേ, മറ്റന്നാൾ ബാങ്കിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി ലോൺ എടുക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇവിടത്തെ അടുക്കളയിൽ ഞാൻ തീ കത്തിക്കത്തില്ല. മനസ്സിലായോ?
1: ശരി, മറ്റന്നാൾ അവധി എടുത്ത് ബാങ്കിൽ പോയി കാര്യങ്ങൾ തിരക്കാം.
0: അച്ഛന് കാക്കത്തുള്ളായിരം പിറന്നാളുണ്ടാവട്ടെ.
1: ഉണ്ടാവട്ടെ, ഉണ്ടാവട്ടെ. സാർ, ഞാൻ മണികണ്ഠൻ. ആനക്കുളം ഗവൺമെന്റ് ഇപ്പിൽ സ്കൂളിലെ പിയൂണാണ്. വീട് വയ്ക്കാൻ ലോൺ കിട്ടുമോ എന്നറിയാൻ വന്നതാ.
3: ആ, ലോണൊക്കെ കിട്ടും. എത്ര രൂപയാണ് വേണ്ടത്?
1: സാർ, അത് ഒരു 10 ലക്ഷം.
3: 10 ലക്ഷമോ? സ്വന്തമായി സ്ഥലമുണ്ടോ?
1: ഉണ്ട് സാർ.
3: സ്വന്തം പേരിൽ പോക്കുവരവ് ചെയ്തിട്ടുണ്ടോ?
1: ഉണ്ട്.
3: എങ്കിൽ ലോണിന് ഒരു അപേക്ഷ തരണം. അതിന് ഏതാണ്ട് 10 സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം.
1: ഓ ഓ,
3: ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണെന്ന് എഴുതിയെടുത്തോ.
1: ശരി സാർ.
3: ഇടത് വശത്ത് സർട്ടിഫിക്കറ്റിന്റെ പേര്, വലതുവശത്ത് എവിടെ നിന്നും കിട്ടുമെന്നുള്ള വിവരങ്ങൾ എഴുതിക്കോ.
1: ശരി സാർ.
3: ഒന്നാമതായി, കരമൊടുക്കിയ രസീത്. ഈ വർഷം കരമൊടുക്കിയിട്ടില്ലെങ്കിൽ കരം പുതിയതായി അടയ്ക്കണം, അത് ഹാജരാക്കണം. വലതുവശത്ത് എഴുതിക്കോ, വില്ലേജ് ഓഫീസ്. 2, കൈവ

0: കൈവശാവകാശ സർട്ടിഫിക്കറ്റ്.
1: കൈവശാവകാശ സർട്ടിഫിക്കറ്റ്
0: ഇംഗ്ലീഷിൽ പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയും.
1: സാർ, ഭൂമി എന്റെ അവകാശത്തിലാ, അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് വേണോ സാർ?
0: അത് ആരുടെ കൈവശമാണെന്ന് ബാങ്ക് എങ്ങനെ അറിയും? അതുകൊണ്ട് വേണം, കിട്ടുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നുമാണ്.
1: ശരി സാർ.
0: മൂന്നാമതായി വേണ്ടത് സ്കെച്ചാണ്. നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ഒരു പ്ലാൻ വരയ്ക്കണം. നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ വരയ്ക്കാം. സ്ഥലത്തിൻ്റെ കിടപ്പ്, നാല് അതിരുകൾ, ഇവയൊക്കെ ഉണ്ടാവണം. തനിക്ക് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് വരപ്പിക്കാം.
1: ആരെ കൊണ്ടാണ് സാർ വരപ്പിക്കേണ്ടത്?
0: അതൊക്കെ മണികണ്ട് തന്നെ തീരുമാനിച്ചാലും മതി. നാലാമതായി ലൊക്കേഷൻ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. ഏത് വാർഡിന്റെ ഏത് ഭാഗത്താണ് സ്ഥലമെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റാണ് ഇത്. വലതുവശത്ത് വില്ലേജ് ഓഫീസ് എന്നെഴുതിക്കോ, അവിടെ നിന്നുമാണ് അത് കിട്ടുന്നത്. അഞ്ചാമതായി നിങ്ങളുടെ കയ്യിലുള്ള സ്ഥലത്തിന്റെ ആധാരം, മുന്നാധാരം മുതലായവ വേണം. ആധാരത്തിന്റെ ഒറിജിനലും സീറോക്സ് കോപ്പിയും. മുന്നാധാരത്തിന്റെ കോപ്പി മതി, ഒറിജിനൽ വേണ്ട, അത് പിന്നീട് വേണ്ടി വരും.
1: സാർ ഒരു പ്രശ്നം, മുന്നാധാരം വീട്ടിലില്ല സാർ.
0: തപ്പി നോക്ക്, എവിടെയെങ്കിലും കാണും, അതില്ലാതെ പറ്റത്തില്ല. ആറാമതായി വേണ്ടത് ബാധ്യത സർട്ടിഫിക്കറ്റ്. അത് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നാ, അങ്ങനെ എഴുതിക്കോ. പിന്നെ വേണ്ടത് വീടിന്റെ പ്ലാനാണ്, എത്ര മുറി വേണം എന്നൊക്കെയുള്ള പ്ലാൻ.
1: അതിന് ചെലവുണ്ടോ സാർ?
0: തീർച്ചയായും, പ്ലാൻ വരയ്ക്കുന്നവരുണ്ട്, അവർ സ്ഥലത്തിന്റെ കിടപ്പ് നോക്കി പ്ലാൻ വരയ്ക്കും. എട്ടാമതായി വേണ്ടത് എസ്റ്റിമേറ്റ് ആണ്, വീട് പണിയാനുള്ള ചെലവാണ് എസ്റ്റിമേറ്റ്. അതും അയാൾ തന്നെ കണക്ക് കൂട്ടിത്തരും. പിന്നെ ഒൻപതാമതായി വേണ്ടത് ബിൽഡിംഗ് പെർമിറ്റാണ്, അത് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കിട്ടുന്നതാ. പത്ത് തണ്ടപ്പേർ എക്സ്ട്രാക്ട്. എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വാക്കാ. അങ്ങനെ ഒരു വാക്ക് മണികണ്ഠ കേട്ടിട്ടുണ്ടോ?
1: അയ്യോ ഇല്ല സാർ, അത് മലയാളത്തിൽ പറഞ്ഞാൽ.
0: അതിന് മലയാളമില്ല. വാക്കിന്റെ അർത്ഥം പിഴിഞ്ഞെടുക്കുക, പറിച്ചെടുക്കുക, സത്തെടുക്കുക എന്നൊക്കെയാണ്. വില്ലേജ് ഓഫീസിൽ നിന്ന് ഇത് കിട്ടുന്നത്. ഒരു അപേക്ഷ എഴുതി ഒരു കോർട്ട് ഫീസ് സ്റ്റാമ്പ് മുകളിൽ ഒട്ടിച്ച് വില്ലേജ് ഓഫീസർക്ക് കൊടുക്കണം. അപേക്ഷ വില്ലേജ് ഓഫീസർ ക്ലർക്കിൻ്റെ കയ്യിൽ കൊടുക്കും. ക്ലർക്ക് സത്ത് പിഴിഞ്ഞെടുത്ത് വില്ലേജ് ഓഫീസർക്ക് നൽകും. ചാറു നോക്കി നല്ലവണ്ണം പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസർ ഒപ്പിടും. എല്ലാം എഴുതിയല്ലോ, ഒന്ന് വായിച്ച്.
1: ഒന്ന് കരമടച്ച രസീത്, രണ്ട് പൊസഷൻ സർട്ടിഫിക്കറ്റ്, അത് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങുന്നതാണ്. മൂന്ന് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, നാല് ലൊക്കേഷൻ സ്കെച്ച്, അതും വില്ലേജ് ഓഫീസിൽ നിന്നല്ലേ സാർ? വില്ലേജ് ഓഫീസിൽ. അഞ്ച് ബാധ്യതാ സർട്ടിഫിക്കറ്റ്, അത് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് വാങ്ങാനുള്ളത്. ആറ് ആധാരം, മുന്നാധാരം. ഏഴ് വീടിന്റെ പ്ലാൻ. എട്ട് വീടിന്റെ എസ്റ്റിമേറ്റ്. ഒൻപത് ബിൽഡിംഗ് പെർമിറ്റ്, അത് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന്. പത്ത് തണ്ടപ്പേർ എക്സ്ട്രാക്ട്, വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങാൻ. എല്ലാം ശരിയല്ലേ സാർ?
0: മണികണ്ഠൻ എഴുതിയതെല്ലാം ശരിയാ. ഇത്രയും സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ ലോണിനുള്ള അപേക്ഷ പറഞ്ഞു തരാം.
1: ശരി സാർ. വാസന്തി, വാസന്തി.
2: എന്തോ? ആ എന്താ ഇത്ര ക്ഷീണം? മുഖമെല്ലാം വാടിയിരിക്കുന്നല്ലോ. രാവിലെ ബാങ്കിലേക്ക് പോകുമ്പോ മുഖം തുടുത്തിരുന്നു. എന്ത് പറ്റി?
1: ഒന്നും പറ്റിയില്ല, നീത്തി ചൂട് വെള്ളം ഇങ്ങ് കുടിക്കാൻ. താ വല്ലാത്ത ക്ഷീണം.
2: ക്ഷീണം തോന്നാ എന്താ കാരണം? ഓ, ബാങ്കിൽ വിറക് കീറുമായിരുന്നോ?
1: എങ്കി ഇത്രയും ക്ഷീണം തോന്നത്തില്ല. എടി, നമുക്ക് വാടക വീട് മതി. തമിഴ്നാട്ടിൽ ചിലർ സ്വന്തമായി സ്ഥലം വാങ്ങുകയോ വീട് വയ്ക്കുകയോ ചെയ്യാറില്ല. അവർക്ക് വാടകയ്ക്ക് താമസിക്കുന്നതാ ഇഷ്ടം. പൈസ ഇല്ലാഞ്ഞിട്ടില്ല, എപ്പോൾ വേണമെങ്കിലും കളഞ്ഞിട്ട് പോകാം. അതൊരു സുഖവും സൗകര്യമല്ലേ. വീട് വച്ചാൽ അതെല്ലാം ഡെഡ് മണി എന്നാണ് അവര് പറയാറ്. നമുക്കും അത് പോരേടി.
2: എന്ത് സംഭവിച്ചെന്ന് കൃത്യമായി പറയേ, പരിഹാരം ഞാൻ നിർദ്ദേശിക്കാം.
1: നമ്മൾ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങളുടെ കിടപ്പ്. പത്ത് സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിക്കണം, അതെല്ലാം കൊനഷ്ടാ. മനുഷ്യൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളല്ല അതൊക്കെ.
2: അതൊക്കെ നടക്കും. രേവതിയുടെ അച്ഛൻ വീട് വെച്ചില്ലേ, അയാൾ ഇതൊക്കെ സംഘടിപ്പിച്ചല്ലോ. നിങ്ങൾക്ക് മാത്രമെന്താ ഇത്ര കുഴപ്പം? ഇന്നത്തെ കാലത്ത് കഷ്ടപ്പെടാതെ ഒരു കാര്യവും നടക്കത്തില്ല. സ്ത്രീ പ്രസവവേദന അനുഭവിച്ചാലേ കുഞ്ഞിന്റെ ചിരിക്കുന്ന മുഖം കാണാനൊക്കൂ.
1: ഓ, എനിക്ക് ആ കുഞ്ഞിന്റെ മുഖം കാണണ്ട.
2: നമുക്ക് വീട് വേണോ? നനഞ്ഞിറങ്ങിയാ കുളിച്ചു കയറാനും ഇച്ചിരി മിടുക്കൊക്കെ വേണം. തുടക്കത്തിലെ തളരാൻ തുടങ്ങിയാലേ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. നോക്കണം, നമ്മൾ പുതിയ വീട് വയ്ക്കാൻ പോകുന്ന കാര്യം പടിഞ്ഞാറ്റയിലെ മേരിക്കുട്ടിയോട് ഞാൻ പറഞ്ഞുപോയി. വീട് വെച്ചില്ലെങ്കിൽ മേരിക്കുട്ടിയുടെ മുമ്പേ ഞാൻ കൊച്ചാവും.
1: എന്തായാലും ഞാനൊന്ന് കിടക്കട്ടെ.

0: ഒരാഴ്ചത്തെ അവധിക്ക് എഴുതി കൊടുക്കാം. ഉച്ചയ്ക്ക് ശേഷം സർട്ടിഫിക്കറ്റ് വേട്ടക്കിറങ്ങണം. നിന്റെ ഒരു വള തരണേ പണയം വയ്ക്കാൻ. സർട്ടിഫിക്കറ്റ് എല്ലാം സംഘടിപ്പിക്കാനേ നല്ല ചെലവ് വേണ്ടി വരും.
1: അതൊക്കെ തരാം. നിങ്ങൾ വീട് വെച്ചാ മതി. പിന്നെ ഒരു കാര്യം, മാസ്റ്റർ ബെഡ്റൂമിന് ബാത്ത് അറ്റാച്ച്ഡ് വേണം. വയസ്സാങ്കാലത്ത് പുറത്തോട്ടൊന്നും പോവാൻ വയ്യ.
0: ശരിയാ ശരിയാ. പിന്നെ ഇരുന്നിട്ട് മതി കാല് നീട്ടുന്നത്.
1: ഓ,
0: ഭർത്താവ് ഉദ്യോഗം ഇച്ചിരി മൂപ്പാണ്.
1: എന്തുവാ പതിയെ പറഞ്ഞു?
0: ഇത്രയും സ്നേഹമുള്ള ഭാര്യയെ മഷീട്ട് നോക്കിയാ കിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞതാ.
1: ഓ, നിങ്ങൾ ആദ്യമായിട്ടൊരു സത്യം പറഞ്ഞു.
0: സാർ, വില്ലേജ് ഓഫീസർ ഉണ്ടോ?
2: അതെ അതെ അതെ, കടന്നു വരൂ. ഞാൻ അല്പം തിരക്കിലാണ്.
0: ഓ,
2: താലൂക്ക് ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് പോവുകയാണ്. ഉച്ചയ്ക്ക് ശേഷം താലൂക്ക് ഓഫീസിലെ സൂപ്രണ്ട് റിട്ടയർ ചെയ്യുന്നുണ്ട്.
0: ഓ,
2: അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടാക്കി കഴിയുമ്പോൾ നേരം സന്ധ്യയാവും. അതുകൊണ്ട് ഇന്നിങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. നാളെ രാവിലെ വന്നാൽ വിശദമായി കാണാം. എന്താ കാര്യം?
0: സാറേ, എനിക്ക് കുറെ സർട്ടിഫിക്കറ്റുകൾ വേണം. ഒരു ലോൺ എടുക്കാനാ. ദേ, ഈ പേപ്പറിലെല്ലാം എഴുതിയിട്ടുണ്ട്.
2: ഇതിൽ തന്റെ പേര് എക്സ്ട്രാക്ട് ഇവിടുന്ന് തരാം. അതിന് 125 രൂപ അടയ്ക്കണം.
0: ഓ,
2: ബാക്കിയൊക്കെ അക്ഷയ കേന്ദ്രത്തിൽ നിന്നാ കിട്ടുന്നത്?
0: സാറേ, എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല. എക്സ്ട്രാക്ട് എടുത്തു വെച്ചാൽ നാളെ പൈസയുമായി വരാം.
2: ഓ, അതൊക്കത്തില്ല. ആദ്യം പൈസ അടയ്ക്കണം, എന്നിട്ട് എക്സ്ട്രാക്ട് എടുക്കാൻ തുടങ്ങും. ഒരുപക്ഷെ ഞങ്ങൾ എക്സ്ട്രാക്ട് എടുത്തെന്നിരിക്കട്ടെ, നിങ്ങൾ നാളെ പൈസ അടച്ചില്ലെങ്കിൽ ഞങ്ങൾക്കാ പ്രശ്നം. അതുകൊണ്ട് നാളെ വാ.
0: ശരി സാറേ, ഞാൻ നാളെ വരാം. ഇത് തന്നെയല്ലേ അക്ഷയ കേന്ദ്രം?
3: അതെ. എന്താ വേണ്ടത്?
0: പൊസഷൻ സർട്ടിഫിക്കറ്റ് മുതലായ സർട്ടിഫിക്കറ്റ്, അതാ വേണ്ടത്.
3: ബാധ്യതാ സർട്ടിഫിക്കറ്റും കരാടച്ച രസീതും കൊണ്ടുവന്നിട്ടുണ്ടോ?
0: ഇല്ല. അത് കൊണ്ടുവരണോ? എനിക്കറിയില്ലായിരുന്നു കേട്ടോ.
3: അത് വേണം. സബ് രജിസ്ട്രർ ഓഫീസിൽ നിന്ന് ബാധ്യതാ സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ പുതുതായി കരമൊടുക്കിയ രസീതിന്റെ ഒറിജിനലും ഫോട്ടോ കോപ്പിയും രണ്ടും കൂടി കൊണ്ടുവരണം.
0: രണ്ടും കൊണ്ടുവന്നാൽ ഉടനെ കിട്ടുമോ കുട്ടിയെ?
3: ഉടനെ കിട്ടില്ല. ഇവിടുന്ന് ഓൺലൈൻ ചെയ്ത് വില്ലേജ് ഓഫീസിൽ കൊടുക്കും. അദ്ദേഹം റെക്കോർഡൊക്കെ നോക്കി സൈൻ ചെയ്ത് തിരിച്ചയക്കും. ഒരാഴ്ച കഴിഞ്ഞ് വന്നാ മതി. തരാം. 40 രൂപയാ അതിന്റെ ഫീസ്.
0: അടയ്ക്കാം.
3: ഇതാ രസീത്. അതിൽ വരേണ്ട ദിവസം എഴുതിയിട്ടുണ്ട്. പിന്നെ ബാധ്യതാ സർട്ടിഫിക്കറ്റും കരമൊടുക്കിയ രസീതും എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം.
0: സാർ, പേപ്പറുകളെല്ലാം ശരിയായിട്ടുണ്ട്.
4: ഓഹോ, ഇതൊക്കെ ഇത്രയും പെട്ടെന്ന് എങ്ങനെ ശരിയാക്കി? സാധാരണ എല്ലാം കിട്ടാൻ 2 ആഴ്ചയെങ്കിലും വേണ്ടിവരും.
0: സാറേ, എല്ലാം ദൈവത്തിന്റെ കൃപ. സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളിൽ ചിലർ ഓഫീസുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം വളരെ പെട്ടെന്ന് അങ്ങ് സാധിച്ചു.
4: പ്രമാണത്തിന്റെ ഒറിജിനലും കോപ്പിയും വേണം.
0: രണ്ടും ഉണ്ട് സാർ. സാർ, പക്ഷേ ഈ മുൻ പ്രമാണമില്ല.
4: അത് പോരല്ലോ മണികണ്ട. മുൻ പ്രമാണമില്ലാതെ വക്കീൽ അഡ്വാൻസ് തരാൻ അനുവദിക്കത്തില്ല. അപേക്ഷയും പ്രമാണങ്ങളും ഒരു വക്കീലിന് നൽകും. അദ്ദേഹം പറഞ്ഞാലേ ഞങ്ങൾക്ക് ലോൺ തരാൻ പറ്റൂ.
0: സാർ, ഈ വക്കീലിന് ഫീസുണ്ടോ സാർ?
4: അതെന്ത് ചോദ്യമാ മണികണ്ട. ഫീസ് ഇല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുവോ?
0: അതെ അതെ.
4: ഫീസ് എത്രയാണെന്ന് എനിക്കറിയില്ല. ചോദിക്കുന്നത് കൊടുക്കണം. മുൻ പ്രമാണം കണ്ടില്ലെന്നോ മറ്റോ പറഞ്ഞ് വക്കീലിനെ സോപ്പിട്ട് നോക്ക്. ചിലപ്പോൾ സംഗതി അടക്കും. അതും മണികണ്ഠന് ഭാഗ്യമുണ്ടെങ്കിൽ. എന്തായാലും പേപ്പേഴ്സ് എല്ലാം ഞാൻ മണികണ്ഠന്റെ കയ്യിൽ തരാം.
0: ശരി സാർ, ശരി സാർ.
4: സാധാരണ പേപ്പേഴ്സ് ബാങ്കിൽ നിന്ന് വക്കീലിന് അയക്കുക പതിവ്. മണികണ്ഠന് വേണ്ടി കാര്യം വേഗത്തിൽ നടക്കാൻ മണികണ്ഠന്റെ കയ്യിൽ തരാം.
0: വളരെ ഉപകാരം.
4: വക്കീലിന്റെ പേര് ജേക്കബ് ജോൺ എന്നാ. സിവിൽ സ്റ്റേഷന്റെ 3-ാമത്തെ നിലയിൽ കിഴക്കേ അറ്റത്ത് അദ്ദേഹത്തിന്റെ ഓഫീസ്. കോടതി പോകുന്നതിന് മുമ്പേ ചെന്നാൽ കാണാം. 11 മണിയോടെ വക്കീൽ കോടതി പോവും. മണികണ്ഠന് ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാം ശരിയാവും. എന്നാ സന്തോഷത്തോടെ പോയിട്ട് വാ.
0: വളരെ ഉപകാരം. സാർ, അടുക്കൊരു ജോൺ ജേക്കബിന്റെ ഓഫീസാണോ?
5: അല്ല, ജേക്കബ് ജോണിന്റെ ഓഫീസ്.
0: പേര് തെറ്റിപ്പോയതാ, ക്ഷമിക്കണം. വക്കീൽ സാർ ഉണ്ടോ?
5: ഞാനാ ജേക്കബ് ജോൺ. എന്ത് വേണം?
0: അയ്യോ സാർ, ഞാൻ മണികണ്ഠൻ. ഞാനൊരു ലോണിന് അപേക്ഷ കൊടുത്തു. വക്കീലിന്റെ റിപ്പോർട്ട് കൂടി വേണമെന്ന് ബാങ്കുകാർ പറഞ്ഞു. അതിന് വന്നതാ ഇതാ പേപ്പേഴ്സ് എല്ലാം.
5: മണികണ്ഠ ഇരിക്ക്. സ്ഥലത്തിന്റെ മുൻ പ്രമാണം കാണുന്നില്ലല്ലോ മണികണ്ഠ.
0: സാർ, മുൻ പ്രമാണം ഇല്ല. വീട്ടിലെല്ലാം അരിച്ചു പറക്കി, എങ്ങും കാണുന്നില്ല.
5: ഈ സ്ഥലം മണികണ്ഠൻ ആരാ തന്നത്?
0: എന്റെ അച്ഛൻ അമ്പടെ

0: പരമേശ്വര കുറുപ്പ്.
1: അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നോ അതോ?
0: ജീവിച്ചിരിക്കുന്നു, പെങ്ങളുടെ കൂടെയാ, പോര് വഴിയില്ല താമസം.
1: അദ്ദേഹത്തിന് ആരാ ഈ സ്ഥലം കൊടുത്തത്?
0: എന്റെ അപ്പൂപ്പൻ പ്രഭാകര കുറുപ്പ്. അദ്ദേഹം മരിച്ചുപോയി.
1: എങ്കില് മണികണ്ഠൻ ഒരു കാര്യം ചെയ്, അച്ഛൻ്റെ അടുക്കൽ പോയി മുൻ പ്രമാണം ഉണ്ടെങ്കിൽ വേഗം സംഘടിപ്പിച്ചുകൊണ്ട് വരണം, എന്നാലേ റിപ്പോർട്ട് തരാനും കഴിയൂ.
0: ഓ ശരി സാർ. ശ്രീകലേ, ശ്രീകലേ.
2: ആ കൊച്ചേട്ടൻ എന്താ ഇത്ര രാവിലെ?
0: അച്ഛനെന്തേ?
2: എഴുന്നേറ്റിട്ടില്ല, ഇന്നലെ വളരെ വൈകിയാ കിടന്നത്. രാത്രി 12:30 വരെ 20-20 ക്രിക്കറ്റ് കളിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കൊച്ചേട്ടൻ അറിയാമല്ലോ അച്ഛന്റെ ക്രിക്കറ്റ് ഭ്രാന്ത്. കൊച്ചേട്ടൻ ഇന്ന് സ്കൂളിൽ പോകണ്ടേ?
0: ഒരാഴ്ചത്തെ അവധിയാ, ഒരു ലോൺ എടുക്കാനുള്ള ശ്രമത്തിലാ.
2: അച്ഛാ, ദേ എണീക്ക്, കൊച്ചേട്ടൻ വന്നിരിക്കുക, ഒന്ന് എഴുന്നേൽക്കുന്നേ.
3: ഏ, ആര് വന്നെന്നാ നീ പറഞ്ഞത്?
2: കൊച്ചേട്ടൻ.
3: മണികണ്ഠനോ?
2: അതേന്ന്.
3: അവനെ ഇങ്ങോട്ട് കയറി വരാൻ പറ. നീ ഈ ഭൂമിയിലൊക്കെ ഉണ്ടോടാ? ഏ, നിന്നെ എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. ഒരു വഴിയിലെ കെട്ടുകാഴ്ചയ്ക്ക് നീയും പിള്ളേരും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. വന്നില്ല. അശ്വതിയെയും ആരതിയെയും കാണാൻ കൊതിയായി. കഴിഞ്ഞ ഉത്സവത്തിന് കണ്ടതാ പിള്ളേരെ. കിങ്സ് ഇലവൻ പഞ്ചാബിലെ ആ ഗെയിലുണ്ടല്ലോ, ഇന്നലെ സെഞ്ചറി അടിച്ചത് കണ്ടപ്പം ഉറക്കം വന്നില്ല. സാധാരണ ഞാൻ രാവിലെ ഉണരുന്നതാ. പിള്ളേരെങ്ങനെയുണ്ട് പഠിക്കാൻ? അവര് മലയാളം മീഡിയത്തിലോ അതോ ഇംഗ്ലീഷ് മീഡിയത്തിലോ?
0: ഇംഗ്ലീഷ് മീഡിയത്തിൽ.
3: ആ, നീ സർക്കാർ സ്കൂളിൽ മലയാളം മീഡിയത്തിൽ ജോലി ചെയ്യുമ്പോ നിന്റെ മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്നത് ശരിയല്ല.
0: അത്
3: ആ, നീ ഒന്നും പറയണ്ട. ആ, അതുപോട്ടെ. നീ ഇപ്പം ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത് എന്തിനാ? എന്റെ കയ്യിൽ രൂപയൊന്നും ഇപ്പോഴില്ല. ശ്രീകലയുടെ കൊച്ചിന് കൊടുത്തു. നീ അടുത്ത മാസം വാ, അന്നേരം ഉണ്ടെങ്കിൽ തരാം.
0: അതിനല്ല അച്ഛാ ഞാൻ വന്നത്. ലോൺ എടുത്തൊരു വീട് വയ്ക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അച്ഛൻ തന്ന 18 സെന്റ് സ്ഥലം പണയപ്പെടുത്തിയാണ് ലോൺ എടുക്കുന്നത്. അച്ഛന് ഈ സ്ഥലം ആരാ തന്നത്? അതിന് പ്രമാണമില്ലേ?
3: അതോ, അത് എനിക്കാരും എഴുതി തന്നതല്ല. എന്റെ അച്ഛന്റെ ഏക മകനായിരുന്നല്ലോ ഞാൻ. ഏക മകനാകുമ്പം മറ്റവകാശികളില്ലല്ലോ. അതുകൊണ്ട് പ്രമാണ ചെലവ് എന്തിനാ വെറുതെ കളയുന്നതെന്ന് അച്ഛൻ വിചാരിച്ചു. അച്ഛൻ്റെ മരണശേഷം ഞാൻ ഏക മകനാണെന്ന് അന്നത്തെ വില്ലേജ് ഓഫീസർക്ക് അറിയാവുന്നതുകൊണ്ട് എൻ്റെ പേരിൽ പോക്ക് വരവ് ചെയ്തു തന്നു. പ്രമാണമില്ല.
0: അപ്പൂപ്പന് അച്ഛനല്ലാതെ മറ്റ് മക്കളുണ്ടായിരുന്നോ?
3: ഡാഡാടാ, ഇതെന്തോന്ന് ചോദ്യമാടാ? ഏ, ചത്ത് മോളിൽ നിൽക്കുക എൻ്റെ അച്ഛൻ. അച്ഛനെക്കുറിച്ച് അനാവശ്യം പറയുന്നതേ ദൈവദോഷമാ. പഴയകാലത്ത് കുറുപ്പന്മാരുടെ ഒരു സ്വഭാവവും എൻ്റെ അച്ഛനില്ലായിരുന്നു. അമ്മയെ അല്ലാതെ വേറൊരു സ്ത്രീയുടെ മുഖത്ത് എൻ്റെ അച്ഛൻ നോക്കിയിട്ടില്ല. അത് നിനക്കറിയാമോ?
0: അപ്പൂപ്പൻ നോക്കിയോ നോക്കിയില്ലയോ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. അപ്പൂപ്പൻ്റെ പേരുള്ള സ്വത്ത് എങ്ങനെയായി എനിക്ക് അച്ഛൻ എഴുതി തരുന്നത്? അച്ഛൻ്റെ പേരിൽ അല്ലായിരുന്നല്ലോ 18 സെന്റ്.
3: അത് എൻ്റെ അച്ഛൻ്റെ പേരിൽ ഉള്ളതായിരുന്നു. അതിന് പ്രമാണമുണ്ട്. എൻ്റെ പേരിൽ പ്രമാണമില്ലെങ്കിലും പോക്കുവരവ് ചെയ്തിട്ടുണ്ടല്ലോ. അതുപോരെ?
0: അതുപോരെ, അതാണ് പ്രശ്നം. ആ ശരിയച്ചാ, ഞാനിപ്പോ പോകുക.
2: കൊച്ചേട്ടാ, ചായ കുടിച്ചിട്ട് പോകാം.
0: ഓ വേണ്ട. വക്കീൽ സാറേ, സാറെ മുൻ പ്രമാണമില്ല. എന്റെ അപ്പൂപ്പൻ പ്രഭാകര കുറുപ്പ് 18 സെന്റ് സ്ഥലം ഒറ്റ മോനായതുകൊണ്ട് അച്ഛന്റെ പേരിൽ പ്രമാണം ചെയ്തില്ല. അപ്പൂപ്പന്റെ മരണശേഷം വില്ലേജ് ഓഫീസർ അച്ഛന്റെ പേരിൽ പോക്കുവരവ് ചെയ്തു കൊടുത്തു. അതുകൊണ്ട് മുൻ പ്രമാണമില്ല. സാറ് സഹകരിക്കണം.
1: മുൻ പ്രമാണമില്ലാതെ എങ്ങനെ സഹകരിക്കും? മണികണ്ഠന്റെ അപ്പൂപ്പൻ പ്രഭാകരക്കുറുപ്പിന്റെ ഏക മകനാണ് മണികണ്ഠന്റെ അച്ഛൻ എന്നതിന് എന്താണ് ഒരു തെളിവ്?
0: അപ്പൂപ്പന് അങ്ങനെ ഒരു സ്വഭാവ ദൂഷ്യം ഇല്ലായിരുന്നെന്ന് എന്റെ അച്ഛൻ പറഞ്ഞു. പിന്നെന്താ കുഴപ്പം?
1: അതിനെന്താ തെളിവ്?
0: അപ്പൂപ്പനും അമ്മമ്മയും മരിച്ചിട്ട് വർഷങ്ങളായി, അതുകൊണ്ട് തെളിവില്ല.
1: മരിച്ചുപോയെങ്കിലും അവർ ആനക്കുളത്ത് ജീവിച്ചിരുന്നു എന്നത് ഒരു സത്യമാണല്ലോ.
0: അതെ.
1: ഒരു കാര്യം ചെയ്യാം, മണികണ്ഠൻ വീണ്ടും വില്ലേജ് ഓഫീസറുടെ അടുത്ത് പോകണം. എന്നിട്ട് മണികണ്ഠന്റെ അപ്പൂപ്പൻ പ്രഭാകരക്കുറുപ്പിന് മണികണ്ഠന്റെ അച്ഛൻ പരമേശ്വരക്കുറുപ്പ് ഏക മകനാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് വരാമോ? എങ്കിൽ സംഗതി പ്രൊസീഡ് ചെയ്യാം.
0: സാർ, ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ ഒരു പയ്യനാ, അയാൾക്ക് പഴയ കാര്യങ്ങളൊന്നും അറിയത്തില്ല.
1: മണികണ്ഠ, ടെൻസിംഗും ഹിലാരിയും ഹിമാലയത്തിൽ കയറിയ കാര്യം നമ്മൾ നേരിട്ട് കണ്ടതല്ലോ.

0: സാർ, ഞാൻ മണികണ്ഠൻ, ആനക്കുളം സ്കൂളിലെ പിയൂൺ. വീട് വയ്ക്കാൻ ഒരു ലോണിന് അപേക്ഷ കൊടുത്തൊരു മഹാപാപിയാണ് സാർ ഞാൻ. സാറൊരു സഹായം ചെയ്യണം. അമ്പഴവേലിൽ പ്രഭാകരക്കുറുപ്പെന്ന എൻ്റെ അപ്പൂപ്പൻ്റെ ഏക സന്തതിയാണ് എൻ്റെ അച്ഛൻ. അമ്പഴവേലിൽ പരമേശ്വരക്കുറുപ്പെന്നൊരു സർട്ടിഫിക്കറ്റ് വേണം. വക്കീൽ പറഞ്ഞതാ, എന്നാലേ ലോണ് കിട്ടാൻ എനിക്ക് അയാൾ അനുവാദം തരൂ.
1: മണികണ്ഠ, തൻ്റെ അപ്പൂപ്പൻ പ്രഭാകരക്കുറുപ്പിനെ എനിക്കറിയില്ല. തൻ്റെ അച്ഛൻ പരമേശ്വരക്കുറുപ്പിനെയും അത്ര പരിചയം പോരാ. തൻ്റെ അപ്പൂപ്പൻ്റെ ഏക സന്തതിയാണ് തൻ്റെ അച്ഛനെന്ന് ഞാൻ എങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തരും? വില്ലേജ് ഓഫീസറുടെ ജോലി ഇച്ചിരി ഉത്തരവാദിത്വമുള്ളതാ. അറിയാത്ത കാര്യത്തെക്കുറിച്ച് എഴുതാൻ പാടില്ല. എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട്. തെറ്റായ സർട്ടിഫിക്കറ്റ് നൽകി വഴിയാധാരമാകാൻ എനിക്ക് പറ്റില്ല. വക്കീല് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങളെന്താ ഏഴാം കൂലികളാണോ? നടക്കില്ല മണികണ്ഠ, നടക്കില്ല. പഴയ കാലത്തെ കുറുപ്പന്മാരാ. അപ്പൂപ്പന് രഹസ്യമായി വല്ല ഇടപാടും ഉണ്ടായിരുന്നോ എന്ന് ഈ പാവം വില്ലേജ് ഓഫീസർ എങ്ങനെ അറിയും?
0: ആനക്കുളത്തുള്ള ഏതെങ്കിലും പഴയ ആൾക്കാരോട് ചോദിച്ചാൽ സത്യം മനസ്സിലാവുമല്ലോ. സ്ഥലം എന്റെ അച്ഛന്റെ പേരിൽ പോക്കൂരു ചെയ്ത് കൊടുത്തിട്ട് വർഷങ്ങളായല്ലോ. ഇതേവരെ ആരും അവകാശം പറഞ്ഞുകൊണ്ട് വന്നില്ലല്ലോ.
1: അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ അറിവില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ എങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തരും?
0: സാറേ, ടെൻസിംഗും ഹിലാരിയും എവറസ്റ്റ് കീഴടക്കിന് എന്താണൊരു തെളിവ്? ആരെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് നമ്മളത് വിശ്വസിക്കുന്നുണ്ടല്ലോ.
1: പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
0: ഓ,
1: അത്ര
0: ശരി സാർ.
2: ഹലോ ഹലോ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങാനുള്ള ആഗ്രഹം നിങ്ങളെപ്പോലെ എനിക്ക് തോന്നിയത് തെറ്റാണോ? ലോൺ എടുത്ത് വീട് വയ്ക്കാൻ തീരുമാനിച്ചത് തെറ്റാണോ? പക്ഷേ നിർഭാഗ്യവനായി എനിക്ക് സ്വന്തം വീട്ടിൽ ഉറങ്ങാൻ ഭാഗ്യമില്ല. വീടില്ലാത്ത ഒരുത്തന്റെ ദുഃഖം നിങ്ങൾക്കറിയില്ല. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. മനുഷ്യപുത്രന് തലയാക്കാൻ വീടില്ലെങ്കിൽ അതെങ്ങനെ സഹിക്കും? സാർമാരെ, ഹലോ, ഒന്ന് ശ്രദ്ധിക്കണേ. അമ്പഴവേലി പ്രഭാകരക്കുറുപ്പിന്റെ ഏക സന്തതിയാണ് എന്റെ അച്ഛൻ പരമേശ്വരക്കുറുപ്പെന്ന് നിങ്ങൾ ആർക്കെങ്കിലും ഇവിടുത്തെ വില്ലേജ് ഓഫീസറോടൊന്ന് പറയാമോ?
3: പ്ലീസ്,
2: ആർക്കെങ്കിലും ഒന്ന് പറയാമോ?
3: പ്ലീസ്.
2: എങ്കിൽ എനിക്ക് ലോണ് കിട്ടും. ലോണ് കിട്ടിയാൽ വീട് വയ്ക്കും. സാർമാരെ, എനിക്ക് രണ്ട് പെമ്മക്കളാ. സാർമാരെ, എന്റെ പിള്ളാരെ ഓർത്തെങ്കിലും നിങ്ങൾ വില്ലേജ് ഓഫീസറോട് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒന്ന് വാങ്ങിത്തരണം. നിങ്ങൾ അറിഞ്ഞില്ലേ, എന്റെ ഭാര്യയാണെങ്കിൽ ലോൺ എടുക്കാത്തോണ്ട് നിരാഹാരത്തിലാ. എന്നെ നിങ്ങൾ സഹായിക്കണം. ആരാണെന്നെ സഹായിക്കേണ്ടത്? സഹായിക്കൂ.
4: അയ്യോ അയ്യോ ചേട്ടാ, ചേട്ടാ.
2: ആരാ നീ?
4: എന്താ ചേട്ടാ, എന്താ ഇവിടെ?
2: വിടെ
4: ചേട്ടാ, ഞാൻ വാസന്തി, ചേട്ടന്റെ ഭാര്യ. നമുക്ക് സ്വന്തം വീട് വേണ്ട, വാടക വീട് മതി. അത്തരം ദുരാഗ്രഹമൊന്നും ഇപ്പൊ എന്റെ മനസ്സിലില്ല.
0: അമ്പഴവേലിൽ പ്രഭാകരക്കുറിപ്പിന്റെ ഏക സന്തതിയാ അമ്പഴവേലിൽ പരമേശ്വരക്കുറിപ്പ് അല്ലയോ?
4: അതെ.
0: ആ, അക്കാര്യം നിനക്ക് വില്ലേജ് ഓഫീസറോട് പറയാമോ?
4: വേണ്ട, എനിക്കൊന്നും വേണ്ട. നമുക്ക് വീട്ടിൽ പോകാം. സ്വന്തം വീടിനേക്കാൾ നല്ലതാ വാടക വീട്.
0: അപ്പോൾ സ്വന്തമായി വീട് വേണ്ടേ?
4: വേണ്ട വേണ്ട ചേട്ടാ. നമ്മുടെ മക്കൾ രണ്ടുപേരും അവരുടെ അച്ഛനെ കാത്ത് വീട്ടിൽ കരഞ്ഞോണ്ടിരിക്കുക. ചേട്ടാ, ലോൺ ഒന്നും വേണ്ട, ഒരു കുന്തവും വേണ്ട.
0: വേണ്ട.

പോക്കുവരവ് നാടകം സമാപിക്കുന്നു. രചന എസ് ആർ സി നായർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും മണികണ്ഠൻ, കെ പി ഷാജികുമാർ, വാസന്തി, മിനി ചന്ദ്രൻ, അശ്വതി, ഗൗരി പി കൃഷ്ണൻ, അഡ്വക്കേറ്റ് ജേക്കബ് ജോൺ, പി തങ്കച്ചൻ, പരമേശ്വരക്കുറുപ്പ്, ആലങ്കോട് അനിയൻ, ബാങ്ക് മാനേജർ സേതുമാധവൻ, കെ കെ തങ്കപ്പൻ.

0: വില്ലേജ് ഓഫീസർ രവി കെ പാപ്പാട്, ശ്രീകല ആശാറാണി, അക്ഷയ കേന്ദ്രത്തിലെ പെൺകുട്ടി ലളിതാംബിക. സംവിധാനം അരുവിക്കര വിജയകുമാർ. സംവിധാന സഹായം ദീപ വി എൻ, ബിജു കല്ലുവാതുക്കൽ.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത് എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, മറ്റൊരു നമ്പർ 9495565321, ഇനി ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവം, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
3: 8281-4203-05.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചുവരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE, ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്ട് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ: ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക,

0: ഈ ജേണലുകൾ, ഈ ജേണൽ ആർക്കൈവുകൾ, ഈ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക. ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഈ ബുക്കുകളും ഈ ജേണലുകളും ലഭ്യമാക്കുക. സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക. നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഈ റിസോഴ്സുകൾ ലഭ്യമാക്കുക. സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക. ഒപ്പം ഇലക്ട്രോണിക് ജേണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ യു ജി സി ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, യു ജി സി നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും, സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോദ് സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodsindhu@inflipnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
1: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോദ് സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. രാജ്യത്തെ കൃഷിമേഖലയ്ക്ക് പുതിയ ഉണർവേകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. വിവിധ മന്ത്രാലയങ്ങൾക്ക് കീഴിലുള്ള 36 പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ഒരിടത്ത് ലഭിക്കുന്ന വികസന മാതൃകയാണ് ധൻധാന്യ കൃഷി യോജന. ജില്ലാതലത്തിൽ കളക്ടർമാരുടെ നേതൃത്വത്തിൽ കാർഷിക സർവകലാശാലകളുടെ പിന്തുണയോടെയാകും പദ്ധതികൾ ഏകോപിപ്പിക്കുക. ഇനി പല ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ട, കർഷകർക്ക് വേഗത്തിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാകും.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഭാരത് മണ്ഡപത്തിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ഉച്ചകോടിയുടെ ആദ്യ ദിനത്തിൽ ന്യൂഡൽഹി പ്രഖ്യാപനം ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഏകകണ്ഠമായി അംഗീകരിച്ചു. അംഗരാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് ന്യൂഡൽഹി പ്രഖ്യാപനം വ്യക്തമായ ദിശാബോധം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനത്തോടെയാണ് ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷപദം വഹിക്കുന്നത് എന്ന് ഉച്ചകോടി അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. കൂടുതൽ പ്രാതിനിധ്യമുള്ളതും ഏവരെയും ഉൾക്കൊള്ളുന്നതുമായ ആഗോള ഭരണ സംവിധാനത്തിനായി പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സമുദ്രതീര തൊഴിലാളികളും നാവികരും നേരിടുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ അടിയന്തര പിന്തുണ ശൃംഖല സ്ഥാപിക്കണമെന്ന് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നിർദ്ദേശം മുന്നോട്ടുവച്ചു. ആഗോള വ്യാപാരത്തിൽ നാവികർ ഗണ്യമായ സംഭാവന നൽകുന്നുണ്ടെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ പലപ്പോഴും അവർക്ക് ആവശ്യമായ പിന്തുണ ലഭിക്കുന്നില്ലെന്ന് ശ്രീ മോദി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങളെ തന്ത്രപരമായും ദീർഘകാല കാഴ്ചപ്പാടോടെയും കാണണമെന്ന്, അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ആവർത്തിച്ച് വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലാണ് ഇരുനേതാക്കളും നിലപാട് വ്യക്തമാക്കിയത്. പരസ്പര ബഹുമാനം, സംവേദനക്ഷമത, താൽപര്യം എന്നീ മൂന്ന് തത്വങ്ങളിൽ

0: അധിഷ്ഠിതമായിരിക്കണം ഇരു രാജ്യങ്ങളുടെയും മുന്നോട്ടുള്ള നീക്കമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ആലേഖനം ചെയ്ത ഉപഹാരം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന് സമ്മാനിച്ചതായി അവകാശപ്പെടുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. 2019 ഒക്ടോബർ 12 തമിഴ്നാട്ടിലെ മാമല്ലപുരത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ ചൈനീസ് പ്രസിഡന്റാണ് ശ്രീ മോദിയുടെ ചിത്രം ആലേഖനം ചെയ്ത ഉപഹാരം പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചതെന്ന് PIB വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിലെത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കും. ജൂത പുതുവത്സരമായ റോഷ് ഹഷാന ദിനത്തിൽ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനും ഇസ്രായേൽ ജനതയ്ക്കും ലോകമെമ്പാടുമുള്ള ജൂത സമൂഹത്തിനും പുതുവത്സരാശംസകൾ നേരുന്നതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അടുത്ത മാസം ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയതലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ യജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 19 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഗ്വാങ്ഷു ന്യൂഡൽഹി വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതായി ചൈന സതേൺ എയർലൈൻസ്. ഈ മാസം 21 സർവീസ് പുനരാരംഭിക്കുക. 2020 കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച 7 ദിവസത്തെ മാധ്യമ പര്യടനം സമാപിച്ചു. 11 മാധ്യമ സംഘമാണ് പര്യടനത്തിന്റെ ഭാഗമായത്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആരോപണങ്ങൾ നിയമത്തിനു മുന്നിൽ നിലനിൽക്കില്ലെന്നും ജനങ്ങൾ അവയെ തള്ളിക്കളയുമെന്നും അദ്ദേഹം കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് CSR പദ്ധതിയുടെ ഭാഗമായി എറണാകുളം ജില്ലയിലെ 11 താലൂക്ക് ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ 1.40 കോടി രൂപ അനുവദിച്ചു. തീരദേശ മേഖലയിലെ ആശുപത്രികളെ മെച്ചപ്പെടുത്താൻ ഉതകും വിധമാണ് പദ്ധതി. ഈ വർഷത്തെ ആയുർവേദ ഫാർമസി ഡിപ്ലോമ ആയുർവേദ തെറാപ്പി കോഴ്സുകളിലേക്കുള്ള അപേക്ഷാ തീയതി ഈ മാസം 19 വരെ ദീർഘിപ്പിച്ചു. അപേക്ഷകൾ LBS സെന്ററിന്റെ വെബ്സൈറ്റ് വഴി സമർപ്പിക്കാം. ബീഹാറിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ വെള്ളമിറങ്ങി തുടങ്ങിയെങ്കിലും നിരവധി പ്രദേശങ്ങളിൽ ജനജീവിതം ദുഷ്കരമായി തുടരുകയാണ്. 14 ജില്ലകളിലായി 2000-ത്തിലധികം ഗ്രാമങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു. ഗംഗ, സോൻ, ബാഗ്മതി, ഖാഗ്ര, പുൻപുൻ തുടങ്ങിയ പ്രധാന നദികളിലെ ജലനിരപ്പ് താഴ്ന്നതായാണ് റിപ്പോർട്ട്. എന്നാൽ സംസ്ഥാനത്തെ എല്ലാ നിരീക്ഷണ കേന്ദ്രങ്ങളിലും ഗംഗാനദിയുടെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ബാങ്ക് പദ്ധതി ഉൾപ്പെടെ മറ്റ് മാർഗ്ഗങ്ങളിലൂടെയുള്ള വിദേശ നാണ്യ വരവ് വളരെ മികച്ചതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയിലുള്ള വിശ്വാസത്തെയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിദേശ മൂലധനം ആകർഷിക്കാനുള്ള കഴിവിനെയും പ്രതിഫലിപ്പിക്കുന്നതായി സഞ്ജയ് മൽഹോത്ര സ്വകാര്യ ചാനൽ അഭിമുഖ്യത്തിൽ വ്യക്തമാക്കി. സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് നഗ്നചിത്രങ്ങളാക്കിയ പരാതിയിൽ യുവാവ് പോലീസ് പിടിയിൽ. പത്തനംതിട്ട റാന്നി സ്വദേശി അനൂപിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, ബിജു നാരായണനും സുജാതയും പാടിയ ഗാനം, ചിത്രം ഇന്ദ്രപ്രസ്ഥം.

0: secured the extradition of Red Notice subject Amritpal Singh, alias Gurpal Singh, from Moldova to India. The wanted fugitive was extradited by the CBI in coordination with the Ministry of External Affairs, the Ministry of Home Affairs and Punjab Police. A team of four members of Punjab Police was sent to Moldova to bring back the fugitive. The investigation agency said he was wanted in multiple serious criminal cases registered in Punjab. In hockey, India stormed into the final of the Women Junior Asia Cup 2026, defeating South Korea 5-1 in Mochi, China today. India will face hosts China in the final clash of the tournament. For India, Supriya scored a hat-trick, while Madhusudan and Sukhvir Kaur also found the net, while Yuri Jeong scored South Korea's only goal of the match. In US Open tennis, defending champion Aryna Sabalenka will take on Elena Rybakina in the women's singles final tonight, while Alexander Zverev will face Ben Shelton in the US Open men's singles final tomorrow. Top seed Zverev of Germany defeated Karen Khachanov of Russia in the first semi-final, while 8th seed Shelton beat 11th seed American Francis Tiafoe in the other. In the women's semi-finals, top seed Sabalenka defeated 3rd seed Jessica Pegula, while 2nd seed Rybakina beat 4th seed Coco Gauff. In women's doubles, Katerina Siniakova and Taylor Townsend won the title, defeating Americans Robin Montgomery and Ashlyn Kruger in the final. In cricket, India will begin their three-match T20I series against Afghanistan at Arun Jaitley Stadium in Delhi tomorrow. All three matches are scheduled at the same venue. The India Meteorological Department has issued a red colour warning for heavy to very heavy rainfall, with extremely heavy rainfall over Gujarat region tomorrow. The Weather Department said Madhya Pradesh, West Madhya Pradesh, Saurashtra and Kutch are expected to face heavy to very heavy rainfall. And now, before we end the bulletin, the headlines once again. BRICS nations adopt New Delhi Declaration 2026, reaffirming commitment to stronger multilateralism and deeper cooperation. Declaration calls for economic and developmental cooperation among member states, urges dialogue and diplomacy to resolve disputes, particularly in West Asia. New Delhi says adoption of the declaration among defining outcomes of India's BRICS chairship. Prime Minister Narendra Modi says gap between decisions and outcomes must be bridged through partnership and collective action, emphasizes BRICS moving forward with approach of taking everyone along. Prime Minister Modi and President of China Xi Jinping stress for strategic and long-term perspective of ties in their bilateral meeting, assert differences should not become disputes. Mr. Modi holds series of bilateral meetings with his counterparts from BRICS countries. CBI secures extradition of Red Notice fugitive Amritpal Singh from Moldova, and in US Open, defending champion Aryna Sabalenka to take on Elena Rybakina in women's singles title clash tonight. That is all in the news at 9. Good night.
1: Agashavani. ഇരുപത്തിമൂന്നാമത് ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ കായിക താരം മുഹമ്മദ് ബാസിലുമായി സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
2: നമസ്കാരം, കായിക ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് കായിക ലോകത്തിൽ നമുക്കൊപ്പമുള്ളത് ഒരു വിശിഷ്ടാതിഥിയാണ്. ഇക്കഴിഞ്ഞ ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ പാരാ അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ സ്പ്രിന്റ് താരം മുഹമ്മദ് ബാസിൽ. അദ്ദേഹം തന്റെ ജന്മനാവുള്ള പരിമിതികളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ഒരു വലിയ നേട്ടം കരസ്ഥമാക്കിയത്. തന്റെ ജീവിതത്തിന്റെ വെല്ലുവിളികളെക്കുറിച്ചും തന്റെ നേട്ടത്തെക്കുറിച്ചും ഭാവി എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ബാസിൽ നമ്മളോടൊപ്പം സംസാരിക്കുന്നു. സ്വാഗതം ബാസിൽ. ബാസിൽ, എങ്ങനെയാണ് കായിക രംഗത്തേക്ക് വരുന്നത്? ഈ ചെറുപ്പകാലം തൊട്ടേ ജന്മനാ തന്നെ ഒരു കൈക്ക് വലത്തെ കൈക്ക് വളർച്ച കുറവായിരുന്നു, മുട്ട് തന്നെ അവിടെ വരെ വളർച്ചയുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെയാണ് കായിക രംഗത്തേക്ക് വരുന്നത്?
3: തീർച്ചയായും ഞാൻ 6 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ ടൈം. അതുവരെ ഞാൻ ഇപ്പം എന്റെ വീട്ടിലാണെങ്കിലും എനിക്ക് ഗെയിംസ് ഭയങ്കര താല്പര്യം. ഫുട്ബോൾ കളിക്കാൻ പോവാ, അങ്ങനെ ഓട്ടം അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിലും ഫുട്ബോൾ കളിക്കും.
2: ഫുട്ബോൾ
3: ആ ടൈമിലൊക്കെ എപ്പോഴും കളിക്കാൻ പോവാ. പിന്നെ വീട്ടിൽ കസിൻസ് ഉണ്ട്, അപ്പം കസിൻസിന്റെ കൂടെ ഇപ്പം വീട്ടിൽ നിന്ന് സാധനങ്ങൾ അയക്കാൻ പറഞ്ഞാലും ഞാൻ അവരോട് ഓടിയിട്ട് അങ്ങനെ കുട്ടികൾ ആ ഒരു പ്രായത്തിൽ ഓടി ഓടി അങ്ങനെ തുടങ്ങി. പിന്നെയാണ് ഞാൻ സ്കൂൾ സ്പോർട്സ് വെറുതെ ചെയ്തു നോക്കാന്നുള്ള രീതിയിൽ അഞ്ചാം ക്ലാസ് ഞാൻ വെറുതെ ചെയ്തു നോക്കി. അങ്ങനെ എനിക്ക് അന്ന് ഫസ്റ്റ് വന്നു.
2: അത് ഏതിനകത്തായിരുന്നു?
3: അത് ഫിഫ്ത് സ്റ്റാൻഡേർഡില് സ്കൂൾ സ്പോർട്സിൽ,
2: അത്ലറ്റിക്സ്
3: തന്നെ, ആനുവൽ സ്പോർട്സിൽ. ജസ്റ്റ് ഒരു ഹൗസ്, റെഡ് ഹൗസ്,
2: സ്കൂൾ ഹൗസിൽ വേണ്ടി മത്സരിച്ചതാണ്. അതിൽ
3: ഓടി 50 മീറ്റർ എന്തോ ആയിരുന്നു, ഓടി ഫസ്റ്റ് വന്ന്. പിന്നെ ആറാം ക്ലാസ് ഞാൻ കൊക്കോയിൽ ഇറങ്ങി. കൊക്കോ എനിക്ക് ഭയങ്കര താല്പര്യം, സീനിയേഴ്സ് ഒക്കെ കളിക്കണം കാണുമായിരുന്നു. അങ്ങനെ ഞാൻ കളിക്കാൻ ഇറങ്ങി. പിന്നെ അതിലുള്ള എന്റെ ഓട്ടം കണ്ടിട്ടാണ് ഈ സ്പോർട്സ് കോച്ചിന്റെ ഈ അത്ലറ്റിക്സിലോട്ട്, ഈ വലിയൊരു കോമ്പറ്റീഷനിലോട്ട് ഇറക്കാൻ നോക്കി.
2: ആരാണ്, ഏത് അധ്യാപകനാണ് കൊക്കോയിൽ നിന്നും അത്ലറ്റിക്സിലേക്ക് മാറ്റിയത്?
3: മുഹമ്മദ് അനസ് എന്നാ പേര്. പുള്ളിക്കാരൻ മലപ്പുറത്ത് താവനൂരാണ് വീട്. അപ്പം പുള്ളിക്കാരൻ ആ ടൈമിലാണ്, സിക്സ് സ്റ്റാൻഡേർഡ് ഞാൻ പഠിക്കുമ്പോഴാണ് പുള്ളിക്കാരൻ അവിടെ സ്പോർട്സ് ടീച്ചറായിട്ട് ഇൻചാർജ് ചെയ്യുന്നത്. അപ്പം ആ ടൈമിൽ എന്റെ ഓട്ടം കണ്ടു, എന്നെ ഇതിലോട്ട് ഇട്ടു, ഈ അത്ലറ്റിക്സിലോട്ട് ഇട്ടു. പിന്നെ ഞാൻ സഹോദയ ഫിസിക് കോമ്പറ്റീഷൻ ചെയ്യുക,
2: സി ബി എസ് സി
3: പഠിച്ച സഹോദയില് ഞാൻ ഓടാൻ പോയി. അന്ന് ഞാൻ ഫോർത്ത് എന്താ വന്ന, ആദ്യമായിട്ട് ഒരു കോമ്പറ്റീഷൻ വന്നു, ഫോർത്ത് വന്നു. അപ്പം രണ്ട് കൈകളന്മാരിപ്പോ ഒരു ഫോർത്ത് വന്ന്, അതും ഈ 24 പേര് 34 പേരുള്ള ഒരു ഇതില് അതിൽ ഫോർത്ത് വന്നു എന്ന് പറഞ്ഞപ്പം ഒരുപാട് സന്തോഷം. കാരണം രണ്ട് കൈകളന്മാരും എന്റെ കാര്യം വെച്ച് നോക്കുമ്പം ഓടാൻ കുറച്ച്
2: ബുദ്ധിമുട്ടാണ്. എന്തൊക്കെയാണ്
3: കാരണം
2: ബുദ്ധിമുട്ടായിട്ട് വരുന്നത്?
3: കൈ എപ്പോഴും ആം ആക്ഷൻ എപ്പോഴും ബെനിഫിറ്റ്സ് ആണ്. കാരണം കൈ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ബോഡി ഫ്രണ്ടിലോട്ട് പോകും,
2: വരത്തുള്ളൂ. അപ്പൊ അത് വലത്തെ കൈയുടെ കുറവ് ശരിക്കും ഫീൽ ചെയ്യും. അത് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്?
3: അത് തീർച്ചയായും വർക്കൗട്ട് ചെയ്തിട്ടാണ്. ഞാൻ ആ ടൈമിൽ വർക്കൗട്ട് ഒന്നും ചെയ്തില്ലായിരുന്നു, പിന്നെയാണ് വർക്കൗട്ടിലോട്ട് വരുന്നത്. വാശിയായി, ഇനി ഓടാൻ പറ്റും.
2: അതും ഈ രണ്ട് കൈ ഉള്ളവരോട് കൂടി തന്നെ ഓടണം എന്നുള്ളത്.
3: അന്ന് അന്നത്തെ വാശി എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് ഈ പാരാ സ്പോർട്സ് ഒന്നും അറിയില്ല. ഞാൻ 10-ാം ക്ലാസ് വരെ ഈ
2: സാധാരണ കുട്ടികളോടൊപ്പമാണ് മത്സരിച്ചത്. അപ്പൊ ശരിക്കും ഒരു വലിയ വെല്ലുവിളിയല്ലേ? അപ്പൊ പക്ഷെ അവർക്കൊപ്പം നിന്ന് മത്സരിക്കാൻ കഴിയുന്നത് തന്നെ വലിയൊരു നേട്ടമായിട്ടല്ലേ. അപ്പൊ അത് അത് എങ്ങനെ, നിങ്ങളെ അധ്യാപകരും വീട്ടുകാർ എത്രത്തോളം പ്രോത്സാഹനം ഉണ്ടായിരുന്നു? വീട്ടിൽ ആരൊക്കെയുണ്ട്?
3: വീട്ടുകാര് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഒരു മെഡൽ വന്നു സഹോദയ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വർക്കൗട്ട് തുടങ്ങി അന്നത്തെ ആ വർഷം എനിക്ക് ഗോൾഡ് വന്നു.
2: ഗോൾഡ് വന്നു.
3: അപ്പം ന്യൂസിൽ കുറെ ഇതൊക്കെ വന്നപ്പം വീട്ടുകാർ ഭയങ്കര സന്തോഷമായി, അവര് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവർക്ക് മനസ്സിലായി എനിക്കിതിൽ
2: കഴിവുണ്ടെന്ന്
3: മനസ്സിലായി. പിന്നെ എനിക്ക് താല്പര്യം ഇതാണെന്ന് മനസ്സിലായി. അപ്പം അവരെന്നെ സപ്പോർട്ട് ചെയ്തു, അങ്ങനെ ഞാൻ ചെയ്തു തുടങ്ങിയത്.
2: അപ്പൊ ശരിക്കും രണ്ട് കൈയും ഉള്ളവരോടൊപ്പം മത്സരിച്ച് അവർക്കൊപ്പം നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ അവരിൽ നിന്നും മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് വരുന്നു. അതിനുശേഷം എപ്പോഴാണ് ഈ പാരാ അത്ലറ്റിക്സിലേക്ക് തിരിയുന്നത്?
3: ഞാൻ 10-ാം ക്ലാസ് പഠിക്കുമ്പോൾ അസോസിയേഷൻ കോമ്പറ്റീഷൻ ചെയ്യുമായിരുന്നു. അസോസിയേഷൻ ഭയങ്കര ടൈറ്റുള്ള കോമ്പറ്റീഷനാണ്. കേരള സ്റ്റേറ്റ്
2: അത്ലറ്റിക് അസോസിയേഷൻ
3: കോമ്പറ്റീഷനാണ്.
2: ജില്ലാതലത്തിൽ മത്സരിക്കും,
3: അതിലെല്ലാവരും ഉണ്ടാവും. ക്ലബ്
2: ഉണ്ടാവും, സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടാവും.
3: അങ്ങനെ ഓടി അതിൽ ഓടി ഞാൻ സെക്കൻഡ് വന്നു. അപ്പം അതും കേരളത്തിലെ ഏറ്റവും നല്ല, ഇന്ത്യയിലെ തന്നെ ജൂനിയർ കോമ്പറ്റീഷനിൽ നല്ല കോമ്പറ്റീഷനാണ്. അപ്പം അതിലേക്ക് സെക്കൻഡ് വന്നു, ഞാൻ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് നാഷണലി ചെയ്തു.
2: കൈകൊണ്ട് കോമ്പറ്റീഷൻ
3: അത് കോഴിക്കോട് വെച്ചായിരുന്നു, കാലിക്കറ്റ്
2: യൂണിവേഴ്സിറ്റി ട്രാക്കിൽ വെച്ചിട്ടായിരുന്നു.
3: 32nd അപ്പൊ അന്ന് ഞാൻ ഓടിയപ്പോ ഞാൻ ലാസ്റ്റാ വന്ന. കാരണം എനിക്ക് എനിക്ക് കുഴപ്പമില്ലായിരുന്നു, എനിക്ക് അന്നത്തെ ആ ഒരു ടൈമില് കേരളത്തിന്റെ ഒരു ജേഴ്സിയുടെ,
2: അതെ, കേരളം എന്ന് പറയുന്ന ഒരു കുപ്പായിട്ട് സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. അത് ഏത് വർഷമായിരുന്നു?
3: 2021
2: അപ്പൊ ആ ഒരു സമയത്തേക്ക് എത്തുമ്പോഴത്തേക്ക് തന്നെ കേരളത്തിന് വേണ്ടി പ്രതിനിധീകരിച്ചു, ജൂനിയർ അത്ലറ്റിക്സിൽ പ്രതിനിധീകരിച്ചു. അവസാനമായി പോയി എങ്കിൽ പോലും നമ്മളൊരു ദേശീയ തലത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ നേരത്തെ ചോദിച്ചത് തന്നെ പാരാ അത്ലറ്റിക്സിലേക്ക്.
3: പ്ലസ് വൺ പഠിക്കുമ്പം ഞാൻ സ്കൂൾ സ്പോർട്സ് ചെയ്തായിരുന്നു, അതില് തിരുവനന്തപുരത്ത് ചേർന്ന സ്കൂൾസില് ഗോൾഡ് വന്നു, റിലേയില് ഗോൾഡ് വന്നു. അന്ന് ഭയങ്കര ഇതൊക്കെ പബ്ലിസിറ്റി. പിന്നെയാണ് ഞാൻ പാരലോട്ട് വരുന്നത്. ആദ്യമായിട്ട് ഒരു കോമ്പറ്റീഷൻ ചെയ്യുന്നതും അവിടെയാണ്.
2: ആരാണ് ഈ പാരാ അത്ലറ്റിക്സിലേക്ക്
3: കൊണ്ടുവന്നത്? സ്കൂൾ കോച്ച് തന്നെയാണ്. എനിക്ക് അറിയില്ലായിരുന്നു, ഇതിനെ പറ്റി അറിയില്ലായിരുന്നു.
2: അനസ് എന്ന് പറയുന്ന കോച്ചായിരുന്നു അതോ? അദ്ദേഹം തന്നെയാണ് തുടക്കം തൊട്ടേ കൂടെ ഉള്ളത്. അദ്ദേഹത്തിന്റെ ആ ഒരു കണക്കൂട്ടലാണ് അല്ലെങ്കിൽ ആ ഒരു ശിക്ഷണത്തിലാണ് ഇത്രയും എത്തിയത് അല്ലേ?
3: അദ്ദേഹമാണ് ഈ ഇതിനെ പറ്റി പറഞ്ഞതും ഇതെങ്ങനെയാണെന്നോ ഈ കാറ്റഗറി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു.
2: ബാസിൽ മത്സരിക്കുന്നത് T-47 എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. T-47 കാറ്റഗറിയെ കുറിച്ച് എന്താണ് നമ്മുടെ കേൾവിക്കാർക്ക് വേണ്ടി?
3: T-47 കാറ്റഗറി എന്ന് പറഞ്ഞാൽ മുട്ടിന്റെ താഴെ, അതായത് കൈയുടെ മുട്ടിയുടെ താഴെ T-47, മുട്ടിന്റെ മേലെ ആണെങ്കിൽ, മുട്ടില്ലെങ്കിൽ T-46, T-45 അങ്ങനെ
2: പോകും. അപ്പൊ ആ ഒരു കാറ്റഗറി തന്നെയാണ് തുടക്കം തൊട്ടേ പാരാ അത്ലറ്റിക്സിൽ മത്സരിക്കുന്നത്. ഈ പാരാ അത്ലറ്റിക്സിൽ ആദ്യമായിട്ടൊരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ വരുന്നത് എപ്പോഴാണ്?
3: സ്റ്റേറ്റ് ഞാൻ അത്ര ഇതാക്കില്ല, കാരണം എനിക്ക്

0: പിന്നെ അടുത്ത കൊല്ലം ഈ കോമ്പറ്റീഷൻ ഒന്നും ഇറങ്ങില്ല, 2 കൊല്ലം ഈ കോമ്പറ്റീഷൻ ഒന്നും
1: സ്റ്റേറ്റ്സ് ഒന്നും
0: ഇറങ്ങില്ല.
1: ഇറങ്ങിയില്ല, പാര ഒന്നും ഇറങ്ങിയില്ല.
0: പിന്നെ സായിലോട്ട് വരുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് സായിലോട്ട് വരുന്നത്.
1: ഈ സായിലേക്ക് വരെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു പരിശീലനം കിട്ടാനുള്ള വഴി ഒരുങ്ങിയത് എങ്ങനെയാണെന്ന് പറയാം.
0: അത് എനിക്ക് ഈ ഗുജറാത്ത് സായി എന്നൊരു പോസ്റ്റർ വന്നായിരുന്നു, ഇങ്ങനെ അവര് ട്രയൽസ് വെക്കുന്നുണ്ട് ഇങ്ങനെ സെലക്ഷൻ. അപ്പൊ അങ്ങനെയാണ് അവിടെ പോണത്. അവിടെ പോയിട്ട് സെലക്ഷന് പോയി, ഓടി. പിന്നെ അവര് ഭയങ്കര ഗുജറാത്ത് സായിലെ സാർമാര് ഭയങ്കരമായിട്ട് എന്നെ അവിടെ ഫോഴ്സ് ചെയ്ത് അവിടെ നിർത്താൻ,
1: അവരെ തുടരാം.
0: കാരണം എന്റെ ഓട്ടം കണ്ട് നല്ല ടൈമാ വന്ന് 11:03 എന്തോ വന്ന് നല്ല ടൈമാ, അങ്ങനെ പറഞ്ഞു എന്നെ അവിടെ നിർത്താൻ നോക്കി. പക്ഷെ ഞാൻ എപ്പോഴും തിരുവനന്തപുരം സായിയാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത്, കാരണം എനിക്ക് ഇവിടെ നിന്ന് അടുത്താണ്.
1: ഗുജറാത്തിലൊക്കെ
0: പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാ അവിടെ നിന്ന്. അങ്ങനെയാണ് ഇവിടെ വരുന്നത്.
1: തിരുവനന്തപുരത്ത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സായി കാര്യവട്ടത്ത് LNCP പരിശീലനത്തിന് വരുന്നതും ആരാണ് അവിടെ പരിശീലനം?
0: ഞാൻ അവിടെ വന്നപ്പം കോച്ച് ഇവിടെ ഉണ്ടായിരുന്നില്ല, വേൾഡ് ജൂനിയറിന് പോയിക്കായിരുന്നു. അപ്പം എനിക്ക് ഒന്നാമത് ഈ സ്പോർട്സ് എന്നുള്ള കാര്യം കുറച്ചേ അറിയുള്ളൂ, വല്ലാണ്ട് അറിയില്ല.
1: ഇല്ല
0: കുറച്ച്, എനിക്കങ്ങനെ കുറെ പ്ലേയേഴ്സിന് കുറെ അത്ലീറ്റ്സിന് കുറെ കോച്ചസിന് അങ്ങനെ ഒന്നും അറിയില്ല. കുറെ ഫേമസ് ആയ അങ്ങനെ ഒന്നും അറിയില്ല. ഫോട്ടോ കണ്ടുപിടിച്ചുള്ളൂ. അല്ലാതെ
1: നമ്മുടെ കൂടെ അവിടെ LNCP വരുമ്പോഴത്തേക്കും അവിടെ ഇഷ്ടം പോലെ ഇന്റർനാഷണൽ അത്ലറ്റ്സ് ഉണ്ട്, അവരെ ആരെയും സത്യത്തിൽ അറിയത്തില്ല.
0: കാരണം ഞാൻ ഫോട്ടോ കാണുന്നവരും വീഡിയോ, ഞാൻ അവരെ വീഡിയോ ഓട്ടം കാണുന്നവരൊക്കെ എന്റെ ഫ്രണ്ട് കൂടെ നടക്കുമ്പോ ഭയങ്കരമായിട്ടൊരു
1: ഒരു വല്ലാത്തൊരു അത്ഭുത ലോകത്തിൽ എത്തിയത് പോലെ ആയിരുന്നല്ലേ.
0: പിന്നെ കോച്ച് വന്നു,
1: ആരായിരുന്നു കോച്ച്?
0: ശ്രീനിവാസൻ.
1: ശ്രീനിവാസ് തമിഴ്നാട്ടിൽ നിന്നുള്ള ശ്രീനിവാസൻ സ്പ്രിന്റ് കോച്ചാണല്ലേ,
0: 100 കോച്ചാ, ഇന്ത്യൻ ടീമിന്റെ കോച്ചാ. പുള്ളിക്കാരനാണ് എന്നെ ഇതിലോട്ട് പാര, അതായത് നല്ലൊരു ടൈമിലോട്ട് എത്തിച്ചു.
1: ആ ഒരു വർക്ക്ഔട്ടിലൂടെയാണ് പാര
0: 11:03 എന്ന് 10:09 സെക്കൻഡിലോട്ട് വന്ന്. 10:09 നോർമൽ ഓടാൻ പോലും
1: വലിയ
0: ടൈമാണ്.
1: നമ്മുടെ നമ്മുടെ റെക്കോർഡ് ഒരിക്കലും 10-നകത്ത് താഴോട്ട് ഒരിക്കലും പോകാറില്ല. നോർമൽ ആൾക്കാർ നമ്മുടെ 100 മീറ്റർ വലിയ പാടാണ്.
0: അപ്പൊ
1: ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പാരാ അത്ലറ്റിക്സിൽ നമുക്ക് 10:09 ഒക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സമയം തന്നെയാണ്. അവിടെ എന്തൊക്കെയായിരുന്നു കഠിനമായ പരിശീലനമായിരുന്നു?
0: ഫസ്റ്റത്തെ കൊല്ലം ഞാൻ തുടക്കുമായിരുന്നു, പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ കണ്ടാ പഠിച്ചിട്ടുള്ളൂ.
1: ആരെയൊക്കെയാണ് ഈ കണ്ടുപിടിച്ചത്?
0: എലീറ്റ് അത്ലീറ്റ്സ് ഇവരിങ്ങനെ ചെയ്യുന്നതും അവരെങ്ങനെ ചെയ്യുന്നത്, അവരെ മെന്റാലിറ്റി എങ്ങനെയാ, പിന്നെ അതുപോലെ
1: പ്രാക്ടീസ് എങ്ങനെയാ,
0: പ്രാക്ടീസ് എങ്ങനെയാ, പിന്നെ മൈൻഡ് സെറ്റ് എങ്ങനെയാ, അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അവരിപ്പോ എന്താ കഴിക്കുന്ന പോലും ഞാൻ നോക്കും, കാരണം അറിയില്ല.
1: അതെ, നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ധാരണകളൊന്നുമില്ല. നമ്മൾ ചെറുപ്പകാലം തൊട്ടേ സ്പോർട്സ് ഹോസ്റ്റലിൽ നിന്ന് വളർന്നിട്ടില്ല. നമ്മള് മത്സരിച്ചു, കേരളത്തിന് വേണ്ടി മത്സരിച്ചു, ഇന്ത്യ ദേശീയ തലത്തിൽ മത്സരിച്ചു. അതിനുശേഷം 2 കൊല്ലം മത്സരിക്കാതെ തന്നെ ഇരുന്നു. പിന്നെ പാരാ അത്ലറ്റിക്സിലേക്ക് മാറി ഇവിടെ വന്നപ്പോഴത്തേക്ക് പുതിയൊരു ലോകത്ത് വന്ന കണക്ക് നമുക്ക് മുന്നിൽ കേരളത്തിന്റെ, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ലറ്റുകളൊക്കെ നമ്മൾ കാണുന്നു. ഇന്ത്യയുടെ കോച്ചും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ദേശീയ കോച്ച് രാധാകൃഷ്ണൻ സാറല്ലേ. അപ്പൊ ആ ഒരു വലിയൊരു അനുഭവത്തിൽ നിന്ന് കണ്ടുപഠിച്ചതാണ് ഇത്. എങ്ങനെയുണ്ടായിരുന്നു കോച്ചിന്റെ ഒരു പിന്തുണ? എത്രത്തോളം ഉണ്ടായിരുന്നു?
0: കോച്ച് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കോച്ച് ആദ്യത്തെ ആ ടൈമില് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പം എനിക്ക് നല്ല ടൈം വരും, നല്ല ഓടാനൊക്കെ പറ്റും, നല്ല കഴിവുണ്ടെന്നൊക്കെ പറയും. എനിക്കതൊരു പ്രോത്സാഹനമാണ്,
1: ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു.
0: പിന്നെ ആ ഒരു കൊല്ലം ഞാൻ ജസ്റ്റ് ഒന്ന് പോയെന്നുള്ളൂ. പിന്നെ അടുത്ത കൊല്ലമാണ് ഞാൻ ദിനമായിട്ട് പ്രോപ്പറായിട്ട് എല്ലാം പഠിച്ച് എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ വർക്കൗട്ട്.
1: നമ്മൾ ഒരു കൊല്ലം എല്ലാവരെയും കണ്ടുപിടിച്ചു
0: കണ്ടുപിടിച്ചു. പിന്നെ ആ ഒരു കൊല്ലം ഫുള്ളി ഹാർഡ് വർക്ക് അങ്ങനെ ആയിട്ട് പിന്നെ ആണ് എനിക്ക് ഏഷ്യൻ റെക്കോർഡ് വന്നത്. ഫസ്റ്റത്തെ കൊല്ലം നാഷണൽ ഫസ്റ്റ് വന്നു, കേലോ ഇന്ത്യ ഫസ്റ്റ് വന്നു, ഗ്രാൻഡ് പ്രിക്സ് ജസ്റ്റ്
1: നടന്ന ഗ്രാൻഡ് പ്രി അല്ലേ,
0: ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. എനിക്ക് 2024 ഒളിമ്പിക്സിന്റെ ട്രയൽസിന് പോകാൻ പറ്റിയില്ല. ക്ലാസിഫിക്കേഷൻ വേണം, അതായത് ഞങ്ങളിപ്പോ ഒരു പാരാത്ലറ്റ് ഇന്ത്യന്റെ അകത്ത് നടക്കണമെങ്കിൽ ചെയ്യാൻ പറ്റും, ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ഇന്ത്യന്റെ പുറത്ത് പോയി ചെയ്യണമെങ്കിൽ ഇന്ത്യന്റെ പുറത്ത് ഏതെങ്കിലും കോമ്പറ്റീഷൻ ചെയ്ത്, കോമ്പറ്റീഷൻ അല്ല ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്ത് അവര് വെരിഫൈ ചെയ്ത് ഫുള്ള് വെരിഫൈ ചെയ്യും.
1: അതെ, നമ്മൾ ഏത് കാറ്റഗറി ആണെന്ന് അവര്
0: അപ്പൊ വെരിഫൈ ചെയ്തിട്ടാണ് അവര് കൺഫേം ചെയ്യുന്നത്. എന്നാലേ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ചെയ്യാൻ പറ്റുള്ളൂ,
1: ചെയ്യാൻ പറ്റത്തുള്ളൂ.
0: എനിക്കത് അപ്പൊ അറിയില്ല,
1: അറിയില്ലായിരുന്നു.
0: പാരീസ് ഒളിമ്പിക്സ് അങ്ങനെ പോയി. പിന്നെയാണ് ഇതിനായിട്ട് പാരീസ് പോയിട്ട് എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം ചെയ്തിട്ട് വന്ന. അങ്ങനെയാണ്
1: പാരീസിൽ ഗ്രാൻഡ് പ്രീക്ക് പോയപ്പോഴാണ് ശരിക്കും ഒരു ആത്മവിശ്വാസം വന്നല്ലേ. അന്ന് ഗോൾഡ് തന്നെ കിട്ടി.
0: ഗോൾഡ് അതൊരു കോമ്പറ്റീഷൻ അല്ല,
1: ക്ലാസിഫിക്കേഷൻ.
0: ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നാലും എനിക്ക് അടുത്തുള്ള കോമ്പറ്റീഷൻ
1: ചെയ്യാൻ പറ്റും.
0: വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആയാലും ഇതൊക്കെ ആയാലും ചെയ്യാൻ പറ്റുള്ളൂ.
1: നമ്മൾ ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു
0: ഐഡന്റിഫൈ ചെയ്യുന്ന
1: ഒരു ഇതായിരുന്നു. അതിനുശേഷം ഏഷ്യൻ റെക്കോർഡ് ഇട്ടത് അതിന് മുമ്പായിരുന്നു അല്ലേ?
0: അല്ല, അത് കഴിഞ്ഞിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, അത് ഫസ്റ്റത്തെ ആ ഒരു കൊല്ലായിരുന്നു. ഇതൊക്കെ രണ്ടാമത്തെ കൊല്ലം ഇതിനായിട്ട് ഇറങ്ങി
1: ഇറങ്ങി. അപ്പൊ ക്ലാസിഫിക്കേഷൻ കിട്ടി,
0: ക്ലാസിഫിക്കേഷൻ
1: നമ്മൾ T47
0: എല്ലാം
1: ആയി. അതിനുശേഷം രണ്ടാമത്തെ വർഷം LNCP എത്തി, രണ്ടാമത്തെ വർഷം നമ്മൾ ഫുൾ മത്സരത്തിലേക്ക് ഇറങ്ങി. ആ രണ്ടാമത്തെ വർഷം ഏതൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് ലഭിച്ചത്?
0: ആ രണ്ടാമത്തെ വർഷം നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്തെല്ലാം ചെയ്ത് ഫസ്റ്റ് കോമ്പറ്റീഷൻ ഇറങ്ങിയ എനിക്ക് ഫോർ സ്റ്റാർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നാഷണൽ പോയി 11:02 ഓടി. അത്

0: എനിക്കറിയായിരുന്നു, അത് പെട്ടെന്ന് തന്നെ കുറഞ്ഞില്ല, കോമ്പറ്റീഷൻ ചെയ്ത് ചെയ്ത് ചെയ്ത് കുറയണം. അപ്പം ഒരു നോർമൽ കോമ്പറ്റീഷൻ ഞാൻ പോയി, ചെന്നൈയിൽ പോയി സീരിയസ് ചെയ്യാൻ പോയി, 10.85 ചെയ്ത്. പിന്നെയാണ് ബാംഗ്ലൂർ ഏഷ്യൻ ഗെയിംസിന്റെ ട്രയൽസ് വന്നത്, അതിൽ ഞാൻ 10.63 ഓടി, ഏഷ്യൻ റെക്കോർഡ് വന്നു. അവിടെ നിന്നാണ് പിന്നെ എല്ലാ കോമ്പറ്റീഷനും, ഏഷ്യൻ ഗെയിംസ് ക്വാളിഫൈ ചെയ്ത്, കോമൺവെൽത്തും ക്വാളിഫൈ ചെയ്ത്, ഇപ്പൊ വേൾഡ് ടൂലുണ്ട്
1: ക്വാളിഫൈ ചെയ്തു. കോമൺവെൽത്ത് ഗെയിംസ് ഇത്തവണ പാരാ അത്ലറ്റ്സിനും അത്ലറ്റ്സിനും ഒക്കെ ഒരുമിച്ചാണ് മത്സരങ്ങൾ നടന്നത്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത് നടന്നത്.
0: അല്ല, ആദ്യ കോമൺവെൽത്ത് ഇങ്ങനെ മുമ്പ് ഇങ്ങനെ നടത്തിയിരുന്നു, ഇങ്ങനെ കമ്പൈൻ ആയിട്ട് നടത്താണെന്നുള്ളത് നല്ല കാര്യമാണ്, കാരണം എല്ലാവരും ഐഡന്റിഫൈ ചെയ്യും. പാരാ കോമ്പറ്റീഷൻ മാത്രം നടത്താണെങ്കിൽ ഇതൊരു അധികം ആൾക്കാർ അറിയണ്ടാവില്ല,
1: അറിയത്തില്ല. ഇത് ഒരുമിച്ച് നടത്തുന്നു,
0: ഒരുമിച്ച് നടത്തുമ്പോൾ അത്യാവശ്യം ഭയങ്കര
1: പബ്ലിസിറ്റി കിട്ടുന്നു,
0: എല്ലാം ഉണ്ടോ.
1: പബ്ലിസിറ്റിക്ക് അപ്പുറത്തേക്ക് ഒരു അംഗീകാരമല്ലേ, നമ്മളും ഇതിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു ഇതാണ്. കാരണം ഇന്ത്യക്ക് അത്ലറ്റിക്സിൽ കിട്ടിയ സ്വർണ്ണ മെഡൽ പാരാ അത്ലറ്റിക്സിൽ നിന്നാണ്, അത് ബാസിലിന്റെ ഇനത്തിൽ തന്നെ ഒരു സ്വർണം കിട്ടി, ഷോർട്ട് പുട്ടിൽ ഒരു സ്വർണം കിട്ടി ഇല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു കോമൺവെൽത്ത് ഗെയിംസിലെ മത്സരം?
0: ഫസ്റ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു, ഇന്റർനാഷണൽ ഫസ്റ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു, ക്ലൈമറ്റ് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു,
1: മഴയായിരുന്നു അല്ലേ,
0: മഴ ഭയങ്കര തണുപ്പാണ്,
1: തണുപ്പും മഴയും
0: ഭയങ്കര വിൻഡ്, 16-15 എന്തോ ഭയങ്കര വിൻഡ്. ആദ്യമായിട്ടാണ് അതിലൂടെ ചെയ്യുന്നത്, അപ്പൊ എനിക്ക് അത്ര പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഫസ്റ്റ് 15 മീറ്റർ ഓടി, പിന്നെ കഴിഞ്ഞപ്പം ബോഡി ഭയങ്കരമായിട്ട് ടൈറ്റ് ആവാൻ തുടങ്ങി, കാരണം ക്ലൈമറ്റ് ഭയങ്കര ഇതായിരുന്നു. ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ഫിനിഷ് ചെയ്തപ്പം ഞാൻ ഫസ്റ്റ് പ്രതീക്ഷ, നല്ല ടൈം പ്രതീക്ഷ, ഗെയിംസ് റെക്കോർഡ് പ്രതീക്ഷ, 10.5 ഒക്കെ പ്രതീക്ഷയായിരുന്നു, ചെയ്യാൻ പറ്റിയില്ല, ഡിസപ്പോയിന്റഡ് ആയി. പിന്നെ ഞാൻ ഓർത്തു 21-ആം വയസ്സിൽ ഒരു കോമൺവെൽത്ത് മെല്ലെ അടിക്കാന്ന് പറഞ്ഞാൽ ഇത്ര
1: നേട്ടം തന്നെയാണ്, നമുക്ക് സ്വർണം കിട്ടിയില്ല എന്നേ ഉള്ളൂ, പക്ഷെ ഇന്ത്യക്കാരന് തന്നെ സ്വർണം കിട്ടിയല്ലോ.
0: അതെ,
2: 23-ാമത് ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ കായിക താരം മുഹമ്മദ് ബാസിലുമായി സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ് നടത്തിയ അഭിമുഖത്തിന്റെ 1-ാം ഭാഗമാണ് ഇതുവരെ കേട്ടത്. പരിപാടിയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

ആകാശവാണി നമസ്കാരം. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. എക്കാലവും മനുഷ്യജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് സമുദ്രം. ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഭക്ഷണവും ഉപജീവന മാർഗവും പ്രദാനം ചെയ്യുന്ന കടൽ എണ്ണമറ്റ സമുദ്രജീവിവർഗ്ഗങ്ങൾക്ക് ആവാസ വ്യവസ്ഥയും ഒരുക്കുന്നു. അതുമാത്രമല്ല, കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകവും കടൽ തന്നെയാണ്. വിശാലമായ തീരപ്രദേശവും സമ്പന്നമായ സമുദ്രവിഭവങ്ങളുമുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമുദ്രം അതീവ പ്രാധാന്യമർഹിക്കുന്നതാണ്. തീരദേശവാസികൾ ഉപജീവനത്തിനായി കടലിനെ ആശ്രയിക്കുമ്പോൾ വിനോദം, ടൂറിസം, ആത്മീയ കാര്യങ്ങൾ എന്നിവയ്ക്കായി ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ വർഷവും നമ്മുടെ കടൽത്തീരങ്ങൾ സന്ദർശിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ സമുദ്രങ്ങൾ വലിയൊരു വെല്ലുവിളി നേരിടുകയാണ്. മലിനീകരണം. ഭൂമിയുടെ ഉപരിതലത്തിന്റെ 70% ത്തിലധികം വരുന്ന സമുദ്രങ്ങളാണ് ജീവന്റെ നിലനിൽപ്പ് സാധ്യമാക്കുന്നത്. എന്നാൽ ഇന്ന് ഈ സമുദ്രങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മനുഷ്യൻ സൃഷ്ടിക്കുന്ന മലിനീകരണമാണ്. സമുദ്ര മലിനീകരണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളുമായിരിക്കാം. എന്നാൽ പ്ലാസ്റ്റിക് കൊണ്ട് മാത്രമല്ല സമുദ്രങ്ങൾ മലിനമാക്കപ്പെടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. മലിനജല നിക്ഷേപം, എണ്ണ മലിനീകരണം, രാസമലിനീകരണം, കാർഷിക മലിനീകരണം, പോഷക മലിനീകരണം, മണ്ണടിയൽ കൊണ്ടുള്ള മലിനീകരണം, ശബ്ദമലിനീകരണം, താപമലിനീകരണം, റേഡിയോ ആക്റ്റീവ് മലിനീകരണം എന്നിവയൊക്കെയാണ് നമ്മുടെ സമുദ്രങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന പ്രധാന വില്ലന്മാർ. കപ്പലുകളിൽ നിന്നുള്ള എണ്ണ ചോർച്ചയും അപകടങ്ങളും സമുദ്രോപരിതലത്തിൽ കട്ടിയുള്ള പാളികൾ ഉണ്ടാക്കുന്നു. ഇത് കടൽ പക്ഷികളുടെയും സമുദ്രജീവികളുടെയും ജീവന് വലിയ ഭീഷണിയാകുന്നു. വ്യവസായശാലകളിൽ നിന്നുള്ള വിഷലിപ്തമായ രാസവസ്തുക്കളും ഖനലോഹങ്ങളും കടലിലെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുന്നു. ശുദ്ധീകരിക്കാത്ത ഗാർഹിക നഗര മലിനജലം നേരിട്ട് കടലിലേക്ക് ഒഴുക്കുന്നത് വഴിയുണ്ടാകുന്ന മലിനീകരണം തീരദേശങ്ങളിലെ ജലത്തിന്റെ ഗുണനിലവാരം തകർക്കുന്നു. കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന കീടനാശിനികളും രാസവളങ്ങളും മഴവെള്ളത്തിലൂടെ പുഴകളിലെത്തി ഒടുവിൽ കടലിൽ ചെന്ന് ചേരുന്നു. കൂടാതെ

0: നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവ അമിതമായി കടലിലെത്തുന്നത് പായലുകളുടെ അനിയന്ത്രിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്നു. ഇത് വെള്ളത്തിലെ ഓക്സിജൻ ഇല്ലാതാക്കി ജീവനറ്റ ഡെഡ് സോണുകൾ സൃഷ്ടിക്കുന്നു. അമിതമായ മണ്ണൊലിപ്പും നിർമ്മാണ പ്രവർത്തനങ്ങളും കാരണം ചെളിയും മണലും കടലിൽ അടിഞ്ഞുകൂടുന്നത് പവിഴപ്പുറ്റുകളെ നശിപ്പിക്കുന്നു. വലിയ കപ്പലുകൾ, കടലിലെ എണ്ണഖനനം എന്നിവയിൽ നിന്നുണ്ടാകുന്ന അമിത ശബ്ദം തിമിംഗലങ്ങൾ, ഡോൾഫിനുകൾ എന്നിവയുടെ ആശയവിനിമയത്തെയും ദിശാബോധത്തെയും ദോഷകരമായി ബാധിക്കുന്നു. അമിത ശബ്ദം ഡോൾഫിനുകളിൽ സമ്മർദ്ദവും ഭയവും ഉണ്ടാക്കാം. ചില സാഹചര്യങ്ങളിൽ കേൾവിശക്തിക്ക് തകരാറുണ്ടാകാനും ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറിപ്പോകാനും ഇടയാക്കും. ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളുന്ന ചൂടുജലം പ്രാദേശിക സമുദ്ര താപനില ഉയർത്തുകയും ജീവികളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുകയും ചെയ്യുന്നു. അപൂർവമാണെങ്കിലും ആണവ അവശിഷ്ടങ്ങൾ കടലിലെത്തുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ നാശമുണ്ടാക്കുന്നു. എന്നാൽ ഇവയിലെല്ലാം ഉപരി ഇന്ന് സമുദ്രജീവികളുടെ ഏറ്റവും വലിയ അന്തകനായി മാറിയിരിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. കടലിലെത്തുന്ന മാലിന്യങ്ങളുടെ സിംഹഭാഗവും പ്ലാസ്റ്റിക് ബാഗുകൾ, കുപ്പികൾ, പാക്കിംഗ് സാമഗ്രികൾ, ഉപേക്ഷിക്കപ്പെട്ട മീൻപിടുത്ത വലകൾ എന്നിവയാണ്. പ്ലാസ്റ്റിക് ഒരിക്കലും പൂർണമായി മണ്ണിലോ വെള്ളത്തിലോ അലിയുന്നില്ല. സൂര്യപ്രകാശമേറ്റ് അവ ചെറുതുണ്ടുകളായി, അതായത് മൈക്രോ പ്ലാസ്റ്റിക്കായി മാറുന്നു. ഈ പ്ലാസ്റ്റിക് തരികൾ ചെറുമീനുകൾ ഭക്ഷണമാക്കുന്നു. അവയെ വലിയ മീനുകളും ഒടുവിൽ മനുഷ്യരും ആഹാരമാക്കുന്നു. അങ്ങനെ നാം കടലിലേക്ക് തള്ളുന്ന വിഷം ഒടുവിൽ നമ്മുടെ ഭക്ഷണമേശയിൽ തന്നെ തിരിച്ചെത്തുന്നു. വലിയ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും സമുദ്രജീവികൾക്ക് ഭീഷണിയാകുന്നുണ്ട്. ആമകൾ പ്ലാസ്റ്റിക് കവറുകൾ ഭക്ഷിക്കുകയും അത് അവയുടെ ജീവന് ആപത്താവുകയും ചെയ്യുന്നു. തിമിംഗലങ്ങളുടെയും കടൽപക്ഷികളുടെയും വയറ്റിൽ കിലോ കണക്കിന് പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടിയ നിലയിൽ കണ്ടെത്തിയെന്ന വാർത്തകളും ഇന്ന് നാം സ്ഥിരമായി കേൾക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ട മീൻവലകളിൽ കുരുങ്ങി ആയിരക്കണക്കിന് ഡോൾഫിനുകളും സ്രാവുകളുമാണ് ഓരോ വർഷവും ചത്തുപൊങ്ങുന്നത്. ഈ വിനാശകരമായ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തേണ്ടത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുക, തീരദേശങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നിവ ഓരോ പൗരന്റെയും കടമയാണ്. കടൽ സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ഭൂമിയിൽ ജീവന്റെ സുരക്ഷിതമായ തുടർച്ച സാധ്യമാകൂ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് കടൽ ജീവികൾക്കും അതുവഴി മനുഷ്യർക്കും ഉണ്ടാകുന്ന വിവിധ തരം പ്രശ്നങ്ങളെക്കുറിച്ച് കൊച്ചി ICAR CMFRI പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ആശ PS ആകാശവാണി വാർത്തകളോട്.
1: കേരളത്തിന് ഏകദേശം 590 km നീളമുള്ള മനോഹരമായ കടൽത്തീരമുണ്ട്. മത്സ്യബന്ധനം, വിനോദസഞ്ചാരം, തീരദേശ ജീവിതം എന്നിവയുമായി അടുത്ത ബന്ധമുള്ള ഈ തീരപ്രദേശങ്ങൾ ഇന്ന് കടൽ മാലിന്യത്തിന്റെ ഗുരുതരമായ ഭീഷണി നേരിടുകയാണ്. കടൽ മാലിന്യം രണ്ടു തരമുണ്ട്, ജൈവ മാലിന്യം, അജൈവ മാലിന്യം. ഇതിൽ മണ്ണിൽ അഴുകിച്ചേർത്ത മാലിന്യങ്ങളാണ് അജൈവ മാലിന്യങ്ങൾ. പ്ലാസ്റ്റിക്, ഗ്ലാസ്, ലോഹങ്ങൾ, ഇലക്ട്രോണിക് മാലിന്യങ്ങൾ, മീൻ പിടിക്കുന്ന വലകൾ എന്നിവ ഉദാഹരണങ്ങളാണ്. കടൽ മാലിന്യങ്ങളുടെ പ്രധാന സ്രോതസ്സുകൾ 80% കരയിൽ നിന്നും 20% കടലിൽ നിന്നുമാണ് വരുന്നത്. കടൽത്തീരങ്ങളിൽ അടിഞ്ഞു കൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തീരപ്രദേശങ്ങളുടെ സൗന്ദര്യവും വിനോദസഞ്ചാര സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമുദ്രത്തിന്റെ സൗന്ദര്യവും ഗുണനിലവാരവും കുറച്ച് സമുദ്ര പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്നു. കടലിൽ ഒഴുകി നടക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട വലകൾ കപ്പലുകൾക്കും ബോട്ടുകൾക്കും തടസ്സമായി മാറി അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഇവയിൽ സമുദ്രജീവികൾ കുടുങ്ങാനും ജീവഹാനി സംഭവിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. കടൽ മാലിന്യങ്ങൾ പവിഴപ്പുറ്റുകൾ ഉൾപ്പെടെയുള്ള ലോല ആവാസ വ്യവസ്ഥകൾക്ക് വലിയ ഭീഷണി ഉയർത്തുകയും അവയുടെ സന്തുലിതാവസ്ഥയെ തകരാറിലാക്കുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാലക്രമേണ സൂര്യപ്രകാശം, തിരമാലകൾ എന്നിവയുടെ സ്വാധീനത്തിൽ ചെറുതായി വിഘടിച്ച് മൈക്രോ പ്ലാസ്റ്റിക്കുകളായി മാറുന്നു. ഇവ ദീർഘകാലം പരിസ്ഥിതിയിൽ നിലനിൽക്കുന്നുണ്ട്. കടലിൽ പ്ലാസ്റ്റിക് ബാഗുകൾ ജെല്ലി ഫിഷിനെ പോലെയും മത്സ്യബന്ധന വലകൾ കടൽപ്പായലിനെ പോലെയും തോന്നിക്കുന്നു. അതിനാൽ കടലാമകളും പക്ഷികളും അവയെ തെറ്റിദ്ധരിച്ച് ഭക്ഷിക്കുന്നു. ചിലപ്പോൾ ഇത് മരണത്തിനും കാരണമാകുന്നു. അതുപോലെ മീനുകളും മറ്റു സമുദ്രജീവികളും മൈക്രോ പ്ലാസ്റ്റിക്കുകൾ പ്ലവകങ്ങളാണെന്ന് കരുതി ഭക്ഷണമാക്കുന്നു. മൈക്രോ പ്ലാസ്റ്റിക്കുകളും അവയിലടങ്ങിയ വിഷപദാർത്ഥങ്ങളും ഭക്ഷ്യ ശൃംഖലയിലൂടെ ചെറിയ ജീവികളിൽ നിന്ന് മനുഷ്യരുൾപ്പെടെയുള്ള വലിയ ജീവികളിലേക്ക് ക്രമേണ ശേഖരിക്കപ്പെടുകയും ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നു. കടൽ മാലിന്യങ്ങൾ ദോഷകരമായ സൂക്ഷ്മാണുക്കളുടെയും അധിനിവേശ ജീവവർഗങ്ങളുടെയും വാഹകരായി പ്രവർത്തിക്കും. അവ സമുദ്ര ആവാസ വ്യവസ്ഥയിലുടനീളം എത്താൻ കാരണമാകുകയും ചെയ്യും. പ്ലാസ്റ്റിക് നശി തകരുമ്പോൾ അതിലടങ്ങിയ വിഷാംശമുള്ള രാസവസ്തുക്കൾ വെള്ളത്തിലേക്ക് കലർന്ന് സമുദ്രജലത്തെ മലിനീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്ലാസ്റ്റിക് മലിനീകരണം ഒരു കാഴ്ചയിലെ മാലിന്യ പ്രശ്നം മാത്രമല്ല, അത് സമുദ്ര ജൈവ വൈവിധ്യത്തിന്റെയും മത്സ്യസമ്പത്തിന്റെയും മനുഷ്യാരോഗ്യത്തിന്റെയും ഉപജീവന മാർഗങ്ങളുടെയും ഒരു പ്രശ്നം കൂടിയാണ്.
0: കടുത്ത പാരിസ്ഥിതിക വെല്ലുവിളിയുടെ സാഹചര്യത്തിലാണ് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന

0: സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 എന്ന ജനകീയ ക്യാമ്പയിൻ ഏറെ പ്രസക്തമാകുന്നത്. രാജ്യവ്യാപക ക്യാമ്പയിൻ ഈ മാസം 19 സമാപിക്കും. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പ്രവർത്തനങ്ങളോടെയാണ് വാരാചരണത്തിന്റെ സമാപനം. നമ്മുടെ തീരപ്രദേശങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ വൃത്തിയായി സൂക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. എന്തുകൊണ്ടാണ് സമുദ്ര പരിസ്ഥിതിക്ക് പ്ലാസ്റ്റിക് ഇത്രമേൽ ഗുരുതരമായ ഭീഷണിയാകുന്നത്? ലോകമെമ്പാടും പ്രതിദിനം വൻതോതിലാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൽ വലിയൊരു പങ്ക് ശരിയായ രീതിയിൽ ശേഖരിച്ച് സംസ്കരിക്കപ്പെടുന്നുണ്ടെങ്കിലും ഗണ്യമായ ഒരു ഭാഗം പരിസ്ഥിതിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. നദികൾ, അഴുക്കുചാലുകൾ, മഴവെള്ളപ്പാച്ചിൽ, തീരങ്ങളിലെ മാലിന്യ നിക്ഷേപം, ബീച്ചുകളിലെയും മത്സ്യബന്ധന മേഖലകളിലെയും മനുഷ്യന്റെ അശ്രദ്ധമായ ഇടപെടലുകൾ എന്നിവയിലൂടെയാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിലെത്തുന്നത്. ഇത് ഒരു ബീച്ചിന്റെയോ ഒരു നഗരത്തിന്റെയോ അല്ലെങ്കിൽ ഒരു തീരദേശ സംസ്ഥാനത്തിന്റെയോ മാത്രം പ്രശ്നമല്ല, നാം എല്ലാവരും ഒരുമിച്ച് നേരിടേണ്ട പൊതുവായ ഒരു പാരിസ്ഥിതിക വെല്ലുവിളിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ ഭരണകൂടങ്ങളുടെയും നിരവധി സന്നദ്ധ സംഘടനകളുടെയും വോളണ്ടിയർമാരുടെയും കഠിന പരിശ്രമം കൊണ്ട് പ്ലാസ്റ്റിക് മലിനീകരണം ഉൾപ്പെടെയുള്ളവ തടയാൻ വ്യാപക ശ്രമങ്ങളാണ് രാജ്യത്തുടനീളം നടക്കുന്നത്. കേരളത്തിന്റെ ഭൂപടത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ബീച്ചുകളുടെ ശുചീകരണത്തിൽ മുഖ്യ പങ്കാളികളായ DTPC കണ്ണൂർ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രഭാത് DV സംസാരിക്കുന്നു.
1: ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബശ്രീ വോളണ്ടിയർമാർ മുഖേന DTPC ദൈനംദിന ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. ഇന്റർനാഷണൽ കോസ്റ്റൽ ക്ലീനപ്പ് ഡേയുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട ബീച്ചുകളിൽ ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. മാലിന്യം നീക്കുന്നതിനേക്കാൾ അത് വലിച്ചെറിയാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലോകോത്തര ബ്ലൂ ഫ്ലാഗ് അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ 13 ബീച്ചുകളിൽ ഒന്നായ കണ്ണൂരിലെ ചാൽ ബീച്ച് ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. അവിടെ മിനറൽ വാട്ടർ കുപ്പികൾ വലിച്ചെറിയുന്നത് തടയാൻ DTPC അഴീക്കോട് പഞ്ചായത്തും ചേർന്ന് വാട്ടർ ATM സ്ഥാപിച്ചതോടെ പ്ലാസ്റ്റിക് മാലിന്യം ഗണ്യമായി കുറഞ്ഞു. കൂടാതെ കൂടുതൽ വേസ്റ്റ് ബിന്നുകളും ബോധവൽക്കരണ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരികളും പുറമേ നിന്ന് വരുന്നവരും മാലിന്യങ്ങൾ വലിച്ചെറിയാതെ നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ വൃത്തിയായി സൂക്ഷിക്കാൻ പൂർണ്ണമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
0: കഴിഞ്ഞ വർഷം ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ അപകടത്തിൽപ്പെട്ട MSC Elsa 3 എന്ന ചരക്ക് കപ്പലിൽ നിന്നും കടലിലേക്കെത്തിയ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ വർദ്ധിച്ച അളവിൽ കോവളം ഉൾപ്പെടെയുള്ള തീരങ്ങളിൽ അടിഞ്ഞിരുന്നു. ഏറെക്കാലം കടലിൽ കിടന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളുടെ വലിപ്പത്തിലും നിറത്തിലും മാറ്റം വന്നത് ഗുരുതര പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. ഈ പ്ലാസ്റ്റിക് തരികൾ കടൽവെള്ളത്തിൽ അലിഞ്ഞു ചേരുകയോ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജീവികൾ ഭക്ഷിക്കുകയോ ചെയ്തിരിക്കാം. കടലിലടിയുന്ന മാലിന്യങ്ങൾ കാരണം കടലാമകൾക്കും മത്സ്യസമ്പത്തിനും വലിയ തോതിൽ നാശം സംഭവിക്കുകയാണ്. മത്സ്യങ്ങളുടെ ചെകിളയിലും മറ്റും പ്ലാസ്റ്റിക് നെർഡിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വരുത്തിവെയ്ക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പഠിക്കാൻ അടിയന്തരമായി വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്നതാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി വിഭാഗം ഏറെക്കാലമായി ആവശ്യപ്പെടുന്നത്. ഭക്ഷണത്തിനായും ഉപജീവനത്തിനായും മത്സ്യമേഖലയെ വൻതോതിൽ ആശ്രയിച്ചു കഴിയുന്ന കേരളത്തിൽ ഏറെ ഗൌരവത്തോടെ കാണേണ്ട വിഷയമാണിത്. സമുദ്ര മലിനീകരണം തടയാൻ നാവികസേനയ്ക്ക് സഹായിക്കാൻ സാധിക്കും. എണ്ണച്ചോർച്ച പോലുള്ള ദുരന്തങ്ങളിൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനവും മലിനീകരണ നിയന്ത്രണവും നടത്താൻ നാവികസേനയ്ക്ക് സാധിക്കും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ എന്ന സന്ദേശം കേവലം ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് നമ്മുടെ കടലിനെയും അതിലെ ജീവജാലങ്ങളെയും കാത്തുസൂക്ഷിക്കാനുള്ള അടിയന്തര ആഹ്വാനമാണ്. സമുദ്രങ്ങളെ മലിനീകരണത്തിൽ നിന്നും സംരക്ഷിക്കേണ്ടത് വരും തലമുറയോടുള്ള നമ്മുടെ കടമയാണ്. കടൽ മലിനപ്പെടുത്താതെ സൂക്ഷിക്കുന്നതിലൂടെ ജീവജാലങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനും സാധിക്കും. ഓരോ വ്യക്തിയുടെയും ചെറിയ പങ്കാളിത്തം പോലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. കടൽ ശുദ്ധമായിരുന്നാൽ മാത്രമേ ഭൂമിയിൽ ജീവൻ സുരക്ഷിതമായി നിലനിൽക്കൂ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഈ സന്ദേശം ജീവിതചര്യയാക്കി മാറ്റാൻ നമുക്ക് ഒന്നിച്ച് അണിനിരക്കാം. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ, അവതരണം സോഫിയ ഡാനിയേൽ.

नशा नशा सा है, बोलिए न बोलिए सब सुना।

नशा नशा सा है, बोलिए ना बोलिए सब सुना।